ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 29. ടൈം ട്രാവലർ ജൂലൈ 29 സഞ്ചരിക്കുന്നു. 1883 ജൂലൈ 29, ബെനിറ്റോ മുസോളിനി ഇറ്റലിക്ക് ഭീഷണിയായി ജന്മം കൊണ്ടിരിക്കുന്നു. 1958 ജൂലൈ 29, അമേരിക്കൻ ഐക്യനാടുകളുടെ ശൂന്യാകാശ ഗവേഷണത്തിനും വ്യോമയാന സാങ്കേതിക ശാസ്ത്ര വികസനത്തിനും നേതൃത്വം നൽകുന്ന നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അഥവാ നാസ രൂപീകൃതമായിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. മുന്നോട്ട് എന്ന വാക്ക് ഒരു വലിയ പ്രചോദനമാണ്, സംശയമേതുമില്ല. പക്ഷെ പലപ്പോഴും മുന്നോട്ടു പോകാൻ മനുഷ്യൻ അശക്തനാകുന്നു. അതിനുള്ള പ്രധാന കാരണം എന്താണെന്നറിയാമോ? ഭാവിയെക്കുറിച്ചുള്ള ഭയാശങ്കകളും വേവലാതിയും ജീവിത നൈരാശ്യവുമാണ്. ഇതെല്ലാം നമ്മളെ മുന്നോട്ടല്ല പിന്നോട്ടാണ് നയിക്കുന്നത് എന്ന് മറന്നുപോകരുത്. അപകടങ്ങളെക്കുറിച്ചുള്ള വിവേകമാണ് ധൈര്യമെന്ന് പ്ലേറ്റോ. ആപത്തുകളെ അഭിമുഖീകരിക്കുമ്പോൾ ഭയമുണ്ടാവുക എന്നത് ആരോഗ്യകരമായ കാര്യമാണ്, അല്ലാതെ ആപത്തിനെ ലാഘവത്തോടെ കാണാൻ പാടില്ല തന്നെ. അങ്ങനെ ലാഘവത്തോടെ കണ്ടാൽ അതിന് വിവേകശൂന്യത എന്നാണ് പറയേണ്ടത്. ആപത്തുണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഭയത്തെ അടിച്ചമർത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നത് എടുത്തുചാട്ടമാണ്, അത് നിലനിൽക്കില്ല. ആപത്തുണ്ടാകുമ്പോൾ ഭയന്ന് രക്ഷപ്പെട്ട ജീവിവർഗങ്ങൾ മാത്രമേ ഇവിടെ അവശേഷിച്ചിട്ടുള്ളൂ. അതായത് വിവേകപൂർവമാണ് ഏത് അപകടത്തെയും അഭിമുഖീകരിക്കേണ്ടത്, അല്ലാതെ വൈകാരികമായല്ല. വീണ്ടും വിചാരം എന്ന് പണ്ടുപണ്ടേ പറഞ്ഞു വരുന്ന കാര്യമാണിത്. വൈകാരികമായാണ് നിങ്ങളൊരു കാര്യത്തെ സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിജീവനം എന്നത് പ്രയാസകരമാകും. ഉദാഹരണത്തിന്, നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുകയാണെന്ന് കരുതുക. പഠിച്ച് കുറേയേറെ ആയപ്പോൾ വണ്ടി ഒരു ചുമരിലിടിച്ചു എന്ന് കരുതുക. നിങ്ങൾ വല്ലാതെ ഭയപ്പെടുകയും അത് വൈകാരികമായി തീരുകയും ചെയ്താൽ പിന്നെ കാർ ഓടിക്കുക കുറച്ച് പ്രയാസമാണ്. അല്ലെങ്കിൽ തന്നെ ഡ്രൈവിംഗ് എന്നത് വിവേകപൂർവം ചെയ്യേണ്ടതായ ഒന്നാണ്, വൈകാരികമായല്ല അതിനെ സമീപിക്കേണ്ടത്. ഏത് കാര്യവും ഇങ്ങനെയാണ്. അതായത് അപകടങ്ങളാകട്ടെ സാഹസങ്ങളാകട്ടെ, അതേക്കുറിച്ചുള്ള വിവേകത്തെയാണ് ധൈര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭീരുത്വം അനാരോഗ്യകരമായ ഉത്കണ്ഠയുണ്ടാക്കും. അത് മനുഷ്യനെ പരിഭ്രാന്തിയിലേക്കും നൈരാശ്യത്തിലേക്കും നയിച്ചു എന്ന് വരും. ചില കാര്യങ്ങളിൽ വല്ലാതെ ഭയപ്പെട്ടു പോയാൽ പിന്നെ ഒരിക്കലും ആ കാര്യം ചെയ്യാനാകില്ല എന്ന് വരും. അതുകൊണ്ട് ഭയത്തെ അതിജീവിക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. ഭീരുത്വത്തിന്റെ തലച്ചോറല്ല മനുഷ്യനുള്ളത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും തലച്ചോറാണ് മനുഷ്യനുള്ളത് എന്നോർക്കുക.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. ഒരു ദിവസത്തെ നന്നായി നോക്കുക. ഇന്നത്തെ ദിവസമാണ് പ്രധാനം. ഇന്നലെ എന്നത് ഒരു സ്വപ്നം മാത്രമാണ്. നാളെ എന്നത് അതൊരമൂർത്തമായ പ്രതീക്ഷ മാത്രമാണ്. നന്നായി ജീവിക്കാൻ കഴിയുന്ന ഇന്ന് ഇന്നലകളെ സന്തോഷകരമായ സ്വപ്നങ്ങളാക്കി തീർക്കുന്നു, നാളകളെ പ്രത്യാശയുടെ പ്രസാദകമായ പ്രതീക്ഷകളാക്കി മാറ്റുന്നു. അർത്ഥസമ്പുഷ്ടമായ ഈ വരികൾ കാളിദാസന്റേതാണ്. സല്യൂട്ടേഷൻ ഓഫ് ദി ഡോൺ എന്നാണ് കവിതയുടെ പേര്. കൗതുകം എന്താണെന്ന് വെച്ചാൽ, ഈ കവിത അമേരിക്കൻ ജനതയ്ക്ക് പ്രിയങ്കരമാണ്. അമേരിക്കയിലെ പല വീടുകളിലെയും പഠനമുറികളിൽ ഈ കവിതയുടെ ആംഗലേയ രൂപം അച്ചടിച്ച് ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നു. ശരിക്കും കഥാതന്തുവിൽ നിന്നൊക്കെ വിട്ട് കാളിദാസൻ ജീവിതത്തെക്കുറിച്ചുള്ള തന്റെ സ്വന്തം നിലപാട് വ്യക്തമാക്കുന്നതുപോലെയുള്ള വരികളാണ് ഇവ. ജീവിതത്തിന്റെ സർവവും അടങ്ങിയിരിക്കുന്നത് ഇന്നിലാണെന്ന് കാളിദാസൻ പറയുന്നു. വികാസത്തിന്റെ ആനന്ദം, കർമ്മം ചെയ്യുന്നതിലെ പ്രഭാവം, സൌന്ദര്യത്തിന്റെ ഉജ്ജ്വലത, അങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട ഊർജ തേജസ്സുകളെല്ലാം ഇന്നിലാണ് അടങ്ങിയിരിക്കുന്നത്. ജീവിതത്തിന്റെ മർമ്മം എന്നത് ഇന്നിലാണ്. കാളിദാസന്റെ വരികളിലൂടെ കടന്നുപോകുമ്പോൾ അനുഭവപ്പെടുന്നത് ജീവിതമെന്നത് ഒരു റെക്കോർഡഡ് ബ്രോഡ്കാസ്റ്റിംഗ് അല്ല, പകരം അതൊരു തത്സമയ പ്രക്ഷേപണമാണ്. പക്ഷെ എന്തുകൊണ്ടോ പലർക്കും ജീവിതം ഒരു റെക്കോർഡഡ് പ്രക്ഷേപണമായിരിക്കുന്നു. ഇന്നലകളെ അവർ ഇന്ന് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പ്രക്ഷേപണം മുടങ്ങുകയും ചെയ്യുന്നു. വീണ്ടും ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ, ജീവിതം ഒരു തത്സമയ പ്രക്ഷേപണമാണ്. പൂർണമായും ഇന്നിന്റേതാണ്, ഈ നിമിഷത്തിന്റേതാണ്. അതനുഭവിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ഈ ജീവിതത്തെ ആസ്വദിക്കാനാവില്ല. അങ്ങനെ ഈ നിമിഷത്തിൽ പൂർണമായും ഭാഗമാകാൻ എന്ത് ചെയ്യണം എന്നറിയാമോ? ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്ന്, വികാരങ്ങളിൽ നിന്നും വിമുക്തമാവുക എന്നത് തന്നെയാണ്. അതിനർത്ഥം പഴയതൊന്നും വേണ്ട എന്നല്ല, ആവശ്യമെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ കളഞ്ഞേക്കുക. നിങ്ങൾ എന്ത് കളഞ്ഞാലും അതെല്ലാം എടുത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം തലച്ചോറിനുണ്ട്. തലച്ചോർ അത് ചെയ്തുകൊള്ളും. നിങ്ങൾ വെറുതെ അത് ചുമന്നുകൊണ്ട് നടക്കേണ്ടതില്ല. ഇന്നലകളിലുണ്ടായ മണ്ടത്തരങ്ങളെപ്പറ്റിയും നാളെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെപ്പറ്റിയും ആലോചിച്ച് നമ്മൾ ഇന്നുകളെ പാഴാക്കി കളയുന്നു. വിലയേറിയ ഈ ദിവസത്തിലെ ഒരു നിമിഷത്തെപ്പോലും വൃഥാവിലാക്കാതെ കർമ്മോജ്വലമായി ജീവിക്കുക എന്നതാണ് പ്രധാനമെന്ന് കാളിദാസ കവിത ഉദ്ഘോഷിക്കുന്നു. ഗതം ഗതം സർവം ഉപേക്ഷണീയം എന്നൊരു കാവ്യശകലമുണ്ട്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അത് ഉപേക്ഷിക്കുക. ഇപ്പോൾ ഈ നിമിഷത്തിന്റെ പ്രകാശത്തിൽ ജീവിക്കുക. ഇന്നലകളിൽ വ്യാപരിക്കുന്ന പക്ഷം ദുഃഖമായിരിക്കും ഫലം, നാളുകളിൽ വ്യാപരിക്കുന്ന പക്ഷം ആശങ്കകളും. നാളുകളെക്കുറിച്ച് ചിന്തിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ ഫ്യൂച്ചറോഫോബിക്സ് എന്നാണ് വിളിക്കുന്നത്. നാളെ എന്താവും, നാളെ എന്താവും എന്ന് ചിന്തിച്ച് നാളുകൾ നീക്കി ഞാൻ, ഒന്നുമാവാതെ പോയെന്ന് ചിന്തിച്ച് വീണ്ടും കടന്നുപോകുന്നു സംവത്സരങ്ങൾ. നാളെ വേറൊന്നുമില്ല, മരണമേയുള്ളൂ എന്നറിയുന്ന നേരം വിറങ്ങലിക്കുന്നു ഞാൻ എന്ന് കവി. എത്ര സത്യമായ വിവരണം! ഇന്നെനിക്ക് ചുറ്റും പൂവിട്ടു നിൽക്കുന്നു ചിന്തകൾക്കൊക്കെയും നറുമണം. പുത്തനാശയങ്ങളുടെ പക്ഷികൾ പറക്കുന്നു. ഈ നിമിഷത്തിന്റെ ധന്യതയിൽ ഞാൻ അലിഞ്ഞു ചേരുന്നു എന്നും കവി. കാളിദാസന്റെ സല്യൂട്ടേഷൻ ഓഫ് ദി ഡോൺ എന്ന കവിത ആവർത്തനത്താൽ വിരസമാകുന്നില്ല, പ്രചോദനത്തിന്റെ പ്രകാശം പരത്തുന്നു. കൺതുറന്നു നോക്കുക, ഈ ദിനം എത്രമേൽ സാർത്ഥകം. ജീവിതം, ഇത് ജീവിതം, ഈ നിമിഷമാണെന്റെ ജീവിതം. ഇന്നലെ എന്നത് വെറുമൊരു കിനാവെങ്കിൽ നാളെയൊരു വിഭാവന മാത്രം. ഇന്നാണ് സത്യം, ഇന്നിന്റെ സത്യത്തിൽ വ്യാപരിക്കും ഞാൻ. സുപ്രഭാതമേ നിനക്കു വന്ദനം. ഇന്നിനെ കർമ്മനിരതമാക്കൂ, ചെയ്യേണ്ടതൊക്കെ ചെയ്യൂ. ദുഃഖവും ആശങ്കകളും ജീവിതത്തെ പ്രോജ്വലിപ്പിക്കുകയില്ലെന്നോർക്കുക.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുക.

ഒടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

സുഖദ സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച ഇന്ന് പുനരാരംഭിക്കും. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്രബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി സി പി ജോൺ. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വെയ്റ്റ് ലിഫ്റ്റിംഗിലും പുരുഷന്മാരുടെ 10,000 മീറ്ററിലും വെള്ളി. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ഇന്ന് ചർച്ച പുനരാരംഭിക്കും. കേന്ദ്രസഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. 2024 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് പുതിയ നിയമനിർമ്മാണം. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും ഉൾപ്പെടെ കർശനമായ ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബിൽ അനുശാസിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വിവരം രേഖപ്പെടുത്തുന്ന തീയതി മുതൽ 2 മാസത്തിനകം കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷണം പൂർത്തിയാക്കണമെന്നും കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്രബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണതലത്തിലെ ഓരോ തീരുമാനവും നയവും സാധാരണ പൌരന്റെ താൽപര്യങ്ങളും അഭിലാഷങ്ങളും മുൻനിർത്തിയായിരിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. വകുപ്പുകൾ തമ്മിൽ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനും ഫലങ്ങൾ ഉറപ്പാക്കുന്നതിനും ഭരണ സംവിധാനത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്ക് ഗവൺമെന്റ് പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. വിദേശകാര്യ ഷിപ്പിംഗ് മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒമാൻ, സൌദി അറേബ്യ, ഇറാൻ, റഷ്യ, ഉക്രൈൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷസാധ്യതാ മേഖലകളിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത മേഖലയിൽ ലോകത്തിലെ 2-ാമത്തെ വലിയ നാവിക വിതരണക്കാരായി ഇന്ത്യ മാറിയതായി റിപ്പോർട്ട്. ആഗോള കപ്പൽ വ്യവസായ മേഖലയിലേക്ക് 311,936 നാവിക പ്രൊഫഷണലുകളെ സംഭാവന ചെയ്താണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത്. ബിംകോ ICS സീഫെയർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് 2026 ഈ വിവരങ്ങൾ ഉള്ളത്. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും തുടർച്ചയായ എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയെ ഏകദേശം 100 കിലോമീറ്റർ വീതം 6 എൻഫോഴ്സ്മെന്റ് മേഖലകളായി വിഭജിച്ച് ഓരോ മേഖലയിലും പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങളെ വിന്യസിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
1: അമിതവേഗം തടയൽ, അപകടങ്ങൾ കുറയ്ക്കൽ, ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തൽ, ദേശീയപാതകളിലെ ദൃശ്യ സാന്നിധ്യം വർദ്ധിപ്പിക്കൽ എന്നിവ ലക്ഷ്യമാക്കിയാണ് ഗതാഗത വകുപ്പിന്റെ പുതിയ നടപടി. റോഡപകടങ്ങളിൽ പ്രധാന കാരണം അമിതവേഗമാണെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ദേശീയപാതയെ ദക്ഷിണം, മധ്യം, വടക്ക് തുടങ്ങി 6 പ്രവർത്തന മേഖലകളായാണ് വിഭജിക്കുന്നത്. ഓരോ മേഖലയിലും എൻഫോഴ്സ്മെന്റ് RTO ഓഫീസുകൾ, സബ് RTO ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങൾ രൂപീകരിക്കും. അമിതവേഗം, അപകടകരമായ ഡ്രൈവിംഗ്, മദ്യപിച്ച് വാഹനമോടിക്കൽ, വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, സീറ്റ് ബെൽറ്റും ഹെൽമറ്റും ഉപയോഗിക്കാത്തത്, അമിതഭാരം കയറ്റിയ ചരക്ക് വാഹനങ്ങൾ, അനധികൃത വാഹന രൂപമാറ്റം തുടങ്ങിയവ കണ്ടെത്തുന്നതിനാണ് പ്രധാന മുൻഗണന.
0: DRDOയിൽ സൈബർ സുരക്ഷാ ലംഘനം നടന്നെന്ന മാധ്യമ റിപ്പോർട്ടുകൾ വസ്തുതാവിരുദ്ധമാണെന്ന് അധികൃതർ അറിയിച്ചു. DRDOയുടെ സംവിധാനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ സജീവമായ സൈബർ ആക്രമണമോ അനധികൃത നെറ്റ്വർക്ക് നുഴഞ്ഞുകയറ്റമോ വിവരങ്ങൾ ചോർത്തലോ നടന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വിജിലൻസ് വകുപ്പും വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം കെ കരുണാകരൻ മെമ്മോറിയൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടുത്ത അധ്യയന വർഷം 100 MBBS സീറ്റുകളിൽ പ്രവേശനം അനുവദിക്കാൻ കേന്ദ്രമന്ത്രി JP നദ്ദ തത്വത്തിൽ അംഗീകാരം നൽകി. മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിലെ സംഘവുമായി ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കോടികൾ മുടക്കി 10 വർഷം മുമ്പ് കെട്ടിടങ്ങൾ ഉൾപ്പെടെ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടും MBBS പഠനം ആരംഭിക്കാൻ കഴിയാതെ പോയത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സ്കൂളുകളിലെയും കോളേജുകളിലെയും സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കും ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കേരള വനം വകുപ്പ് ഉത്തരമേഖലാ സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിലെ വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിൽ വിദ്യാവനം ജൈവ വൈവിധ്യ പാർക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തി. ടെക്സ്റ്റൈൽസ് മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായിരുന്നു പരിശോധന. കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി.
2: ലോകത്തെ 80% കടുവകളും ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുക, കടുവ സംരക്ഷണത്തിനുള്ള അവബോധവും പിന്തുണയും വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളുമായുള്ള ആഗോള കടുവാ ദിനത്തിന് നമ്മുടെ രാജ്യത്ത് ഏറെ പ്രസക്തിയാണുള്ളത്. ആഗോള കടുവാ ദിനത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് പ്രദർശനം അടക്കമുള്ള നിരവധി പരിപാടികളാണ് ഇന്ന് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്.
0: കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യൻ താരങ്ങൾ. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 227 kg ഉയർത്തി ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗും ഇന്ത്യയ്ക്കായി ഇന്നലെ വെള്ളി മെഡലുകൾ നേടി. കൂടാതെ ബോക്സിംഗിൽ 3 ഇന്ത്യൻ താരങ്ങൾ സെമിഫൈനലിലും കടന്നു. ഇതോടെ രാജ്യത്തിന് കൂടുതൽ മെഡലുകൾ ഉറപ്പായി. പുരുഷന്മാരുടെ 400 മീറ്ററിൽ ദേശീയ റെക്കോർഡ് ഉടമയായ വിശാൽ ടിക്കയും ബോക്സിംഗിൽ പ്രിയ ഗംഗാസ്, പ്രീതി പവാർ, ജാദുമണി സിംഗ് എന്നിവരുമാണ് സെമിഫൈനലിൽ പ്രവേശിച്ചത്. വനിതകളുടെ 77 kg ഭാരോദ്വഹനത്തിൽ സഞ്ജനയും പുരുഷ വിഭാഗം ലോങ് ജമ്പിൽ മലയാളി താരം M ശ്രീശങ്കറും ഉൾപ്പെടെ താരങ്ങൾ ഇന്നിറങ്ങും. നിലവിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ആകെ 12 മെഡലുകളോടെ മെഡൽ പട്ടികയിൽ 9-ാം സ്ഥാനത്താണ് ഇന്ത്യ. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗം ഫൈനലിൽ വെങ്കല മെഡൽ നേടിയ ശില്പ കാഞ്ചുഗാര കൊപ്പലുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ശില്പയുടെ മികച്ച ത്രോ നേട്ടം ശ്രദ്ധേയമാക്കിയെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയ കുറിപ്പിൽ പറഞ്ഞു. ഗവൺമെന്റ് ലോക്കോളജികളിൽ നിയമിതരായ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമന ഉത്തരവ് ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ കൈമാറും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ 11 സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി റോജി M ജോൺ അധ്യക്ഷനാകും. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടത്തും. രാവിലെ 11 കോർപ്പറേഷൻ കൌൺസിൽ ഹാളിലാണ് തെരഞ്ഞെടുപ്പ്. വിവാഹബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സാമൂഹ്യ വിപത്തായി മാറുന്നുവെന്ന് വനിതാ കമ്മീഷൻ അംഗം P കുഞ്ഞായിഷ പറഞ്ഞു. കാസർഗോഡ് കളക്ടറേറ്റ് മെയിൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അവർ. കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലെ വിദഗ്ധ സംഘം സന്ദർശിക്കാൻ തീരുമാനമായി. മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ യോഗം ചർച്ച ചെയ്തു. നിർദ്ദിഷ്ട കണ്ണൂർ സൌത്ത് ബസാർ കാൽടെക്സ് മേൽപ്പാലം സംബന്ധിച്ച് നിലവിലുള്ള അലൈൻമെന്റ് പര്യാപ്തമല്ലെന്നും പള്ളിക്കുന്ന് വനിതാ കോളേജ് മുതൽ കണ്ണോത്തുംചാൽ വരെ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും TO മോഹനൻ MLA അറിയിച്ചു. തീരദേശ റോഡ്, സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി എന്നിവ സംബന്ധിച്ച് നിലവിലെ അലൈൻമെന്റിലെ അപാകതകൾ പരിഹരിക്കുന്നതിന് തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നും യോഗത്തിൽ MLA ആവശ്യപ്പെട്ടു. നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടക്കാട് അടിപ്പാത, മുണ്ടയാട് കീഴ്ത്തള്ളി സർവീസ് റോഡ് എന്നിവ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സംസാരിക്കാമെന്ന് മന്ത്രി അറിയിച്ചതായും MLA പറഞ്ഞു.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് 7 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച ഇന്ന് പുനരാരംഭിക്കും. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി CP ജോൺ. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വെയ്റ്റ് ലിഫ്റ്റിംഗിലും പുരുഷന്മാരുടെ 10,000 മീറ്ററിലും വെള്ളി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്, ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉണർന്നെണീൽക്കൂ. ഒന്നും ഓർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലം ഇനിയും ഉരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ, ഇതിൽ കൂടുതൽ എന്തു വേണം? കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നടന്നേറുന്ന പാതകളിലൊക്കെയും പരവതാനി പോലെ പരന്നുകിടക്കുന്ന അക്ഷരത്തിന്റെ പൂവുകൾ, വാക്കുകളുടെ വാടാമല്ലികൾ, വസന്ത ചാരുതയാർന്ന എന്റെ ഭാഷ, കുന്തിപ്പുഴയൊഴുകുന്ന നിശബ്ദ താഴ്വരയുടെ ഹരിതഭംഗി മുഴുവൻ ചാലിച്ചെടുത്ത എന്റെ ഭാഷ, പശ്ചിമഘട്ടത്തിലൂടെ ഒഴുകിപ്പരക്കുന്ന ഉദയകിരണങ്ങളുടെ പ്രകാശം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന എന്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് കുമാരി എൻ കൊട്ടാരം എഴുതിയ ഭാഗ്യയുടെ വീട് എന്ന കഥ കേൾക്കാം. ഭാഗ്യയുടെ വിരമിക്കൽ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച എല്ലാവരും എടുത്തു പറഞ്ഞത് അവളുടെ ഭാഗ്യത്തെക്കുറിച്ചാണ്. അവരുടെ അറിവിൽപ്പെട്ടിടത്തോളം പേരുപോലെ തന്നെ ഭാഗ്യമുള്ളവളാണ് അവൾ. വളരെ ചെറുപ്പത്തിലെ ജോലിയിൽ കയറി ഭർത്താവ് എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഹൃദയശസ്ത്രക്രിയ വിദഗ്ധൻ, രണ്ട് ആൺമക്കൾ, ഒരാൾ അച്ഛനെപ്പോലെ ഡോക്ടർ, മറ്റേയാൾ സൈക്കോളജിസ്റ്റ്. രണ്ടുപേരുടെയും വിവാഹവും കഴിഞ്ഞു. അവളുടെ ജീവിതത്തെ അസൂയയോടെ നോക്കിക്കാണുന്നവരായിരുന്നു സഹപ്രവർത്തകരിൽ ഏറെയും. അവരുടെ സ്നേഹത്തിനും ആശംസകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഭാഗ്യ പറഞ്ഞു തുടങ്ങി. ഭാഗ്യ എന്ന പേര് എനിക്കിട്ടത് അച്ഛനാണ്, പക്ഷെ എനിക്ക് ചേരുന്ന പേര് നിർഭാഗ്യ എന്നാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? എൻ്റെ 15-ാം പിറന്നാളിനന്നാണ് അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ പിറന്നാളിന് വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ്സ് എനിക്ക് പാകമായിരുന്നില്ല. അതന്ന് തന്നെ മാറ്റി വാങ്ങിക്കണമെന്നും പിറ്റേന്ന് അതിട്ട് സ്കൂളിൽ പോകണമെന്നും ഞാൻ വാശി പിടിച്ചതുകൊണ്ടാണ് രാത്രി തന്നെ അച്ഛൻ അത് മാറ്റി വാങ്ങിക്കാനായി ടൗണിലേക്ക് പോയത്. തിരിച്ചു വരുമ്പോൾ കുറേ പേർ സ്കൂട്ടർ തടഞ്ഞു നിർത്തി അച്ഛനെ കൊലപ്പെടുത്തുകയായിരുന്നു. ആള് മാറി ചെയ്ത കൊലപാതകം. ഞാൻ കാരണമാണ്, എൻ്റെ വാശി കാരണമാണ് അത് സംഭവിച്ചതെന്ന് പറഞ്ഞ് അമ്മ എന്നെ വെറുത്തു. അമ്മയുടെ താലി അറുത്തവൾ എന്ന് മരണം വരെ അമ്മ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഹൃദയാഘാതത്തിന് അമ്മയെ ചികിത്സിച്ച ഡോക്ടറാണ് പിന്നീട് എൻ്റെ ഭർത്താവായത്. ഹൃദയരോഗികളുടെ കൺകണ്ട ദൈവമാണ് അദ്ദേഹം. പക്ഷേ ഭാര്യയ്ക്കൊരു ഹൃദയമുണ്ടെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. അച്ഛനും അമ്മയും ഇല്ലാത്ത സുന്ദരിയായ പെണ്ണിനോട് ചെറുപ്പത്തിൻ്റെ ആവേശത്തിൽ തോന്നിയ അടുപ്പം, അത് പ്രണയമൊന്നുമായിരുന്നില്ല. നമ്മുടെ എന്നൊരു വാക്ക് ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൽ നിന്നും കേട്ടിട്ടില്ല. എൻ്റെ ജോലി, എൻ്റെ നേട്ടങ്ങൾ, എൻ്റെ സമയം, എൻ്റെ രോഗികൾ, എൻ്റെ വീട്, എൻ്റെ മുറി, എൻ്റെ സാധനങ്ങൾ, എൻ്റെ മക്കൾ, എന്നാൽ എൻ്റെ ഭാര്യ എന്നൊരിക്കൽ പോലും പറഞ്ഞു കേട്ടിട്ടില്ല. ഒരേ വീട്ടിൽ കഴിയുന്നു എന്നല്ലാതെ സ്നേഹമോ വെറുപ്പോ ദേഷ്യമോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വികാര പ്രകടനങ്ങൾ പോലുമില്ലാത്ത മടുപ്പിക്കുന്ന ശൂന്യത മാത്രമാണ് ഞങ്ങൾക്കിടയിലുള്ളത്. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. പരാതിയും പരിഭവുമില്ലാതെ ഇക്കാലം അത്രയും ഞാൻ ജീവിച്ചു. ജീവിച്ചു എന്ന് പറയുവാൻ കഴിയുവോ എന്നറിയില്ല. മക്കളൊന്നും അറിയരുതെന്ന് എപ്പോഴും ആഗ്രഹിച്ചു. ഇപ്പോൾ അവർക്കവരുടേതായ ജീവിതമായി. ഭർത്താവ് ഉണ്ടായിട്ടും വിധവയെപ്പോലെയും മക്കളുണ്ടായിട്ടും അവരുടെ സ്നേഹം കിട്ടാതെയും വെറുതെ ജീവിക്കേണ്ടി വരുന്ന സ്ത്രീജന്മങ്ങളുണ്ട്. ഉള്ളു തുറന്ന് ചിരിക്കാൻ കഴിയാത്തവർ. സ്വന്തം ദുഃഖങ്ങൾ ആരെയും പറഞ്ഞു മനസ്സിലാക്കുവാനോ പങ്കുവെക്കുവാനോ കഴിയാത്തവർ. ഇടയ്ക്കൊന്ന് മാറി നിൽക്കാൻ ഒരിടമില്ലാത്തവർ. മനസ്സിലെ വിങ്ങലുകളെല്ലാം വലിച്ചു വാരി പുറത്തു കളഞ്ഞിട്ട് എല്ലാം മറന്ന് ഒന്ന് പൊട്ടിച്ചിരിക്കാൻ കൊതിക്കുന്നവർ. അങ്ങനെയുള്ളവർക്ക് വല്ലപ്പോഴും വന്ന് താമസിക്കാനുള്ള ഒരിടമുണ്ടാക്കലാണ് ഇനി എൻ്റെ ലക്ഷ്യം. തുല്യ ദുഃഖിതർക്ക് സന്തോഷിക്കാൻ ഒരിടത്താവളം. എൻ്റെ റിട്ടയർമെൻറ്റ് തുക ഞാൻ അതിനായി വിനിയോഗിക്കും. ഞാനതിന് എൻ്റെ വീട് എന്ന് പേരിടും. എൻ്റെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞ് സ്വന്തമായി ഒരിടമില്ലാത്ത ഏതൊരു സ്ത്രീക്കും അവിടേക്ക് വരാം. ഭാഗ്യ പറഞ്ഞു നിർത്തിയിട്ടും എല്ലാവരും അവളെ തന്നെ നോക്കിയിരുന്നു, കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ദൂരെ മൊട്ടച്ചിക്കുന്നിനു മുകളിൽ പണ്ട് പണ്ട് ആട്ടിടയന്മാർ മേച്ചിൽപ്പുറങ്ങൾ തേടി നടന്ന കാലത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ, കാൽപ്പാട് പതിഞ്ഞ പാറക്കൂട്ടങ്ങൾ, കടമ്പിന്റെ ചില്ലകളിൽ ഇരുന്ന് വായിച്ച ഇടയരാഗങ്ങൾ, ഖരഹരപ്രിയയുടെ സമ്മോഹനതയിലാണ്ട് പുല്ലാങ്കുടലുകൾ സ്വയം മറന്നു, പാട്ടിന്റെ സ്വരമാധുരിയിൽ പാറകൾ സ്വയം ചുരന്നു, ആനന്ദത്തിന്റെ കന്മദം കാറ്റു വീശിയടിക്കുന്ന കാറ്റാടിമരങ്ങളും കടന്ന് ഏതോ സ്വപ്നാടനത്തിൽ എന്ന പോലെ പ്രതിധ്വനിക്കുന്ന രാഗകല്ലോലിനികൾ, ഞാനും ഈ പ്രപഞ്ചവും അതിന്റെ മധുരമായ ഓളക്കൂത്തുകളിൽ ഉദകപ്പോളകൾ പോലെ അലിഞ്ഞു ചേരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഇടയരാഗധന്യതയാർന്നതുപോലെ ആത്മഹൃദങ്ങളെ സ്പർശിച്ചുണർത്തും ഒരു ഗാനചന്ദ്രികാ ചുംബനം.

നിലാ വിറ്റുവീഴും പാതയോരത്ത് ഞാൻ ഒരു ചമ്പകപ്പൂവായി വിരിഞ്ഞു നിൽക്കുന്നു. നിത്യം എന്നെ പുണർന്നു പോകും താരമേ, നിന്റെ പേരെന്ത്? ഞാനറിവിയില്ല. നിന്റെ താരുണ്യത്തിന്റെ തങ്കരശ്മികൾ പൊള്ളിക്കും എന്റെ ഹൃത്തടം. പ്രണയമായും പ്രകാശമായും ജീവിതത്തെ അളന്നെടുക്കും ഹൃദയമാപിനിയായും കവിത എന്നും എനിക്ക് അനുഭവം. എന്റെ ഏകാന്ത സഞ്ചാരധാരകളിൽ എന്നും കൂട്ടായി നിൽക്കും വാക്മൊഴികൾ കവിത. ജീവിതത്തിന്റെ സ്വപ്നാടനങ്ങൾ, ഉന്മാദങ്ങൾ, വൈഷാദിക പെരുമകൾ. നമസ്തേ മലയാളത്തിൽ, ഇനി ഒരു കവിത കേൾക്കാം.

0: പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ശക്തമായ ഏകോപനത്തിനും ആഹ്വാനം. ഇന്ത്യൻ വ്യവസായ രംഗത്തിന് ശക്തമായ മുന്നേറ്റം. ജൂൺ മാസത്തിൽ രാജ്യത്തിന്റെ വ്യവസായ ഉൽപ്പാദന സൂചിക 7.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യ. ഭാരോദ്ധഹനത്തിൽ ഹർജീന്ദർ കൌറിനും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗിനും വെള്ളി. പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ റാവലക്കോട്ടയിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാ സേന നടത്തിയ വെടിവയ്പ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. വാർത്തകൾ വിശദമായി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാർക്ക് 10 വർഷം തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കുക, 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 മാസത്തിനുള്ളിൽ തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിലുണ്ട്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് പൊതുപരീക്ഷകളിലെ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിലൂടെ വ്യക്തമാകുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. അതേസമയം വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടതായി കോൺഗ്രസ് എംപി പ്രിയങ്കാഗാന്ധി കുറ്റപ്പെടുത്തി. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ഏകോപനം ശക്തമാക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സർക്കാർ സെക്രട്ടറിമാരുമായുള്ള 2ാമത് ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ നടന്ന യോഗത്തിൽ ധനകാര്യം, സാമ്പത്തികം, വാണിജ്യ വ്യവസായം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഭാവി പദ്ധതികൾ അദ്ദേഹം അവലോകനം ചെയ്തു. ആഗോള ഷിപ്പിംഗ് മേഖലയിൽ കൂടുതൽ നാവികരെ സംഭാവന ചെയ്യുന്ന ലോകത്തിലെ 2ാമത്തെ വലിയ രാജ്യമായ ഇന്ത്യ. ആഗോള നാവിക തൊഴിൽ സേനയുടെ 12.16% ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് ബിംകോ ICS സീ ഫെയറർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് 2026 കണക്കാക്കുന്നു. ഫിലിപ്പീൻസാണ് 1ാം സ്ഥാനത്ത്. 2015 ആഗോള നാവികരിൽ 5.2% മാത്രമായിരുന്നു ഇന്ത്യയുടെ സംഭാവന. രാജ്യത്തെ വ്യാവസായിക ഉൽപ്പാദനം ഈ വർഷം ജൂണിൽ 7.3% വർദ്ധിച്ചതായി വ്യവസായ ഉൽപ്പാദന സൂചിക. കഴിഞ്ഞ 23 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഉൽപ്പാദന മേഖല 7.8% വൈദ്യുതി ഗ്യാസ് വിതരണ മേഖല 10.6% വളർച്ച കൈവരിച്ചു. ഒഡേസ തുറമുഖത്ത് വെച്ച് MV AGN റാറ്റ്നാർ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 2 ഇന്ത്യൻ പൌരന്മാർക്കായുള്ള തിരച്ചിൽ ഊർജ്ജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റ് 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന ജമ്മുകാശ്മീർ മേഖലയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിൽ മോശം പശ്ചാത്തലമുള്ള പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ വ്യാജവും അർത്ഥശൂന്യവുമാണെന്നും ശ്രീ ജയ്സ്വാൾ കുറ്റപ്പെടുത്തി.
1: Country which has been promoting cross-border terrorism, religious fundamentalism and violence for decades cannot have any claim to any pluralistic cultural legacy. Their abysmal track record on the protection of minorities and their cultural rights make such desperate attempts look even more phony.
0: പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ റാവലക്കോട്ടിൽ പ്രതിഷേധക്കാർക്കു നേരെ പാകിസ്ഥാൻ സുരക്ഷാ സേന നടത്തിയ വെടിവയ്പ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിനിടെയാണ് അക്രമസംഭവങ്ങൾ അരങ്ങേറിയത്. അതേസമയം പ്രതിഷേധക്കാർക്ക് നേരെ മാരകായുധങ്ങൾ ഉപയോഗിച്ചെന്ന റിപ്പോർട്ടുകളിൽ സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടു. മേഖലയിലെ മൊബൈൽ ഇന്റർനെറ്റ് ആശയവിനിമയ സംവിധാനങ്ങൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും മാധ്യമങ്ങൾക്കും സ്വതന്ത്ര നിരീക്ഷകർക്കും പ്രവേശനം അനുവദിക്കണമെന്നും സംഘടന പാക് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. DRDO സംവിധാനങ്ങൾക്ക് നേരെ സൈബർ ആക്രമണം നടന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ തള്ളി പ്രതിരോധ മന്ത്രാലയം. വിവരങ്ങൾ ചോർന്നുവെന്ന തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ തെറ്റായതും അടിസ്ഥാനരഹിതവുമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ആരോപണങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട ഏജൻസികൾ സമഗ്രമായ അന്വേഷണം നടത്തിയതായും പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് ദേശീയപാതകളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും തുടർച്ചയായ എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. ഇതിനായി കേരളത്തിലൂടെ

0: പോകുന്ന ദേശീയപാതയെ ഏകദേശം 100 കിലോമീറ്റർ വീതമുള്ള 6 എൻഫോഴ്സ്മെന്റ് മേഖലകളായി വിഭജിച്ച് ഓരോ മേഖലയിലും പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങളെ വിന്യസിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ഒഡീഷയിലെ പ്രധാന നദികളിൽ ജലനിരപ്പ് ഉയർന്നു. മഹാനദിയിലും ബൈതരണിയിലും ജലനിരപ്പ് ഉയരുകയാണെന്നാണ് റിപ്പോർട്ട്. അതേസമയം അസമിലെ പ്രളയ സാഹചര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഛത്തീസ്ഗഡ്, കിഴക്കൻ മധ്യപ്രദേശ്, വിദർഭ എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഈ മാസം 31 വരെ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് വ്യാപകമായി മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇന്ന് രാവിലെ ബേക്കൽ, കണ്ണൂർ, മൂന്നാർ, പാലക്കാട്, പുനലൂർ, കുമരകം, കാക്കനാട് തുടങ്ങി വിവിധ ഇടങ്ങളിൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9-ാം സ്ഥാനത്ത്. ഭാരോദ്ധഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ ടി കെ മികച്ച പ്രകടനത്തോടെ സെമി ഫൈനലിലേക്ക് മുന്നേറി. ബോക്സിംഗിൽ പ്രിയ ഖംഗാസ്, പ്രീതി പവ, ജാദുമാനി സിംഗ് എന്നിവരും സെമിയിൽ കടന്നു. ചൈനയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പ് മത്സരത്തിൽ 10 മീറ്റർ എയർ റൈഫിൾസ് മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യയുടെ സോനമുത്തം മസ്കറും ഹിമാൻഷു ധില്ലനും വെങ്കലം. ചൈനയുടെ 1-ഉം 2-ഉം ടീമുകൾ സ്വർണവും വെള്ളിയും നേടി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 1 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകൾ ലഭിച്ചു. US സേനയ്ക്ക് നേരെ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നതായി US. പടിഞ്ഞാറൻ ഏഷ്യൻ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ള സേനയ്ക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിത ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെ നടന്നതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു എന്നിവരുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. ഇറാനെതിരെയുള്ള സംയുക്ത സൈനിക നടപടി ആരംഭിച്ച ശേഷം ട്രംപും നെതന്യാഹുവും തമ്മിൽ നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. യുക്രൈനെ സഹായിക്കാനുള്ള ശ്രമങ്ങൾക്കും അനുകൂലമായ കൂടിക്കാഴ്ചയ്ക്കും സെലൻസ്കി പ്രസിഡന്റ് ട്രംപിന് നന്ദി അറിയിച്ചു. കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനത്തിനായി ഫിഷറീസ് വകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര സർക്കാർ. മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യ കർഷകർക്കും വേണ്ടിയുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന തുടങ്ങിയവ ഇതിലുൾപ്പെടുന്നു. മേഖലയുടെ ഉപജീവനമാർഗവും അടിസ്ഥാന സൌകര്യങ്ങളും മെച്ചപ്പെടുത്തുക എന്നതാണ് സംരംഭങ്ങളുടെ ലക്ഷ്യമെന്നും സർക്കാർ വ്യക്തമാക്കി. സംഘർഷ സാധ്യതയുള്ള മേഖലകളിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും അവലോകനം ചെയ്ത് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ. വിദേശകാര്യ മന്ത്രാലയം, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ഒമാൻ, സൌദി അറേബ്യ, ഇറാൻ, റഷ്യ, യുക്രൈൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷൻ തലവന്മാരുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. ഗണേശോത്സവത്തോടനുബന്ധിച്ച് ഭക്തരുടെ തിരക്ക് പരിഹരിക്കുന്നതിനായി 246 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് സെൻട്രൽ റെയിൽവേ അറിയിച്ചു. സെപ്റ്റംബർ 11 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുക. മുംബൈ, പൂനെ എന്നിവിടങ്ങളിൽ നിന്ന് സാവന്ത്വാടി റോഡ്, രത്നഗിരി, മഡ്ഗാവ് എന്നിവിടങ്ങളിലേക്ക് 184 റിസർവ്ഡ് സർവീസുകളും ദിവാഖേഡ് റൂട്ടിൽ 62 അൺറിസർവ്ഡ് സർവീസുകളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. റിസർവ്ഡ് ടിക്കറ്റുകളുടെ ബുക്കിംഗ് ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ശക്തമായ ഏകോപനത്തിനും ആഹ്വാനം. ഇന്ത്യൻ വ്യവസായ രംഗത്തിന് ശക്തമായ മുന്നേറ്റം. ജൂൺ മാസത്തിൽ രാജ്യത്തിന്റെ വ്യവസായ ഉൽപ്പാദന സൂചിക 7.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യ. ഭാരോദ്ധഹനത്തിൽ ഹർജീന്ദർ കൌറിനും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗിനും വെള്ളി. പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ റാവലക്കോട്ടിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

0: അടുക്കളയിലെ അനുഭവ കഥകൾ അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു ഗ്രാമീണ വീട്ടിലെ സ്വീകരണ മുറിയിലിരുന്ന് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ചില അനുഭവങ്ങൾ വലിയ പുസ്തകങ്ങളിൽ നിന്ന് പോലും ലഭിക്കാറില്ല. ചില വീടുകളിലെ ഉച്ചതിരിഞ്ഞ നിശബ്ദതയ്ക്ക് പോലും ഒരു കഥ പറയാനുണ്ടാകും. ചുമരിൽ തൂങ്ങിയിരിക്കുന്ന പഴയ കലണ്ടറുകൾക്കും വർഷങ്ങളായി സ്ഥാനമാറ്റമില്ലാതെ കിടക്കുന്ന മരക്കസേരകൾക്കും അടുക്കളയിൽ നിന്ന് കേൾക്കുന്ന പാത്രങ്ങളുടെ ശബ്ദങ്ങൾക്കുമെല്ലാം ചിലപ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ വലിയ സത്യങ്ങൾ പറയാൻ കഴിയും. അങ്ങനെയൊരു ഉച്ചയിലായിരുന്നു ഞങ്ങളൊരു ബന്ധു വീട്ടിലെ സ്വീകരണ മുറിയിലിരുന്നത്. പുറത്ത് ചെറുതായി കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അടുക്കളയിൽ ചായ തിളയ്ക്കുന്ന മണവും വീട്ടിനകത്ത് നിറഞ്ഞു നിന്നു. സംസാരത്തിന് പ്രത്യേകിച്ചൊരു വിഷയവും ഉണ്ടായിരുന്നില്ല. നാട്ടുവിശേഷങ്ങളും കുടുംബ വാർത്തകളും ഓർമ്മകളും ഒക്കെ കലർന്ന സാധാരണ സംഭാഷണങ്ങൾ മാത്രം. അതിനിടയിലാണ് അമ്മ വളരെ സ്വാഭാവികമായി ഒരു ചോദ്യം ചോദിച്ചത്. എന്തിനേ, നിന്റെ ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് വരാറില്ലേ? ഒരു സാധാരണ ചോദ്യം. പക്ഷേ ചില സാധാരണ ചോദ്യങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ അസാധാരണമായ സത്യങ്ങളിലേക്ക് വാതിലുകൾ തുറക്കാറുണ്ട്. ഇന്ദിര ചേച്ചി ഒരു നിമിഷം ചിരിച്ചു. ഇല്ല മാമി, ഞങ്ങള് തമ്മിൽ പിണക്കത്തിലാണ്. ആ മറുപടിയിൽ ദേഷ്യമില്ലായിരുന്നു, സങ്കടവും ഇല്ലായിരുന്നു. വർഷങ്ങളായി പഴകിപ്പോയ ഒരു യാഥാർത്ഥ്യം പറയുന്ന നിസ്സംഗത മാത്രമായിരുന്നു. അമ്മ അല്പം അത്ഭുതത്തോടെ വീണ്ടും ചോദിച്ചു, അതെന്താ അങ്ങനെ? അപ്പോഴാണ് ആ കഥയുടെ തുടക്കം പുറത്തു വന്നത്. അച്ഛൻ ജീവിച്ചിരുന്ന കാലം മുതലേ ഞങ്ങള് പിണങ്ങിയതാണ്. 1 ഏക്കർ സ്ഥലം ഇന്ദിര ചേച്ചിക്ക്, 1 ഏക്കർ സ്ഥലം മൂത്ത ചേച്ചിക്ക്. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ രണ്ടുപേർക്കും വീതം വെച്ച് നൽകിയ ഭൂമി. പക്ഷെ പ്രശ്നം ഭൂമിയല്ലായിരുന്നു, വഴിയായിരുന്നു. ചേച്ചിക്ക് കിട്ടിയ സ്ഥലം അല്പം ഉയരത്തിലായിരുന്നു. അങ്ങോട്ട് പോകാൻ വേണ്ടത്ര സൗകര്യമുള്ള വഴിയുണ്ടായിരുന്നില്ല. ആ ചെറിയ അസൗകര്യത്തിൽ നിന്നാണ് വലിയൊരു അസന്തോഷം ജനിച്ചത്. പിന്നീട് അത് വഴിയുടെ പ്രശ്നത്തിൽ നിന്ന് സ്നേഹത്തിന്റെ പ്രശ്നമായി മാറി. അച്ഛന് ഇന്ദിരയോടാണ് കൂടുതൽ ഇഷ്ടം, എന്നെ വേണ്ടത്ര പരിഗണിച്ചില്ല, അവൾക്കാണ് കൂടുതൽ കിട്ടിയത്. ഇങ്ങനെ ചെറിയ സംശയങ്ങൾ മനസ്സിൽ വളർന്നു. ഒരു ഘട്ടത്തിൽ ഭൂമിയുടെ അതിരുകൾ മനുഷ്യരുടെ ഹൃദയങ്ങൾക്കിടയിലും പണിയപ്പെട്ടു. 1 ഏക്കർ സ്ഥലത്തിന്റെ പേരിൽ 2 സഹോദരിമാർ ജീവിതകാലം മുഴുവൻ നഷ്ടപ്പെടുത്തിയത് ഭൂമിയല്ല, പരസ്പരത്തിന്റെ സാന്നിധ്യമായിരുന്നു. എന്നാൽ കഥ അവിടെ അവസാനിച്ചില്ല. അമ്മ വീണ്ടും ചോദിച്ചു, അപ്പോ നിന്റെ ഭർത്താവിന്റെ സഹോദരി മീര വരാറില്ലേ?
1: ഇല്ല മാമി, എന്റെ ചേട്ടനും മീരയും തമ്മിൽ വർഷങ്ങളായി മിണ്ടാറില്ല.
0: ഞങ്ങൾ എല്ലാവരും പരസ്പരം നോക്കി. ഒരു വീട്ടിൽ ഇത്രയധികം പിണക്കങ്ങളോ? അപ്പോഴാണ് പതുക്കെ ആ കുടുംബത്തിന്റെ ചരിത്രം പുറത്തു വന്നത്. സഹോദരങ്ങൾ തമ്മിൽ പിണക്കം, അമ്മാവനും മരുമകനും തമ്മിൽ പിണക്കം, ചിറ്റപ്പനും അനന്തരവനും തമ്മിൽ പിണക്കം, 3 തലമുറ മുമ്പ് തുടങ്ങിയ തർക്കങ്ങൾ വരെ ഇന്നും ജീവനോടെ കിടക്കുന്നു. പിണങ്ങിയവർ പലരും മരിച്ചുപോയി, പക്ഷേ പിണക്കം ജീവിച്ചിരിക്കുന്നു. അത് കേൾക്കുമ്പോ എനിക്ക് ഒരു കാര്യം തോന്നി. മനുഷ്യർ ഇന്ന് മക്കൾക്ക് കൈമാറുന്നത് സ്വത്തുക്കളേക്കാൾ കൂടുതൽ പിണക്കങ്ങളാണ്. അപ്പൂപ്പൻ ആരോടെങ്കിലും മിണ്ടാതിരുന്നെങ്കിൽ മകനും മിണ്ടില്ല, മകൻ മിണ്ടിയില്ലെങ്കിൽ കൊച്ചുമകനും മിണ്ടില്ല. കാരണം പല കുടുംബങ്ങളിലും സ്നേഹത്തെക്കാൾ വേഗത്തിൽ പാരമ്പര്യമായി കൈമാറപ്പെടുന്നത് വെറുപ്പാണ്. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയാമോ? ഇങ്ങനെ വർഷങ്ങളായി മിണ്ടാതിരിക്കുന്നവരിൽ പലർക്കും എന്തിനാണ് ആദ്യമായി പിണങ്ങിയതെന്ന് പോലും ഓർമ്മയുണ്ടാവില്ല. ഒരു കല്യാണത്തിന് ക്ഷണിച്ചില്ല, ഒരു ചടങ്ങിൽ മാനിച്ചില്ല, ഒരു ദിവസം സംസാരത്തിനിടയിൽ ഒരു വാക്ക് തെറ്റിപ്പോയി, ഒരു സ്വത്ത് വിഭജനത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഇത്രയൊക്കെയാണ് തുടക്കം. പക്ഷെ പിന്നീട് അത് അഹങ്കാരത്തിന്റെ വിഷയമായി മാറുന്നു. ഞാനെന്തിനാ ആദ്യം മിണ്ടണം? അവർ വന്ന് സംസാരിക്കട്ടെ, തെറ്റിയത് അവരല്ലേ? ഈ 3 വാചകങ്ങളാണ് കേരളത്തിലെ 1000 കണക്കിന് കുടുംബങ്ങളെ തമ്മിൽ അകറ്റി നിർത്തുന്നത്.

അന്ന് അവിടെ ഇരിക്കുമ്പോ ലത ചേച്ചി ചോദിച്ച ഒരു ചോദ്യം ഇന്നും എന്റെ മനസ്സിൽ കിടക്കുന്നു. ഇവരൊക്കെ ഇത്രയും വർഷം പിണങ്ങിയിട്ട് എന്ത് നേടി? ആ ചോദ്യം കേട്ടപ്പോ മുറിയിലാകെ ഒരു നിശബ്ദത പടർന്നു. ശരിക്കും എന്താണ് അവർ നേടിയത്? 15 വർഷം മിണ്ടാതിരുന്ന ഒരാൾ എന്താണ് നേടിയത്? 20 വർഷം സഹോദരനെ കാണാതെ ജീവിച്ച ഒരാൾ എന്താണ് നേടിയത്? ഒരു മരണ വീട്ടിൽ വെച്ച് മാത്രം കണ്ടുമുട്ടുന്ന ബന്ധുക്കൾ എന്താണ് നേടിയത്? ഉത്തരം വളരെ ലളിതമാണ്, ഒന്നുമില്ല.

ഒരാളും ഒന്നും നേടിയിട്ടില്ല. എല്ലാവരും എന്തൊക്കെയോ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടിക്കാലത്തെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു. ഉത്സവ ദിവസങ്ങളിലെ ഒരുമിച്ച് കൂടലുകൾ നഷ്ടപ്പെട്ടു. പരസ്പരം ആശ്വസിപ്പിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു. ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ നഷ്ടപ്പെട്ടു. ഒടുവിൽ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു. കാരണം പിണങ്ങിയിരുന്നവരിൽ പലരും ഇന്ന് ജീവനോടെയില്ല. അവർ പോയപ്പോൾ അവരുടെ കൂടെ പോയത് ഭൂമിയൊന്നുമല്ല, പണവുമല്ല, അധികാരവുമല്ല. പോയത് ഒരു ജീവിതകാലം മുഴുവൻ നീണ്ട അഹങ്കാരമാണ്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം ഇതാണ്. നമുക്ക് എല്ലാവർക്കും മരിക്കുമെന്നറിയാം. പക്ഷെ നമ്മൾ ഒരിക്കലും മരിക്കില്ല എന്ന മട്ടിലാണ് ജീവിക്കുന്നത്. മരണ വാർത്തകൾ ദിവസവും കേൾക്കുന്നു. പക്ഷെ അതിൽ നമ്മളെ കാണുന്നില്ല. മരിക്കുന്നത് എപ്പോഴും മറ്റാരോ ആണ്. അതിനാലാണ് മനുഷ്യർ ഇത്രയും ധൈര്യത്തോടെ പിണങ്ങുന്നത്. അവർക്ക് തോന്നുന്നത് സമയം ഒരുപാടുണ്ടെന്നാണ്. പക്ഷെ സത്യം മറ്റൊന്നാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഡംബരം സമയമാണ്. അതിന് കാലാവധിയുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ചായ കുടിക്കുന്ന ഒരാൾ നാളെ ഉണ്ടായിരിക്കണമെന്നില്ല. ഇന്ന് ഫോൺ ചെയ്യാൻ കഴിയുന്ന ഒരാൾ നാളെ വിളിച്ചാൽ എടുക്കണമെന്നില്ല. ഇന്ന് കാണാൻ കഴിയുന്ന ഒരാളെ നാളെ കാണാൻ കഴിയണമെന്നില്ല. പക്ഷെ ഈ തിരിച്ചറിവ് മനുഷ്യർക്ക് പലപ്പോഴും വളരെ വൈകിയാണ് ലഭിക്കുന്നത്. മരണശേഷം പൂമാലകൾ വാങ്ങാൻ ഓടുന്ന അതേ മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ പോലും ചെയ്യാറില്ല. ജീവിച്ചിരിക്കുമ്പോൾ നൽകുന്ന സ്നേഹത്തെക്കാൾ മരണശേഷം നൽകുന്ന കണ്ണീരിന് എന്ത് വിലയാണുള്ളത്? ഒരു കപ്പ് ചായ പങ്കുവയ്ക്കാൻ കഴിയാത്തവർ 100 റീത്തുകൾ വച്ചാൽ എന്ത് പ്രയോജനം? സുഖമാണോ എന്ന് ചോദിക്കാൻ കഴിയാത്തവർ മരണാനന്തര പ്രസംഗങ്ങൾ നടത്തിയാൽ എന്തർത്ഥം? ജീവിതം നമ്മൾ കരുതുന്നതിലും വളരെ ചെറുതാണ്. പക്ഷെ മനുഷ്യരുടെ ഈഗോ ജീവിതത്തെക്കാൾ വലുതാണ്. അതുകൊണ്ടാണ് പല കുടുംബങ്ങളിലും ഒരു സോറി എന്ന വാക്ക് പറയാൻ പതിറ്റാണ്ടുകൾ എടുക്കുന്നത്. ചിലർ ആ വാക്ക് പറയാതെ തന്നെ മരിക്കുന്നു. പിന്നീട് അവരുടെ മക്കൾ അതേ പിണക്കങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു തലമുറയുടെ അഹങ്കാരം അടുത്ത തലമുറയുടെ ഭാരമായി മാറുന്നു.

പ്രകൃതിയെ നോക്കിയാൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മരങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു, നദികൾ അതിരുകൾ നോക്കാതെ ഒഴുകുന്നു, പക്ഷികൾക്ക് ജാതിയില്ല, കാറ്റിന് മതമില്ല, സൂര്യന് പക്ഷപാതമില്ല. മനുഷ്യൻ മാത്രമാണ് സ്വന്തം മനസ്സിൽ അതിരുകൾ വച്ച് അതിനുള്ളിൽ ശ്വാസം മുട്ടി ജീവിക്കുന്നത്. വഴികളില്ലാത്തതിനാലല്ല മനുഷ്യർ അകലുന്നത്, ഹൃദയങ്ങളിൽ മതിലുകൾ പണിയുന്നതിനാലാണ്. ഇന്ദിര ചേച്ചിയുടെ കഥയിൽ നഷ്ടപ്പെട്ടത് ഒരു വഴിയല്ല, ഒരു സഹോദരിയായിരുന്നു, ഒരു കുടുംബമായിരുന്നു, ഒരു ജീവിതകാലം മുഴുവൻ തിരികെ കിട്ടാത്ത ഓർമ്മകളായിരുന്നു. ഭൂമിക്ക് പുതിയ വഴിയുണ്ടാക്കാം, പക്ഷേ നഷ്ടപ്പെട്ട വർഷങ്ങൾക്ക് പുതിയ വഴിയുണ്ടാക്കാൻ കഴിയില്ല, നഷ്ടപ്പെട്ട മനുഷ്യരെ തിരികെ വിളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നും ആരോടെങ്കിലും പിണക്കമുള്ളവർ ഒരു നിമിഷം ചിന്തിക്കണം, ആ പിണക്കം ശരിക്കും അത്ര വലിയ കാര്യമാണോ, അല്ലെങ്കിൽ നമ്മുടെ ഈഗോ അതിനെ വലുതാക്കി കാണിക്കുകയാണോ. 10 വർഷം കഴിഞ്ഞാൽ ഈ കാര്യം ഓർമ്മയുണ്ടാകുമോ? 20 വർഷം കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും വിലയുണ്ടാകുമോ? മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഈ പിണക്കം നിലനിർത്തിയതിൽ അഭിമാനം തോന്നുമോ? മിക്കവാറും ഇല്ല. അപ്പോൾ ഇന്ന് തന്നെ ഒരു ചെറിയ ശ്രമം നടത്താം. ഒരു ഫോൺ കോൾ, ഒരു സന്ദേശം, ഒരു പുഞ്ചിരി, എങ്ങനെയുണ്ട് എന്ന ചോദ്യം. അതുകൊണ്ട് തീരാവുന്ന പ്രശ്നങ്ങളാണ് മനുഷ്യരുടെ ജീവിതത്തിലെ ഭൂരിഭാഗം പ്രശ്നങ്ങളും. ഈ ലോകത്ത് ജീവിക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ആ സമയം മുഴുവൻ പിണക്കങ്ങൾ വളർത്താൻ ഉപയോഗിക്കണോ അതോ സ്നേഹം വളർത്താൻ ഉപയോഗിക്കണോ എന്നത് നമ്മുടെ തീരുമാനമാണ്. അവസാനം എല്ലാവരും പോകും. ശേഷിക്കുന്നത് വീടുകളോ ഭൂമിയോ ബാങ്ക് അക്കൗണ്ടുകളോ അല്ല, നമ്മളെക്കുറിച്ചുള്ള ഓർമ്മകളാണ്, നമ്മൾ നൽകിയ സ്നേഹമാണ്, നമ്മൾ ചേർത്തു പിടിച്ച മനുഷ്യരാണ്. അതുകൊണ്ട് പിണക്കങ്ങളുടെ പാരമ്പര്യം കൈമാറാതെ സ്നേഹത്തിന്റെ പാരമ്പര്യം കൈമാറാം. കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വത്ത് അവൻ സമ്പാദിച്ച ഭൂമിയല്ല, അവനെ സ്നേഹിച്ച മനുഷ്യരാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: ആത്മാവിൽ നിന്നുപോലും ഇലകൾ അടർന്നു വീണ് തളർന്നു പോകുമ്പോൾ ഉയർത്തെണീക്കാൻ ആഹ്വാനം ചെയ്ത് അടുത്തുവന്ന് നിൽക്കുന്ന വാക്കുകൾ, വാക്കുകൾ ഗർഭം ചുമന്നെത്തി നിൽക്കുന്ന പ്രചോദനത്തിന്റെ പുൽനാമ്പുകൾ, പ്രകാശം ചുരത്തുന്ന വാക്വിസ്മയങ്ങൾ. ഇരുളിന്റെ ഏതു പാതാള ഭൂമികയിലേക്ക് ആണ്ടുപോയാലും അവിടെ നിന്ന് വിളിച്ചുണർത്തി കൊണ്ടുപോരാൻ പര്യാപ്തമായ വിളക്കുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില.
1: ഒരു സ്ത്രീയുടെ മാനസികമായ സമാധാനവും സുരക്ഷിത ബോധവും അവർക്ക് പങ്കാളിയിൽ നിന്ന് ലഭിക്കുന്ന പരിഗണനയുമായും പെരുമാറ്റവുമായും ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനെ ഇമോഷണൽ സേഫ്റ്റി എന്നാണ് മനഃശാസ്ത്രം വിളിക്കുന്നത്. ഒരു ബന്ധത്തിൽ സ്ത്രീ അനുഭവിക്കുന്ന സമാധാനം കേവലം അവരുടെ വ്യക്തിപരമായ അവസ്ഥയല്ല, മറിച്ച് പങ്കാളി ഒരുക്കുന്ന വൈകാരിക അന്തരീക്ഷത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. സ്നേഹത്തെക്കാൾ ഉപരിയായി ബഹുമാനവും പരിഗണനയും ലഭിക്കുമ്പോഴാണ് ഒരു സ്ത്രീക്ക് ആ ബന്ധത്തിൽ പൂർണ്ണമായ സുരക്ഷിതത്വം അനുഭവപ്പെടുന്നത്. പങ്കാളിയിൽ നിന്ന് ലഭിക്കുന്ന കരുതലുള്ള പെരുമാറ്റം സ്ത്രീയുടെ തലച്ചോറിലെ അമിഗ്ദലയെ ശാന്തമാക്കുന്നു. ഭയത്തെയും ആശങ്കകളെയും നിയന്ത്രിക്കുന്ന ഭാഗമാണിത്. പങ്കാളിയിൽ നിന്ന് നിരന്തരമായി എമ്പതി അഥവാ സഹാനുഭൂതി ലഭിക്കുമ്പോൾ അത് തലച്ചോറിൽ ഓക്സിടോക്സിൻ എന്ന ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ഉത്കണ്ഠ കുറയുകയും ചെയ്യുന്നു. ബഹുമാനം എന്നത് വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തികളിലും ഉണ്ടാകേണ്ട ഒന്നാണ്. പങ്കാളി പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയും അവരുടെ വികാരങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്നത് അവരെ കൂടുതൽ മൂല്യമുള്ളവരായി തോന്നിപ്പിക്കും. പെരുമാറ്റത്തിലെ സ്ഥിരത പങ്കാളിയിൽ വിശ്വാസം വളർത്തുന്നു. ഇത് തലച്ചോറിന് സുരക്ഷിതമാണ് എന്ന സന്ദേശം നൽകുകയും വൈകാരികമായി കൂടുതൽ അടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. തുറന്നതും സത്യസന്ധവുമായ ആശയവിനിമയം ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ പകുതിയായി കുറയ്ക്കുന്നു. വികാരങ്ങളെ അടിച്ചമർത്താതെ തുറന്നു പറയാൻ കഴിയുന്ന ഒരിടം പങ്കാളി ഒരുക്കുമ്പോൾ അത് സ്ത്രീയുടെ മാനസികാരോഗ്യത്തെയും ശാരീരികമായ ഉന്മേഷത്തെയും മെച്ചപ്പെടുത്തുന്നു. ഒരു സ്ത്രീയുടെ മുഖത്തെ സന്തോഷവും അവരുടെ മാനസിക സമാധാനവും ആ ബന്ധത്തിന്റെ ആരോഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. സ്നേഹപൂർവമായ പെരുമാറ്റം കേവലം സന്തോഷം നൽകുക മാത്രമല്ല, ദീർഘകാലാടിസ്ഥാനത്തിൽ ആ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുകയും ചെയ്യുന്നു. ബഹുമാനവും കരുതലുമുള്ള ഒരു സാഹചര്യത്തിൽ വളരുന്ന ബന്ധങ്ങൾ കൂടുതൽ കാലം നിലനിൽക്കുമെന്നും പങ്കാളികൾക്കിടയിൽ പരസ്പര സംതൃപ്തി വർദ്ധിപ്പിക്കുമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. സ്ത്രീയുടെ സമാധാനം എന്നത് പങ്കാളി നൽകുന്ന സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും പരിഗണനയുടെയും ഫലമാണ്. ഈ വൈകാരിക പിന്തുണ ലഭിക്കുമ്പോൾ അവർ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരും സന്തോഷവതികളുമായി മാറുന്നുവെന്ന് മറന്നുപോകരുത്.

നമസ്തെ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്നു പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പോക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാരസ സമോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവർ അലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ടു നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: കഥ കൊണ്ടോ ക്യാമറ കൊണ്ടോ പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: റിലാക്സ്, ഇനി കുഴപ്പമൊന്നുമില്ല. ഓക്കേ, കിച്ചൻ ഇവിടെ തന്നെ ഉണ്ട്. കിച്ചന് ഒന്നും പറ്റിയിട്ടില്ല മോളെ, ഒന്നും പറ്റിയിട്ടില്ല. മോള് കിടന്നോ.

0: 모르겠다. 근데 모르겠다. 혹시 없어서 배쳐다. 빈디.
1: 사유자.
2: 알로? 예스. 라우터 sir. 데리래 sir. 라인에 좀 problem 있게. sir. 아마 sir. 그렇지 sir. under my custody. sir. 알로? 알로?
1: 아씨.
2: SP 아나. 파트라카르라 베칼람 SP 오피스레. 프리디가 페이런 디테일스 어리엔.
1: 이니 우리 칼람 바람 받질라. 알레 sir.
2: 일라. 일라 멘데 가이 비트 보이리기노. 이니 에트레임 베트나 아야레 몬데 이니 보이에 비트. 알로?
1: sorry sir. 이니 블리키. 블리킴 보. 프리디가 페이리 바라나. 마헨드레, 와이스 32, 콜라바드 가르남, 문바이라기.
2: What do you mean?
1: 사티브. 아네, 이니다나 사티브. 프리디 마헨드레, 마헨드레 나나 수브레마니 타콘나.
2: 주마 비디다 말아야 돼.
1: 이든가네 비디 또한 사. 단자우리 외치엔 수브레마니 타칸다. 양가르 담을 가시비시 인다이튼다. 아 펜구티 알라 샬리티드 레쳐버리다. 양 콘노 수브레마니 타. 드릭사시글 일라타 케이슬. 사하가지리의 தெளிவுகள் அடிசானத்தில் சார் ஆர சூண்டி പറയുന്നുவோ அவரான பிரதி சார்னு പറയാം தைரியமாயிட்டு പറയാം நானான பிரதி
2: நடக்கില്ല அது நடக்கില്ല அது എങ്ങനെ നടക്കും
1: നടക്കും சார் வியர்ச்ச நடக்கும் மற்றார்க்கும் பிரதி யாரானே അറിയാത്ത സ്ഥിതിக்கு சார்னு தீர்மானிக்காம்
2: நோ மஹி நோ
1: சார் ப்ளீஸ் நான் പറയുന്നു ഒന്ന് കേൾക്കണം
2: நல்ல போல ஆலோசிட்டானோ மஹி പറയുന്നത് அதுകൊണ്ടാവുന്ന கான்சிக்வன்ஸினே குறித்து நல்ல போல ஆலோசிச்சோ
1: ஆலோசிச்சு நல்ல போல ஆலோசிச்சு
2: சாக்ரிஃபைஸ் பிராந்த் ആർക്ക് വേണ്ടിട്ട് ആർക്ക് വേണ്ടിട്ട് അതൊക്കെ ചെയ്യുന്നേ
1: അറിയില്ല ആർക്ക് വേണ്ടി ആ ചെറുപ്പക്കാരൻ എന്റെ അനുജനല്ല എന്റെ സുഹൃത്തല്ല പിന്നെ പിന്നെ ആര് ഒരായിരം വട്ടം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു അറിയില്ല സാർ പക്ഷെ ഒന്നു മാത്രം അറിയാം ആരുമല്ലാത്ത ആരൊക്കെയോ ആണ് ആ ചെറുപ്പക്കാരനും ആ പെൺകുട്ടി എനിക്കിപ്പോ അവരെനിക്കറിയരുത് വീണ്ടും ഒരു ദുരന്തം ഒഴിവാക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ എനിക്കല്ലാതെ മറ്റാർക്കും അത് ചെയ്യാനാവില്ല
2: അപ്പൊ തന്റെ ജീവിതം പ്രായം ചെന്ന മുത്തശ്ശൻ മുത്തശ്ശി തന്നെ കാത്തിരിക്കുന്ന പെണ്ണ്
1: എന്റെ പെണ്ണിന് എന്നെ മനസ്സിലാവും സാർ എന്റെ മുത്തശ്ശിന് മുത്തശ്ശിക്ക് എന്നെ മനസ്സിലാവും എനിക്ക് വേണ്ടി വേദനിക്കുന്നതിൽ ആ പയ്യന്റെയും പെൺകുട്ടിയുടെയും സന്തോഷത്തിന് വേണ്ടി വേദനിക്കുന്നതിൽ അവർക്ക് വിരോധം ഉണ്ടാവില്ല സാർ ഇനി സമയം കളയണ്ട സാർ വിളിക്കേ എസ് പി വിളിച്ച് പറയേ
2: മഹി ഒരാവേശത്തിന്റെ പേര് ചെയ്യാവുന്ന കാര്യമല്ല ഇത്
1: അല്ല ഇത് ആവേശമല്ല ഇതല്ലാതെ മറ്റൊരു മാർഗമുണ്ടോ സാറിന് പറയാൻ
2: എന്നാലും ഒരു നിരപരാധിയെ ഞാൻ
1: ഓ ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്ന് നിയമമുണ്ട് അല്ലേ സാർ എനിക്ക് വിടൂ സാർ ഒരു അപരാധിയെ വെറുതെ വിടൂ സാർ അല്ലെങ്കിൽ വേണ്ട വേണ്ട ദാ ഫോൺ അടിക്കുന്നു അതെടുക്കൂ സാർ എന്നിട്ട് ധൈര്യമായിട്ട് പറയൂ പ്രതിയുടെ പേര് മഹേന്ദ്രൻ പ്ലീസ്
3: நான் செல்வம் பேசுறேன் சார் நாங்க வெயிட் பண்ணிட்டே இருக்கோம் என்ன செய்யலாம் சார்
2: ஒரு ஜீப் இங்க அனுப்பி வை வேணா நீங்க வர வேணா நீங்க தஞ்சாவூருக்கு புறப்படுங்கோ நான் கொண்டு வரேன் தயாராயிக்கோ புறப்படம் தயாராயிக்கோ எனக்கு எந்தா அவன் அல்லங்கி நீ ஆராயிருந்தாலும் கொண்டு போய் அம்மா முன்னே தள்ள ஒரு பிரதிய மதி எனக்கு அது நீ ஆயிரம் மதி தயாராயிக்கோ

0: എനിക്ക് പോണം ലക്ഷ്മണ.
1: ഊവേ, എങ്ങോട്ട് പോവാൻ? എങ്ങോട്ട് പോവില്ലേ മകേട്ടൻ?
0: ആമയുടെ
1: ആശുപത്രിയിലുണ്ട്.
0: അവളോട് പറയണം നീയേ കാത്തിരിക്കാൻ. കാത്തിരുന്നോളൂ അവള്, മകേട്ടന് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും കാത്തിരുന്നോളൂ അവള്. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിനക്ക്. മുത്തശ്ശൻ മുത്തശ്ശി അവരുണ്ടാവും, കിച്ചനും വേണേയും. എന്നാലും നീ വേണം എല്ലാം നോക്കാൻ.
1: ഇല്ല മയ്യേട്ട, എങ്ങോട്ടും പോയില്ല. ഞാൻ സമ്മതിച്ചിട്ട് മയ്യേട്ട എങ്ങോട്ടും പോയില്ല. അങ്ങനെ ഇപ്പൊ ആർക്കു വേണ്ടി മയ്യേട്ട?
0: വേണം വേണം ലക്ഷ്മണ.

0: ഒന്നുകൂടെ ആലോചിക്കാം. തിരിച്ചു പോകാവുന്ന ദൂരമേ തനിപ്പോ വന്നിട്ടുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ശ്രീമംഗലത്തെ മഹേന്ദ്രന് ഒക്കെ നഷ്ടപ്പെടുകയാണ്. ജീവിതത്തിലെ നല്ല നാളുകൾ, പ്രിയപ്പെട്ടവർ ഒക്കെ. ഇനി ശ്രീമംഗലത്തെ മഹേന്ദ്രൻ സുബ്രഹ്മണ്യത്തെ കൊന്ന കൊലപാതകയാണ്.
1: നഷ്ടപ്പെടുന്നതിനെ കുറിച്ചൊന്നും ഞാനിപ്പോ ഓർക്കുന്നില്ല സർ. അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തുമ്പോഴല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാകുന്നത്. നമുക്ക് പോവാം സർ.
0: ഈ യൂണിഫോം ഇട്ടിട്ട് ആദ്യമായിട്ട് ഞാൻ ഒരാളുടെ മുന്നിൽ തോക്കുകയാണ്. നീ എന്നെ തോൽപ്പിച്ചു. ഇറങ്ങാം
1: സാർ.
0: DYSP റാവുത്തർക്ക് പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞില്ല. കൃത്യവിലോപം, നിരുത്തരവാദിത്വം, ഒരു സസ്പെൻഷൻ, അല്ലേ ചിലപ്പോൾ തൊപ്പി ധരിക്കാം. സാരമില്ല, നീ പറഞ്ഞതാണ് ശരി. എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തുമ്പോഴേ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകും. ഇറങ്ങാം.
1: ഞാൻ
0: ഇറങ്ങാൻ തെളിയാത്ത ഒരുപാട് കേസുണ്ട് ഈ നാട്ടില്. അക്കൂട്ടത്തിൽ ഇതും ഓടാ, ഓ തിരിച്ചു പോ. നിനക്കും ആ പയ്യനും കാത്തിരിക്കുന്ന പെൺകുട്ടികൾക്കും എല്ലാവർക്കും എല്ലാം തിരിച്ചു കിട്ടട്ടെ. ഓ

0: നമസ്തേ മലയാളത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: മരണം എല്ലാ കണക്കുകളും തീർക്കുന്ന ഒരു വിരാമചിഹ്നമാണ്. പക്ഷേ ആ വിരാമചിഹ്നത്തിന് തൊട്ട് മുൻപ് വരെ നാം ബാക്കി വെക്കുന്ന ചില വൈകിപ്പോകലുകളുണ്ട്. ജീവിതത്തിന്റെ തിരക്കിലും അഹങ്കാരത്തിന്റെ ചില്ലുമേടുകളിലും ഇരിക്കുമ്പോൾ നാം പലപ്പോഴും മറന്നുപോകുന്ന ചില ലളിതമായ സത്യങ്ങൾ. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അയാളെ ഒരു നോക്കി കാണാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും ദൂരദേശങ്ങളിൽ നിന്നുപോലും ഓടിയെത്തുന്നു. നിശ്ചലമായ ആ ശരീരത്തിന് ചുറ്റും നിന്ന്

തേങ്ങുന്നു. പക്ഷേ ആ കാഴ്ച കാണാനോ ആ സ്നേഹം തിരിച്ചറിയാനോ ആ വ്യക്തി അപ്പോൾ അവിടെയില്ല. അവിടെയാണ് പ്രസക്തമായ ആ ചോദ്യം ഉയരുന്നത്. ഞാൻ മണ്ണിലേക്ക് മടങ്ങുമ്പോൾ എന്നെ കാണാൻ വരുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ ശ്വസിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ അരികിലേക്ക് വന്നില്ല? ഒരിറ്റു സ്നേഹത്തിനോ ഒരു വാക്കിനോ വേണ്ടി ഞാൻ കൊതിച്ചിരുന്നപ്പോൾ അകന്നു നിന്നവർ ഞാൻ ഒന്നും അറിയാത്ത അവസ്ഥയിലായപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? മരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ കേൾക്കുന്നത് മാപ്പപേക്ഷകളുടെയും പുകഴ്ത്തലുകളുടെയും സ്വരങ്ങളാണ്. ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത തെറ്റുകളെല്ലാം മരണത്തോടെ മായ്ക്കപ്പെടുന്നു. എല്ലാവരും പെട്ടെന്ന് മാപ്പിന്റെ ദൂതന്മാരാകുന്നു. പക്ഷേ ആ ക്ഷമാപണം കേട്ട് ഒന്ന് പുഞ്ചിരിക്കാനോ സമാധാനത്തോടെ കണ്ണടയ്ക്കാനോ ആ മനുഷ്യന് അപ്പോൾ സാധ്യമല്ല. ജീവിച്ചിരിക്കുമ്പോൾ അല്പം വിട്ടുവീഴ്ചകൾ ചെയ്തിരുന്നെങ്കിൽ, ഒന്ന് ചേർത്തു പിടിച്ചിരുന്നെങ്കിൽ, എത്രയോ വലിയ പാപങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാമായിരുന്നു. ഒരാൾ ഇല്ലാതാകുമ്പോഴാണ് ലോകം അയാളുടെ മൂല്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നത്. അയാൾ എത്ര നല്ലവനായിരുന്നുവെന്നും അയാളുടെ വിയോഗം എത്ര വലിയ നഷ്ടമാണെന്നും കവിതകളും പ്രസംഗങ്ങളും ഉയരുന്നു. പക്ഷേ ആ വാക്കുകൾ കേട്ട് ആത്മവിശ്വാസത്തോടെ ഒന്ന് തലയുയർത്താൻ ആ വ്യക്തി ഇന്ന് ജീവനോടെയില്ല. നാം നൽകുന്ന ആദരവും സ്നേഹവും അതർഹിക്കുന്ന വ്യക്തിക്ക് കേൾക്കാൻ കഴിയുന്ന നേരത്ത് നൽകുന്നതല്ലേ യഥാർത്ഥ സംസ്കാരം? അല്പം കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ എന്ന വിലാപം മരണവീടുകളിലെ സ്ഥിരം പല്ലവിയാണ്. കൂടെയിരിക്കാനും മിണ്ടാനും സമയം കിട്ടിയില്ല എന്ന് വിലപിക്കുന്നവർ ഓർക്കാത്തൊരു കാര്യമുണ്ട്. നമുക്ക് മുന്നിൽ സ്നേഹിക്കാനായി 1000 നിമിഷങ്ങളുണ്ടായിരുന്നു. ആ നിമിഷങ്ങളെല്ലാം നാം കടുംപിടുത്തങ്ങൾക്കും അനാവശ്യമായ വാദപ്രതിവാദങ്ങൾക്കുമായി മാറ്റിവെച്ചു. എല്ലാം ശരിയാകട്ടെ, എന്നിട്ട് സ്നേഹിക്കാം എന്ന് കരുതി കാത്തിരുന്നവർക്ക് കാലം കാത്തുവച്ചിരിക്കുന്നത് വലിയൊരു ശൂന്യത മാത്രമാണ്. അതുകൊണ്ട് അഹങ്കാരത്തിന്റെ മുഖമൂടികൾ അഴിച്ചുവെക്കാം. മുൻവിധികളില്ലാതെ മനുഷ്യരെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. തിരിച്ചു കിട്ടുന്ന സ്നേഹത്തിന്റെ അളവ് നോക്കാതെ സ്നേഹം നൽകാം. ജീവിതം സന്തോഷപൂർണമാകുന്നത് നാം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴല്ല, മറിച്ച് ആ സ്നേഹം അവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന സമയത്ത് നൽകുമ്പോഴാണ്. സ്നേഹിക്കാൻ നാളെ എന്നൊരു ദിവസം ഉണ്ടായെന്ന് വരില്ല. നമുക്ക് മുന്നിലുള്ളത് ഈ നിമിഷം മാത്രമാണ്.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചുപൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന സുഗന്ധവാഹിയായ ഒരു ഇളംകാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടഴുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ. ലഹരി, പ്രത്യേകിച്ച് മദ്യം, നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് കുറെയൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാൽ മദ്യപാനം മൂലമുണ്ടാകുന്ന ഏറ്റവും അപൂർവവും എന്നാൽ ഒപ്പം വിനാശകരവുമായൊരു രോഗാവസ്ഥയായ മാർക്കിയ ഫാവ ബിഗ്നാമി രോഗത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളവർ വിരളമാണ്. തലച്ചോറിന്റെ പ്രധാന ഭാഗങ്ങൾക്കിടയിലുള്ള ആശയവിനിമയ ബന്ധം, അതായത് മസ്തിഷ്കത്തിലെ പാലം എന്ന് പറയാവുന്ന കോർപ്പസ് കലോസം തന്നെ നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഇത്. ഇത് രോഗിയെ കോമയിലേക്കോ കടുത്ത മറവി രോഗത്തിലേക്കോ അല്ലെങ്കിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ചലനങ്ങളിലേക്കോ നയിച്ചേക്കാം. ഈ രോഗത്തിന് ഈ പേര് വന്നത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇറ്റലിയിലാണ്. ചുവന്ന വീഞ്ഞ് അമിതമായി ഉപയോഗിച്ചിരുന്ന ചില ആളുകളിൽ ഈ രോഗം ആദ്യമായി കണ്ടെത്തി. ലോകത്ത് വളരെ അപൂർവമായി മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ അവസ്ഥ കടുത്ത മദ്യപാനത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ പ്രത്യാഘാതമാണ്. എന്താണ് ഈ കോർപ്പസ് കലോസം? എന്തുകൊണ്ടാണ് മദ്യം ഈ പാലത്തെ മാത്രം ലക്ഷ്യമിടുന്നത്? ഈ രോഗം ബാധിച്ച ഒരാളുടെ ജീവിതം എന്തായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കണം. മാർക്കിയ ഫാവ ബിഗ്നാമി രോഗം പ്രധാനമായും ബാധിക്കുന്നത് കോർപ്പസ് കലോസം എന്ന മസ്തിഷ്ക ഭാഗത്തെയാണ്. നമ്മുടെ തലച്ചോറിന് രണ്ട് അർദ്ധഗോളങ്ങളുണ്ട്, റൈറ്റ് ഫെമിസ്ഫിയറും ലെഫ്റ്റ് ഫെമിസ്ഫിയറും. ഈ രണ്ട് അർദ്ധഗോളങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലക്ഷക്കണക്കിന് നാഡീ തന്തുക്കൾ ചേർന്ന ഒരു വലിയ ആശയവിനിമയ പാലമാണ് കോർപ്പസ് കലോസം. ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള വിവര കൈമാറ്റം നിയന്ത്രിക്കുന്നത് ഈ പാലമാണ്. ഉദാഹരണത്തിന്, വലത് കൈകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിന്റെ ഇടതുഭാഗമാണ്. ഈ വിവരങ്ങൾ ശരീരത്തെ മൊത്തത്തിൽ ഏകോപിപ്പിക്കാനായി മറ്റു ഭാഗങ്ങളിലേക്ക് കൈമാറുന്നത് കോർപ്പസ് കലോസം വഴിയാണ്. മാർക്കിയ ഫാവ ബിഗ്നാമി രോഗത്തിൽ ഈ കോർപ്പസ് കലോസം എന്ന പാലത്തിലെ നാഡീകോശങ്ങൾക്ക് നാശം സംഭവിക്കുകയോ, അതായത് ഡീജനറേഷൻ സംഭവിക്കുകയോ, അല്ലെങ്കിൽ കോശങ്ങൾ മരിച്ചു പോവുകയോ, അതായത് നെക്രോസിസ് സംഭവിക്കുകയോ ചെയ്യുന്നു. ലഹരി മൂലമുള്ള പോഷകക്കുറവ് ഈ ഭാഗത്ത് രക്തയോട്ടം കുറയ്ക്കുകയും കോശങ്ങൾ നശിക്കുകയും ചെയ്യും. ഒരു സുപ്രധാന ആശയവിനിമയ കേബിൾ മുറിഞ്ഞു പോകുന്നതുപോലെയാണ് ഇത്. മസ്തിഷ്കത്തിന്റെ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധമില്ലാതാകുമ്പോൾ തലച്ചോറ് ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറുന്നു. കോർപ്പസ് കലോസം നശിക്കുമ്പോൾ രോഗിയിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ വളരെ ഭീകരവും വിചിത്രവുമാണ്. ഇത് പ്രധാനമായും ഡിസ്കണക്ഷൻ സിൻഡ്രോം എന്നറിയപ്പെടുന്നു. അന്യകൈ സിൻഡ്രോം അഥവാ ഏലിയൻ ഹാൻഡ് സിൻഡ്രോമാണ് ഏറ്റവും വിചിത്രമായ ലക്ഷണം. രോഗിയുടെ ഒരു കൈ സ്വയം നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കും. ഉദാഹരണത്തിന്, രോഗി ഒരു കൈകൊണ്ട് ഷർട്ടിന്റെ ബട്ടൺ ഇടാൻ ശ്രമിക്കുമ്പോൾ മറ്റേ കൈ അത് അഴിച്ചു മാറ്റാൻ ശ്രമിക്കുകയോ രോഗി അറിയാതെ സ്വന്തം മുഖത്ത് അടിക്കുകയോ ചെയ്യും. രണ്ട് മസ്തിഷ്ക ഭാഗങ്ങൾ പരസ്പരം സഹകരിക്കാതെ തനിയെ പ്രവർത്തിക്കുന്നത് കാരണമാണ് ഇത്. കടുത്ത ചിന്താശേഷി നഷ്ടപ്പെടൽ അഥവാ സിവിയർ കോഗ്നിറ്റീവ് ഡിക്ലൈൻ ആണ് അടുത്തത്. കടുത്ത മറവി, സംസാരശേഷി നഷ്ടപ്പെടുക, അതായത് ദശാസ്ത്രീയ, യുക്തിബോധം നഷ്ടമാവുക, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതിരിക്കുക എന്നിവ സംഭവിക്കും. ഇതൊരു തരം ഡിമൻഷ്യയ്ക്ക് തുല്യമാണ്. മറ്റൊരു ലക്ഷണം ശാരീരിക തളർച്ചയും കോമയുമാണ്. രോഗത്തിന്റെ തീവ്രത കൂടുമ്പോൾ ശരീരത്തിന് ഒരു വശത്ത് തളർച്ച സംഭവിക്കാം, അതായത് ഹെമി പാരസിസ്. പലപ്പോഴും രോഗം പെട്ടെന്ന് മൂർച്ഛിക്കുകയും രോഗി കോമയിലേക്ക് വഴുതി വീഴുകയും ചെയ്യാം. രോഗം രണ്ട് രൂപത്തിലുണ്ട്: അക്യൂട്ട്, അതായത് പെട്ടെന്നുണ്ടാകുന്നത്; ക്രോണിക്, അതായത് സാവധാനം വികസിച്ചു വരുന്നത്. ഏത് രൂപമായാലും ഇത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ശാശ്വതമായി തകർക്കുന്നു. ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഒരു മദ്യപാനിക്ക് സാധാരണയായി സംഭവിക്കുന്ന ആശയക്കുഴപ്പമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചേക്കാം. എന്നാൽ ഇത് മരണത്തിലേക്ക് നയിക്കാവുന്ന ഒരു ഗുരുതരമായ ന്യൂറോളജിക്കൽ എമർജൻസിയാണ്. മാർക്കിയ ഫാവ ബിഗ്നാമി രോഗത്തിന്റെ പ്രധാന കാരണം വൈറ്റമിൻ കുറവും കടുത്ത മദ്യപാനവുമാണ്. മറ്റു പല മസ്തിഷ്ക രോഗങ്ങളെയും പോലെ ഇവിടെയും വില്ലൻ പോഷകാഹാരക്കുറവും അതിലുണ്ടാകുന്ന തയാമിൻ അഥവാ വൈറ്റമിൻ B1 കുറവുമാണ്. വിട്ടുമാറാത്ത മദ്യപാനം മൂലം ശരീരത്തിന് പോഷകങ്ങൾ ലഭിക്കാതിരിക്കുക മാത്രമല്ല, കിട്ടുന്നവ ആഗിരണം ചെയ്യാനുള്ള ശേഷിയും നഷ്ടപ്പെടുന്നു. ഈ പോഷകക്കുറവ് മസ്തിഷ്കത്തിലെ വെള്ളക്കോശങ്ങൾക്ക്, അതായത് വൈറ്റ് മാറ്ററിന് നാശമുണ്ടാക്കുന്നു. അതിലൂടെ കോർപ്പസ് കലോസം നശിക്കുന്നു. രോഗിയുടെ മദ്യപാന ചരിത്രവും മുൻപ് പറഞ്ഞ വിചിത്രമായ ലക്ഷണങ്ങളും ശ്രദ്ധിക്കുകയും MRI സ്കാൻ എടുക്കുകയും ചെയ്യുന്നതിലൂടെയാണ് രോഗം തിരിച്ചറിയുന്നത്. MRI സ്കാനിൽ കോർപ്പസ് കലോസത്തിൽ സംഭവിച്ച നാശം വ്യക്തമായി കാണാൻ സാധിക്കും. രോഗം കൂടുതൽ വഷളാകുന്നത് തടയാനും അതിജീവന സാധ്യത വർദ്ധിപ്പിക്കാനും മദ്യപാനം ഉടൻ നിർത്തുക എന്നതാണ് പ്രധാനം. കടുത്ത അളവിൽ വൈറ്റമിൻ B1 അഥവാ തയാമിൻ ഇൻട്രാവീനസായി ഉടൻ നൽകുക. വെർണിക്കീസ് എൻസെഫലോപ്പതിയുടെ ചികിത്സ പോലെ പോഷകങ്ങളുടെ അളവ് പുനഃസ്ഥാപിക്കാൻ ഇത് സഹായിക്കും. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി എന്നിവ നൽകി ശേഷിക്കുന്ന ശേഷികൾ വീണ്ടെടുക്കാൻ ശ്രമിക്കാം. ദുഃഖകരമെന്ന് പറയട്ടെ, മാർക്കിയ ഫാവ ബിഗ്നാമി രോഗം ബാധിച്ചവരിൽ മരണനിരക്ക് വളരെ കൂടുതലാണ്. കൃത്യമായി പറഞ്ഞാൽ 20% മുതൽ 50% വരെ. അതിജീവിച്ചാൽ പോലും പലപ്പോഴും കടുത്ത ന്യൂറോളജിക്കൽ വൈകല്യങ്ങളോടെ, അതായത് വിട്ടുമാറാത്ത ഡിമെൻഷ്യ, സംസാരക്കുറവ് എന്നിവയോടെ ജീവിക്കേണ്ടി വരും. ഇതൊരു അപൂർവ രോഗമാണെങ്കിലും കടുത്ത ലഹരി ഉപയോഗിക്കുന്ന ആർക്കും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു സാധ്യത ഇതിന്റെ പിന്നിലുണ്ട് എന്ന് മറന്നുപോകരുത്. നമ്മുടെ ചിന്തകളെയും ചലനങ്ങളെയും സ്വയത്തെയും നിയന്ത്രിക്കുന്ന കോർപ്പസ് കലോസം എന്ന പാലം തകരുമ്പോൾ ജീവിതം തന്നെ ഒരു പരാജയപ്പെട്ട ആശയവിനിമയമായി മാറുന്നു. അതുകൊണ്ട് തന്നെ കടുത്ത മദ്യപാനമുള്ള ഒരാളിൽ പെട്ടെന്നുണ്ടാകുന്ന ആശയക്കുഴപ്പമോ വിചിത്രമായ ചലനങ്ങളോ നിസ്സാരമായി കാണരുത്. തയാമിൻ നൽകാനുള്ള ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. മാർക്കിയ ഫാവ ബിഗ്നാമി രോഗം പോലുള്ള അപൂർവവും വിനാശകരവുമായ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരേ ഒരു വഴി അതിന്റെ മൂലകാരണമായ ലഹരി ഉപയോഗം പൂർണ്ണമായി നിർത്തുക എന്നതാണ്. മദ്യപാനം ഒരു ശാരീരിക രോഗം മാത്രമല്ല, അത് മസ്തിഷ്ക കോശങ്ങളെ ശാശ്വതമായി കൊന്നുകളയുന്നൊരവസ്ഥയാണ്. ഈ തിരിച്ചറിവോടെ ജീവിതത്തിലേക്ക് തിരികെ നടക്കാനുള്ള ധീരമായ തീരുമാനമെടുക്കുക.
1: ലഹരിക്കെതിരെ അവതരണം ഗായത്രി ദേവി.

ഉലുവ ഒരു ശീലമാക്കാം. ഭക്ഷണത്തിന് രുചി നൽകാൻ മാത്രമല്ല, വിവിധ രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിനും ഉലുവ സഹായകമാണ്. അല്പം കയ്പുണ്ടെങ്കിലും ഉലുവയിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളുടെയും ധാതുക്കളുടെയും സാന്നിധ്യം അതിന്റെ പോഷകമൂല്യം ഉയർത്തി നിർത്തുന്നു. ഫൈബർ, ഇരുമ്പ്, മഗ്നീഷ്യം, മാംഗനീസ് തുടങ്ങി വിവിധ ഇനം ധാതുക്കളാൽ സമ്പന്നമാണ് ഉലുവ. ഉലുവയിലും ഉലുവയുടെ ഇലയിലും ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മികച്ച ഫൈബറിന്റെ സാന്നിധ്യം ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഉലുവയിൽ ആന്റി ഓക്സിഡന്റുകൾ, വിറ്റാമിൻ എ, സി തുടങ്ങിയവയും ധാരാളം അടങ്ങിയിരിക്കുന്നു. അതിനാൽ ഉലുവ കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ ഗുണം ചെയ്യും. ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിനുകളും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ചർമ്മത്തിന്റെയും തലമുടിയുടെയും ആരോഗ്യത്തിന് ഇത് പ്രധാന പങ്കുവഹിക്കുന്നു. അസിഡിറ്റി പ്രശ്നങ്ങളുള്ളവർ ഭക്ഷണത്തിന് മുൻപ് ഉലുവ കഴിക്കുന്നത് നെഞ്ചരിച്ചിലുണ്ടാകുന്നത് തടയുന്നു. ദഹന പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് വെറും വയറ്റിൽ ഉലുവ വെള്ളം കുടിക്കുന്നത് ഏറെ പ്രയോജനം ചെയ്യുന്നതായി കണ്ടുവരുന്നുണ്ട്. വെറും വയറ്റിൽ ഉലുവ വെള്ളം കുടിച്ചാലുള്ള ഗുണങ്ങൾ പലതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും നിയന്ത്രണത്തിലാക്കാനും ഉലുവയ്ക്ക് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് നിത്യേനയുള്ള ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ഉലുവ. ഉലുവ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തു വച്ചിരുന്നതിനു ശേഷം ആ വെള്ളം കുടിക്കുന്നത് ടൈപ്പ് 2 പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഗുണകരമാണ്. പതിവായി ഉലുവ വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ അകറ്റുന്നതിന് സഹായകമാണ്. പ്രത്യേകിച്ച് ഇത് രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രോട്ടീൻ, ഫൈബർ, വിറ്റാമിൻ സി, നിയാസിൻ, പൊട്ടാസ്യം, ഇരുമ്പ് തുടങ്ങിയ പോഷകങ്ങളും ധാതുക്കളും അടങ്ങിയിരിക്കുന്നതിനാൽ അസിഡിറ്റി പ്രശ്നങ്ങൾ ഉള്ളവർ അതൊഴിവാക്കാൻ എല്ലാ ദിവസവും രാവിലെ 1 ടീസ്പൂൺ കുതിർത്ത ഉലുവ കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യുന്നത് ഗുണം ചെയ്യും. കൗമാരപ്രായത്തിലെ പെൺകുട്ടികളും സ്ത്രീകളും നേരിടുന്ന ആർത്തവകാലത്തെ വയറുവേദന ഒരു പരിധിവരെ കുറയ്ക്കാൻ ഉലുവ വെള്ളത്തിന് സാധിക്കും. തലമുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ 2 പോഷകങ്ങളാണ് ഇരുമ്പും പ്രോട്ടീനും. ഇവ രണ്ടും ഉലുവയിൽ അടങ്ങിയിരിക്കുന്നു. ഉലുവ വെള്ളത്തിലെ ആന്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങൾ സന്ധിവാദം, ആസ്മ തുടങ്ങിയ അവസ്ഥകൾ ലഘൂകരിക്കാൻ സഹായിക്കുന്നു. ഉലുവയിൽ കലോറി താരതമ്യേന കുറവും ഫൈബർ വലിയ അളവിലുമുള്ളതിനാൽ ഉലുവ കഴിക്കുന്നത് വിശപ്പ് നിയന്ത്രിക്കാനും അതുവഴി ശരീരഭാരം നിയന്ത്രണത്തിലാക്കാനും സഹായിക്കുന്നു. കാൽസ്യവും മഗ്നീഷ്യവും അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളുടെ ആരോഗ്യത്തിനും ഇത് ഫലപ്രദമാണ്. അടുക്കളയിൽ പാചക സമയത്ത് ഒരു രുചിക്കൂട്ടായി മാത്രം ചേർക്കുന്ന ഉലുവയുടെ മറ്റ് പോഷക ഗുണങ്ങൾ ഇതുവരെ കേട്ടല്ലോ. ആഹാരത്തിന്റെ രുചി കൂട്ടുക എന്നതിലുപരി മേന്മയും പോഷകമൂല്യവും വർദ്ധിപ്പിക്കുക എന്നതുകൂടി നിറവേറ്റുന്ന ഒരു സുപ്രധാന ഘടകമാണ് നമ്മുടെ ഉലുവ.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

നമസ്തേ മലയാളത്തിൽ, ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ. റോയൽ സ്റ്റുഡിയോസിന്റെ ബാനറിൽ MHM മുന്നാസ് നിർമ്മിച്ച് 1957 December 25 പ്രദർശനത്തിനെത്തിയ ചിത്രമായിരുന്നു ദേവസുന്ദരി. MKR നമ്പ്യാർ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ കഥ ശ്രീമതി മുന്നാസിന്റേതായിരുന്നു. തിക്കുറിശി സുകുമാരൻ നായർ സംഭാഷണം നിർവഹിച്ചു. തിക്കുറിശിയുടെ തന്നെ ഗാനങ്ങൾക്ക് TR പാപ്പ ഈണം പകർന്നു. പി ലീല, AP കോമള, കാമേശ്വര റാവു എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. NS മണിയുടെ ഛായാഗ്രഹണം, KD ജോർജിന്റെ ചിത്രസന്നിവേശം, സത്യൻ, പ്രേംനസീർ, GK പിള്ള, മുത്തയ്യ, SP പിള്ള, ജോസ് പ്രകാശ്, ജോൺസൺ, കുമാരി തങ്കം, അടൂർ പങ്കജം, വിജയൻ എന്നിവരായിരുന്നു ദേവസുന്ദരിയിലെ അഭിനേതാക്കൾ.

മഞ്ഞുമഴ പെയ്യുന്ന രാവിന്റെ ഹൃദ്യമായ നീലിമ, നേർത്ത കാറ്റിന്റെ ആശ്ലേഷങ്ങളിൽ അമർന്നിരുന്ന് തണുപ്പിന്റെ സിംഫണിയിൽ ലയിച്ച് ആസ്വദിച്ചു കണ്ട നാടകങ്ങൾ. ക്ഷേത്രോത്സവങ്ങൾ പകർന്ന ഏറ്റവും വലിയ കാര്യം നാടകങ്ങളായിരുന്നു. മറക്കാനാകാതെ മനസ്സിന്റെ മച്ചകങ്ങളിൽ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, അനവധി സുന്ദരമായ അവതരണ ഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം ഒരു നാടകഗാനം.

0: നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്?
1: ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഗാനം.

വഴിപോക്കൻ ചോദിച്ചു, അലിയ പെൺകുട്ടി, എന്തിനാ കരയുന്നത്? എനിക്കറിയില്ല യാത്രക്കാര. പൂവുകൾ മുള്ളുകളായി തീരുന്നു, അവയിൽ ചോരയിറ്റുന്നു. ശരി, നീ കരയാതെ വായന തുടരൂ. ഞാൻ അതരപ്പുഴ ചന്തയ്ക്ക് പയർവിൽക്കാൻ പോവുകയാണ്. ഇഞ്ചിവിത്തുകൾ വാങ്ങി വരണം. തിരികെ വരുമ്പോൾ എനിക്കായി ചീരവിത്തുകൾ കൊണ്ടുവരുമോ വഴിയാത്രക്കാര? നിനക്ക് ചീരവിത്തുകളും തലയിൽ ചൂടാൻ മുല്ലപ്പൂവുകളും കൊണ്ടുവരാം. അടുത്ത ഗ്രാമത്തിൽ മഴ പെയ്യുകയാണ്. ഈ കൂരയ്ക്ക് മുകളിലെ ആകാശത്തിലും പ്രണയത്തിന്റെ മേഘങ്ങൾ മഴ ചാറിക്കാതിരിക്കില്ല. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി സുന്ദരമായ ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ, അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വതന്ത്രവും സ്വച്ഛന്തവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ശാൽമ നന്ദ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷി രീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668. ബട്ടർല ഐസ്ക്രീം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാപ്പൂക്കളിലൂറും തൂമഞ്ഞ തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പൂക്കും കുന്നിൻപുറങ്ങൾ. എനിക്കിഷ്ടം ഈ തെന്നലിൽ തലോടനം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ബിജു തിരുമല, സംഗീതം എം ജി രാധാകൃഷ്ണൻ, ഗാനം ആവശ്യപ്പെട്ടത് ചെല്ലാങ്കോട് നിന്നും അജി, ലില്ലി എന്നിവർ. ആലാപനം കെ ജെ യേശുദാസ്.

ആകാശത്തിന് എന്ത് നിറം? വെളുപ്പോ അതോ ഇളനീലയോ? കറുപ്പോ ചുവപ്പോ? അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴിയെത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നുപോകും കാർമേഘങ്ങൾ. അവയ്ക്കിത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി, കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. ബിജു തിരുമല രചന നിർവഹിച്ച എസ്. ബാലകൃഷ്ണൻ ഈണമിട്ട ഗാനം. ചിത്രം ഗോഡ്ഫാദർ. ആലാപനം ഉണ്ണിമേനോനും കെ. എസ്. ചിത്രയും. ഗാനം ആവശ്യപ്പെടുന്നത് മാറനല്ലൂരിൽ നിന്നും സുഭാഷ്.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിന് കൊള്ളാത്ത ചിപ്പികൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിര വന്ന് വെറുതെ വിഴുങ്ങിക്കൊണ്ടുപോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ. കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു, അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. കൈതപ്പുറം രചിച്ച് ബോംബെ രവി ഈണമിട്ട ഗാനം കേൾക്കാം. ഇഷ്ടഗാനങ്ങളിൽ ഇനി വിദ്യാരംഭം എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു കെ എസ് ചിത്ര. ഗാനം കേൾക്കാൻ കുതിക്കുന്നു കോട്ടൂരിൽ നിന്നും സ്മിത രവി.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം, ഒരു കവിത കാഴ്ചയാകുന്നു അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വച്ച ഒരു വരി കവിത. നിന്റെ ഈ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അതറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയേ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയും ഉണ്ടലിയുവാൻ.
3: ചിത്രം കിലുക്കാമ്പെട്ടി, രചന ബിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ, ആലാപനം എം ജി ശ്രീകുമാർ, ഗാനം ആവശ്യപ്പെടുന്നത് ഉത്തരങ്കോട് നിന്നും ബിജു, ശൈലൻ, രാഗിണി എന്നിവർ.

അരണേവ ഒന്നേവ ഇത്തിരി തേരും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോടിങ്ങനോട് അങ്ങനോടിങ്ങനോടോടോ.

നിന്റെ ഓർമ്മതൻ കുളിർക്കാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി, വേദന കടം വാങ്ങി പ്രേമം എന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം മുദ്ര എന്ന ചിത്രത്തിലെ ഗാനം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം മോഹൻ സിതാര. ആലാപനം എം ജി ശ്രീകുമാർ. ഗാനം ആവശ്യപ്പെടുന്നു നെട്ടിറച്ചിറയിൽ നിന്നും സുഗന്ധി.

ഓർമ്മകളിലെവിടെയോ മരവിച്ചു പോയൊരി മധുര സംഗീതങ്ങളിനി ഉണർത്താം സഖി. ഒടുവിലെ ശിശിരവും മാഞ്ഞു പോകുമ്പോഴേ കന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ. കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, കേൾക്കാതിരിക്കില്ല ഓർമ്മയുടെ നിലവുകൾ. കരമന നിന്നും അശ്വിൻ ബിജുക്കോട്ടൻ എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് ആർ സോമശേഖരൻ, രചന ONV കുറുപ്പ്, ആലാപനം KJ യേശുദാസ്. ചിത്രം ജാതകം

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തുടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവിരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീല മൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം നായർ സാബ് എന്ന ചിത്രത്തിലെ ഗാനം. രചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കടേഷ്. എം ജി ശ്രീകുമാറും സംഘവും ആലപിച്ച ഗാനം ആവശ്യപ്പെടുന്നു കട്ടച്ചൽ കുഴിയിൽ നിന്നും കൃഷ്ണൻ, സുഭദ്ര എന്നിവർ.

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വയ്ക്കുക. നിന്റെ ഹൃദയനീലിമയിൽ പ്രിയെ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വയ്ക്കുമോ? പ്രണയമുരളിയിൽ എനിക്കുകൂടിയൊരു തരളരാഗം നീ കരുതി വച്ചേക്കുമോ? പോയിൻമി രചിച്ച ഇളയരാജ ഈണം പകർന്ന ഗാനമാണ് അടുത്തത്. ചിത്രം അഥർവം, ആലാപനം കേസ് ചിത്ര. ഗാനം ആവശ്യപ്പെടുന്നു പുത്തൻപാലത്തു നിന്നും സജികുമാർ, അശോക് കുമാർ എന്നിവർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ കേൾക്കാം. രാംപുരത്ത് നിന്നും സന്ധ്യ, ശരണ്യ എന്നിവർ ആവശ്യപ്പെടുന്ന പാവം പാവം രാജകുമാരൻ എന്ന ചിത്രത്തിലെ ഗാനം. ആലപിച്ചത് KJ യേശുദാസ്, രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്നോതി ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞൊന്ന് നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം രവീന്ദ്രൻ. ഗാനം ആവശ്യപ്പെടുന്നത് മുണ്ടേല നിന്നും കമലാസനൻ കാർത്തിക. ചിത്രം ഹിസൈനസ് അബ്ദുള്ള.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് ദേവദാസ് രചിച്ച ഗാനങ്ങൾ കേൾക്കാം. ചലച്ചിത്ര ഗാനങ്ങൾ സാഹിത്യത്തിന്റെ നന്ദനോദ്യാനത്തിൽ വിരിയുന്ന കാഴ്ച കമനീയമായിരിക്കുന്നത് മലയാളത്തിന്റെ തിരുമുറ്റത്താണ്. അത്രയേറെ സൗഭാഗ്യം ഒരുപക്ഷെ ഇതര ഭാഷകളിൽ കുറവായിരിക്കുന്നു എന്ന് തന്നെ പറയാം. അനുഗ്രഹീതമായ കാവ്യകൽപ്പനകൾ കൊണ്ട് സമൃദ്ധമാണ് മലയാള ചലച്ചിത്ര ഗാനശാഖ. ഉപമയും ഉൽപ്രേക്ഷയും രൂപകാലങ്കാരങ്ങളും ചലച്ചിത്ര ഗാനങ്ങളെ പലപ്പോഴും കവിതയുടെ തട്ടകത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ട്. മഴവിൽ കൊതുമ്പിലേറി വന്നു വെണ്ണിലാക്കിളി എന്നെഴുതുമ്പോൾ രാത്രിയിൽ എവിടെയാണ് മഴവില്ല് എന്ന് ചോദിക്കുന്നത് ആസ്വാദനത്തിലെ പിഴവാണ്. എന്നാൽ വെണ്ണിലാവിനെ ഒരു കിളിയായി കവി സങ്കല്പിക്കുന്നു. വെണ്ണിലാവാകുന്ന കിളി, രൂപകാലങ്കാരത്തിന്റെ സൗന്ദര്യം, മഴവില്ലിന്റെ ആകൃതിയിലുള്ള കൊതുമ്പ് വള്ളം, അത് ചന്ദ്രകലയാണെന്ന് കൽപ്പന. രൂപകാലങ്കാരം തൽപുരുഷ സമാസത്തോടും ബഹുവ്രീഹി സമാസത്തോടും സമന്വയിക്കുന്ന മനോഹാരിത. ചലച്ചിത്ര ഗാനങ്ങളുടെ ഈ സമ്മോഹനത്തിന് മലയാളത്തിൽ വിസ്മയമാകുന്നത് പോലെ മറ്റെവിടെയാണ് ഇത്രമേൽ ഹൃദ്യമാകുന്നത്? സമൃദ്ധസുന്ദരമായി ഗാനങ്ങൾ എഴുതിയവരുടെ കൂട്ടത്തിൽ വിരലിലെണ്ണാവുന്ന പാട്ടുകളുമായി വന്നവരുണ്ട്. അതും ചേതോഹരങ്ങളായ ഗാനങ്ങൾ. അതിലൊരാളാണ് ദേവദാസ്. ജീവിതത്തെ പിടിച്ചു നിർത്താൻ കവിത മതിയാകില്ലെന്ന് തോന്നിയതുകൊണ്ടാവും ദേവദാസ് വളരെ കുറച്ചേ എഴുതിയുള്ളൂ. രാധ എന്ന പെൺകുട്ടി എന്ന ചിത്രത്തിലെ കാട്ടുകുറഞ്ഞി പൂവം ചൂടി സ്വപ്നം കണ്ട് നടക്കും പെണ്ണ് എന്ന പാട്ട് മലയാളി എങ്ങനെ മറക്കാനാണ്? മലയോര ഗ്രാമീണതയുടെ ഒരു നേർചിത്രം ദേവദാസ് ആ വരികളിൽ ആവാഹിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത രാധ എന്ന പെൺകുട്ടി എന്ന ചിത്രത്തിലെ എല്ലാ പാട്ടുകളും എഴുതിയത് ദേവദാസാണ്. വർണ്ണരഥങ്ങളിൽ ഉഷസ്സണയുന്നു, വെള്ളിച്ചിറക് വീശി പകൽ മറയുന്നു, ഒന്നിനോടൊന്നും ചേരാതിവിടെ നിയതി തൻ നിയമം തുടരുന്നു എന്നും രാധ എന്ന പെൺകുട്ടിക്ക് വേണ്ടി ദേവദാസ് എഴുതിയിട്ടുണ്ട്. എന്നാലും കാട്ടുകുറഞ്ഞിപ്പൂവം ചൂടി സ്വപ്നം കണ്ട് നടക്കും പെണ്ണ് എന്ന പാട്ട് തന്നെയാണ് മലയാളിക്ക് ഗൃഹാതുരത്വം.

ഗ്രാമവീഥിയിൽ എവിടെയോ നിന്ന് ചെറുമഴ നനയുന്ന പോലൊരു പ്രതീതിയാണ് ദേവദാസിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇലച്ചാർത്തുകളിൽ മഴത്തുള്ളികൾ ഉണ്ടാക്കുന്ന മർമ്മരം പോലെ മൃദുലവും സൗമ്യവുമായ അനുഭൂതി ആ പാട്ടുകൾ നമുക്ക് പകർന്നു തരുന്നു. ഒരു യഥാർത്ഥ ചിത്രം പോലെ നേർമയുള്ളതും നിർമ്മലവുമായ പാട്ടുകൾ, മനസ്സിൽ നിലാവ് പെയ്യുന്ന അനുഭവം, ശ്രുതിമധുരമായി അത് ഹൃദയത്തിന്റെ തന്ത്രികളെ സംഗീതാത്മകമാക്കുന്നു. ജീവനിൽ പുളകമായി നിറയുവാനും ഓർമ്മകൾ ഗാനമായി പാടിടാമെന്നും കവി പറയുന്ന വാക്കുകളിൽ പ്രണയത്തിന്റെ നീലനില ചന്തമാണുള്ളത്. നിഷ്കളങ്കമായ പ്രണയത്തിന്റെ പ്രസൂനങ്ങൾ ആ ഗാനധാരയിലാകെ പൂത്തു നിൽക്കുന്നു. ദേവദാസിന്റെ പാട്ടുകളിൽ ഗ്രാമം ഹരിതാഭമായി സമൃദ്ധിയിൽ നിറഞ്ഞു കാണുന്നു.

പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലേതാണ് നീ നിറയൂ ജീവനിൽ പുളകമായി എന്ന പാട്ട്. ജോൺസന്റെ സംഗീതമാണ്. അതുപോലെ എം കെ അർജുനൻ സംഗീതം ചെയ്ത മറ്റൊരു ഹൃദ്യമായ പാട്ടുണ്ട്. ശശികുമാറിന്റെ സംവിധാനത്തിൽ നാഗമഠത്തെ തമ്പുരാട്ടി എന്ന ചിത്രത്തിലേക്ക് വേണ്ടി ദേവദാസ് എഴുതിയ പാട്ട്. മാൻമിഴിയാൽ മനം കവർന്നു, തിരുമധുരമുള്ളിൽ പകർന്നു തന്നു എന്നാരംഭിക്കുന്ന വരികൾ. മേഘങ്ങളുടെ ഇടയിൽ നിന്ന് എവിടെ നിന്നോ തേരിലേറി വരുന്ന പ്രണയിനി, ആ മണിത്തേരിൽ തനിക്കിടമുണ്ടോ?

ജോൺസിന്റെ തന്നെ സംഗീതത്തിൽ ദേവദാസ് രചന നിർവഹിച്ച ഒരു ഗാനമുണ്ട്, ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിലെ പാട്ട്. ജെൻസിയും കെ ജി മാർക്കോസും ചേർന്ന് ആലപിച്ചതാണിത്. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കെ എന്റെ മനസ്സിൽ പുൽകാൻ നീ വന്നുവെന്നാണ് വരികൾ. വ്യഥിതമോ വ്യർത്ഥമോ ആയ ജീവിതാവസ്ഥയിലേക്ക് പ്രണയത്തിന്റെ ചിത്രശലഭങ്ങൾ പറന്നെത്തുമ്പോഴുള്ള ആനന്ദം ഈ വരികളിലുണ്ട്. വെട്ടം കിഴക്ക് പൊട്ടുകുത്തി എന്നൊരു പ്രയോഗം കൂടി കവി നടത്തുന്നുണ്ട്. ലളിതമായ പദാവലികൾ അനശ്വരമായ സംഗീതത്തിന്റെ കൂട്ടുചേരുമ്പോഴുണ്ടാകുന്ന ഹൃദ്യത, ദേവദാസും ജോൺസണും തമ്മിലുള്ള രസതന്ത്രം കലയുടെ കന്മതമായി ആസ്വാദക ഹൃദയങ്ങളിൽ എത്തിച്ചേരുകയാണ്. കേവലം ഒരു പ്രണയഗാനം മാത്രമല്ല, ഏത് പ്രായത്തിലുള്ളവർക്കും ഒരു നല്ല പാട്ട് എന്ന് തോന്നിക്കും വിധം കാതുകളെ തഴുകി തലോടിപ്പോകുന്ന ഒരു പാട്ട്, ഇന്ദ്രിയങ്ങളെ ശാന്തമാക്കുന്ന സൗമ്യ സുന്ദരമായ പാട്ട്.

പുന്നാര പൂമുത്തേ പുന്നല്ലിൻ പൂങ്കരളെ എന്ന പാട്ട് രവീന്ദ്ര സംഗീതമാണ്. കെ എസ് ചിത്രയാണ് ആലാപനം. 1-1-11 എന്ന ചിത്രത്തിലെ ഗാനമാണിത്. രവിഗുപ്തൻ സംവിധാനം ചെയ്ത ചിത്രമാണിത്. ദേവദാസിന്റെ വരികൾ, ലളിത സുന്ദരമായ വരികൾ, അത് നമ്മുടെ ഹൃദയത്തിലാണ് ദേവദാസ് എഴുതി വയ്ക്കുന്നത്. സ്നേഹവും വാത്സല്യവും ചേർന്ന് സമ്മോഹനമായ ഒരു ഭാവഗാനമിതാണ്.

വടക്കിന് പൂമുഖത്തന്നൊരിക്കൽ ഞാൻ ഇടം വലം നോക്കാതെ കാത്തുനിന്നു, കാണാതെ വന്നു കണ്ണെന്ന് പൊത്തി എന്ന ദേവദാസ് എഴുതുന്നതിലെ ഗ്രാമീണ ലാളിത്യം ചാരുതയാർന്നതാണ്. ചന്തമുള്ളൊരു പാട്ട്, പഴയ കാലത്തെ ഒരു പ്രണയം, നേരിൽ കാണുന്നത് പോലെ ഒരു ചിത്രീകരണം ദേവദാസ് ആ വരികളിൽ സാക്ഷാത്കരിക്കുന്നു. ഒരു ചെറു വസന്തം പൂത്തുലഞ്ഞു നിൽക്കുന്ന പ്രതീതി, അയാൾ എന്ന ചിത്രത്തിലെ പാട്ട്, അനുരാധ ശ്രീറാം ആലപിച്ച പാട്ടാണിത്. മോഹൻ സിത്താരയാണ് സംഗീതം.

മാനസം വിങ്ങി, നിമിഷങ്ങൾ തേങ്ങി, വിട ചൊല്ലിടാനായി മിഴികൾ വിതുമ്പി എന്ന വരികൾ. പല വരികളിലും എന്ന പോലെ ലളിതമായ സൗന്ദര്യം, ഹൃദ്യമായ ഒരു ഹൈക്കുവിനെ ഓർമ്മിപ്പിക്കുന്ന വരികൾ. പ്രേമഗീതങ്ങളിലെ ഈ പാട്ടും ചേതോഹരമാണ്. ഒരു ചന്ദ്രോദയത്തെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, അതും കാർമേഘാവൃതമായ ഒരു ചന്ദ്രോദയത്തെ ഓർമ്മിപ്പിക്കുന്നു. വിഷാദം ഒരു സൗന്ദര്യമായി അനുഭവപ്പെടുന്നത് പോലെ ജോൺസന്റെ സംഗീതം, ശാന്തവും സ്വസ്ഥവുമായ ഒരു പാട്ട്, സ്വപ്നം, വെറുമൊരു സ്വപ്നം.

ജോഷി സംവിധാനം ചെയ്ത ശരം എന്ന ചിത്രം, അതിൽ കെ ജി ജോയ് ഈണമിട്ട ഒരു ഗാനം ദേവദാസിന്റെ രചനയാണ്. വെൺമേഘക്കുടചൂടും എൻ കിനാചന്ദ്രികയിൽ പുഷ്പരാഗത്തേരിൽ സ്വപ്നലോല ഗായകൻ വന്നടുക്കുന്നു. എന്റെ മൗനതീരത്തിൽ നിത്യരാഗസ്നേഹവുമായി എന്നും നീ നൽകി ജീവിതം, ഈ ധന്യജീവിതം തളിരണിഞ്ഞു എന്ന് ദേവദാസ് എഴുതുന്നു. ആർക്കും മനസ്സിലാവുന്ന വാക്കുകൾ, മാലയായി കോർത്തെടുത്ത വരികൾ, പര്യായങ്ങളും നാനാർത്ഥങ്ങളും ഒന്നും ദേവദാസ് തന്റെ കവിതയിൽ കിട്ടുന്നില്ല. നേരെ വാ നേരെ പോ എന്ന പോലെ പരിചിതമായ വാക്കുകൾ ദാ കേട്ടോളൂ എന്ന ഭാവരസം. ദേവദാസ് എന്ന എഴുത്തുകാരന്റെ എല്ലാ പാട്ടുകളും സാധാരണക്കാരന്റെ ഹൃദയമിടിപ്പുകൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവ അനശ്വരങ്ങളായി മലയാള പാട്ടുശാഖയിൽ ഇന്നും പൂവിട്ടു നിൽക്കുന്നു.

ജീവിതത്തിന്റെ കാവ്യാത്മകതകളിൽ ഈണം തെറ്റിപ്പോയ ഒരു കലാകാരൻ, അങ്ങനെയുള്ള അനേകം പേരിൽ ഒരാൾ. ഗാനരചയിതാവ് എന്നതിനു പുറമെ ദേവദാസ് ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായിരുന്നു, നിർമ്മാതാവുമായിരുന്നു. അതീവ ഹൃദ്യമായ ഗാനങ്ങൾ അനശ്വരമായി. എന്നാൽ ഗാനരചയിതാവിന് മുഖ്യധാരയിലേക്ക് കടന്നുവരാനായില്ല. അതോ അനുവദിക്കപ്പെട്ടില്ലയോ? 1979 മലയാള ചലച്ചിത്ര ഗാനരചനാ രംഗത്തേക്ക് പ്രവേശിച്ചത്. സുന്ദരമായ വരികളുടെ ഈ രചയിതാവ് പക്ഷേ എന്തുകൊണ്ടോ മൗനത്തിലായി. കാലത്തിന്റെ ആവേഗത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ ആകാതെ പോയതുകൊണ്ടാവും.

കാട്ടുകുറഞ്ഞിപ്പൂവും കന്നിപ്പൂമാനവും മാൻമിഴിയാളും എഴുതിയ കവി. ഏകാന്തതയുടെ പരവതാനികളിലിരുന്ന് മാനം നോക്കി കേൾക്കാൻ പറ്റിയ പാട്ടുകൾ, ഗൃഹാതുരതയുടെ വയൽപ്പരപ്പുകളിലേക്ക് മാടി വിളിക്കുന്ന പാട്ടുകൾ, അവ ചെണ്ടുമല്ലിയെ ഓർമ്മിപ്പിക്കുന്നു. തൊടികളിൽ വിടർന്നു നിൽക്കുന്ന ചെമ്പരത്തിയെയും തെച്ചിപ്പൂക്കളെയും ഓർമ്മിപ്പിക്കുന്നു. കാവും തുളസിയും തുമ്പയും ചേർന്ന ഒരു പൂങ്കാവനത്തെ അത് അനുഭവിപ്പിക്കുന്നു.

പൊടി പൊടി പൊടി പൊടി പൂരം കണ്ടോ കണ്ടോ പൂരം പൊടി പൊടി പൊടി പൊടി പൂരം ആയിരം ആയിരം പെൺപട നിരയായി ചെണ്ട കൊട്ടണ പൂരം ആയിരം ആയിരം പെൺപട നിരയായി ചെണ്ട കൊട്ടണ പൂരം തൃശ്ശൂരും പൂരം കോലോത്തും പൂരം കണ്ടോണ്ടിരിക്കണം നമ്മുടെ ഉള്ളിലും കമ്പം പത്ത്.

എരിയും പുളിയും മധുരവും ഉള്ളൊരു പാൽപ്പായസമേളം, സദ്യക്കുള്ളൊരു ബഹളം, വൻ സദ്യക്കുള്ളൊരു ബഹളം, സദ്യക്കുള്ളൊരു ബഹളം, വൻ സദ്യക്കുള്ളൊരു ബഹളം.

ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ചിങ്ങോലി സ്വദേശിയാണ് ദേവദാസ്. രാധ എന്ന പെൺകുട്ടി എന്ന ചിത്രത്തിൽ ആദ്യത്തെ ഗാനരചന, അത് അപ്പാടെ തന്നെ സ്വീകരിച്ച കേരളക്കര. പാട്ടാസ്വദിച്ചപ്പോഴും മൂളിയപ്പോഴും കൂടെ പാടിയപ്പോഴും പക്ഷേ രചന ദേവദാസ് എന്ന് പറയാൻ നമ്മൾ മറന്നുപോയി. അതാണ് സത്യം. 1-1-11 എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായിരുന്നു ദേവദാസ്. വർണ്ണരഥങ്ങളിൽ ഉഷസണയുന്നു എന്നെഴുതിയ ഗാനരചയിതാവ്, സപ്തസ്വരരാഗധാരയിലലിയുവാൻ എന്നെഴുതിയ കവി, പളങ്കുകൊണ്ട് ഒരാന എന്ന സ്വപ്നം കണ്ട മനുഷ്യൻ, ദേവദാസ് എന്ന ഗാനരചയിതാവ്, മലയാള ചലച്ചിത്ര ഗാനനഭസിൽ വാക്കുകൾ കൊണ്ട് പൊട്ടുകുത്തിയ എഴുത്തുകാരനാണ്, ഗൃഹാതുരതയിലേക്ക് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ കവി.

ഒറ്റക്കമ്പി നാദം, അവതരണം സ്മിത സുരേഷ്, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ, സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഒരു തടസ്സവുമില്ലാതെ അനുസ്യൂതം പ്രവഹിക്കുന്ന ഒന്നല്ല ആനന്ദം. വെല്ലുവിളികളില്ലാത്ത ജീവിതം സന്തോഷരഹിതമായിരിക്കും. ആഗ്രഹിക്കുന്നതൊക്കെ എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നാൽ അതിന് മൂല്യമില്ല. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രതിബന്ധങ്ങൾ നീക്കി അത് സ്വായത്തമാക്കുകയും ചെയ്യുമ്പോഴേ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകൂ. അതുകൊണ്ടുതന്നെ വെല്ലുവിളികളെ സന്തോഷജന്യങ്ങളായ പ്രതിബന്ധങ്ങളായി കാണണം. എങ്കിലേ ലക്ഷ്യം കൈവരിക്കുമ്പോൾ ഉന്നതമായ ആനന്ദം അനുഭവിക്കാൻ കഴിയൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള
2: അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു ഗ്രാമീണ വീട്ടിലെ സ്വീകരണ മുറിയിലിരുന്ന് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ചില അനുഭവങ്ങൾ വലിയ പുസ്തകങ്ങളിൽ നിന്നുപോലും ലഭിക്കാറില്ല. ചില വീടുകളിലെ ഉച്ചതിരിഞ്ഞ നിശബ്ദതയ്ക്ക് പോലും ഒരു കഥ പറയാനുണ്ടാകും. ചുമരിൽ തൂങ്ങിയിരിക്കുന്ന പഴയ കലണ്ടറുകൾക്കും വർഷങ്ങളായി സ്ഥാനമാറ്റമില്ലാതെ കിടക്കുന്ന മരക്കസേരകൾക്കും അടുക്കളയിൽ നിന്ന് കേൾക്കുന്ന പാത്രങ്ങളുടെ ശബ്ദങ്ങൾക്കുമെല്ലാം ചിലപ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ വലിയ സത്യങ്ങൾ പറയാൻ കഴിയും. അങ്ങനെയൊരു ഉച്ചയിലായിരുന്നു ഞങ്ങളൊരു ബന്ധു വീട്ടിലെ സ്വീകരണ മുറിയിലിരുന്നത്. പുറത്ത് ചെറുതായി കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അടുക്കളയിൽ ചായ തിളയ്ക്കുന്ന മണവും വീട്ടിനകത്ത് നിറഞ്ഞു നിന്നു. സംസാരത്തിന് പ്രത്യേകിച്ചൊരു വിഷയവും ഉണ്ടായിരുന്നില്ല. നാട്ടുവിശേഷങ്ങളും കുടുംബ വാർത്തകളും ഓർമ്മകളും ഒക്കെ കലർന്ന സാധാരണ സംഭാഷണങ്ങൾ മാത്രം. അതിനിടയിലാണ് അമ്മ വളരെ സ്വാഭാവികമായി ഒരു ചോദ്യം ചോദിച്ചത്. എന്തിനെ, നിന്റെ ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് വരാറില്ലേ? ഒരു സാധാരണ ചോദ്യം. പക്ഷേ ചില സാധാരണ ചോദ്യങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ അസാധാരണമായ സത്യങ്ങളിലേക്ക് വാതിലുകൾ തുറക്കാറുണ്ട്. ഇന്ദിരചേച്ചി ഒരു നിമിഷം ചിരിച്ചു. ഇല്ല മാമി, ഞങ്ങൾ തമ്മിൽ പിണക്കത്തിലാണ്. ആ മറുപടിയിൽ ദേഷ്യമില്ലായിരുന്നു, സങ്കടവും ഇല്ലായിരുന്നു. വർഷങ്ങളായി പഴകിപ്പോയ ഒരു യാഥാർത്ഥ്യം പറയുന്ന നിസ്സംഗത മാത്രമായിരുന്നു. അമ്മ അല്പം അത്ഭുതത്തോടെ വീണ്ടും ചോദിച്ചു, അതെന്താ അങ്ങനെ? അപ്പോഴാണ് ആ കഥയുടെ തുടക്കം പുറത്തു വന്നത്. അച്ഛൻ ജീവിച്ചിരുന്ന കാലം മുതലേ ഞങ്ങൾ പിണങ്ങിയതാണ്. 1 ഏക്കർ സ്ഥലം ഇന്ദിര ചേച്ചിക്ക്, 1 ഏക്കർ സ്ഥലം മൂത്ത ചേച്ചിക്ക്. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രണ്ടുപേർക്കും വീതം വെച്ച് നൽകിയ ഭൂമി. പക്ഷെ പ്രശ്നം ഭൂമിയല്ലായിരുന്നു, വഴിയായിരുന്നു. ചേച്ചിക്ക് കിട്ടിയ സ്ഥലം അല്പം ഉയരത്തിലായിരുന്നു. അങ്ങോട്ട് പോകാൻ വേണ്ടത്ര സൗകര്യമുള്ള വഴിയുണ്ടായിരുന്നില്ല. ആ ചെറിയ അസൗകര്യത്തിൽ നിന്നാണ് വലിയൊരു അസന്തോഷം ജനിച്ചത്. പിന്നീട് അത് വഴിയുടെ പ്രശ്നത്തിൽ നിന്ന് സ്നേഹത്തിന്റെ പ്രശ്നമായി മാറി. അച്ഛന് ഇന്ദിരയോടാണ് കൂടുതൽ ഇഷ്ടം, എന്നെ വേണ്ടത്ര പരിഗണിച്ചില്ല, അവൾക്കാണ് കൂടുതൽ കിട്ടിയത്. ഇങ്ങനെ ചെറിയ സംശയങ്ങൾ മനസ്സിൽ വളർന്നു. ഒരു ഘട്ടത്തിൽ ഭൂമിയുടെ അതിരുകൾ മനുഷ്യരുടെ ഹൃദയങ്ങൾക്കിടയിലും പണിയപ്പെട്ടു. 1 ഏക്കർ സ്ഥലത്തിന്റെ പേരിൽ 2 സഹോദരിമാർ ജീവിതകാലം മുഴുവൻ നഷ്ടപ്പെടുത്തിയത് ഭൂമിയല്ല, പരസ്പരത്തിന്റെ സാന്നിധ്യമായിരുന്നു. എന്നാൽ കഥ അവിടെ അവസാനിച്ചില്ല. അമ്മ വീണ്ടും ചോദിച്ചു, അപ്പോ നിന്റെ ഭർത്താവിന്റെ സഹോദരി മീര വരാറില്ലേ? ഇല്ല മാമി, എന്റെ ചേട്ടനും മീരയും തമ്മിൽ വർഷങ്ങളായി മിണ്ടാറില്ല. ഞങ്ങൾ എല്ലാവരും പരസ്പരം നോക്കി. ഒരു വീട്ടിൽ ഇത്രയധികം പിണക്കങ്ങളോ? അപ്പോഴാണ് പതുക്കെ ആ കുടുംബത്തിന്റെ ചരിത്രം പുറത്തു വന്നത്. സഹോദരങ്ങൾ തമ്മിൽ പിണക്കം, അമ്മാവനും മരുമകനും തമ്മിൽ പിണക്കം, ചിറ്റപ്പനും അനന്തരവനും തമ്മിൽ പിണക്കം, 3 തലമുറ മുമ്പ് തുടങ്ങിയ തർക്കങ്ങൾ വരെ ഇന്നും ജീവനോടെ കിടക്കുന്നു. പിണങ്ങിയവർ പലരും മരിച്ചുപോയി, പക്ഷേ പിണക്കം ജീവിച്ചിരിക്കുന്നു. അത് കേൾക്കുമ്പോ എനിക്ക് ഒരു കാര്യം തോന്നി. മനുഷ്യർ ഇന്ന് മക്കൾക്ക് കൈമാറുന്നത് സ്വത്തുക്കളേക്കാൾ കൂടുതൽ പിണക്കങ്ങളാണ്. അപ്പൂപ്പൻ ആരോടെങ്കിലും മിണ്ടാതിരുന്നെങ്കിൽ മകനും മിണ്ടില്ല, മകൻ മിണ്ടിയില്ലെങ്കിൽ കൊച്ചുമകനും മിണ്ടില്ല. കാരണം പല കുടുംബങ്ങളിലും സ്നേഹത്തെക്കാൾ വേഗത്തിൽ പാരമ്പര്യമായി കൈമാറപ്പെടുന്നത് വെറുപ്പാണ്. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയാമോ? ഇങ്ങനെ വർഷങ്ങളായി മിണ്ടാതിരിക്കുന്നവരിൽ പലർക്കും എന്തിനാണ് ആദ്യമായി പിണങ്ങിയതെന്ന് പോലും ഓർമ്മയുണ്ടാവില്ല. ഒരു കല്യാണത്തിന് ക്ഷണിച്ചില്ല, ഒരു ചടങ്ങിൽ മാനിച്ചില്ല, ഒരു ദിവസം സംസാരത്തിനിടയിൽ ഒരു വാക്ക് തെറ്റിപ്പോയി, ഒരു സ്വത്ത് വിഭജനത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഇത്രയൊക്കെയാണ് തുടക്കം. പക്ഷെ പിന്നീട് അത് അഹങ്കാരത്തിന്റെ വിഷയമായി മാറുന്നു. ഞാനെന്തിനാദ്യം മിണ്ടണം? അവർ വന്ന് സംസാരിക്കട്ടെ, തെറ്റ് ചെയ്തത് അവരല്ലേ? ഈ മൂന്ന് വാചകങ്ങളാണ് കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളെ തമ്മിൽ അകറ്റി നിർത്തുന്നത്.

അന്ന് അവിടെ ഇരിക്കുമ്പോ ലത ചേച്ചി ചോദിച്ച ഒരു ചോദ്യം ഇന്നും എന്റെ മനസ്സിൽ കിടക്കുന്നു. ഇവരൊക്കെ ഇത്രയും വർഷം പിണങ്ങിയിട്ട് എന്ത് നേടി? ആ ചോദ്യം കേട്ടപ്പോ മുറിയിലാകെ ഒരു നിശബ്ദത പടർന്നു. ശരിക്കും എന്താണ് അവർ നേടിയത്? 15 വർഷം മിണ്ടാതിരുന്ന ഒരാൾ എന്താണ് നേടിയത്? 20 വർഷം സഹോദരനെ കാണാതെ ജീവിച്ച ഒരാൾ എന്താണ് നേടിയത്? ഒരു മരണ വീട്ടിൽ വെച്ച് മാത്രം കണ്ടുമുട്ടുന്ന ബന്ധുക്കൾ എന്താണ് നേടിയത്? ഉത്തരം വളരെ ലളിതമാണ്. ഒന്നുമില്ല. ഒരാളും ഒന്നും നേടിയിട്ടില്ല. എല്ലാവരും എന്തൊക്കെയോ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടിക്കാലത്തെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു. ഉത്സവ ദിവസങ്ങളിലെ ഒരുമിച്ച് കൂടലുകൾ നഷ്ടപ്പെട്ടു. പരസ്പരം ആശ്വസിപ്പിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു. ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ നഷ്ടപ്പെട്ടു. ഒടുവിൽ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു. കാരണം പിണങ്ങിയിരുന്നവരിൽ പലരും ഇന്ന് ജീവനോടെയില്ല. അവർ പോയപ്പോൾ അവരുടെ കൂടെ പോയത് ഭൂമിയൊന്നുമല്ല, പണവുമല്ല, അധികാരവുമല്ല. പോയത് ഒരു ജീവിതകാലം മുഴുവൻ നീണ്ട അഹങ്കാരമാണ്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം ഇതാണ്. നമുക്കെല്ലാവർക്കും മരിക്കുമെന്നറിയാം. പക്ഷെ നമ്മൾ ഒരിക്കലും മരിക്കില്ല എന്ന മട്ടിലാണ് ജീവിക്കുന്നത്. മരണവാർത്തകൾ ദിവസവും കേൾക്കുന്നു. പക്ഷെ അതിൽ നമ്മളെ കാണുന്നില്ല. മരിക്കുന്നത് എപ്പോഴും മറ്റാരോ ആണ്. അതിനാലാണ് മനുഷ്യർ ഇത്രയും ധൈര്യത്തോടെ പിണങ്ങുന്നത്. അവർക്ക് തോന്നുന്നത് സമയം ഒരുപാട് ഉണ്ടെന്നാണ്. പക്ഷെ സത്യം മറ്റൊന്നാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഡംബരം സമയമാണ്. അതിന് കാലാവധിയുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ചായ കുടിക്കുന്ന ഒരാൾ നാളെ ഉണ്ടായിരിക്കണമെന്നില്ല. ഇന്ന് ഫോൺ ചെയ്യാൻ കഴിയുന്ന ഒരാൾ നാളെ വിളിച്ചാൽ എടുക്കണമെന്നില്ല. ഇന്ന് കാണാൻ കഴിയുന്ന ഒരാളെ നാളെ കാണാൻ കഴിയണമെന്നില്ല. പക്ഷെ ഈ തിരിച്ചറിവ് മനുഷ്യർക്ക് പലപ്പോഴും വളരെ വൈകിയാണ് ലഭിക്കുന്നത്. മരണശേഷം പൂമാലകൾ വാങ്ങാൻ ഓടുന്ന അതേ മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ പോലും ചെയ്യാറില്ല. ജീവിച്ചിരിക്കുമ്പോൾ നൽകുന്ന സ്നേഹത്തെക്കാൾ മരണശേഷം നൽകുന്ന കണ്ണീരിന് എന്ത് വിലയാണുള്ളത്? ഒരു കപ്പ് ചായ പങ്കു

വയ്ക്കാൻ കഴിയാത്തവർ 100 റീത്തുകൾ വെച്ചാൽ എന്ത് പ്രയോജനം? സുഖമാണോ എന്ന് ചോദിക്കാൻ കഴിയാത്തവർ മരണാനന്തര പ്രസംഗങ്ങൾ നടത്തിയാൽ എന്തർത്ഥം? ജീവിതം നമ്മൾ കരുതുന്നതിലും വളരെ ചെറുതാണ്. പക്ഷെ മനുഷ്യരുടെ ഈഗോ ജീവിതത്തെക്കാൾ വലുതാണ്. അതുകൊണ്ടാണ് പല കുടുംബങ്ങളിലും ഒരു സോറി എന്ന വാക്ക് പറയാൻ പതിറ്റാണ്ടുകൾ എടുക്കുന്നത്. ചിലർ ആ വാക്ക് പറയാതെ തന്നെ മരിക്കുന്നു. പിന്നീട് അവരുടെ മക്കൾ അതേ പിണക്കങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു തലമുറയുടെ അഹങ്കാരം അടുത്ത തലമുറയുടെ ഭാരമായി മാറുന്നു.

പ്രകൃതിയെ നോക്കിയാൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മരങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു, നദികൾ അതിരുകൾ നോക്കാതെ ഒഴുകുന്നു, പക്ഷികൾക്ക് ജാതിയില്ല, കാറ്റിന് മതമില്ല, സൂര്യന് പക്ഷപാതമില്ല, മനുഷ്യൻ മാത്രമാണ് സ്വന്തം മനസ്സിൽ അതിരുകൾ വച്ച് അതിനുള്ളിൽ ശ്വാസം മുട്ടി ജീവിക്കുന്നത്. വഴികളില്ലാത്തതിനാലല്ല മനുഷ്യർ അകലുന്നത്, ഹൃദയങ്ങളിൽ മതിലുകൾ പണിയുന്നതിനാലാണ്. ഇന്ദിര ചേച്ചിയുടെ കഥയിൽ നഷ്ടപ്പെട്ടത് ഒരു വഴിയല്ല, ഒരു സഹോദരിയായിരുന്നു, ഒരു കുടുംബമായിരുന്നു, ഒരു ജീവിതകാലം മുഴുവൻ തിരികെ കിട്ടാത്ത ഓർമ്മകളായിരുന്നു. ഭൂമിക്ക് പുതിയ വഴിയുണ്ടാക്കാം, പക്ഷേ നഷ്ടപ്പെട്ട വർഷങ്ങൾക്ക് പുതിയ വഴിയുണ്ടാക്കാൻ കഴിയില്ല. നഷ്ടപ്പെട്ട മനുഷ്യരെ തിരികെ വിളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നും ആരോടെങ്കിലും പിണക്കമുള്ളവർ ഒരു നിമിഷം ചിന്തിക്കണം. ആ പിണക്കം ശരിക്കും അത്ര വലിയ കാര്യമാണോ? അല്ലെങ്കിൽ നമ്മുടെ ഈഗോ അതിനെ വലുതാക്കി കാണിക്കുകയാണോ? 10 വർഷം കഴിഞ്ഞാൽ ഈ കാര്യം ഓർമ്മയുണ്ടാകുമോ? 20 വർഷം കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും വിലയുണ്ടാകുമോ? മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഈ പിണക്കം നിലനിർത്തിയതിൽ അഭിമാനം തോന്നുമോ? മിക്കവാറും ഇല്ല. അപ്പോൾ ഇന്ന് തന്നെ ഒരു ചെറിയ ശ്രമം നടത്താം. ഒരു ഫോൺ കോൾ, ഒരു സന്ദേശം, ഒരു പുഞ്ചിരി, എങ്ങനെയുണ്ട് എന്ന ചോദ്യം. അതുകൊണ്ട് തീരാവുന്ന പ്രശ്നങ്ങളാണ് മനുഷ്യരുടെ ജീവിതത്തിലെ ഭൂരിഭാഗം പ്രശ്നങ്ങളും. ഈ ലോകത്ത് ജീവിക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ആ സമയം മുഴുവൻ പിണക്കങ്ങൾ വളർത്താൻ ഉപയോഗിക്കണോ അതോ സ്നേഹം വളർത്താൻ ഉപയോഗിക്കണോ എന്നത് നമ്മുടെ തീരുമാനമാണ്. അവസാനം എല്ലാവരും പോകും. ശേഷിക്കുന്നത് വീടുകളോ ഭൂമിയോ ബാങ്ക് അക്കൗണ്ടുകളോ അല്ല, നമ്മളെക്കുറിച്ചുള്ള ഓർമ്മകളാണ്, നമ്മൾ നൽകിയ സ്നേഹമാണ്, നമ്മൾ ചേർത്ത് പിടിച്ച മനുഷ്യരാണ്. അതുകൊണ്ട് പിണക്കങ്ങളുടെ പാരമ്പര്യം കൈമാറാതെ സ്നേഹത്തിന്റെ പാരമ്പര്യം കൈമാറാം. കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വത്ത് അവൻ സമ്പാദിച്ച ഭൂമിയല്ല, അവനെ സ്നേഹിച്ച മനുഷ്യരാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ സംസ്ഥാനതല പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിലും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിലും ഇന്ത്യയ്ക്ക് വെള്ളി. ആകെ മെഡൽ 12. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം ശക്തമായതോടെ ഇരുസഭകളും 12 മണിവരെ നിർത്തിവച്ചു. രാജ്യസഭയിൽ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ പൊതുഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി.
1: ഒന്ന്, ഒരു അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ അസറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് സർക്കാരിന്റെ പോർട്ടലിലുണ്ടാവും. 2, പ്ലാൻ സ്പേസ് 2, അതൊരു പ്രോജക്ട് രജിസ്റ്ററാണ്. എല്ലാ പ്രോജക്ടുകളും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. 3, ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സമഗ്രമായ ഒരു അസറ്റ് രജിസ്റ്റർ. 4, കാര്യം കാലഹരണപ്പെട്ടതും അനാവശ്യവും പരസ്പര വിരുദ്ധവുമായ നിയമങ്ങളുടെ സമഗ്രമായ അവലോകനവും അതിന്റെ ഭേദഗതിയും. 5, മികച്ച ജീവിത സൗകര്യത്തിനും ബിസിനസ് സുഗമമാക്കുന്നതിനുമുള്ള പ്രോസസ് പരിഷ്കാരങ്ങൾ.
0: രാജ്യത്ത് മറ്റൊരു തൊഴിൽ നിയമവും പ്രാബല്യത്തിൽ ഇല്ലാത്തതിനാൽ തൊഴിലാളികൾക്ക് സംരക്ഷണമേകാൻ പുതിയ ലേബർ കോഡ് കേരളത്തിലും നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ കേരളത്തിലെടുത്ത കേസുകളിലെ നടപടികൾ ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഓണക്കാലത്തെ മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെന്ന് പറഞ്ഞ അദ്ദേഹം 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൗജന്യ ഓണക്കിറ്റുകൾ 10 മുതൽ 20 വരെ വിതരണം ചെയ്യുമെന്നും അറിയിച്ചു. സർക്കാർ നിയമ കലാലയങ്ങളിലേക്ക് പുതുതായി നിയമിതരായ അസിസ്റ്റന്റ് പ്രൊഫസർമാർക്കുള്ള നിയമന ഉത്തരവ് മുഖ്യമന്ത്രി വി ഡി സതീശൻ കൈമാറി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോജി എം ജോൺ അധ്യക്ഷത വഹിച്ചു. 35 പേർക്കാണ് നിയമന ഉത്തരവ് കൈമാറിയത്. സർക്കാർ ഓഫീസിൽ അഭിമാനത്തോടെ വരാൻ ഓരോ പൌരനും കഴിയണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ സംസ്ഥാനതല പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴിമതിക്കെതിരെ പോരാടാൻ യുവജനങ്ങളെ വിജിലൻസ് കമാൻഡോകളായി അണിനിരത്തുകയും ആഭ്യന്തര വിജിലൻസ് ഓഫീസർമാർക്കായി വർക്ക് ഷോട്ടുകൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സെൻസസ് 1 ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് കൊയ്ത്തുത്സവം നടന്നു. മന്ത്രി കെ മുരളീധരൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. മേയർ വി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി.

0: രജു കോലിയക്കോട്.
1: നിറപുത്തരി മഹോത്സവത്തോടനുബന്ധിച്ച് പുത്തരിക്കണ്ടത്ത് വിളയിച്ച നെൽക്കതിർ ഇന്ന് വൈകുന്നേരം സമർപ്പിക്കും. കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി കൊയ്തെടുത്ത നെൽക്കതിരുകൾ കെട്ടുകളായി മേയർ വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം പുത്തരിക്കണ്ടത്ത് നിന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ എത്തിക്കും. പാലക്കാട് കൊല്ലങ്കോട് നിന്നുള്ള നെൽക്കതിരും ചടങ്ങിന്റെ ഭാഗമായി എത്തിക്കും. അടുത്ത മാസം 3-നാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രശസ്തമായ നിറപുത്തരി ചടങ്ങ്.
0: 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ പുതിയതായി സ്ഥാപിച്ച സ്റ്റെയർ ലിഫ്റ്റിന്റെയും 3D തിയേറ്ററിൽ സ്ഥാപിച്ച റാമ്പിന്റെയും ഉദ്ഘാടനം മന്ത്രി ഒ ജെ ജനീഷ് ഇന്ന് വൈകിട്ട് നിർവഹിക്കും. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷനാകും. ഭിന്നശേഷി സൌഹൃദവും സാമൂഹിക നീതിയും ഉറപ്പാക്കുന്ന സമഗ്രമായ പ്രവേശന സൌകര്യങ്ങളാണ് ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മലയോര മേഖലകളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് നാളെ 2 വർഷം. 2 ആണ്ട് പൂർത്തിയാകുമ്പോൾ ഉരുൾ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ നാളെ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടക്കും. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് ഹൃദയഭൂമിയിൽ അനുസ്മരണവും സർവമത പ്രാർത്ഥനയും നടക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ദുരന്ത ബാധിതരെയും കുടുംബാംഗങ്ങളെയും കൽപ്പറ്റയിൽ നിന്ന് പുത്തുമലയിലേക്കും തിരികെ കൽപ്പറ്റയിലേക്കും എത്തിക്കുന്നതിന് KSRTC പ്രത്യേക സർവീസുകൾ നടത്തും. കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം മുങ്ങി മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ഒരാളെ രക്ഷപ്പെടുത്തി. പള്ളിത്തോട്ടം സ്വദേശി റോയ്സണിനായി തിരച്ചിൽ തുടരുകയാണ്. അത്ഭുതമാതാവ് എന്ന വള്ളമാണ് തങ്കശ്ശേരി പുലിമുട്ടിന് സമീപം രാവിലെ മുങ്ങിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9-ാം സ്ഥാനത്ത്. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ ടി കെ മികച്ച പ്രകടനത്തോടെ സെമി ഫൈനലിലേക്ക് മുന്നേറി. ബോക്സിംഗിൽ പ്രിയ ഖംഗാസ്, പ്രീതി പവാർ, ജാദുമാനി സിംഗ് എന്നിവരും സെമിയിൽ കടന്നു. ഇന്ന് അന്താരാഷ്ട്ര കടുവ ദിനം. കടുവകളുടെ സംരക്ഷണം, അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം, വനങ്ങളിൽ കഴിയുന്ന കടുവകളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ദിനാചരണം. 2010 നവംബറിൽ റഷ്യയിലെ സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ഉച്ചകോടിയിലാണ് അന്താരാഷ്ട്ര കടുവ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. ഈ വർഷത്തെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ എക്സലൻസ് ആൻഡ് പെർഫോമൻസ് അവാർഡ് പറമ്പിക്കുളം കടുവ സങ്കേതത്തിലെ ഫോറസ്റ്റ് ഗൈഡ് എൻ മുരുകേശൻ ഏറ്റുവാങ്ങി. 1 ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള പുരസ്കാരം അന്താരാഷ്ട്ര കടുവ ദിനമായ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് ആണ് മുരുകേശന് സമ്മാനിച്ചത്. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: 28 വർഷമായി പറമ്പിക്കുളം കടുവ സങ്കേതത്തിൽ ഫോറസ്റ്റ് ഗൈഡായി പ്രവർത്തിച്ചു വരുന്ന മുരുകേശന് പറമ്പിക്കുളത്തിന്റെ വനമേഖലയെയും ജൈവ വൈവിധ്യത്തെയും കുറിച്ചുള്ള അറിവും സഞ്ചാരികൾക്ക് നൽകുന്ന സേവനങ്ങളും പരിഗണിച്ചാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പൂർവികരിൽ നിന്ന് ലഭിച്ച കാട്ടറിവിലൂടെയാണ് വനത്തെ അടുത്തറിഞ്ഞതും സഞ്ചാരികൾക്ക് പകർന്ന് നൽകുന്നതും. കടുവ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഏർപ്പെട്ടിരിക്കുന്ന ഫീൽഡ് ജീവനക്കാരെ ആദരിക്കുന്നതാണ് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ പുരസ്കാരം.
0: രാജ്യാന്തര കടുവാ ദിനത്തിന്റെ ഭാഗമായി വനം മ്യൂസിയം വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ ഇന്നും നാളെയും പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ന് വൈകിട്ട് മന്ത്രി ഒ ജെ ജനീഷ് കടുവ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. നാളെ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരിക്ക് നാടിന്റെ യാത്രാമൊഴി. മടപ്പള്ളി നാദാപുരം റോഡിലെ വീട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, MLA മാരായ PA മുഹമ്മദ് റിയാസ്, KK രമ, മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. ചികിത്സയിലിരിക്കെ കോയമ്പത്തൂർ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്രവർഗ കമ്മീഷൻ അദാലത്ത് ഇന്നും നാളെയും തിരുവനന്തപുരം തൈക്കാട് PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ, കമ്മീഷൻ മെമ്പർമാരായ ടി കെ വാസു, സേതു നാരായണൻ എന്നിവർ നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ സംസ്ഥാനതല പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിലും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിലും ഇന്ത്യയ്ക്ക് വെള്ളി. ആകെ മെഡൽ നേട്ടം 12. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 29. ടൈം ട്രാവലർ ജൂലൈ 29 സഞ്ചരിക്കുന്നു. 1883 ജൂലൈ 29 ബെനിറ്റോ മുസ്സോളിനി ഇറ്റലിക്ക് ഭീഷണിയായി ജന്മം കൊണ്ടിരിക്കുന്നു. 1958 ജൂലൈ 29 അമേരിക്കൻ ഐക്യനാടുകളുടെ ശൂന്യാകാശ ഗവേഷണത്തിനും വ്യോമയാന സാങ്കേതിക ശാസ്ത്ര വികസനത്തിനും നേതൃത്വം നൽകുന്ന നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അഥവാ നാസ രൂപീകൃതമായിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. ഒഡീഷയിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകൾ നേടി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ പോലീസ് നടപടിയുണ്ടായതായി ആരോപിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിർത്തിവച്ച നടപടികൾ 12 മണിക്ക് പുനരാരംഭിക്കുകയായിരുന്നു. രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി ലോക്സഭയിൽ പ്രതിഷേധം ആരംഭിച്ചു. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങാത്തതിനെ തുടർന്ന് നടപടികൾ 12 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു.
1: നിയോജിത തരിക സദാൻ കോ വേദാന കേതാ കരോ യേ ഉചിത് നഹീ ഹേ മൈ പുനഃ ആപ്സെ ആഗ്രഹ കർതാ ഹൂം കി പ്ലീസ് ആപ് അപ്നി അപ്നി സീറ്റ് പേ ബൈഠിയേ പ്രശ്നകാൽ കേ ബാദ് ഇസ് ചർച്ചാ മേ ഭാഗ് ലീജിയേ.
0: കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളായ ഹർജീന്ദർ കൌറിനും ഗുൽവീർ സിംഗിനും ലോക്സഭ ഇന്ന് അഭിനന്ദനം രേഖപ്പെടുത്തി. രാജ്യസഭയിലും സമാന രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. ആദ്യം 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ 2 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയൻ മുൻ പ്രസിഡന്റ് ഐഷി ഹോഷിനെ അറസ്റ്റ് ചെയ്യുന്നതിനായി ന്യൂഡൽഹിയിലെ സിപിഐഎം ആസ്ഥാനത്ത് ഇന്നലെ ഡൽഹി പോലീസ് എത്തിയ വിഷയം ജോൺ ബ്രിട്ടാസ് എം പി രാജ്യസഭയിൽ ഉന്നയിച്ചു. എന്നാൽ ഇത് വിദ്യാർത്ഥി രാഷ്ട്രീയവും മായി ബന്ധപ്പെട്ട സാധാരണ നടപടിയാണെന്ന് സഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ മറുപടി നൽകി. പൊതുപരീക്ഷ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച കാര്യങ്ങളല്ല കോൺഗ്രസ് എംപിമാർ ചർച്ചയിൽ ഉന്നയിക്കുന്നതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ബില്ലുമായി ബന്ധമില്ലാത്ത രാഷ്ട്രീയകാര്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. പരീക്ഷാക്രമക്കേടുകളിൽ വിദ്യാർത്ഥികളുടെ ആശങ്ക അകറ്റാനാണ് ബില്ല് കൊണ്ടുവന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായുള്ള 2-ാമത് ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിനായുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു യോഗം. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 16 ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് വിതരണം അടുത്ത മാസം 10 ആരംഭിക്കുമെന്നും സംസ്ഥാന വ്യാപകമായി ഓണം വിപണന മേളകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: മഞ്ഞകാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി 6 ലക്ഷത്തിലധികം സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും. മുൻഗണനേതര വിഭാഗത്തിലെ നീലകാർഡുകാർക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ അരിയും 8 രൂപ 70 പൈസ നിരക്കിൽ 2 കിലോ ഗോതമ്പും സ്പെഷ്യൽ ആനുകൂല്യമായി വിതരണം ചെയ്യും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഓഗസ്റ്റ് 8 മുതൽ 25 വരെ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ ഉണ്ടാകും. മറ്റ് 11 ജില്ലകളിൽ ഓഗസ്റ്റ് 16 മുതൽ 25 വരെ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കും.
0: പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിന്റെ 1-ാം ഗഡു ഉടൻ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. മേഖലയിലെ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര സമുദ്രപാതകളിലൂടെ സ്വതന്ത്രവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതവും വാണിജ്യവും പുനഃസ്ഥാപിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് വെച്ച് MV AGN റാഗ്നർ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ രണ്ട് ഇന്ത്യൻ പൌരന്മാർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റ് രണ്ട് ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. നാവികരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നതായി യുക്രൈനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കപ്പലിലെ മുഴുവൻ ഇന്ത്യൻ പൌരന്മാരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി അധികൃതരുമായും ഏജൻസികളുമായും ബന്ധപ്പെട്ട് വരികയാണെന്നും എംബസി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അഴിമതിയെ തുരത്താൻ യുവജനതയെ സജ്ജരാക്കിക്കൊണ്ട് വിജിലൻസ് വകുപ്പും വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്ന് നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അഴിമതി സംബന്ധമായ വിവരങ്ങൾ 1064 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. വിവരം നൽകുന്നവരുടെ ഔദ്യോഗിക വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. വന്യജീവി പ്രേമികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഭൂമിയിലെ കടുവകളുടെ 70% ഇന്ത്യയിലാണുള്ളതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വർഷത്തെ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ എക്സലൻസ് ആന്റ് പെർഫോമൻസ് അവാർഡ് പറമ്പിക്കുളം കടുവാ സങ്കേതത്തിലെ ഫോറസ്റ്റ് ഗൈഡ് എൻ മുരുകേശൻ ഏറ്റുവാങ്ങി. അന്താരാഷ്ട്ര കടുവാ ദിനമായ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവ് പുരസ്കാരം സമ്മാനിച്ചു. ഒഡീഷയിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. പ്രളയ സമാനമായ സാഹചര്യമാണ് വിവിധയിടങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഭദ്രക് ജില്ലയിലാണ് സ്ഥിതിഗതികൾ ഏറ്റവും മോശം നിലയിലുള്ളത്. ബൈതരണി നദിയിലെ ജലം അപകട നിരപ്പിലേക്കെത്തി. ജാജ്പൂരിനും ധാംനഗറിനുമിടയിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ്. 8 ജില്ലകളിൽ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9 സ്ഥാനത്ത്. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. ആഗോള ഷിപ്പിംഗ് മേഖലയിൽ കൂടുതൽ നാവികരെ സംഭാവന ചെയ്യുന്ന ലോകത്തിലെ 2 വലിയ രാജ്യമായി ഇന്ത്യ. ആഗോള നാവിക തൊഴിൽ സേനയുടെ 12.16% ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് സീ ഫെയറർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഫിലിപ്പീൻസാണ് ഇതിൽ 1 സ്ഥാനത്ത്. ജപ്പാൻ ഭൂകമ്പത്തിൽ മരണസംഖ്യ 13. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കുമമോട്ടോ മേഖലയിൽ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടത്. മേഖലയിൽ വൈദ്യുതി വിതരണവും ഗതാഗതവും ആശയവിനിമയ സംവിധാനങ്ങളും തടസ്സപ്പെട്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ജപ്പാന് ഇന്ത്യ എല്ലാ പിന്തുണയും നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ആഫ്രിക്കയിൽ നിന്നും 1,000,000 ആളുകളെ മനുഷ്യക്കടത്തിലൂടെ ഓൺലൈൻ തട്ടിപ്പുകൾക്കായി എത്തിക്കുന്ന ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ. ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ തട്ടിപ്പ് ലക്ഷ്യമിട്ട് കെനിയ, എത്യോപ്യ, സൌത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്ന് അനധികൃതമായി ആളുകളെ എത്തിക്കുന്നത്. പാക് അധിനിവേശ ജമ്മുകശ്മീരിലെ റാവലകോട്ടിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പ്പിൽ 30 കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിനിടെയാണ് അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. അതേസമയം പ്രതിഷേധക്കാർക്ക് നേരെ മാരക ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന റിപ്പോർട്ടുകളിൽ സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനെറ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടു. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി BD സതീശൻ. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവ ദിനം. ഒഡീഷയിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകൾ നേടി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കരുണാസായി റേഡിയോ.
1: വയോമിത്ര എപ്പിസോഡ് 14, ഒരു ഡിജിറ്റൽ ഇന്ത്യ സംരംഭം.

0: പേപ്പർ വർക്കുകൾ കുറയും, പ്രായമായവർ സന്തോഷിക്കും. അതാണ് ഡിജിറ്റൽ ഇന്ത്യ, നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ. കൈകോർക്കാം, ഒരുമയോടെ മുന്നേറാം, നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ.
1: ഇത് ഓക്കേ അല്ലേ? എനിക്ക് ഓക്കേ ആണ്.
2: മുത്തച്ഛ, എന്താ ഈ കാണിക്കുന്നേ? ഇങ്ങനെയാണോ മുത്തച്ഛ സെൽഫി എടുക്കുന്നേ? ഇത് നല്ല തമാശയായി.
1: ആ മോളെ, ഞാനൊരു പഴഞ്ചനല്ലേ. ഞാൻ എങ്ങനെയാ നിങ്ങളുടെ ഡിജിറ്റൽ ഫോണുകളുടെ സാങ്കേതിക വശം മനസ്സിലാക്കുക?
2: മുത്തച്ഛ, ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. മുത്തച്ഛന് വീട്ടിലിരുന്ന് തന്നെ എല്ലാ ജോലികളും ചെയ്യാം. ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ച് മുത്തച്ഛൻ കേട്ടിട്ടില്ലേ?
1: ഡിജിറ്റൽ ഇന്ത്യയോ? ഇതെന്താ സംഭവം?
2: മുത്തച്ഛാ, ഡിജിറ്റൽ ഇന്ത്യ ഒരു അത്ഭുതകരമായ സംരംഭമാണ്. നമ്മൾ ഇന്ന് ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ച് അറിവുകൾ പങ്കുവെക്കാം.
1: അത് കൊള്ളാം.
2: അപ്പോൾ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരുമിച്ച് ഒരു സെൽഫി എടുത്താലോ? കുറെ നേരമായി മുത്തച്ഛൻ സെൽഫി എടുക്കാൻ ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടതല്ലേ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്ന വയോമിത്രയുടെ 14-ാമത്തെ എപ്പിസോഡ് ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
2: നമ്മുടെ പ്രായമായവർക്ക് ഡിജിറ്റൽ ഇന്ത്യ അവരുടെ ജീവിതത്തിൽ അർത്ഥവത്തായ ഉൾക്കാഴ്ച വഹിക്കാൻ കഴിയുന്നത് എങ്ങനെയെന്ന് വിശദമായി പങ്കുവെക്കാം. പക്ഷേ തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്നതിനെ കുറിച്ച് പറയട്ടെ. ഈ പ്രത്യേക പരിപാടി നമ്മുടെ വയോധികരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അവരെ മുഖ്യധാരാ സമൂഹത്തിലേക്ക് നയിക്കാനും അവരുടെ അഭിവൃദ്ധി, ആരോഗ്യം, സുരക്ഷ, അവകാശങ്ങൾ, സാമൂഹിക ബഹുമാനം എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുക എന്നുമുള്ള ഉദ്ദേശത്തോടെയാണ് കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്.

0: പ്രിയ ശ്രോതാക്കളെ, ഡിജിറ്റൽ ഇന്ത്യ സർക്കാർ ജൂലൈ 2015 ആരംഭിച്ച ഒരു മഹത്തായ ദേശീയ സംരംഭമാണ്. നമ്മുടെ രാജ്യത്തെ സാങ്കേതിക വിദ്യ ശാക്തീകരിക്കുകയും ഇന്റർനെറ്റ് സാങ്കേതിക ഉപകരണങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനം വഴി രാജ്യത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. മുതിർന്ന പൗരന്മാരെ സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കുകയും ഡിജിറ്റൽ ലോകത്ത് അവരെ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സംരംഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: മുത്തച്ഛ, ഇന്നത്തെ ഈ ആധുനിക കാലത്ത് സാങ്കേതിക വിദ്യ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പക്ഷേ നമ്മുടെ പ്രായമായവർക്ക് ഈ ഡിജിറ്റൽ യുഗം ഇന്നും പുതുമയുള്ളതാണ്. ഒരു പരിധിവരെ വെല്ലുവിളി തന്നെയാണ്. അതായത്, ഒരു സെൽഫി എടുക്കാൻ ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടതല്ലേ.
0: അതും ശരിയാ.
1: ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ഡിജിറ്റൽ പരിവർത്തനത്തിലേക്ക് നമ്മുടെ പ്രായമായ തലമുറയെ സമന്വയിപ്പിക്കുന്നതിന് നിരവധി നടപടികൾ കൈക്കൊള്ളുകയാണ്. ഇത് അവരുടെ ജീവിതം എളുപ്പമാക്കുക മാത്രമല്ല, അവരുടെ ആരോഗ്യം, സാമൂഹിക ബന്ധങ്ങൾ, സാമ്പത്തിക സ്വാതന്ത്ര്യം, മാനസിക ക്ഷേമം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യും.
0: ഞങ്ങളുടെ കാലത്ത് പ്രായമായവർ സർക്കാർ സേവനങ്ങൾ, ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ, കുടുംബാംഗങ്ങളുമായി ബന്ധം നിലനിർത്താൻ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ഈ പ്രവർത്തനങ്ങളെല്ലാം വളരെ എളുപ്പമാക്കിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ പ്രായമായവർക്ക് ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇതെല്ലാം സാധ്യമായിട്ടുണ്ട്. അവർക്ക് പല പല മേഖലകളിലും ഗണ്യമായ പുരോഗതി വരുത്തുവാനും കഴിയുന്നു.
1: മുത്തച്ഛൻ പറഞ്ഞത് ശരിയാണ്. പ്രായമായവർക്ക് ഡിജിറ്റൽ ഇന്ത്യ സംരംഭം സാങ്കേതിക വിദ്യയുടെ ലോകത്തേക്കുള്ള ചുവടുവയ്പ് കൂടുതൽ എളുപ്പമാക്കി. അവരുടെ ജീവിത ശൈലിയിൽ നിരവധി നല്ല നല്ല മാറ്റങ്ങൾക്കും കാരണമായി. ഈ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്തുന്നു എന്ന് നോക്കാം. പണ്ട് ആളുകൾ പരമ്പരാഗത മാർഗങ്ങളിലൂടെ ബന്ധപ്പെടുമ്പോൾ പ്രായമായവർക്ക് പലപ്പോഴും ഏകാന്തത അനുഭവപ്പെട്ടിരുന്നു, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ വിദൂരത്ത് ആയിരിക്കുമ്പോൾ. എന്നാൽ ഇപ്പോൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ അവരുടെ കുടുംബവുമായും സുഹൃത്തുക്കളുമായും ബന്ധം നിലനിർത്തുന്നതിനുള്ള പുതിയതും സൗകര്യപ്രദവുമായ മാർഗം അവർക്ക് നൽകിയിട്ടുണ്ട്. ഇനി നമുക്കൊരു റേഡിയോ നാടകം കേൾക്കാം. മുതിർന്ന പൗരന്മാരുടെ ജീവിതത്തിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സംഭാവന നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം.
2: നാടകം പുതിയ യുഗം, പുതിയ ലോകം. കഥാപാത്രങ്ങൾ: സാക്ഷി, കൊച്ചുമകൾ ശ്രീ വാസ്തവജി, സാക്ഷിയുടെ അപ്പുപ്പൻ ഡോക്ടർ പ്രവീന്ദ്ര,
3: നോക്കപ്പൂപ്പ. ഞാൻ ഈ ആപ്പ് വഴി ഡോക്ടറുമായി ഒരു വീഡിയോ കോൾ അപ്പൂപ്പന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അപ്പൂപ്പനെ വീട്ടിൽ നിന്ന് തന്നെ ഡോക്ടറോട് സംസാരിക്കാം. ഇപ്പൊ അപ്പൂപ്പന് സന്തോഷായില്ലേ?
4: ആഹാ, അങ്ങനെയാണോ? എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ സംസാരിക്കാൻ കഴിയുമെന്നോ? അപ്പോൾ ഇനി ആശുപത്രിയിൽ പോയി നീണ്ട ക്യൂവിൽ നിൽക്കേണ്ട എന്നാണോ?
3: വേണ്ട അപ്പൂപ്പ, ഡിജിറ്റൽ ഇന്ത്യ നമുക്കിതെല്ലാം വളരെ അനായാസമാക്കിയില്ലേ. ഇനി ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് അപ്പൂപ്പന്റെ എല്ലാ ആവശ്യങ്ങളും നടത്താൻ കഴിയും.
4: അപ്പോൾ ഈ സ്മാർട്ട് ഫോണുകൾ സിമ്പിളും പവർഫുളുമാണ്. എന്റെ കുട്ടിക്കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അസുഖം വന്നാൽ പരമ്പരാഗത വൈദ്യനെ സന്ദർശിക്കും. ഇപ്പോൾ കാലം മാറിയില്ലേ?
3: അതെ അപ്പൂപ്പ, നമ്മൾ ഡിജിറ്റൽ ഇന്ത്യക്ക് നന്ദി പറയണം. ദേ നോക്കൂ, ഈ ലിങ്ക് കണ്ടോ? ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അപ്പൂപ്പനെ ഡോക്ടറെ കണ്ട് സംസാരിക്കാം.
4: മോളെ, ഞാൻ ക്ലിക്ക് ചെയ്യുന്ന ബട്ടൺ ശരിയാണോ എന്ന് നോക്കിക്കേ.
3: ഓ, വിഷമിക്കാതെ അപ്പൂപ്പ, ശാന്തമായിട്ടിരുന്ന് ഡോക്ടറിനോട് സംസാരിക്ക്. ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ, ഡോക്ടർ ഇപ്പൊ ലൈനിൽ വരും. ആ, അതെ, ഡോക്ടർ എത്തിയല്ലോ.
5: നമസ്കാരം ശ്രീവാസ്തവജി, സുഖമാണോ? എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്?
6: ഡോക്ടർക്ക് ശരിക്കും എന്നെ കാണാൻ കഴിയുന്നു. ഇതെന്ത് മാജിക്കാണ്?
5: ഇത് മാജിക് അല്ല, ഇതാണ് പുതിയ യുഗത്തിലെ സാങ്കേതിക വിദ്യ. ശ്രീവാസ്തവജി, അങ്ങേക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ തന്നെ എന്റെ ഉപദേശം നേരിട്ട് ലഭ്യമാകും.
6: ഇത് അവിശ്വസനീയമാണ് മോളെ.
3: അപ്പൂപ്പ, ഇനി അപ്പൂപ്പന് സോഷ്യൽ മീഡിയയിലും ചേരാമല്ലോ. അപ്പൂപ്പന് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അതോ വാട്സാപ്പോ, ഏതിലാണ് ചേരേണ്ടത്?
6: എന്താണ്, ഫേസ്ബുക്കോ വാട്സാപ്പോ പിന്നെന്താ ഇൻസ്റ്റാഗ്രാമോ? എന്താണിതൊക്കെ?
3: അപ്പൂപ്പനെ, പഴയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടാം, ഫോട്ടോകൾ കാണാം, പുതിയ അറിവുകൾ പോസ്റ്റ് ചെയ്യാം, വാട്സ്ആപ്പ് വഴി മെസ്സേജുകൾ അയക്കാം, കൂടാതെ വീഡിയോയും ഓഡിയോ കോളും ചെയ്യാം.
6: ബാങ്കിംഗ് ഇടപാടുകൾ ബാങ്കിൽ പോവാതെ ഇതുവഴി ചെയ്യാൻ കഴിയുമോ?
3: തീർച്ചയായിട്ടും ചെയ്യാം അപ്പൂപ്പ. ഇപ്പോ ബാങ്കിൽ പോകണമെന്നില്ല, യു പി ഐ വഴിയോ നെറ്റ് ബാങ്കിംഗ് വഴിയോ പണം അടയ്ക്കുകയും കൂടാതെ കറണ്ട് ബില്ല്, ടെലിഫോൺ ബില്ല്, എല്ലാ ബില്ലുകളും അടയ്ക്കാനുള്ള സൗകര്യം ഉണ്ട്. നോക്കപ്പൂപ്പ, പലചരക്ക് കടയിലെ ബില്ലും ഞാൻ അടച്ചിട്ടുണ്ട്.
6: ശരിക്കും ഇത് വളരെ സിമ്പിൾ ആണല്ലോ. ഇനി എനിക്ക് ബാങ്കിൽ എപ്പോഴും പോകേണ്ട ആവശ്യമില്ല.
3: അതെ അപ്പൂപ്പ, ഡിജിറ്റൽ ഇന്ത്യ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇനി മുതൽ മുത്തച്ഛന് എല്ലാ കാര്യങ്ങളും, അതായത് ആരോഗ്യം, വിനോദം, സാമ്പത്തികം എന്നു വേണ്ട, സുഹൃത്തുക്കളുമായിട്ട് എപ്പോഴും ഇതിലൂടെ ബന്ധപ്പെടാം. എല്ലാം മുത്തച്ഛന് സ്വന്തമായിട്ട് ചെയ്യാം. എത്ര സിമ്പിളാണ് അല്ലേ അപ്പൂപ്പ?
6: അതെ അതെ, ഡിജിറ്റൽ ഇന്ത്യ. എന്നെ പോലുള്ള വയസ്സന്മാർക്ക് ജീവിതം എത്ര ലളിതമാക്കി. ഇപ്പോഴെനിക്ക് ഡിജിറ്റൽ യുഗത്തിന്റെ ഭാഗമാകാൻ വളരെയധികം ആഗ്രഹമുണ്ട്.
3: ഇതൊരു തുടക്കം മാത്രമാണ് അപ്പൂപ്പ. ഇനി നമുക്ക് ഈ ഡിജിറ്റൽ യുഗത്തിൽ നിരവധി സന്തോഷങ്ങൾ പങ്കുവെക്കാനും ആസ്വദിക്കാനും പുതിയ അനുഭവങ്ങൾ പങ്കിടാനും സാധിക്കും. നാടകം എങ്ങനെയുണ്ടായിരുന്നു മുത്തച്ഛ?
0: നന്നായിരുന്നു മോളെ. ഒരുപാട് കാര്യങ്ങള് നമുക്കിതിന്ന് പഠിക്കാൻ പറ്റി.
7: നോക്കൂ മുത്തച്ഛ, സാക്ഷിയുടെ മുത്തച്ഛൻ ഡിജിറ്റൽ ഇന്ത്യയിൽ ചേരുവാൻ തയ്യാറായിരിക്കുകയാണ്. മുത്തച്ഛൻ എന്നാ തയ്യാറാവുന്നത്?
0: ഈ പരിപാടി ഒന്ന് കഴിയട്ടെ, അതിനുശേഷം മോൾ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്തു തരണം. അതിൽ ധാരാളം വിജ്ഞാനപ്രദമായ പരിപാടികളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
7: മുത്തച്ഛൻ കേട്ടത് ശരിയാണ്, നമ്മുടെ റേഡിയോയിൽ നിരവധി വിജ്ഞാനപ്രദമായ പരിപാടികളുണ്ട്. നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്ന മഹാകുംഭമേളയെ പോലുള്ള പരിപാടികൾ.
8: ഏകദേശം 15 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന സംഗമ തീരത്ത് കോടിക്കണക്കിന് ഭക്തർ മുങ്ങിക്കുളിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച ദൈവീകമാണ്. മഹാകുംഭമേള നമ്മുടെ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പ്രയാഗ്രാജ്. തീർത്ഥാടന കേന്ദ്രങ്ങളുടെ രാജാവ് എന്ന ബഹുമതിയോടെ തീർത്ഥരാജ് എന്നും ഇത് അറിയപ്പെടുന്നു. ഹിന്ദുമത വിശ്വാസ പ്രകാരം 12 വർഷത്തിലൊരിക്കൽ നടത്തി വരുന്ന കുംഭമേളയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതേസമയം 144 വർഷത്തിലൊരിക്കൽ നടത്തി വരുന്ന ഉത്സവമാണ് മഹാകുംഭമേള. ഇത്തവണ ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയാണ് ആഘോഷിക്കപ്പെടുന്നത്. കോടിക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഈ ഉത്സവത്തിൽ ലക്ഷക്കണക്കിന് സന്യാസിമാരും ഋഷിമാരും ഉൾപ്പെടെ സംഗമത്തിൽ പങ്കുചേരും. ഏകദേശം 15 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന സംഗമതീരത്ത് കോടിക്കണക്കിന് ഭക്തർ മുങ്ങിക്കുളിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച ദൈവീകമാണ്. ത്രിവേണി സംഗമ തീരത്ത് ഈ സമയത്ത് തീർത്ഥസ്നാനം ചെയ്യുന്ന ആളുകൾക്കൊപ്പം രൂപം മാറി ദേവന്മാരും ഇതിൽ പങ്കെടുക്കാറുണ്ട് എന്നാണ് വിശ്വാസം. മഹാകുംഭമേളയിൽ ത്രിവേണി സംഗമ സ്ഥാനത്ത് മുങ്ങിക്കുളിക്കുന്നതിൻ്റെ പ്രാധാന്യം നിരവധി മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മഹാകുംഭമേളയുടെ ചരിത്ര സാക്ഷിയാകാൻ രാജ്യത്തു നിന്നും വിദേശത്തും അടക്കമുള്ളവർ നിരവധി ആൾക്കാർ ഇവിടെ പങ്കെടുക്കാറുണ്ട്. മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് വിശ്വാസങ്ങളും പാരമ്പര്യവും ഇതിനെ വേറിട്ട് നിൽക്കുന്നു. കുംഭമേളയുടെ ചരിത്രത്തെ പറ്റി ചില വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഏറെ വർഷം പഴക്കമുള്ളതാണ് കുംഭമേളയുടെ പാരമ്പര്യമെങ്കിലും ആദി ശങ്കരാചാര്യരാണ് കുംഭമേളയ്ക്ക് ഒരു വ്യവസ്ഥാപിത രൂപം നൽകിയത്. 4 തീർത്ഥസ്ഥലങ്ങളിൽ 4 പീഠങ്ങൾ സ്ഥാപിച്ചുൾപ്പെടെ കുംഭമേളയിൽ സന്യാസിമാരുടെ പങ്കാളിത്തം ഉൾപ്പെടെ അദ്ദേഹം ഉറപ്പുവരുത്തി. ഇന്നും കുംഭമേളയിൽ ശങ്കരാചാര്യ മഠവുമായി ബന്ധപ്പെട്ട് സന്യാസിമാരും ശിഷ്യന്മാരും പങ്കെടുക്കാറുണ്ട്. 12 വർഷത്തിൽ നടന്നു വരാറുള്ള കുംഭമേളയെന്നും 144 വർഷത്തിന് ശേഷം നടക്കുന്നത് മഹാകുംഭമേളയുമെന്നാണ് അറിയപ്പെടുന്നത്. ഈ വർഷത്തേത് അത്തരത്തിലുള്ളൊരു മഹാകുംഭമേളയാണ്. ഈ വർഷത്തെ മഹാകുംഭമേള ജനുവരി 17 മുതൽ ഫെബ്രുവരി 26 വരെ നടക്കുന്നു. എന്താണ് മഹാകുംഭമേള? ഏറ്റവും പ്രധാനമായ ആഘോഷമാണ് മഹാകുംഭമേള. ഇത് പ്രയാഗ്രാജിൽ മാത്രമായാണ് നടക്കുന്നത്. പ്രയാഗ്രാജിൽ ഓരോ 12 വർഷത്തിലും പൂർണ്ണ കുംഭമേള നടക്കുന്നു. 11 പൂർണ്ണ കുംഭങ്ങൾ കഴിയുമ്പോൾ 12-ാമത്തെ പൂർണ്ണ കുംഭമേളയിൽ മഹാകുംഭമേളയെന്നും വിളിക്കുന്നു. 144 വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ പ്രയാഗ്രാജിൽ നടക്കുന്നത് മഹാകുംഭമേളയാണ്. അതും 144 വർഷങ്ങൾക്ക് ശേഷം. കുംഭമേളയുടെ ഐതിഹ്യം നമുക്ക് നോക്കാം. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും അമൃത് ലഭിക്കാനായി പാലാഴി കടഞ്ഞു. ലക്ഷ്മിദേവി, ഐരാവതം, അപ്സരസ്, കൽപവൃക്ഷം, കാമധേനു പശു തുടങ്ങിയ പല അമൂല്യ വസ്തുക്കളും ഇങ്ങനെ ലഭിച്ചു. അവസാനം അമൃത് നിറച്ച പാത്രവുമായി ധന്വന്തരി പ്രത്യക്ഷപ്പെട്ടു. അമൃതകലാശം പുറത്തെടുക്കുവാൻ അത് ലഭിക്കാൻ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം തുടങ്ങി. ഈ യുദ്ധം 12 ദിവസം തുടർച്ചയായി തുടർന്നു. ഈ യുദ്ധം ഭൂമിയിലെ 4 സ്ഥലങ്ങളിൽ, പ്രയാഗ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് കലത്തിൽ നിന്നും ഏതാനും തുള്ളി അമൃത് വീണു എന്നാണ് വിശ്വാസം. ഭൂമിയിൽ അമൃത് തുള്ളികൾ വീണ 4 സ്ഥലങ്ങളാണ് കുംഭമേള നടക്കുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കും അടുത്ത കുംഭമേളയെക്കുറിച്ച് ചിന്തിക്കാനോ പറയുവാനോ സാധിക്കില്ല. കാരണം 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാപ്രതിഭാസമാണ് കുംഭമേള. ഹിന്ദുവിൻ്റെ പൈതൃകമാണ് കുംഭമേള.

0: മോളെ ലക്ഷ്മി, ഒരു കാര്യം തീർച്ചയാണ്. ഡിജിറ്റൽ ഇന്ത്യയുടെ വരവോടെ വീഡിയോ കോളിലൂടെയും ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രായമായവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരുമായി ബന്ധം നിലനിർത്തുവാൻ വളരെ എളുപ്പമാണ്. അവർക്കവരുടെ കുട്ടികളെയും കൊച്ചുമക്കളെയും സുഹൃത്തുക്കളെയും കണ്ട് സംസാരിക്കാനും ഫോട്ടോസും വീഡിയോസും മെസ്സേജുകൾ വഴി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും കഴിയും.
1: അത് മാത്രമല്ല മുത്തച്ഛ, പ്രായമായവർ പലരും സോഷ്യൽ മീഡിയ വഴി അവരുടെ താല്പര്യങ്ങൾ ചർച്ച ചെയ്യുകയും പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുകയും ഓൺലൈൻ ഫോറങ്ങളിലൂടെയും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെയും സജീവമായി തുടരുന്നു. ഇതവരുടെ ഏകാന്തത കുറയ്ക്കുകയും മാനസികമായി ആരോഗ്യമുള്ളവരായിരിക്കുവാനും അവരെ സഹായിക്കുന്നു.
0: ഇതൊക്കെ കൂടാതെ മറ്റു പല സേവനങ്ങളും ഉണ്ടായിരിക്കും, അല്ലേ ലക്ഷ്മി മോളെ?
1: തീർച്ചയായും മുത്തച്ഛ. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഡിജിറ്റലൈസേഷൻ പ്രായമായവർക്ക് നിരവധി നേട്ടങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ ഒരു പക്ഷേ ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെ വരുമ്പോൾ ടെലിമെഡിസിൻ, ഓൺലൈൻ മെഡിക്കൽ കൺസൾട്ടേഷനുകൾ എന്നിവ അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറുമ്പോൾ അത് അവർക്കൊരു ആശ്വാസവും അനുഗ്രഹവുമാണ്. ഈ മാർഗങ്ങളിലൂടെ അവർക്ക് അവരുടെ ഡോക്ടറുമായി കാര്യങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യാനും യാത്രാസമയം ലാഭിക്കാനും പറ്റും. അവരുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാനും ഡോക്ടറിൽ നിന്നും ഉപദേശം നേടാനും കഴിയും. കൂടാതെ ആരോഗ്യ ആപ്പുകളും ആയുർവേദ ആരോഗ്യ ആപ്പുകളും ഫിറ്റ്നസ് ട്രാക്കിംഗ് ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളും പ്രായമായവരെ അവരുടെ ആരോഗ്യം നിരീക്ഷിക്കാൻ സഹായിക്കുന്നു. മാത്രമല്ല, മരുന്ന് കഴിക്കാൻ സമയമാകുമ്പോൾ അവരെ ഓർമ്മപ്പെടുത്തുന്നതും രക്തസമ്മർദ്ദവും പഞ്ചസാരയുടെ അളവും ട്രാക്ക് ചെയ്യുവാനും ഈ ആപ്ലിക്കേഷനുകൾ അവരെ സഹായിക്കുന്നു.
0: എന്തൊരത്ഭുതങ്ങളാണ് ഈ ഡിജിറ്റൽ ഇന്ത്യയിൽ!
1: മുത്തച്ഛൻ, അറിയോ, ബാങ്കിൽ പോകാതെ പ്രായമായവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ആക്സസ് ചെയ്യാനും പണം കൈമാറാനും UPI, നെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനുകളിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗും ഉപയോഗിച്ച് ബില്ലുകൾ അടയ്ക്കാനും കഴിയും. മാത്രവുമല്ല, ഓൺലൈൻ പെൻഷൻ സംവിധാനം പ്രായമായവർക്ക് അവരുടെ പെൻഷൻ ലഭിക്കുന്നതിന് എളുപ്പമാക്കുന്നു.
0: അതൊക്കെ ശരി തന്നെ. എന്നാൽ ഈ ഡിജിറ്റൽ ഇന്ത്യയിലൂടെ പ്രായമായവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ?
1: ഉണ്ടല്ലോ മുത്തച്ഛ. ഡിജിറ്റൽ സുരക്ഷയും അടിയന്തര സഹായവും പ്രായമായവർക്ക് നിർണായകമാണ്. സുരക്ഷാ ആപ്ലിക്കേഷനുകളിലൂടെയും എമർജൻസി അലർട്ട് സിസ്റ്റങ്ങളിലൂടെയും അടിയന്തര സാഹചര്യങ്ങളിൽ ഉടനടി സഹായം ലഭിക്കും. കൂടാതെ ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ചും സൈബർ സുരക്ഷയെക്കുറിച്ചും പ്രായമായവരിൽ അവബോധം വളർത്തുന്നതിനും ഓൺലൈൻ ലോകത്ത് സുരക്ഷിതരായിരിക്കാൻ സഹായിക്കുന്നതിനും നിരവധി ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ളത് വീട്ടിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്യാനും മറ്റും ഡിജിറ്റൽ ഇന്ത്യയിലൂടെ സാധ്യമാകും.
0: എന്നാൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഡിജിറ്റൽ സാക്ഷരതയുടെ അഭാവം ഒരു വെല്ലുവിളി അല്ലേ? ഡിജിറ്റൽ സാക്ഷരതയുടെ അഭാവം കാരണം സ്മാർട്ട് ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, ഇന്റർനെറ്റ്, പല ആപ്ലിക്കേഷനുകൾ എന്നിവ ശരിയായി ഉപയോഗിക്കുവാൻ ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യത്തിൽ ഓൺലൈൻ തട്ടിപ്പ് ആർക്കും സംഭവിക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗ്രാമീണ പിന്നാക്ക പ്രദേശങ്ങളിൽ ഈ പ്രശ്നം കൂടുതലായി കാണുന്നുണ്ട്. കാരണം പ്രായമായവർക്ക് സ്മാർട്ട് ഫോണും ടാബ്ലറ്റ്, ഇന്റർനെറ്റ് എന്നിവ ലഭ്യമല്ല എന്നതാണ് ഒരു പ്രധാന കാരണം.
1: മുത്തച്ഛൻ പറഞ്ഞത് ശരിയാ. എന്നാൽ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്റർനെറ്റിന്റെയും സ്മാർട്ട് ഫോണിന്റെയും അടിസ്ഥാന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രായമായവർക്കായി സർക്കാർ ഡിജിറ്റൽ സാക്ഷരതാ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ഓൺലൈൻ തട്ടിപ്പ് തടയുന്നതിനായി പ്രായമായവർക്ക് സൈബർ സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനായി ഒരു ഹെൽപ്പ് ലൈൻ നമ്പറും ആരംഭിച്ചിട്ടുണ്ട്. ഓൺലൈൻ തട്ടിപ്പിന്റെ ഇരയായാൽ 1-4-5-6-7. അപ്പോൾ ഇതാണ് എൽഡർ ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ.
0: സമ്മതിക്കണം ലക്ഷ്മി, നമ്മുടെ പ്രായമായവരുടെ ജീവിതം ഡിജിറ്റൽ ഇന്ത്യ വഴി വളരെ ലളിതമായി കൊണ്ടിരിക്കുകയാണ്, അല്ലേ?
2: ഇന്ന് ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് പോലീസ് കമ്മീഷണർ ചൈത്ര തെരേസ ജോൺ IPS മാഡമാണ്. ഒപ്പം ഉള്ളത് സ്വാഗതം മാം.
3: താങ്ക് യു. തന്നെ സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരികയാണ്. പല രീതിയിലുള്ള തട്ടിപ്പുകളാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ഒഫ്കോഴ്സ് ഫിനാൻഷ്യൽ ഫ്രോഡാണ്, നമ്മൾ എന്തെങ്കിലും രീതിയിൽ പറ്റിച്ച് നമ്മുടെ പൈസ തട്ടിയെടുക്കുക എന്നുള്ളത്. പിന്നെ അത് കൂടാണ്ട് തന്നെ നമ്മുടെ ഐഡന്റിറ്റി തെഫ്റ്റ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ അതേ ഫോട്ടോയും പേരും എല്ലാം വെച്ചിട്ട് വേറെ അക്കൗണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെയാണ് സൈബർ ബുള്ളിങ്. നമ്മൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടതിന്റെ ബേസിൽ നമ്മളെ ഒത്തിരി ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കമന്റുകൾ വരിക. പിന്നെ അടുത്തതായിട്ടുള്ളതാണ് ഈ സെക്ഷൽ ഒഫൻസുകൾ, എസ്പെഷ്യലി മോസ്റ്റ്ലി സ്ത്രീകളാണ് ഫേസ് ചെയ്യുന്നത്. സെക്ഷലി കളർഡ് റിമാർക്സ് ഓൺലൈനായിട്ട് അയക്കുക, ഇമേജസ് അയക്കുക, അല്ലെങ്കിൽ ഫോട്ടോസ് മോർഫ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക, ഇങ്ങനത്തെ കുറെ ഇഷ്യൂസും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള സൈബർ ഒഫൻസുകൾ നമ്മൾ റെഗുലർ ആയിട്ട് കാണുന്നുണ്ട്. എല്ലാ ആപ്പുകളും അതുപോലെ തന്നെ ഈവൻ നമ്മുടെ ഫോൺ പോലും നമ്മളെ പറ്റിയുള്ള പല രീതിയിലുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടിലായിട്ടുള്ള ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും വാട്സ്ആപ്പ് ആണെങ്കിലും നമ്മൾ അതിന്റെ പ്രൈവസി സെറ്റിംഗ്സിൽ കൃത്യമായിട്ട് നമ്മൾ പോയി പഠിച്ച് നമ്മൾ നോക്കിയാൽ മാത്രമേ നമ്മൾ എന്തൊക്കെ ഡേറ്റയാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രം അവരെടുക്കുള്ളൂ, അല്ലെങ്കിൽ അവർ ഡീഫോൾട്ടായിട്ട് ഇഷ്ടംപോലെ ഡേറ്റ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആസ്പെക്ട് നമ്മൾ ആസ് ലോങ് ആസ് വി ആർ യൂസിംഗ് എ സ്മാർട്ട് ഫോൺ എല്ലാ ആപ്പിലും ഉള്ള ഒരു ഇഷ്യൂ ആണ്. നമ്മൾ എന്തൊക്കെ ഡേറ്റയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നുള്ളത് നമുക്ക് അറിയില്ല എന്നുള്ളത്. പിന്നെ ഇപ്പൊ ട്രൂ കോളർ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ന്യൂസ് എല്ലായിടത്തും ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോഴും അത് ബാൻ ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ അകത്തും ഈ പറഞ്ഞപോലെ പ്രൈവസി സെറ്റിംഗ്സ് അതിന്റെ സെറ്റിംഗ്സ് കറക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഇല്ല എന്നാണ് നമുക്ക് സോഫാർ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സർക്കാരിന്റെ ഒരു ഇൻറ്റിമേഷൻ ഇല്ലാണ്ട് നമുക്ക് അങ്ങനെ പറയുന്നത് ശരിയായിരിക്കില്ല. ഒരു രീതിയിലുള്ള തട്ടിപ്പിനെ പറ്റി അറിയിപ്പ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുമ്പോൾ പിന്നെ ആൾക്കാർ അതിനെപ്പറ്റി അവരെ ആ രീതിയിലുള്ള തട്ടിപ്പുകൾ പെടാണ്ടിരിക്കും. പക്ഷെ അപ്പൊ തന്നെ മോഡസ് മാറും, പിന്നെ തട്ടിപ്പ് മോഡസ് മാറിക്കഴിയുമ്പോൾ പിന്നെ അതിനെപ്പറ്റിയുള്ള അവയർനെസ്സും കാര്യങ്ങളൊക്കെ ആയി വരുമ്പോഴത്തേക്കും കുറെ അങ്ങനെ പൈസ പോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ ഒരു കോൺസ്റ്റന്റ് ഇവോൾവിംഗ് ആയിട്ടുള്ളൊരു ഒരു സംഭവം ആയതുകൊണ്ടുള്ള ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഞാൻ തന്നെ ഓർക്കുകയാണ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ വെർച്വൽ അറസ്റ്റിന്റെ ഇപ്പം കുറെ കേസുകൾ വരുന്നുണ്ടല്ലോ. ഇപ്പൊ അത് പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞൊരു 3-4 months ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം കേസുകൾ വന്നത്. പക്ഷെ അതിന്റെ തുടക്ക സമയത്ത് ഞാൻ അന്ന് വേറൊരു ജില്ലയിലെ എസ് പി ആയിരുന്നു. അപ്പൊ ഞാനിപ്പോ ഓർക്കണ വെച്ചാൽ അന്ന് ഈ വെർച്വൽ അറസ്റ്റ് നമുക്കും അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ വന്ന് തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പൊ ഇങ്ങനെ ഇൻസിഡൻസ് നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം എന്റെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലോട്ട് ഒരു മെയിൽ വന്നു, നിങ്ങളുടെ മെയിൽ ഐ ഡി ഇങ്ങനെ ഏതോ ഒരു CBI ഒക്കെ ഒരു എംപ്ലോ ഒക്കെ വെച്ചിട്ട് എന്തോ ഒരു പോൺ സൈറ്റിലോട്ട് കയറിയിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ ഇതിന്റെതിരെ നിങ്ങളെതിരെ കേസെടുക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നു. ആര് വായിച്ചാലും പെട്ടെന്ന് നമുക്ക് നമ്മൾ എന്തോ ഒരു അത് ഇപ്പൊ പിന്നെ ഇത് കണ്ടുകൊണ്ട് നമുക്കറിയാം, പക്ഷെ ആദ്യമേ ഇത് കാണുന്നു. അപ്പൊ അതാ പറഞ്ഞാൽ ആ മോഡസ് മാറി മാറി വരുന്നോണ്ടുള്ളൊരു പറഞ്ഞപോലെ നമ്മൾക്ക് ഈ ഓരോ മോഡസ് വരുമ്പോഴാണ് നമ്മള് ഇന്ത്യൻ്റെ കാര്യങ്ങളെ കൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് പറയേണ്ട ഒരു ആവശ്യമുണ്ട്. ഇത് പരമാവധി ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ അവതരിപ്പിച്ച പരിപാടി വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം, എപ്പിസോഡ് 14, ഒരു ഡിജിറ്റൽ ഇന്ത്യ സംരംഭം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ജീവിതത്തിൽ വെല്ലുവിളികളെ നേരിടാൻ പ്രായമായവരെ സഹായിക്കുക, അവരുടെ അവകാശങ്ങളെയും സുരക്ഷയെയും കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം.
1: ഈ പരിപാടിയിലൂടെ ഡിജിറ്റൽ ഉപകരണങ്ങളും സേവനങ്ങളും അവരുടെ ജീവിതം എങ്ങനെ ലളിതവും സംതൃപ്തി ഉളവാക്കുന്നതുമാക്കാമെന്ന് മനസ്സിലാക്കാൻ പ്രായമായവരെ സഹായിക്കാനാകും. സമൂഹത്തിൽ പ്രായമായവരോട് ആദരവും ബഹുമാനവും വളർത്താൻ ഈ സംരംഭത്തിന് കഴിയും. അവർക്ക് മാന്യമായ സ്ഥാനം നൽകുന്നതിനും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ സമന്വയിപ്പിക്കുന്നതിനുമുള്ള ഒരു നിർണായക ചുവടുവയ്പ്പാണ് ഡിജിറ്റൽ ഇൻക്ലൂഷൻ എന്ന് തെളിയിക്കാനാകും.
0: നമ്മുടെ വയോധികർക്ക് സാങ്കേതിക പുരോഗതിയിൽ നിന്നും പ്രയോജനം നേടുക മാത്രമല്ല, ശരിയായ മാർഗനിർദ്ദേശവും സഹായവും സ്വീകരിക്കുകയും വേണം. സമൂഹത്തിൽ സജീവവും ശാക്തീകരിക്കപ്പെട്ടതുമായ അംഗങ്ങളാകാൻ അവരെ സഹായിക്കുക എന്നതാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ ലക്ഷ്യം. അതിലൂടെ അവർക്ക് സമൂഹത്തിൽ സജീവവും ശക്തവുമായ അംഗങ്ങളാകാനും അവരാൽ കഴിയുന്ന സംഭാവനകൾ നൽകാനും സമൂഹത്തിൽ അവർക്ക് ശ്രേഷ്ഠമായ ഒരു സ്ഥാനവും ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് 1-4-5-6-7 എന്ന നമ്പറിൽ വിളിക്കുക.
1: അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക. അതുവരെ നന്ദി, നമസ്കാരം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ അയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്. കവിത പോലെ മനസ്സ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: കഥാപ്രസംഗം, പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ, ഇന്ന് കേൾക്കാൻ പോകുന്നത് വാസവദത്ത എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം കെടാമംഗലം സദാനന്ദൻ.
2: വിശപ്പിന്ന വിഭവങ്ങൾ വെറുപ്പോളം അശിച്ചാലും വിശിഷ്ടഭോജ്യങ്ങൾ കാണിൽ കൊതിയാകും.
3: വിശിഷ്ടഭോജ്യങ്ങൾ ഇഷ്ടംപോലെ വീട്ടിലുണ്ടെങ്കിലും കള്ളുഷാപ്പിലെ മീന്തല തേടുന്നവരെ പറ്റിയല്ല. നല്ല കിളികിളി പോലത്തെ പെമ്പറന്നോര് ഉറക്കം പിടിക്കുന്ന തക്കത്തിന് ചെറ്റവാതുക്കൽ മുട്ടി വിളിക്കാൻ ചെല്ലുന്ന മാന്യന്മാരെ പറ്റിയല്ല പറയുന്നത്.
2: വിശപ്പിന്ന് വിഭവങ്ങൾ വെറുപ്പോളം വശിച്ചാലും വിശിഷ്ടഭോജ്യങ്ങൾ കാണിൽ കൊതിയാമാർക്കും.
3: അതുകൊണ്ട് വാസവതത്തിയുടെ ആ വാദഗതി അംഗീകരിക്കാവുന്നതാണ്. അനിരക്തരഹോ ധനപതികൾ നിത്യമെൻകാലിൽ കനകാഭിഷേകം ചെയ്ത് തൊഴുതാൽ പോലും കനിഞ്ഞൊന്ന് കടാക്ഷിപ്പാൻ മടിക്കും കണ്ണുകൾ കൊച്ചുമുനിയെ കാണുവാൻ മുട്ടി ഉടറുന്നല്ലോ. എന്റെ ഒരു കൊച്ചു കടാക്ഷത്തിന് വേണ്ടി എന്റെ കാത്താരികളിൽ ചാക്കചാക്കായി സ്വർണനാണയങ്ങൾ ചൊരിയാൻ സന്നദ്ധരായി എത്രയെത്ര കോടീശ്വരന്മാർ കൊതിച്ചു കൊതിച്ചു കാത്തു കിടക്കുന്നു. ഈ കടക്കണ്ണുകൾ കരിഞ്ഞില്ല. പക്ഷേ ഈ കൊച്ചുമുനി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ എന്റെ കണ്ണ് തുടിക്കുകയാണ്, ഹൃദയം മിടിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് അസഹനീയമാണ്.

കാണാൻ കൊള്ളാവുന്ന പുരുഷന്മാര് പെൺകുട്ടികളെ കണ്ടാൽ പുറന്തിരിഞ്ഞാണ് നടക്കാനാണ് ഭാവമെങ്കിൽ അത് കടുപ്പം തന്നെയാണ്. രൂപമിച്ചന്റെ കന്യക എന്നാണ് അനുഭവസ്ഥന്മാർ പറയുന്നത്. മറ്റേതിനേക്കാളും ഒരു യുവതി ആദ്യം വിലയിരുത്തുന്ന ഒരു പുരുഷന്റെ രൂപസൗഭാഗ്യമാണ്. കണ്ട കിറികോടനും കോങ്കണ്ണനും കോന്തർപ്പല്ലിനും മാത്രമേ തങ്ങളെ നോക്കൂ എന്ന് വന്നാൽ അത് കുറെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു പക്ഷേ അഥവാ കഷ്ടം ഈ യുവാ വസ്ത്രവണ കഥകൻ്റെ

ആ സന്യാസി, ആ ശൂന്യം പിടിച്ചവൻ, സുന്ദരിയായ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചു വന്ന നിർഗുണൻ, തഥാഗതനല്ലേ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ? അങ്ങേരുടെ കഥയില്ലായ്മ കേട്ട് ഈ പാവത്താരം കുടങ്ങുന്നുണ്ടാകും, അങ്ങേരുടെ കണ്ണു വെട്ടിക്കാൻ അവസരം നോക്കി കഴിയുന്നുണ്ടാകും.

ആ വൃദ്ധൻ, ആ ബുദ്ധൻ എന്തിനിങ്ങനെ ശകനം മുടക്കി ജീവിച്ചിരിക്കുന്നു? മരിക്കാൻ പാടില്ലേ? കാലനൊരുക്കിയ കിടപ്പിടത്തിലെങ്ങും അയാൾക്ക് ഇടമില്ലേ? അതിരിക്കട്ടെ. അനിനയം ചൊല്ലാൻ ചെവി തരുന്നുണ്ടോ സഖി? അവന് അനുരാഗാങ്കുരം വാക്കിൽ

നീ പറയുന്നതെല്ലാം അവൻ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? എന്നെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നതായി തോന്നുന്നുണ്ടോ? അവൻ പറയുന്ന വാക്കിൽ അനുരാഗത്തിന്റെ ഒരു ചെറു സ്ഫുരണമെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? വിവിക്ത ദേശത്തിൽ തന്നെ വചിച്ചതോ ദൗത്യം എന്റെ വിവക്ഷിതമടഞ്ഞതെല്ലാം പറഞ്ഞു തോന്നി. മറ്റാരും കേൾക്കാതെ അദ്ദേഹത്തെ ഒറ്റയ്ക്ക് കണ്ടു തന്നെയല്ലേ എന്റെ ആഗ്രഹം നീ അറിയിച്ചത്? എന്റെ ഉദ്ദേശം നീ വ്യക്തമാക്കിയില്ലേ? അല്ലെങ്കിൽ തന്നെ യജമര്യാദയിൽ തന്നെ അവൻ ഓർക്കിൽ ക്ഷണിക്കുമൻ സദനത്തിൽ വന്ന് ഭിക്ഷ ഗ്രഹിക്കാമല്ലോ. അദ്ദേഹം സന്യാസിയല്ലേ, ഭിക്ഷാടൻ ജീവിതമാർഗമല്ലേ? ആ നിലയ്ക്ക് എന്റെ വീട്ടിലും ആ രൂപത്തിൽ തന്നെ അദ്ദേഹത്തിന് വരാൻ സാധിക്കുമല്ലോ. അത്രയും സമയം അദ്ദേഹത്തെ കണ്ടുതീർക്കാണാമായിരുന്നു.

0: ഞാൻ എന്തിനിങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നു? ഈ ശരീരകാന്തിക്ക് എന്താണ് വിലയുള്ളത്? അദ്ദേഹത്തെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ കണ്ണുകൾ എന്തിന് ഇങ്ങനെ മനോഹരമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു? അദ്ദേഹം കാണാതിരിക്കുന്ന പക്ഷം ഞാൻ എന്തിന് നൃത്തം പഠിച്ചു? അദ്ദേഹം കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എന്തിന് പാട്ട് പാടും? ഇല്ല, എല്ലാം വ്യർത്ഥം, അർത്ഥശൂന്യം.
1: വാസവദത്തിയുടെ പരിഭവം, പരാതി, പാരവശ്യം കണ്ടപ്പോൾ തോഴിക്ക് പരിഹാസമാണ് തോന്നിയത്. ഒരു വാരനാരിയുടെ വംശപാരമ്പര്യത്തിന് പറ്റാത്ത ചിന്താഗതി, ഒരു ജാതി ചാവല്യം, ഒരിക്കലും അത് ഉണ്ടായിക്കൂടാ. തോഴി തലയാട്ടിക്കൊണ്ട് തന്റെ പ്രതിഷേധം പ്രകടിപ്പിച്ചു. ഈ പ്രേമം നിനക്കിണങ്ങുന്നതല്ല, നമ്മുടെ കുലത്തൊഴിലിന് യോജിച്ചതല്ല. വാസ്തവത്തിൽ വേശ്യാഗ്രണിയായ വാസവതിയുടെ ഹൃദയത്തിൽ ആദ്യമായി ഒരു പരിശുദ്ധ സ്നേഹത്തിന്റെ നീരുറവ പൊട്ടിപ്പൊടിച്ചതാണ്. അത് സ്വച്ഛന്ദം പ്രവഹിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത്, പക്ഷേ തടഞ്ഞു നിർത്താനാണ്.

ആവശ്യമില്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ മോശമാണെന്ന് വിചാരിച്ച് ഏത് വിട്ടിത്ത് എഴുന്നള്ളിക്കാൻ മടിക്കാത്തവരില്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം ഞാൻ ആവർത്തിക്കാം. ഒരുത്തന്റെ അമ്മ മരിച്ചു. വേണ്ടപ്പെട്ടവരെല്ലാം അനുശോചനം രേഖപ്പെടുത്താൻ എത്തി. സുഹൃത്തെ, ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്ത് പ്രയോജനം? നിങ്ങളുടെ അമ്മ മരിച്ചുപോയി. ആ ദുഃഖം നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. മരിച്ചുപോയത് നിങ്ങളുടെ അമ്മയായിരുന്നെങ്കിലും അവർ ഈ നാട്ടുകാർക്കെല്ലാം ഒരു അമ്മയെ പോലെയായിരുന്നു. ഒരു വിട്ടി ഇതെല്ലാം കേട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ മരണ വീട്ടിൽ ചെന്നാൽ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് മര്യാദ, അവൻ തീരുമാനിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരുത്തന്റെ ഭാര്യ മരിച്ചു. അറിഞ്ഞ ഉടനെ നമ്മുടെ വിട്ടി അവിടെ ഓടിച്ചെന്നു. വീട്ടുകാരനെ സമാധാനിപ്പിച്ചു. സുഹൃത്തെ, താങ്കളുടെ ഭാര്യ മരിച്ചുപോയി. ആ ദുഃഖം നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്. മരിച്ചുപോയത് നിങ്ങളുടെ ഭാര്യയായിരുന്നെങ്കിലും അവർ ഈ നാട്ടുകാർക്കെല്ലാം ഒരു ഭാര്യയെ പോലെയായിരുന്നു. ഇങ്ങനെ മടയറില്ല ലോകത്തും മുറയുരയ്ക്കാത്തതായി പടുപാട്ടൊന്നും പാടാത്ത കരുതയില്ല. വിതച്ചതേ കൊയ്യൂ എന്നുള്ളത് സത്യമാണെങ്കിൽ നാം ചെയ്യുന്ന നന്മതിന്മകളുടെ ഫലമാണ് അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ എന്ന് പറയുന്നത് പരമാർത്ഥമാണെങ്കിൽ, കൊലയും കൊള്ളിവയ്പ്പും തങ്ങളുടെ കുലത്തൊഴിലായതുകൊണ്ട് അത് ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് പറയുന്ന കള്ളമാണ്. പണത്തിന് വേണ്ടി നാണം വിട്ട് തന്റെ ശരീരം വിറ്റ് കഴിയുന്ന ഒരുവൾക്ക് ആരോടും നിഷ്കളങ്ക സ്നേഹമുണ്ടായെന്ന് വരില്ല. അഥവാ അപ്രതീക്ഷിതമായി അങ്ങനെ ഒന്നുണ്ടായാൽ അത് അനുഗ്രഹമാണ്, അഭികാമ്യമാണ്. ഏതായാലും വാസവദത്തിയുടെ പരിശുദ്ധ സ്നേഹത്തിൽ നിന്ന് അവളെ

പിന്തിരിപ്പിക്കാൻ തോടി പരിശ്രമിക്കുകയാണ്. ഈ അവസരത്തിൽ ഒരു ശബ്ദം കേട്ട് അവർ പുറത്തേക്ക് നോക്കി. ഉരുളുന്ന ചക്രങ്ങളുടെ ശബ്ദങ്ങൾക്കൊപ്പം പൊടി പറപ്പിച്ച് കഴുത്തിൽ മാല പോലെ കെട്ടിയിരിക്കുന്ന മണികൾ കിലുക്കി താട കുലുക്കി കൊമ്പിൽ പൂവുകൾ അണിഞ്ഞ രണ്ട് പടുകൂറ്റൻ കാളകൾ വലിക്കുന്ന ഒരു കാളവണ്ടി ഒരു കാഞ്ചന കളിത്തേര് ആ മാളികയുടെ മുറ്റത്ത് വന്നു നിന്നു.

ആശാൻ തന്റെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ്. ഒരു സിനിമാ സംവിധായകൻ ക്ലോസപ്പ് കൊടുത്ത് ചിത്രീകരിക്കുന്നത് പോലെ ഒരു കാളവണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പുറകിൽ കൂടിയാണ്. നടുക്ക് താഴ്ത്തി വെച്ചിരിക്കുന്ന ചവിട്ടിയിൽ ചവിട്ട് വേണം താഴോട്ടിറങ്ങാൻ. അങ്ങനെ ആദ്യം കാല് കാണിച്ചു. അഗ്രം വളഞ്ഞ കിന്നരി വെച്ച പാതികങ്ങൾ പൂണ്ടും. തല കുനിച്ചേ പുറത്തിറങ്ങാൻ ഒക്കൂ. അപ്പോൾ ചവിട്ട് കിട്ടിയാൽ പിന്നെ വെളിക്ക് വരുന്നത് തലയാണ്. പട്ടി തലപ്പാവാർന്നു. അതോടൊപ്പം തൂങ്ങിക്കിടക്കുന്ന വെഷ്ടിത്തിളങ്ങുന്ന കുണ്ടലങ്ങൾ തീർച്ചയായും ദൂരെ നിന്നാലും കണ്ണിൽപ്പെടും. കാതിൽ വജ്രകുണ്ടലങ്ങൾ മിനുക്കി അണിഞ്ഞും. പിന്നെ കാലും തലയും പുറത്തു വന്നാൽ വണ്ടിയുടെ രണ്ടു വശത്തും പിടിച്ചാണ് ഇറങ്ങുന്നത്. കൈകൾ മോതിരങ്ങൾ തൻ കാന്തിയാൽ കഴുകിക്കൊണ്ടും. അങ്ങനെ കാണുന്ന ഓരോ അവയവങ്ങളും നമ്മ കാണിച്ചു തന്നുകൊണ്ട് ആശാൻ ആ വർണ്ണന തുടരുകയാണ്. പൊന്നിന്റെ ബട്ടണിട്ട മഞ്ഞപ്പട്ടുടുപ്പ് കൊണ്ട് തടിച്ചുരുണ്ട തടിമറച്ച് കരയുള്ളൊരു ചെമ്മന്ന പട്ട് ഞൊറിഞ്ഞുടുത്ത് അതിന്റെ അറ്റം പുറങ്കാൽ വരെ ഞാത്തിപ്പാറിച്ച് പൊന്നരഞ്ഞാൻ തുടൽ പുറത്തടിയിച്ച് രണ്ടറ്റവും നീണ്ടുകിടക്കുന്ന നീരാളം മോടിയിലിട്ട്

ഒരു സുഭഗനല്ല. സുഭഗൻ എന്ന് സ്വയം അഹങ്കരിക്കുന്ന ഒരാൾ, സുഭഗം മന്യൻ, ഒരു വിദേശി കച്ചവടക്കാരൻ. അതെ, ഒരു ചെട്ടിയാർ വണ്ടിയിൽ നിന്നിറങ്ങി. തോഴി പുഞ്ചിരിച്ചുകൊണ്ട് വാസ്തവത്തെ ഒന്ന് നോക്കി. ഒരു പുതിയ ഇര കടക്കണ്ണുകൊണ്ട് കൊടുത്തു അനുവാദം. തോഴി കുലുങ്ങി കുലുങ്ങി നടന്നു ചെട്ടിയാരം ഉറപ്രകാരം സ്വീകരിക്കാൻ. വാസവദത്തയും തന്റെ മണിയറ നോക്കി കാലടി

ഇന്നുവരെ ഭോഗസുഖങ്ങളുടെ ചേറണിഞ്ഞ കയത്തിൽ മുങ്ങിപ്പൊങ്ങി കഴിഞ്ഞിരുന്ന അവൾ അനുരാഗത്തിന്റെ ഒരു ചെറുകര പറ്റി നിന്നതാണ്. പക്ഷേ വീണ്ടും അവൾ ആ കയത്തിലേക്ക് തന്നെ നീങ്ങി. അല്പനേരം കരയിൽ കയറി നിന്നാലും വീണ്ടും തൻ കുളത്തിലേക്ക് തന്നെ ചെന്ന് പറ്റുന്ന അരയന്നപ്പിട പോലെ. സംഭവബഹുലമായ 3-4 മാസങ്ങൾ കഴിഞ്ഞു. ചെട്ടിയാരുടെ വരവ് വാസവദത്തയുടെ ജീവിതത്തിൽ ഒരു കൂളിളക്കം സൃഷ്ടിച്ചു. കോടീശ്വരനാണ്, തന്റെ മുമ്പിൽ പണം കുന്നുകൂട്ടുകയാണ്. അതേസമയത്ത് തൊഴിലാളിത്തലവൻ ഒരു പ്രശ്നമായി. അയാളെ കൊണ്ട് സാമ്പത്തികമായ ഒരു നേട്ടവും തനിക്കില്ല. പക്ഷേ വെറുപ്പിക്കാൻ സാധ്യമല്ല. ഒരു കാര്യം നിരൂപിച്ചാൽ ഒരുവൻ കാമ്യൻ. പണം, പ്രതാപം, ഇതിനൊക്കെ ചുട്ടിയാരി വേണം. പിന്നെ മറ്റൊരു കാര്യം നിരൂപിച്ചാൽ മറ്റവൻ മാന്യൻ. എന്നാൽ അന്തസ്, സ്വാധീന ശക്തി മുതലായ കാര്യത്തിൽ തൊഴിലാളിത്തലവനാണ് ഭേദം. അങ്ങനെ

എന്ന് വൃത്തിയില്ല. ഒരു കാലത്ത് രണ്ടാളെ വരിക്കാനും പണിയായി. തൊഴിലാളിത്തല്ലവനുമായുള്ള ബന്ധം കഴിയുന്നത്ര ചെട്ടിയാരിൽ നിന്ന് മറച്ചു വയ്ക്കാൻ വാസവദത്താവുന്നതും ശ്രമിച്ചു നോക്കി. പക്ഷേ എത്ര നാളതിന് സാധിക്കും? മാത്രമല്ല,

0: ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം നോക്കി അദ്ദേഹത്തെ കാണപ്പെട്ട ദൈവമായി ആരാധിച്ചു കഴിയുന്ന പരമ ചാരിത്രവതികളെ പോലും പുരുഷൻ സംശയിച്ചെന്ന് വരും. പരിശുദ്ധിയായി സീതാദേവിയുടെ അനുഭവം തന്നെ എന്തായിരുന്നു? പട്ടുമെത്തയും പട്ടാമ്പരവും കൊട്ടാരവും എല്ലാം കൈവെടിഞ്ഞ് കാട്ടിൽ ഭർത്താവിന്റെ നിഴൽ പറ്റി കഴിഞ്ഞുകൂടിയ സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയത് അവരുടെ കുറ്റം കൊണ്ടല്ല. രാവണന്റെ കോട്ടയിൽ കഴിഞ്ഞുകൂടുന്ന കാലത്തും തന്റെ ചാരിത്രം കളങ്കപ്പെടുത്തിയില്ല. പോരാഞ്ഞിട്ട് അഗ്നിപ്രവേശം ചെയ്ത് പരിശുദ്ധയെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും അവസാനം കളങ്ക പങ്കിലയെന്ന് മുദ്രകുത്തി രാമൻ അവളെ ഉപേക്ഷിച്ചു.
1: പരമസാക്ഷിയിൽ പോലും പുരുഷന് ശങ്ക തോന്നും, പുരഗണികയിൽ പിന്നെ പറയണമോ?
0: തൊഴിലാളിത്തലവൻ തന്നെ സംശയിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. വാസവദത്തേക്ക് ഭയമായി. അവസാനം പോംവഴി കണ്ടുപിടിച്ചു. ഒരു സുപ്രഭാതത്തിൽ തൊഴിലാളിത്തലവനെ കാണാനില്ലാതെ ഇവിടെ പോയി തൊഴിലാളികൾ അന്വേഷണം ആരംഭിച്ചു. വാസവദത്തിയുടെ ദുഃഖം അവൾ മറ്റേതിനേക്കാളും വലുതായി അഭിനയിച്ചു. പക്ഷേ തൊഴിലാളികൾ ആ കണ്ണീര് കണ്ട് പിന്തിരിഞ്ഞില്ല. അവസാനം നാട് മുഴുവൻ അവൾക്ക് പ്രതികൂലമായി. അവൾ തന്റെ തൊഴുത്തിൽ നിന്ന് കുറ്റുകാർ കുഴിച്ചവന്റെ വികൃത പ്രേതം എടുത്തു. കുറ്റവാളിയായ അവളെ ബന്ധിച്ചു. തൊഴിലാളിത്തലവന്റെ ചീഞ്ഞളിഞ്ഞ ജഡം വാസവദത്തയുടെ ആ തൊഴുത്തിലെ ചാണകക്കുണ്ടിൽ നിന്ന് ചികഞ്ഞെടുത്തു. വാസവദത്തയെ ജയിലടച്ചു. അതെ, അതിരു കവിഞ്ഞ ദുർമോഹം മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർക്കുന്നു. അവൻ ചെയ്യുന്ന ദ്രോഹം അവന് തന്നെ വിനയായിത്തീരുമെന്ന് വിചാരിക്കുന്നില്ല. എത്ര ശക്തിയുള്ളതാണെങ്കിലും പളുങ്കുപാത്രം വിരൽ മുട്ടിയാൽ മതി തവിട് പൊടിയാകുമെന്നുള്ള കാര്യം അവൻ ഓർക്കുന്നില്ല. ഉറക്കം വന്നാൽ പാമ്പിൻ ചുരുളെ തലയിണയാക്കാമെന്ന് കരുതുന്ന പോഷന്മാർ ചെട്ടിയാരോടുള്ള പ്രേമം നിലനിർത്താൻ വാസവദത്തെ കണ്ടുപിടിച്ച തന്ത്രവും ആ രൂപത്തിലൊന്നായിരുന്നു. വാസ്തവത്തിൽ പ്രേമമേ നിൻ പേര് കേട്ടാൽ പേടിയാം വഴിപിഴച്ച കാമകിങ്കരന്മാർ ചെയ്യും കടുങ്കൈകളാൽ. എത്രയെത്ര ഉദാഹരണങ്ങൾ! പോരെങ്കിൽ ഇതാ വാസവദത്ത. വക്കീലന്മാർ വാസവദത്തയ്ക്ക് വേണ്ടി ഘോരഘോരം വാദിച്ചു. പണം കൊടുത്തു, സാക്ഷികളെ ഹാജരാക്കി, വാസവദത്തയും തന്റെ എല്ലാ ഇടവകളും പ്രയോഗിച്ചു നോക്കി. പക്ഷേ ഫലിച്ചില്ല. കടക്കണ്ണിൻ പണിയും ധനത്തിൻ മുഷ്കും ഉലച്ചിലറ്റ

0: അടിവരയിട്ട് പറയട്ടെ, ഉലച്ചിലറ്റ് അന്നിരുന്ന ധർമ്മപീഠം വിശദീകരിക്കുന്നില്ല. അവിടെ കടക്കണ്ണും പണക്കൊടുപ്പും ഫലിച്ചില്ല. വാസവദത്തെ ശിക്ഷിച്ചു. കരചരണ നാസികാദികൾ മുറിച്ച് ചുടുകാട്ടിൽ തള്ളി. മരണത്തോട് പടവെട്ടി കഴിയുന്ന മാംസപിണ്ഡമായി മാറിയിരിക്കുന്ന ആ രൂപം കണ്ടാണ് ഉപഗുപ്തൻ ചോദിച്ചത്,
1: വാസവദത്തെ താനോ ഈ വിഭിന്നമാം പ്രിയജനം നീ

0: വാസവദത്തയുടെ ദുരന്തം കെട്ടറിഞ്ഞ് അദ്ദേഹം അവളെ ആശ്വസിപ്പിക്കാൻ എത്തിയതാണ്.
1: ശരി ശരി പരദുഃഖശമനമൂർത്തല്ലോ മുറ്റും ശരണത്രയീധനന്മാടുന്നു.
0: ദൈവത്തിന്റെ പേരും പറഞ്ഞ് ദക്ഷിണ വാങ്ങിച്ച് നടുപ്പാതിരാക്കി വേശ്യാഗ്രഹത്തിൽ കടന്നുകൂടി വെളുപ്പിന് നിർമാല്യനായി ശ്രീകോവിലെത്തുന്ന കപട ഭക്തനല്ല, ആർത്തന്മാർക്ക് ആശ്വാസം നൽകുന്ന ജീവിതവ്രതം സ്വീകരിച്ചിട്ടുള്ള ആ ബുദ്ധഭിക്ഷുക്കൾ. ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി എന്ന് ശരണത്രയം ഉരുവിട്ട് മരയോടുമായി നടക്കുന്ന ആ ആർഹതന്മാർ. ടാഗോർ ഗീതാഞ്ജലിയിൽ പറഞ്ഞിട്ടുണ്ട്, നാമം ജപിക്കലും പാടി സ്തുതിക്കലും നീ മന്ത്രം ചൊല്ലലും നിർത്തിയാലും വാതിലടച്ച് കൂരിരിട്ട് തൊറ്റയ്ക്കിരുന്ന് നീ പൂജിക്കുന്നിടത്തല്ല പ്രപഞ്ചത്തെ വിഭവ സമർത്ഥമാക്കുവാൻ പാടുപെടുന്ന പാവപ്പെട്ട കൃഷീവലന്റെ വീർപ്പുതുള്ളികൾ ഒപ്പിക്കൊണ്ട് ഈശ്വരൻ പാടത്ത് നിൽപ്പുണ്ട്. കത്തിക്കാളുന്ന വെയിലേറ്റ് വഴിവക്കിലിരുന്ന് പാറയുടയ്ക്കുന്ന തൊഴിലാളിയുടെ ചപ്പറത്തലമുടി മാടി ഒതുക്കിക്കൊണ്ട് ജഗദീശ്വരൻ ആ വഴിവക്കിൽ നിൽപ്പുണ്ട്. ആ സത്യമറിയാവുന്ന ബുദ്ധഭിക്ഷുക്കളുടെ ജീവിതവ്രതം പരദുഃഖശമനമാണ്. ഉപഗുപ്തൻ ആ ചുടുകാട്ടിലെത്തിയതും അതുകൊണ്ട് തന്നെയായിരിക്കണം. ഉപഗുപ്തന്റെ ശബ്ദം കേട്ടതോടെ അന്ത്യശ്വാസം വലിക്കുന്ന മാംസപിണ്ഡം ഒന്ന് ചലിച്ചു. അവൾ എന്തോ പറയാൻ കൊതിച്ചു. ആ സൂചന കണ്ട തോഴി കാക്കകൊത്താൻ കാത്തിരിക്കുന്ന അവശേഷിച്ച അവളുടെ ശരീരഭാഗം പെട്ടെന്നൊരു പഴന്തുണി കഷണം കൊണ്ട് ഒന്ന് മൂടി. അതെ, മൃതിയിലും മകളമാർ മറക്കാമാനം. മാനം നഷ്ടപ്പെട്ട അവസരത്തിൽ മാത്രമല്ല, നഷ്ടപ്പെടുമെന്ന് തോന്നിയ സന്ദർഭത്തിൽ പോലും പ്രാണൻ വെടിഞ്ഞവരാണ്. മരിക്കാൻ പോകുന്ന നേരത്തും നാണം മറയ്ക്കാൻ മടിക്കാത്തവരാണ്, മാനം കാക്കാൻ തുടിക്കുന്നവരാണ് മഹിളാമണിമാർ. രക്തമെല്ലാം ഒഴുകിപ്പോയി, ശക്തി ക്ഷയിച്ചു, തിരകൾ നിർജീവങ്ങളായി, മരണസമയമെടുത്തു. ആ കിടപ്പിലും അവൾ ആ യുവമുനിയെ വീക്ഷിപ്പാൻ പൊക്കിടുന്ന തല രാഗവൈഭവം കണ്ടു. ആ സമയത്തും ആ തലയൊന്ന് പൊക്കി താൻ മനസ്സാ വരിച്ച മനോഹരാംഗന അവസാനമായി ഒരു നോക്ക് കാണാൻ പ്രേമത്തിന്റെ മാസ്മരിക ശക്തി. താൻ എത്ര നാൾ കൊതിച്ചതാണ് ഇങ്ങനെ ഒരു സന്ദർഭം. സമയമായില്ല, സമയമായില്ല എന്ന് പറഞ്ഞ് നല്ല സമയം പാഴാക്കി. ഇപ്പോൾ ഇതാ ഈ നിലയിൽ. ഓ എന്തിന്, എന്തിന്, എന്തിനിങ്ങനെ? ഉപഗുപ്തന് കാര്യം മനസ്സിലായി. ഇല്ല, ഞാൻ താമസിച്ചു പോയില്ലടോ സരളശീലേ, അല്ല നീ എന്നെ ചൊല്ലി ആർന്നിടായിക്കടോ. ഇല്ല വാസവദത്തെ, ഞാൻ ഒട്ടും താമസിച്ചില്ല, കൃത്യസമയത്ത് തന്നെ വന്നിരിക്കുന്നു. എന്നെ ചൊല്ലി നീ വേദനിക്കരുത്. അത് കേട്ടതും

അവൾ തന്റെ അനുരാഗകഥ അനുസ്മരിച്ചു. ആ കടക്കണ്ണിൽ സന്തോഷവും സങ്കടവും തങ്ങി നിന്നു. ഇപ്പോഴെങ്കിലും തന്റെ അഭീഷ്ടം നിറവേറി. അദ്ദേഹം തന്റെ അടുക്കൽ വന്നു.

കാലം അഷ്ടമാർഗചാരിയായ ഭഗവാന്റെ പരിശുദ്ധ പാദപത്മം തുടച്ച കയ്യാൽ. സഹോദരി കരയരുത്, നീ ഭീരുവാകരുത്, നിനക്ക് സമാധാനം ലഭിക്കും. അതേ സമ്യക് ദൃഷ്ടി, സമ്യക് സങ്കല്പം, സമ്യക് വാക്, സമ്യക് കർമ്മം, സമ്യക് ആജീവം, സമ്യക് വ്യായാമം, സമ്യക് സ്മൃതി, സമ്യക് സമാധി എന്നീ അഷ്ടമാർഗങ്ങളിൽ സഞ്ചരിച്ച സിദ്ധാർത്ഥ ദേവന്റെ പാദപത്മം തുടച്ച ഈ കൈകൊണ്ട് ഇതാ നിന്റെ ശിരസിൽ ഞാൻ തലോടുന്നു. ചോര അപഹരിക്കാത്ത ശാശ്വത ശാന്തി ധനവും മാരനെയ്താൽ മുറിയാത്ത മനഃശോഭയും. ധനം ചോരന്മാർ അപഹരിക്കും. നിനക്ക് ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന ശാന്തിധനം ആർക്കും അപഹരിക്കാനാകാത്തതാണ്. ഒരു കാമദേവനും പൂവം പെയ്ത് മുറിക്കാൻ കഴിയാത്ത മനഃശോഭ നീ തന്നെയാണ്. നീ ചെയ്ത കുറ്റം അനിഷേധ്യമായ വിധിബലം മാത്രമാണ്. അകൃത്രിമ പ്രണയത്തിന്റെ ഒരു ഉറവ നിന്റെ ഉൾക്കാമ്പിൽ ഊറി നിന്നിരുന്നു. ഞാനതറിയാഞ്ഞിട്ടല്ല, നിന്റെ സൽഗുണങ്ങളുടെ പ്രത്യക്ഷോദാഹരണമാണ് ഇതാ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ പ്രിയതോടി. ആപത്തിലും നിന്നെ കൈവിടാതെ ആത്മാർത്ഥമായി പരിചരിക്കുന്നത് കൊണ്ട് തന്നെ തീരുമാനിക്കാം നീ അവരോട് എത്ര കാരുണ്യത്തോടെയാണ് പെരുമാറിയിരുന്നത്. പക്ഷേ പരിതസ്ഥിതി നിന്നെ ചതിച്ചു. അവിദ്യ സംസാരമൂല കാരണമായ അജ്ഞാനം ജയിച്ചു. ഈ ജീവിതയാത്രയിൽ പാപത്തിന്റെ ഒരു ചെറിയ കറയെങ്കിലും പറ്റാത്തവർ ആരും കാണുകയില്ല. പക്ഷേ കലങ്ങിമറിഞ്ഞ നദി തെളിയാതിരിക്കുമോ? നിന്റെ പശ്ചാത്തലം നിനക്ക് പാപമോചനം നൽകും. സഹോദരി, നീ അന്ന് വിളിച്ചപ്പോൾ ഞാൻ വന്നിരുന്നെങ്കിൽ ഞാൻ പറയുന്നതൊന്നും നീ മനസ്സിലാക്കുമായിരുന്നില്ല, നീ സ്വീകരിക്കാൻ സന്നദ്ധയാകുമായിരുന്നില്ല. വിശ്വസനം മനുഷ്യനെ വിജ്ഞനാക്കുന്നു. ഇന്ന് അനുഭവം നിനക്ക് അറിവ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അങ്കുലീമാലനു പോലും ആർഹത പദമേകിയ തുങ്കമാം കരുണ അത് നീ വിശ്വസിച്ചാലും. മഹാദുഷ്ടനും കൊലപാതകയും കൊള്ളക്കാരനുമായിരുന്നു അങ്കുലിമാലൻ. ആയിരം പേരെ കൊന്ന് അവരുടെ അസ്ഥിക്കഷണങ്ങൾ ഇഷ്ടദേവതയ്ക്ക് ചാർത്താമെന്നവൻ നോക്കിയിരുന്നു. അവൻ 999 കൊന്ന് 1000 തികയ്ക്കാൻ ബുദ്ധദേവനെ സമീപിച്ചു. ഭഗവാൻ തന്റെ തിരുവായ് മുഴികൊണ്ട് അവന് മാനസാന്തരം വരുത്തി അവനെ ഉത്തമനായൊരു മനുഷ്യനാക്കി മാറ്റി. ആ കരുണ നിനക്ക് ലഭിക്കും, നീ വിശ്വസിക്കൂ. ഉപഗുപ്തൻ തന്റെ കരതാരുകൊണ്ട് വാസവദത്തിയുടെ നെറ്റിത്തടത്തിൽ ഒന്ന് തലോടി. അവൾ രോമാഞ്ചം കൊണ്ടു. അതാ അണയാൻ പോകുന്ന തിരിവിരലുകൊണ്ട് അല്പം നീട്ടിയതുപോലെ, അതപ്പോൾ ജ്വലിക്കുന്നത് പോലെ മുഖത്ത് ഒരു പുതിയ പ്രകാശം പറഞ്ഞു. സഹോദരി, മനസ്സിൽ ബോധം തെളിയാനും അന്ധകാരം മറയാനും ഒരു നിമിഷം മതി. നിനക്ക് പരിശുദ്ധമായ ബുദ്ധമാതാവ് തങ്ങുന്ന പുണ്യ ലോകം ലഭിക്കും. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ.

ആ ശരണരത്നങ്ങൾ മൂന്നും കേട്ട ഉടനെ നിറഞ്ഞു തക്ഷണം ഒരു നവതേജസ്സാമുകൾ മറഞ്ഞുപോയി മുൻപു കണ്ട ശോകരേഖകൾ. ആ മുഖത്ത് ഒരു നവതേജസ് തെളിഞ്ഞു, ആ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ പൊടിഞ്ഞു. ഉപഗുപ്തൻ കൈവിരൽ തുമ്പുകൊണ്ട് ആ കണ്ണുനീർ തുള്ളി തുടച്ചു. ഉപകാരസ്മരണയോടെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞതയോടെ അവൾ ഉപഗുപ്തനെ നോക്കി. ആ കണ്ണുകൾ പതുക്കെ പതുക്കെ എന്നേക്കുമായി അടഞ്ഞു. പരിചാരിക വാവിട്ടു പൊട്ടിക്കരഞ്ഞു. ഉപഗുപ്തൻ അവൾ ആശ്വസിപ്പിച്ചു. യഥാവിധി ശവദാഹകർമ്മം നടന്നു. ആളിപ്പടർന്ന പട്ടണത്തിൽ കെട്ടടങ്ങി. മധുരാപുരിയുടെ മനം മയക്കിയ ആ മദാലസയുടെ മോഹന കലേബരം ഒരു പിടി ചാമ്പലായി മാറി. ആ മകാന്റെ കണ്ണിൽ നിന്നാ ചാമ്പലിൽ ഒരശ്രീകണം ആമലകി ഫലം പോലെ അടർന്നു വീണു. അത് വേദനയുടെ കണ്ണുനീരല്ല, കാരണം അദ്ദേഹം ദുഃഖസത്യജ്ഞനാണ്, ധീരനാണ്. അവളുടെ നിർവാണപ്രാപ്തി കൊണ്ടുള്ള ആനന്ദാശ്രുവല്ല, കരുണയുടെ കയത്തിലെ പരിണതോജ്വലമായ മുക്താഫലം മാത്രം. അതടർന്നു വീണത് ആമലകീഫലം പോലെയാണ്, ഞെട്ടറ്റ നെല്ലിക്ക പോലെ. ഒന്ന് വീണാൽ പിന്നെ ആ ഞെട്ടിൽ മറ്റൊന്നും കാണുകയില്ല. ഉപഗുപ്തൻ വന്ന വഴിയെ മടങ്ങി. നമസ്കാരം ഉപഗുപ്ത വരിക ഭവാനാകാതെ വീണ്ടും ലോകസേവയ്ക്ക്. കുമാരനാശാൻ അപേക്ഷിച്ചു. അദ്ദേഹത്തിന്റെ ആ അന്ത്യകൃതി അങ്ങനെ അവസാനിക്കുന്നു. ഇന്ന് നമുക്ക് അപേക്ഷിക്കാം. നമസ്കാരം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വാസവദത്ത എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം കെടാമംഗലം സദാനന്ദൻ.
1: ശ്രോതാക്കൾ ഇതുവരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസായി റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പകലിൻ്റെ പ്രതാപമൊടുങ്ങി പോക്കുവയിലേക്ക് മായുമ്പോഴും കഴിഞ്ഞുപോയ നല്ല നിമിഷങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ സായാഹ്നവും. സായാഹ്നം സമൃദ്ധമാണ്. നമ്മളെപ്പോഴും പറയും ഓരോ പ്രഭാതവും ഉന്മേഷദായകമാണ്. പക്ഷേ ഓർത്തു നോക്കിക്കേ, ഓരോ പോക്കുവയിൽ നേരവും എത്രമേൽ സമൃദ്ധമാണ്. ഒരു ചായയും സല്ലാപവും ഇത്തിരി പാട്ടുകളും കുറച്ച് സൗഹൃദവും ചേർന്നാൽ ഓരോ വൈകുന്നേരവും എത്രമാത്രം ഹൃദ്യമായി തീരും. ഇപ്പോൾ ഓരോരോ ജോലികൾ ചെയ്ത് ഒരല്പ ഇടവേളയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ ചില വിളികൾ, ചില പാട്ടുകൾ, ചില സൗഹൃദ സംഭാഷണങ്ങൾ ഒക്കെ മനുഷ്യനെ വല്ലാതെ സന്തോഷിപ്പിക്കും, ഹൃദ്യമാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കൽ കൂടി പ്രിയ ശ്രോതാക്കൾക്ക് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെയും പോലെ ഇന്നും ആരാണ് പ്രത്യേകാതിഥി, സ്നേഹിതൻ അല്ലെങ്കിൽ സ്നേഹിത എന്ന് ചോദിച്ചുകൊണ്ട് പലരും മെസ്സേജ് അയക്കുകയുണ്ടായി, വിളിക്കുക പോലും ഉണ്ടായി. അതൊക്കെ അതിൻ്റേതായ ഒരു സസ്പെൻസാണ് എന്നറിയാം. വിളിക്കുന്നവർക്കും മെസ്സേജ് അയക്കുന്നവർക്കും ഒക്കെ അറിയാം. എങ്കിലും അതൊരു സ്നേഹ സൗഹൃദമല്ലേ, അതുകൊണ്ട് വിളിക്കാം, ചോദിക്കാം. പക്ഷേ ആ സസ്പെൻസ് 3 മണിക്ക് മാത്രമേ നമ്മൾ പുറത്തു വിടുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത്, സാധാരണ നമ്മളൊരു സിനിമയിലൊക്കെ നിങ്ങൾ നമ്മൾ കേട്ട് പരിചയമുണ്ട്, കാക്കിക്കുള്ളിലും കലാകാരനുണ്ട് എന്നാണ്. ഇത് 2 കാക്കികൾ അണിഞ്ഞ, അതിൽ നിന്ന് വിരമിച്ച് നമ്മളോടൊപ്പം ചേരുന്ന ഒരു സുഹൃത്താണ് അല്ലെങ്കിൽ ഒരു സ്നേഹിതനാണ് നമ്മളോടൊപ്പമുള്ളത്. എക്സ് ആർമിയും എക്സ് പോലീസും ആയ സുരേഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം ഒരു ഗായകനാണ്. തമ്പുരു ഓയിസ്, വെള്ളനാടിലെ തമ്പുരു ഓയിസിൽ പ്രവർത്തിക്കുന്ന, നന്നായിട്ട് പാട്ടിനെ സ്നേഹിക്കുന്ന, നന്നായിട്ട് പാട്ട് പാടുന്ന അനുഗ്രഹീതനായ ഒരു കലാകാരനാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എന്നത് പ്രത്യേക പോക്കുവയലിനെ പ്രത്യേകമാക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയ ശ്രോതാക്കളെ, സുരേഷ് കുമാർ സാറിനെ വിളിക്കാം, പാട്ടുകളൊക്കെ ചോദിക്കാം, പാട്ടുകൾ അദ്ദേഹത്തെ കൊണ്ട് നമുക്ക് പാടിപ്പിക്കാം, കേൾക്കാം, ആസ്വദിക്കാം. വർത്തമാനവും സല്ലാപവും ചായയും പാട്ടും ഒക്കെയായി ഈ പോക്കുവയിൽ നേരം വളരെ ഹൃദ്യമാകട്ടെ, സമ്പൽ സമൃദ്ധമാകട്ടെ, സമ്പുഷ്ടമാകട്ടെ. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 8891884912. ഒരു ശ്രോതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
1: എണ്ണമ്പള്ളി രവിയാണ്.
0: വളരെ സന്തോഷം
1: സാറേ. സുരേഷ് കുമാർ സാറിനും എന്റെ ഹൃദ്യമായ ഒരു നമസ്കാരം.
0: നമസ്കാരം.
1: സുരേഷ് സാറിനെ പറ്റി എനിക്ക് 2 വാക്ക് പ്രത്യേകം പറയാനുണ്ട്.
0: പറഞ്ഞോളൂ.
1: എന്റെ അടുത്തൊരു സുഹൃത്തും നല്ലൊരു പാട്ടുകാരനും ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഒരു, ഞാൻ കാലൊടിഞ്ഞു കിടന്ന സമയത്ത് എനിക്ക്, ഞാൻ പുള്ളിയരടുത്തൊരു 50,000 രൂപ ചോദിച്ചു. അത് എനിക്ക് ഒരു അവസരം കിട്ടിയാണ് ഇപ്പൊ പറയാനായിട്ട്. പുള്ളി ഒന്നും പറഞ്ഞില്ല, ഒരു അവധി പറഞ്ഞു. ഈ അവധിക്ക് മുന്നോടിയായിട്ട് പുള്ളിയൊരളിയനുമായിട്ട് എന്റെ കയ്യിൽ 50,000 രൂപ ഊരിട്ട് നോട്ട് എന്റെ കയ്യിൽ കൊണ്ടു തന്നു.
0: എനിക്കും ചോദിക്കാൻ
1: തന്നിട്ട് എന്റെ അടുത്ത് ഒറ്റ വാക്ക് പറഞ്ഞു, രവി നമ്മള് 3 പേരും അല്ലാതെ വേറൊരു കുഞ്ഞുങ്ങൾ
0: അറിയരുത്,
1: പലിശ തരണ്ട എന്ന് പറഞ്ഞു. ഞാൻ തരാമെന്നും പറഞ്ഞു. ഈ ഈ അവധിക്ക് മുന്നോടിയായിട്ട് 15 ദിവസത്തിന് മുമ്പ് ഈ പുള്ളിയെ, പുള്ളിയെ അന്വേഷിച്ചു പോയി. ഞാൻ ഉടനെ അവിടത്തൊന്ന് കണ്ടില്ല. പിന്നെ ഞാൻ വിളിച്ചു വിളിച്ചവൻ പറഞ്ഞ് കടയിൽ വരാമെന്ന് പറഞ്ഞു. 15 ദിവസത്തിന് മുന്നോടിയായിട്ട് പുള്ളിക്ക് പൈസയും കൊടുത്തു. അങ്ങനെ ഒരു നല്ല ഒരു മനസ്സിന്റെ ഉടമയാണ്.
0: പലിശ ബാക്കിയുണ്ട്. എന്തായാലും ആ സ്നേഹം, ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അതിന്റെ ആത്മസംതൃപ്തി പൂർണ്ണമാവുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തോട് സംസാരിക്കാം.
1: സാറേ സുഖം, സുഖമാണല്ലോ.
2: ആ രവി, സുഖമാണ്, സുഖമാണ്.
1: പിന്നെ എനിക്ക് തുടക്കത്തില് നമുക്ക് സംസാരിക്കാം, എന്നിട്ട് നല്ലൊരു പാട്ട് പാടി കേൾപ്പിച്ചേരണം.
0: അല്ലാതെ വിടുവെന്ന് തോന്നുന്നുണ്ടോ?
1: ആ വിടില്ല. കാരണം നമ്മളെ ഈ കഴിഞ്ഞ ഓണത്തിനാണെന്ന് തോന്നുന്നു, നമ്മളെ ഇവിടെ സ്റ്റേജിൽ പാടി കലക്കി പൊളിച്ചു പോയ ആളാണ് സാറേ. പിന്നെ എന്തുകൊണ്ട് വിശേഷം?
2: വിശേഷം സുഖമായിട്ട് പോകുന്നു രവി. നിങ്ങളെ പ്രാർത്ഥനയും വെള്ളനാട്ടമ്മയുടെ അനുഗ്രഹം കൊണ്ട് സുഖമായിട്ട് പോകുന്നു.
1: സത്യമാണ്. എനിക്ക് നല്ലതുപോലെ അറിയാം, നല്ലതുപോലെ അറിയാം.
0: ഇന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? സുരേഷ് സാറായിരിക്കുന്ന നമ്മുടെ സ്നേഹിതനെന്ന് എന്തെങ്കിലും?
1: ഇല്ല,
0: അതുകൊണ്ടാണ് ഓരോരുത്തർ ചോദിക്കുന്നത് ഞാൻ ഇവിടുന്ന് തപ്പിക്കൊണ്ടുവരുന്നു.
1: അപ്പൊ ഞാൻ വിളിച്ചത് തെറ്റില്ല, കറക്റ്റ് ആയിരുന്നു, നമ്മളെ സുഹൃത്തായിരുന്നു.
0: അതെ,
1: അതാണ് അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും വിളിക്കണമെന്ന് പറഞ്ഞ ഒരു പാട്ട് എഴുതി വെച്ചിട്ട് ഇരുന്നതാണ്. അപ്പോഴേ എനിക്ക് സമയം കിട്ടിയില്ല, വിളിച്ചില്ല. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് വിളിച്ചു, കോള് കിട്ടി. അത് എന്റെ സുഹൃത്തായതിൽ അതിയായ സന്തോഷമുണ്ട്.
2: വളരെ സന്തോഷം, വളരെ സന്തോഷം, വിളിച്ചതിലും വളരെ സന്തോഷം.
1: അതെ, എനിക്ക് ഇന്നിനി കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് ഞാൻ എനിക്കൊരു പാട്ട് രമണനിലെ അല്ല, അതിനു മുന്നോടിയായിട്ട് എനിക്ക് സാറിന്റെ ഒരു പാട്ട് കേട്ടേ പറ്റൂ.
2: ശരി ശരി, അപ്പോ ഇന്ന് നമുക്ക് നമ്മുടെ വെള്ളനാടിന്റെ അഭിമാനം ഒരുപാട് ഉയർത്തിയ നമ്മുടെ വെള്ളനാട് നാരായണൻ സാറിന്റെ ഒരു പാട്ടോടുകൂടി തന്നെ നമുക്ക് തുടങ്ങാം. പൗരുഷം എന്നുള്ള സിനിമയാണ്, 1983 റിലീസായതാണ്. അതിൽ ദാസേട്ടനും നമ്മുടെ ജാനകിയമ്മയും കൂടെ പാടിയ പാട്ടാണ്. അതിൻ്റെ നാല് വരി പാടാം.

0: മതപര സ്വപ്നങ്ങൾ.
1: അടിപൊളി അടിപൊളി
0: പാട്ട് കൊള്ളാലോ,
1: അടിപൊളി.
0: നമ്മളെ വിളനാട് നാരായണൻ സാറേ എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ അതിന്റെ?
1: അതെ അതെ,
0: അതിന്റെ സംഗീത ഏറ്റവും സാറാണ് കൊടുത്തത്. അദ്ദേഹം വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ്. ഇവരെ കോമ്പിനേഷൻ ഒരുപാട് ഗാനങ്ങളിൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കേൾക്കാൻ പറ്റും.
2: എല്ലാവരും എപ്പോഴും മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ, ഒരു സംശയമില്ല, അതിഗംഭീരമാണ്.
1: ഈ പാട്ട് ഉറിയക്കോട്ടെന്ന് വിളിക്കും, പക്ഷെ അവര് വിളിച്ച എന്നും ഈ പാട്ട് കേൾക്കും.
2: അതെ അതെ. അപ്പം ഈ നാരായണ സാറിന്റെ ഈ പാട്ട് എന്ന് പറയുന്നത് വല്ലാത്തൊരു ഭാവതലമുള്ള ഒരു പാട്ടാണ്.
1: അതെ,
2: രാത്രിയൊക്കെ ഇരുന്ന് കേട്ടാൽ ഹൃദയത്തിൽ തൊടുന്നതുപോലെ തോന്നുന്ന അതിഗംഭീരമായ ഒരു പാട്ടാണ് ഇനിയും ഇതൽ ചൂടി. അത് സുരേഷ് സാർ പാടിയത് ഇങ്ങനെ ലയിച്ചിരിക്കാൻ പറ്റിയെന്നുള്ളതാണ് അല്ലേ?
1: നല്ല നല്ല പാട്ടായിരുന്നു. പിന്നെ എനിക്കിന്ന് രമണനില്ലേ കാനന ചൊല്ലയിലാട് മേക്കാന്നുള്ള ഒരു പാട്ട്.
0: ആ ശരി ശരി രവി, ആ പാട്ട് രവിക്ക് വേണ്ടി കൂടെ. ഓക്കെ
1: ശരി ശരി ഓക്കെ.
2: അപ്പൊ വിളിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക് പോകാം.
1: സാറേ നമസ്കാരം,
0: ഒരിക്കൽ കൂടെ നമസ്കാരം, വീണ്ടും നമസ്കാരം
1: രണ്ടുപേർക്കും.
2: ശരി ശരി ശരി.

0: பாவனாலோலனாயகனாயி போவுக போவுக ஜீவநாத, பாவனாலோலனாயகனாயி போவுக போவுக ஜீவநாத, பாவனாலோலனாயகனாயி.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പോക്കുവയിൽ തൽസ

പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മുടെ പ്രിയ അതിഥിയായി, പ്രിയ സ്നേഹിതനായി നമ്മളോടൊപ്പമുള്ളത് തമ്പുരു ഓയിസിൻ്റെ പ്രിയ ഗായകൻ സുരേഷ് കുമാർ സാറാണ്. അദ്ദേഹം ആർമിയിൽ നിന്നും പോലീസിൽ നിന്നും വിരമിച്ച് കലാരംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തെ പോലെ ഒരു മികച്ച

0: ഗായകൻ ഇന്ന് ഈ പോക്കുവയിൽ നേരത്തിരിക്കുമ്പോൾ. പോക്കുവയിൽ ധന്യമാകുന്നു കരുണാസായി റേഡിയോയുടെ സ്റ്റുഡിയോയും ധന്യമാകുന്നു ശ്രോതാക്കളെ. സൗഹൃദപൂർവ്വം അദ്ദേഹത്തോട് സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം, പാട്ടുകൾ പാടാം, കേൾക്കാം, സല്ലപിക്കാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891 8849912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
1: നമസ്കാരം.
0: നല്ല നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള സുരേഷ് സാറാണ് സംസാരിക്കാം. നമസ്കാരം പറഞ്ഞ് സാറിനോട് നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
2: എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: കുറഞ്ചില
2: കുളത്താണ്. എന്ത് ചെയ്യുന്നു? പാട്ടൊക്കെ ഒരുപാട് കേൾക്കാറുണ്ടോ? പാട്ടൊക്കെ ഒരുപാട് കേൾക്കാറുണ്ടോ? സന്തോഷം, വളരെ സന്തോഷം. എന്നെ പറയൂ, വിശേഷങ്ങൾ പറയൂ.
1: വിശേഷങ്ങൾ അങ്ങനെ പോണു. മകളുണ്ട്.
2: അതെ,
1: നമ്മള് അങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചു പോണു.
2: ശരി ശരി, അങ്ങനെ ജീവിച്ചു പോട്ടെ. ഏത് പാട്ടാണ് വേണ്ടത്? ധനുമാസക്കാറ്റ്, രാമൻകുട്ടി സാർ എഴുതിയ പാട്ടാണ് ധനുമാസക്കാറ്റ്. വായോ വായോ, അതല്ലേ? ശരി ശരി. അപ്പൊ പാട്ട് പാടുവോ? പാടുമെങ്കിൽ രണ്ടുപേര് പാടത്തരാവോ? ശരി, അപ്പോ പാട്ട് ഉടനെ തന്നെ വെച്ചുതരാം. ഓക്കെ.
0: സുരേഷ് സാറിന്റെ പാട്ട് കേൾക്കണ്ടേ? സുരേഷ് സാറിന്റെ പാട്ട് കേൾക്കണ്ടേ? നേരത്തെ കേട്ടില്ലേ?
1: അപ്പൊ
0: ചോദിക്കണം, ചോദിച്ചാലേ പാടും. അതെ അതെ.
2: അപ്പോ നാല് വരി ഞാൻ പാടിത്തരാം. ഓക്കെ. നിഴലാട്ടം എന്ന ചിത്രത്തിലുള്ള ഗാനമാണ്. ഇതിന്റെ ഈ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമ്മുടെ കൊടുംക്രൂരനായ വില്ലൻ ജോസ് പ്രകാശ് സാർ അദ്ദേഹം പാടി അഭിനയിച്ച ഒരു ഗാനമാണ്.
1: പണ്ട് ആ സിനിമയിലെ ഒരുപാട് കണ്ടിട്ടുണ്ട്.
2: നാലുപേര് പാടിത്തരാം. ഓക്കെ.

0: സ്വർഗത്തിന്റെ പുത്രിയെ നവരാത്രിയെ ചേർത്ത് പിടിച്ച് വയലാർ രാമവർമ്മ സാർ എഴുതി ദേവരാജൻ മാഷിന്റെ സംഗീതമാണ്.
1: കണ്ടിട്ടുണ്ട്.
0: പാട്ട് കൊള്ളോ?
1: നല്ല പാട്ട്.
0: ശരി ശരി.
1: പിന്നെ രണ്ട് സാർമാരും
0: നമസ്കാരം. നമസ്കാരം.
2: ശരി, അപ്പോ മറ്റേ പാട്ടിലോട്ട് പോവുമോ? ചോദിച്ച പാട്ട് ധനുമാസക്കാറ്റ് എന്ന പാട്ടിലോട്ട് പോവോ? നേരത്തെ സുരേഷ് സാർ പറഞ്ഞതുപോലെ ചുനക്കര രാമൻകുട്ടി എഴുതി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്യാം സംവിധാനം ചെയ്ത്, കെ ജെ യേശുദാസ് മുത്തോട് മുത്ത് എന്ന ചലച്ചിത്രത്തിന് വേണ്ടി പാടിയ പാട്ടാണെന്നാണ് ഒരു ഓർമ്മ. കണ്ടിട്ടുണ്ട്. അതെ, അതിഗംഭീരമായ നല്ല പാട്ടാണ്. അപ്പൊ നമുക്ക് ആ പാട്ടിലോട്ട് പോകാം. സാറിനോട് ഒന്നുകൂടെ നമസ്കാരം പറഞ്ഞാൽ നമുക്ക് പാട്ടിലോട്ട്
1: പോകാം.
0: നമസ്കാരം. നമസ്കാരം. ഉടനെ
1: നമസ്കാരം.
0: നമസ്കാരം.
2: അപ്പൊ പാട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരികെയെത്താം. എത്ര മനോഹരമായിട്ടാണ് ഗാനങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അതിനേക്കാൾ ഹൃദ്യമായി മറ്റെന്താണുള്ളത്? സംഗീതത്തിന് മനസ്സിനെ തലോടി ഉണർത്താൻ സാധിക്കുന്നതേക്കാൾ, അതുപോലെ തന്നെ സംഗീതത്തിന് മനസ്സിനെ തലോടി ഉറക്കാൻ സാധിക്കുന്നതിനേക്കാൾ മറ്റേത് കലയ്ക്കാണ് സാധിക്കുക എന്ന് നമ്മൾ ചോദിച്ചു പോകും. അത്രമാത്രം ഹൃദ്യമായിട്ടാണ് ഇങ്ങനെ ഓരോരോ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവെയിലിൽ നമ്മളിന്ന് തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് അനുഗ്രഹീത ഗായകൻ കലാകാരനായ സുരേഷ് കുമാർ സാറാണ്. തമ്പുരു വോയിസിൻ്റെ പ്രധാന ഗായകൻ, എക്സ് ആർമിയാണ്, എക്സ് പോലീസാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. വളരെയേറെ കലയെ സ്നേഹിക്കുന്ന ഒരു കലാകാരൻ സ്റ്റുഡിയോയിലിരിക്കുമ്പോൾ ഈ സ്റ്റുഡിയോ സാർത്ഥകമാകുന്നു, പോക്കുവെയിലും അർത്ഥപൂർണ്ണമാകുന്നു. പ്രിയ ശ്രോതാക്കളെ, അദ്ദേഹത്തെ വിളിക്കാം, സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം, പാട്ടുകൾ കേൾക്കാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ
2: ഹലോ, നമസ്കാരം.
1: രണ്ട് സാറന്മാർക്കും നമസ്കാരം.
2: വളരെ നമസ്കാരം.
0: നമസ്കാരം.
1: ഞാൻ കഴിക്കോട് പുതുപ്പൂരിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ കൂടെ കൂടെയൊക്കെ സാറിനെ വിളിക്കാറുണ്ട്, പിന്നെ സാറിന്റെ പരിപാടികളും കേൾക്കാനുണ്ട്.
2: വളരെ സന്തോഷം.
1: സാറിന്റെ ഈ സുഗമുഖി രാത്രി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് രാത്രി, അതെല്ലാ ദിവസവും ഞാൻ കേൾക്കും. അത് ഏത് കേട്ടിട്ടെങ്കിലും അത് ഞാൻ കേൾക്കും.
2: കേട്ടിട്ടേ ഉറങ്ങാവൂ.
1: അതത്രേ ഉള്ളേ. അത് ഞാൻ സാറിനെ ഒരു സാറിന്റെ ഒരു കാര്യം ചോദിക്കാനാണ് ഇപ്പൊ മെയിൻ ആയിട്ട് വിളിച്ചത്.
2: അയ്യോ,
1: മധുരൻ സാറിന്റെ അടുത്താണ് ചോദിക്കുന്നത്. ഈ മൂലഭദ്ര എന്നൊരു ഭാഷ ഉണ്ടെന്ന് സാർ ഇന്നലെ
2: പറഞ്ഞു.
1: പറഞ്ഞു ആ ഭാഷയും സാറ് പറഞ്ഞു. അത് ഈ സാധാരണ പിന്നെ ഈ പോക്കോലും പല പരിപാടിയിലൊക്കെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഈ രാത്രി 10 മണിക്ക് ചേർക്കാകുമ്പോ ആളുകളെ കിടന്ന് ഉറങ്ങണ സമയത്ത് അതൊക്കെ ഞങ്ങളെ പോലെയുള്ളവരൊക്കെ കേൾക്കുള്ളൂ, എല്ലാവരും കേൾക്കില്ല.
2: അപ്പൊ അത് വേറെ സമയം കൂടെ നമ്മൾ കേൾപ്പിക്കണം.
1: വേണ്ട, അങ്ങനെയല്ല. ഇന്നിപ്പൊ എന്തരാ മൂലഭദ്ര ഭാഷ ഒന്ന് ഞങ്ങളെ ഒന്ന് മറ്റുള്ള സോഴാക്കളെയൊക്കെ ഒന്ന് കേൾപ്പിച്ചിട്ട് അതിന്റെ അർത്ഥവും കൂടെ ഒന്ന് പറഞ്ഞു തന്നാ കൊള്ളാം. അങ്ങനെ ഒരു ചെറിയൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ.
2: ഒറ്റ ശ്വാസത്തിൽ പറയാം, മൂലഭദ്രി ഭാഷ എന്ന് പറയുന്നത് മലയാളത്തിൽ നിലനിന്നിരുന്ന ഒരു കോഡ് ഭാഷയാണ്, രഹസ്യ ഭാഷയാണ് മൂലഭദ്രി ഭാഷ. പണ്ട് രാജാക്കന്മാരുടെ ഇടയിലായിരുന്നു അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞിരിക്കുന്നത് സി വി രാമൻപിള്ളയുടെ ചരിത്രാഖ്യായികളായ ധർമ്മരാജ, മാർത്താണ്ഡവർമ്മ എന്നീ നോവലുകളിലാണ്. അത് ശരിക്കും പറഞ്ഞാൽ മലയാളമാണ്, പക്ഷെ മലയാളത്തിൻ്റെ ഒരു കോഡ് ഭാഷയാണ്. അതിനൊരു അക്ഷരമാല ചരിതമൊക്കെ തന്നെ ഉണ്ട്. എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ കാര്യമായി ഒരു പരിധി വരെ ഇതിലേക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് പഠിച്ചു നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. അഗോ ഖഗോ ഞണൽ ചൈവ തപോ മനോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ ശ്ലോകം ആരംഭിക്കുന്നത്. അതൊക്കെ നമുക്ക് ഈ പോക്കുവിൽ പാടാണ്. ഇപ്പൊ ജയൻ എന്നല്ലേ പറഞ്ഞേ, മൂലഭദ്രയിൽ പറയുമ്പോൾ സജലെന്നാവും. അതാണ് എന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ടബി വിനോ എന്ന് ചോദിച്ചാൽ ചതിക്കുമോ എന്നാണ്. അതെ, ചതിക്കുമോ എന്നാണ്. ലൂളി അഞ്ഞം എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കണം എന്നാണ്. അപ്പൊ അത് വേറൊരു ദിവസം അതിന്റെ പാഠം നമുക്ക് നടത്താം, ഓരോ അക്ഷരം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ. ഇന്നിപ്പോ നമ്മൾ പാട്ടും വർത്തമാനവും സല്ലാപവുമാണ്. എന്തായാലും അത് വളരെ നന്നായി കേൾക്കുന്നുണ്ടെന്നും ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അങ്ങനെ ഒരു ഭാഷയൊക്കെ ഇപ്പൊ ഇന്നലെ കേട്ടിട്ട് ഇന്നൊക്കെ ചോദിക്കാൻ തോന്നിയതിൽ വലിയ സന്തോഷം. അത്രയും ഹൃദ്യമായി അത് കേൾക്കുന്നത് കൊണ്ടാണല്ലോ ഇന്ന് നമ്മളോടൊപ്പം പ്രിയ സ്നേഹിതനായിട്ടുള്ളത് ഗായകനായ തമ്പുരു ഒയസിന്റെ പ്രിയ ഗായകനായ സുരേഷ് കുമാർ സാറാണ്. സാറിനോട് സംസാരിക്കാം.
1: ഞാനെന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു ലോട്ടറി കച്ചവടക്കാരനാണ്.
2: അയ്യോ, ചെറിയ ലോട്ടറി അങ്ങനെയല്ല, ഒരു തൊഴിലും ചെറുതല്ല. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള മാന്യതകളുണ്ട്, എല്ലാത്തിനും അതിൻ്റെ മഹത്വങ്ങളുണ്ട്. ഒന്നും
1: ഈ പരിപാടികളെന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ അഭിപ്രായം അനുസരിച്ചാണ് പറയണമെന്നുണ്ടെങ്കിൽ ഈ കണ്ണാസായില് നമുക്ക് കേൾക്കുന്നതിൽ പോലെ ഒരു ചാനലിൽ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ഞാൻ ഒരുപാട് ചാനലിലൊക്കെ കൊച്ചു പ്രായത്തിലേക്ക് നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്, എങ്കിലും

0: എന്നെ സഹായി നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊന്നും ഒരു ചാനലിൽ നിന്ന് വരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
1: അതെ, അതേ അഭിപ്രായക്കാരനാണ് ഞാനും. താങ്കളുടെ അതേ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. ശരിക്കും പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്.
0: ഈ കരുണ സായി നിന്ന് കിട്ടുന്ന ഓരോ കാര്യങ്ങളും ഓരോന്നും മനസ്സിൽ മനുഷ്യനും മനസ്സിലാക്കി മുമ്പോട്ട് പോകത്തക്ക കാര്യങ്ങളാണ് പറയുന്നത്.
1: അത് മധുജ സാറിന്റെ പ്രഭാഷണങ്ങളും ബാക്കിയുള്ള ഇതൊക്കെ കണ്ടിട്ടില്ലേ, അദ്ദേഹത്തിന്റെ സ്പീച്ച് കേൾക്കാൻ വേണ്ടി തന്നെ ഒരു വളരെ ഫാൻസൊക്കെ ഉള്ള ഒരു ആളാണ് വിള്ളനാടിനെ സംബന്ധിച്ചിടത്തോളം. വിള്ളനാടെന്നല്ല, ട്രിവാൻഡ്രത്തും അതുപോലെ തന്നെ. ഇനിയൊന്നും പറയേണ്ട കാര്യമില്ല, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവത്താവും. അതെ അതെ അതെ,
0: കാലത്തെ ആദ്യം തുടങ്ങുന്നത് പൂക്കുത്തിയും അതുമൊക്കെ ആയിരിക്കും ആദ്യം തുടങ്ങുന്നത്. ലാസ്റ്റിലെ ഒരു മാലപ്പഴക്കം പൊട്ടതുകൊണ്ട് അതാണ് സുഖമായിട്ട് സകല എണ്ണത്തിലെ അടിച്ചിട്ട്. അത് ഓരോ ദിവസം ഓരോ സബ്ജക്ട് ആണ്. അത് ഒരു മാസം അല്ലെങ്കിൽ ഞാനാണെങ്കിൽ സിഗരറ്റ് കേൾക്കുന്ന കുഴപ്പമില്ല, കുറഞ്ഞത് ഒരു മാസം ഇങ്ങനെ കേട്ടാൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും
1: മനസ്സിലാക്കാൻ പറ്റും.
0: അല്ലാതെ ഒരു ദിവസം രണ്ടു ദിവസം കേട്ടിട്ട് പിന്നെ മാറ്റി വെച്ചതിന്റെ കാര്യം പറ്റും. സാറിന്റെ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ, ഈ കരുണാസായിയെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ, ഈ കമ്പക്കെട്ട മനസ്സിലാക്കണമെങ്കിൽ ഒരു മാസമെങ്കിലും കറക്റ്റ് ആയിട്ട് കേൾക്കണം. അത് ഇത് സുമാരാത്രി എന്നല്ല, 9 മണിയായിട്ട് പിന്നെ അങ്ങോട്ട് പാട്ടിന്റെ അയ്യര് കളിയാണ്. ഓരോ ഒരു നിവൃത്തിയില്ലാത്ത പാട്ടാണ്. എല്ലാ പാട്ടുകളും കേൾക്കണ പാട്ടുകൾ തന്നെ നമ്മൾ എല്ലാവരും പറയണം കേൾക്കണം. എങ്കിലും ആ രാത്രിയുടെ പരിപാടി എന്ന് പറഞ്ഞാണ് സോമരാത്രിയൊക്കെ പിന്നെ പലതരത്തിലും പറയണത് അലക്കി തളിച്ച് കേൾക്കണം. കമ്പക്കെട്ട് തന്നെ കുഴപ്പമൊന്നുമില്ല, അത്രയൊക്കെ വേണമില്ല അല്ലേ സാറേ.
1: പിന്നെ

0: അത് സാരം അത് മെയിനായിട്ട് പറയണം. വായനയിൽ കൂടെ ഒരുപാട് അറിവുകൾ ഉണ്ടാകുന്നു ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യന് വേണ്ടിയാണ് പറയണമെന്ന് ചിന്തിച്ചാൽ നമുക്ക് കൊള്ളാം.
1: ഇനിയും എനിക്കിത് താങ്ങുവാനാവില്ല. അതിങ്ങനെ പറയാം, ഇനിയും താങ്ങുവാനാവില്ല പ്രഭു. അതുകൊണ്ട് നമുക്ക് പാട്ടിനെ കുറിച്ച് സംസാരിക്കാം. സുരേഷ് സാറാണ് ഇന്ന് നമ്മുടെ പ്രധാന ഗായകൻ. സാറിന്റെ പാട്ടൊക്കെ കേൾക്കണ്ടേ?
0: ആ സാറിന്റെ പാട്ടും, പിന്നെ പേരുകൾ പറഞ്ഞ് പാട്ട് പറയാറില്ലല്ലോ, കാരണം അത് ഒരു അരമണിക്കൂറല്ലേ കാണുള്ളൂ.
1: സാറിന്റെ ഒരു പാട്ട് കേൾക്കാം അല്ലേ?
2: ഇന്ന് നമുക്ക് ശ്രീ എം ജി രാധാകൃഷ്ണൻ സാർ, നമുക്ക് മലയാളത്തിന് ഒരുപാട് നല്ല ഗാനങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് എം ജി രാധാകൃഷ്ണൻ സാർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. 1940 July 29 അദ്ദേഹം ജനിച്ചത്. ഇന്ന് അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് ഇന്ന് 16 വർഷത്തോളമാകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പോസിങ്ങിലുള്ള ഒരു ഗാനം കേൾക്കാം. സത്യൻ അന്തിക്കാടാണ് ഈ ഗാനം എഴുതിയത്. ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിലെ ഒരു 4 വരി ഞാൻ പാടാം. ഓക്കെ.

0: പാട്ട് കേട്ടോ?
1: ആ പാട്ട് കേട്ടു, അടിപൊളി.
0: വളരെ സന്തോഷം. ഇനി ജയ സാർ ഏത് പാട്ടാ വേണ്ടത്?
1: ഞാൻ മറ്റേ കൽപ്പാണ്ട കാലത്തോളം കാതലേ നിന്മിൻ കരകാരകാരമായി എനിക്ക് വന്നിട്ട് പാട്ടാണ് പറഞ്ഞത്.
0: കൽപ്പാന്ത കാലത്തോളം കാതരേ നിൻ മുന്നിൽ ഞാൻ. ആ പാട്ടല്ലേ?
1: ആ അതെ തന്നെ, അതെ.
0: ശ്രീമൂലം നഗരം വിജയൻ സാർ എഴുതിയ ഗാനമാണത്. വിദ്യാരമാഷിന്റെ മ്യൂസിക് ആണെന്ന് തോന്നുന്നു.
2: വിദ്യാധരമാഷ്ടി എന്റെ ഗ്രാമം എന്ന ചിത്രത്തിൽ വേണ്ടി
0: നമ്മുടെ സോമേട്ടൻ അഭിനയിച്ച ഒരു ചിത്രമാണ്,
2: കെ ജെ യേശുദാസ് ആലപിച്ചത്.
0: അപ്പോ ആ ഗാനം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ് വിജയൻ സാറിന് വേണ്ടി സമർപ്പിക്കുന്നു.
2: വേറെ ആർക്കെങ്കിലും വേണ്ടി താങ്കൾ പാട്ടിനെ സമർപ്പിക്കുന്നുണ്ടോ?
1: എനിക്ക് വേറെ ഒരു അഭിപ്രായവും കൂടെ പറയാനുണ്ട്.
2: എന്താണ്?
1: ഈ കൊല്ലത്തുള്ള ഒരു പാട്ട് രണ്ട് ദിവസം വിളിച്ച അവിടെ വണ്ടി പേരുണ്ട്, അവിടെ അവിടെ മീനുണ്ട്, പിന്നെ ഏതൊക്കെ ഉണ്ടെന്നൊക്കെ ഓരോ പാർട്ടികൾ പറയണം. പിന്നെ തിരുവനന്തപുരത്ത് ഒന്നരൊക്കെ ഉണ്ടെന്ന് പറയാൻ, തിരുവനന്തപുരത്ത് ഒരേ ഒരാളിനെ മാത്രം മനസ്സിലാക്കിയാൽ മതി പപ്പനാവല. ഈ കൊല്ലത്തിലൊക്കെ നാളുകൾ പറയാനേക്കാളും കോളേജിലെ പ്രഭുവാണ് പപ്പനാവൻ. പിന്നെ ഞാൻ കൂടുതൽ പറയണില്ല, കൂടുതൽ പറഞ്ഞ ഈ കൊല്ലത്ത് സ്വഭാവ് ഈ എപ്പോഴും ഞങ്ങൾ കൊല്ലം തണ്ടി പേരുണ്ട്, അതൊക്കെ ഭയങ്കരമാണ്, ഭയങ്കരമാണ്. പിന്നെ
2: പറഞ്ഞ് കളിക്കാന്നേ. അപ്പൊ എന്താണ് തമ്പാനൂര് നമുക്ക് പറഞ്ഞ്
1: കളിക്കാം. അന്താരാഷ്ട്ര എയർപോർട്ട് ഉള്ളതാണ് തിരുവനന്തപുരത്ത്.
2: എല്ലായിടത്തും എല്ലാം ഉണ്ട്, മനുഷ്യരാണ് ഏറ്റവും പ്രധാനം.
1: പിന്നെ അവര് പറയണെന്ന് പറഞ്ഞാൽ കൊല്ലത്താണ് ഭയങ്കര രണ്ടു പേരുടെയൊക്കെ ഉള്ളത്, ഉമ്മിയും പേരുടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു.
2: അവരവരുടെ നാട്, അവരവർക്ക് പ്രിയമല്ലേ
1: തിരുവനന്തപുരം? ഉണ്ട്, എന്നാലും അത് ഒരു പ്രാവശ്യം പറഞ്ഞ് രണ്ട് പ്രാവശ്യം പറഞ്ഞു ചുമ്മാ ഇങ്ങനെ അടുത്ത പ്രാവശ്യം പറയുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോഴത്തേക്ക് പിന്നെ എല്ലാം നമ്മൾ തിരുവനന്തപുരം കംപ്ലീറ്റ് പറഞ്ഞു കാണിച്ചു.
2: ശരി, കുഴപ്പമില്ല.
1: സെക്രട്ടറിയേറ്റ് ഉണ്ടെന്ന് കേട്ടാണ് കൊല്ലത്ത് സാറ്.
2: അപ്പൊ പാട്ടിലേക്ക് പോവാം.

0: കൂട്ടപ്പാച്ചിലുകൾ നിറഞ്ഞ ജീവിതത്തിൽ ഒരൽപ്പനേരം ഒരു നൽപ്പലകയിലിരുന്ന് സായാഹ്നവയിൽ കായുന്നത് മനസ്സിന് നൽകുന്ന കുളിർമ ചെറുതല്ല. വെളിച്ചം കുറയുമ്പോഴാണ് നമ്മൾ നക്ഷത്രങ്ങളെ കാണാൻ തുടങ്ങുന്നത് അല്ലേ? അതുപോലെ ജീവിതത്തിലെ തിരക്കുകൾ ഒടുങ്ങുമ്പോഴാണ് സൗഹൃദങ്ങളുടെയും സാഹിത്യത്തിൻ്റെയും യഥാർത്ഥ ഭംഗി നമ്മൾ തിരിച്ചറിയുന്നത്. ഓടാം സുഹൃത്തുക്കളെ, പക്ഷെ നെട്ടോട്ടമോടിയിട്ട് കാര്യമെന്താണ്? അതൊരു വലിയ തത്വശാസ്ത്രമാണ്. തത്വശാസ്ത്രം പറയേണ്ട നേരമല്ല പോക്കുവെയിൽ എന്നെനിക്ക് വളരെ നന്നായിട്ടറിയാം. പോക്കുവെയിൽ സൗഹൃദത്തിൻ്റെതാണ്, പാട്ടുകളുടേതാണ്, പാട്ട് കേൾക്കാനും പാട്ട് ചോദിക്കാനുമുള്ളതാണ് ഈ പോക്കുവെയിൽ നേരം എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ പോക്കുവെയിലിൽ, പ്രത്യേക പോക്കുവെയിലിൽ ശ്രോതാക്കൾക്ക് വിളിക്കാം പ്രിയ സ്നേഹിതൻ സുരേഷ് കുമാർ തമ്പുരു. വോയിസിൻ്റെ പ്രിയപ്പെട്ട ഗായകനാണ്, എക്സ് ആർമിയാണ്, എക്സ് പോലീസാണ്. മനോഹരമായി പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹം. അദ്ദേഹത്തെ വിളിക്കാം, പാട്ടുകൾ ചോദിക്കാം, പാട്ടുകൾ കേൾക്കാം, സല്ലപിക്കാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891 8849 2. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ,
0: പരുത്തിക്കുഴിയെന്ന് ശശികല റേഡിയോയുടെ ശബ്ദം താഴ്ത്തി വെച്ച് വളരെ മനോഹരമായി ശശികലാന്തത്തോടുകൂടി സംസാരിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. റേഡിയോയുടെ ശബ്ദം കുറച്ചോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രിയ ഗായകനായ സുരേഷ് കുമാർ സാറാണ്. അദ്ദേഹത്തോട് നല്ല നമസ്കാരം പറഞ്ഞ് സംസാരിക്കൂ.
2: നമസ്കാരം, നമസ്കാരം.
1: ഞാൻ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിയാണ്. പുസ്തകം വായിക്കും, ഏറ്റവും പത്ത് പുസ്തകങ്ങൾ വായിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം, വളരെ നല്ല കാര്യം. നമ്മുടെ എഫ്എം റേഡിയോ കേൾക്കാറുണ്ടോ?
1: ഓ, എല്ലാം കേൾക്കാറുണ്ട്. റേഡിയോയിലെല്ലാം 10-15 വാർത്തകൾ ശ്രോതിച്ചിട്ടുണ്ട്. ഞാൻ ശ്രോതാവാണ്.
2: വളരെ സന്തോഷം.
1: സാറിന്റെ പരിപാടിയെ കുറച്ച് ദിവസം വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇവരെ തൊട്ടാണ് 10 പുസ്തകം വരെ വായിച്ചിട്ടുണ്ട്.
0: ഇപ്പൊ വായിച്ചോണ്ടിരിക്കുന്ന പുസ്തകം ഏതാ?
1: പുസ്തകം വായിച്ചോണ്ടിരിക്കുന്നത് വേറ്റുമാനൂരും
0: ശിവകുമാറിന്റെ
1: ശിവകുമാറിന്റെ ആകാശകൻ പുസ്തകം വായിച്ചോണ്ടിരിക്കും. വായിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ബാക്കിയെല്ലാം വായിച്ചു തീർത്തു.
0: ഇപ്പൊ വായന ഒരു ഭയങ്കര രസമായിട്ട് വരുന്നില്ലേ?
1: സാറ് ഈ പരിപാടി കൂടെ
0: ഞാൻ ഒരുപാട് വായനക്കാരെ സൃഷ്ടിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ പ്രിയപ്പെട്ട വായനക്കാരിയായി ആദ്യം വന്ന ലളിതയ്ക്ക് കുറച്ച് അസുഖങ്ങളായിട്ട് ഹോസ്പിറ്റലിലാണ്. അതെ, അത് ഹോസ്പിറ്റൽ. നമ്മൾ അവിടെ പോയി അന്വേഷിച്ചിട്ടും അവിടെ നിന്ന് കാണാൻ പറ്റില്ല, ആശുപത്രിയിലാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എന്തായാലും സുഖം പ്രാപിച്ച് പെട്ടെന്ന് ലളിത വീട്ടിലെത്തുമ്പോ ഞങ്ങളൊക്കെ പോയി കാണും, വിശേഷങ്ങൾ പറയും. അതെ അതെ അതെ. കരുണാസായി റേഡിയോ കേട്ടിട്ട് വായന തുടങ്ങുകയും അതിൽ പുരസ്കാരങ്ങൾ വാങ്ങുകയും ചെയ്യാന്നൊക്കെ പറഞ്ഞ വല്യക്കാരാണ്. അത് കേട്ടിട്ട് ശശികല വാശിയോടുകൂടി അടുത്ത വായന തുടങ്ങി.
1: എനിക്ക്
0: ഇനി വായന ഒരു ലഹരിയാവും. അതെ. അപ്പൊ സാറിനോട് പാട്ടിനെ കുറിച്ച് സാറ് പാടുകയൊക്കെ ചെയ്യും
1: ചോദിച്ചാൽ?
2: കേക്കുന്നുണ്ട്, കേക്കുന്നുണ്ട്. വീട്ടില് വൈഫുണ്ട്, രണ്ട് മക്കളുണ്ട്, അമ്മയുണ്ട്. മക്കള് മൂത്തയാള് അലയൻസ് കമ്പനി വർക്ക് ചെയ്യുന്നു, ഇളയാള് പാട്ടുകാരിയാണ്, ചിലപ്പം ഗൗരി എന്നാണ് പേര്.
0: റിയാലിറ്റി ഷോയിലൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഗൗരി
2: അമൃതദാസ്.
1: പാട്ടുകാരിയാണ്.
2: അതിന്റെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം എറണാകുളത്ത് പോയിരുന്നു, രാവിലെ പോയതേ ഉള്ളൂ.
1: സാറ് നല്ലൊരു പാട്ട് രണ്ടുപേരി പാടണം.
2: പിന്നെന്താ, പാടിത്തരാലോ. അപ്പോ നമുക്കിന്ന് നമ്മുടെ ഭാവഗായകൻ ജയേട്ടൻ നമുക്ക് ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച് കാലയവനയ്ക്കുള്ളിൽ മറിഞ്ഞ ഒരു കലാകാരനാണ്. അദ്ദേഹം ശ്രീകുമാരൻ തമ്പി സാർ എഴുതി ദേവരാജൻ മാഷിൻ്റെ സംഗീതത്തിൽ പ്രേതങ്ങളുടെ താഴ്വര എന്നൊരു ചിത്രത്തിൽ നല്ല മനോഹരമായിട്ടുള്ള ഗാനം ആലപിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ നാല് പരിപാടി തരാം.

0: ീണശൈലി നിൻ പുളിയില കരമുണ്ടിൽ തെളിയുന്നു മലയാള ഭാഷതൻ മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ പുളിയില കരമുണ്ടിൽ തെളിയുന്നു. ഇഷ്ടപ്പെട്ട പാട്ട്? പിന്നെ പിന്നെ നല്ലൊരു അതെ അതെ. പിന്നെന്ത്, വളരെ സന്തോഷം, പഠിക്കോളൂ.
1: പിന്നെ പുതിയ ഭഗവാൻ കൃഷ്ണനെ കാണാൻ പോയ രണ്ട് പാട്ടാണ്, രണ്ടുപേരി. എന്താലെത്ര കഷ്ടമെത്രയും തിഞ്ഞ ജീർണ വസ്ത്രം കൊണ്ടു തറ്റെടുത്തിട്ടു തരിവുമിട്ടു ഉണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കഷ്ടത്തും ഗരടിച്ചിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാര ഗിണമുദ്രയും മുഖരമായ പൊളിക്കുടയും ശമാലയുമേന്തി നാമകീർത്തനവും ചെയ്ത് ചിത്രുസച്ചിങ്കൽ ഉറച്ചു ചെഞ്ചന്നി ചെല്ലും. പറയുള്ളൂ, എല്ലാം പാടാൻ സമയമല്ല.
0: ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. പുള്ളിക്കാരങ്ങനെയാണ്, എപ്പോഴും ആ എപ്പോഴും അനുഗ്രഹം തരുമെന്ന് പറയാൻ പറ്റത്തില്ല. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല.
1: അതാണ് സാറിന്
0: നന്ദി, നമസ്കാരം. വളരെ ഏത് പാട്ട് പറഞ്ഞില്ല, ഏത് പാട്ടാ വേണ്ടത്?
1: പാട്ട് ആരോ ഇതിൽ നീട്ടി ചിത്ര പാടിയ പാട്ട്.
2: ആരോ വിരൽ മീട്ടി അല്ലേ?
0: ആരോ വിരൽ,
1: ആരോ വിരൽ മീട്ടി പാട്ട്.
0: ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺപീലിയിൽ, അതല്ലേ?
1: ആ
0: ശരി ശരി.
2: ഏത് സിനിമയിലെന്ന് അറിയോ ഇത്?
1: ആ സിനിമ ഏതെന്ന് അറിഞ്ഞോ സാർ? എഴുതിയെടുത്ത സിനിമ.
2: വലിയ പഴക്കമുള്ള സിനിമയൊന്നും അല്ല, മഞ്ജു വാര്യരൊക്കെ അഭിനയിച്ച സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, കെ ജെ യേശുദാസും ചിത്രയൊക്കെ പാടി, വിദ്യാസാഗറാണ് സംഗീതം ചെയ്തത്. പ്രണയവർണ്ണങ്ങൾ എന്ന മനോഹരമായ സിനിമയിലെ അതിഗംഭീരമായ, എന്താ വരിയല്ലേ, ഗിരീഷ് പുത്തഞ്ചേരി ഇങ്ങനെ സാഹിത്യം കൊണ്ട് നിറച്ചിരിക്കുന്ന പാട്ടാണ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. ആ പാട്ടാണ് കേൾപ്പിക്കട്ടെ. അപ്പൊ സാറിനോട് ഒരിക്കൽ കൂടെ സ്നേഹം അറിയിച്ചോളൂ.
1: സാറിന്റെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല നല്ല ഒരു ഗായകൻ തന്നെ സാർ.
0: വളരെ സന്തോഷം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് വീണ്ടും തിരികെ എത്താം. ഇങ്ങനെ ഹൃദയപൂർവ്വം പാട്ടുകൾ കേട്ട് വർത്തമാനങ്ങൾ പറഞ്ഞ് ഒരു കപ്പ് ചായയുമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, സന്തോഷം എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അല്ലേ? സൗഹൃദത്തിൻ്റെ ഏറ്റവും നല്ല സമയമായി പണ്ട് പണ്ടേ ആളുകൾ കണ്ടിരുന്നത് ഈ പൂക്കുവയിൽ നേരം തന്നെയാണ്. വീടുകളിൽ പണ്ടിങ്ങനെ ആളുകൾ ഒന്നോ രണ്ടോ പേർ മാത്രം ജോലിക്ക് പോകുന്നു, ബാക്കി കുട്ടികളും എല്ലാവരും വീട്ടിലുള്ളപ്പോൾ അല്ലെങ്കിൽ ഒരു ഞായറാഴ്ചയൊക്കെ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് ചേരുന്ന സമയവും ഈ പോക്കുവയിൽ നേരം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് പോക്കുവയിൽ നേരത്തിൻ്റെ ഒരു സുഖം വളരെ ഹൃദ്യമാണ്. ഈ സമയം ഒരു ചായയുടെ നേരമാണ് എന്നുള്ളതിൽ സംശയമില്ല. പലരുടെയും കയ്യിൽ ഒരു ചായക്കപ്പ് ഉണ്ടാകുമെന്നുള്ളതിലും ഒരു സംശയമില്ല. ചായയും സല്ലാപവും പാട്ടും കൂട്ടും ഒക്കെയായി ഈ പോക്കുവയിൽ നേരം അല്ലെങ്കിൽ ഈ സായാഹ്നം ഇങ്ങനെ സമ്പൽ സമൃദ്ധമാവട്ടെ, അതിനുവേണ്ടി ശ്രോതാക്കൾ വിളിക്കണം. ഇന്ന് നമ്മളോടൊപ്പം പോക്കുവയിൽ നേരത്തിൽ തിരികെ എത്തുമ്പോൾ ഉള്ളത് പ്രിയ ഗായകനായ സ്നേഹിതനായ സുരേഷ് കുമാർ സാറാണ്. എക്സ് ആർമിയാണ്, എക്സ് പോലീസാണ്, തമ്പുരു വോയിസിൻ്റെ പ്രിയപ്പെട്ട ഗായകനാണ് അദ്ദേഹം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഒരു ശ്രോതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേട്ടാലോ. ഹലോ
1: ഹലോ
0: ഹലോ കൊറേ നാളായി പ്രത്യേക പൂക്കുവയിൽ വിളിച്ചിട്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ, ശരിയല്ലേ?
1: അല്ല സാർ, കഴിഞ്ഞ ആഴ്ചയും വിളിച്ചു.
0: പ്രത്യേക പൂക്കുവയിൽ മക്കളെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഓർമ്മയുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സുരേഷ് കുമാർ സാറാണ്, ഗായകനാണ്. നല്ല നമസ്കാരം പറഞ്ഞ് അദ്ദേഹത്തോട് സംസാരിക്കാം.
1: ഹലോ സുരേഷ്.

0: സാർ നമസ്കാരം.
1: നമസ്കാരം നമസ്കാരം.
0: പിന്നെ ഇന്നലെ അവിടെ വന്നിരുന്നു, എല്ലാവരെയും കണ്ടു, മനസ്സ് നിറഞ്ഞു. എന്നിട്ട് ഇന്ന് വിളിക്കണ്ടെന്ന് വിചാരിച്ചിരുന്നിട്ടും വിചാരിച്ചു വിളിച്ചു നോക്കാം. അപ്പൊ എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടി കിട്ടി സാറിനോട് സംസാരിക്കാൻ പറ്റണം. എങ്ങനെയാണ് സാറെ വിളിച്ചത്? വിളിച്ചപ്പോ ജസ്റ്റ് മിസ് കിട്ടി.
1: പിന്നെ തീർച്ചയായിട്ടും വിളിക്കണം വിളിക്കണം, വിളിക്കുന്നത് വളരെ സന്തോഷമല്ലേ.
0: അതുകൊണ്ടാണ് പിന്നെ വിളിച്ചത് സാറെ. ഇന്നലെ കർണാസായിൽ വന്നിരുന്നു. പിന്നെ പിന്നെ എന്താ സാർ, സുഖമാണോ?
1: ആ സുഖമാണ് സുഖമാണ്. അവിടെ സുഖം തന്നെയല്ലോ?
0: ആ സുഖമാണ് സുഖമാണ് സാർ. പിന്നെ ഇന്നലെ മസ്ജൻ സാറിനെയൊക്കെ കണ്ടു, അങ്ങനെ വലിയ സന്തോഷമായി വന്നെല്ലാവരെയൊക്കെ കണ്ടപ്പോ.
2: സുരേഷ് കുമാർ സാർ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തിനായിരിക്കും ഇന്നലെ നിങ്ങളൊക്കെ ഇവിടെ വന്നത് എന്നിങ്ങനെ ആലോചിക്കുകയാണ്.
0: കാരണം
2: ഇന്ന് അതിഥിയായിട്ടല്ലേ ഇരിക്കുന്നത്, അപ്പൊ ആ വിശേഷം അറിയില്ലല്ലോ. അപ്പൊ വിശേഷം പറഞ്ഞു കൊടുക്ക്, ഞാൻ പറയണു.
0: എപ്പിസോഡിന്റെ 500
1: വളരെ സന്തോഷം.
0: അങ്ങനെ ഞങ്ങളെയൊക്കെ ക്ഷണിച്ചിരുന്നു, വന്നു, എല്ലാരെയും കണ്ടു.
1: അതാണ് സാർ,
0: എത്ര വിളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ എന്താ അസുഖത്തിന് നമ്മൾ മരുന്ന് കഴിക്കില്ലേ ഓരോ സമയത്ത്. അപ്പൊ ആ സമയത്ത് ആ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്താ, അതുപോലെയാണ് ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോ കർണാസായി എന്റെ ജീവിതത്തിന്റെ എന്തോ ഒരു ഭയങ്കര ഒരു ഭാഗമായി കഴിഞ്ഞു.
1: ഇവിടത്തെ എന്നല്ല, നമ്മളെ വെള്ളനാടിന്റെ മൊത്തം ഹൃദയസ്പന്ദനമായി മാറി കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം.
0: അതാണ് സാർ, എന്തോ ഒരാഴ്ച ചിലപ്പോ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വിചാരിക്കുക അയ്യോ ഇന്ന് കിട്ടിയില്ലല്ലേ. പക്ഷെ ഇതിനിടയ്ക്ക് പരാതി പറയുന്ന ആൾക്കാരും ഉണ്ട്, എന്തോ നമ്മളെ അവര് കിട്ടുന്നവര് തന്നെയാണ് സ്ഥിരം വിളിക്കുന്നത്, മറ്റുള്ളവർക്ക് വിളിക്കണ്ടേ. അവരാകുമ്പോ നമുക്ക് മനസ്സിന് വിഷമവും തോന്നും, പക്ഷെ എന്തോ കിട്ടുന്നത് ഒരു ലക്കി അല്ലേ സാർ. അങ്ങനെ
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും
0: അല്ലേ.
1: ഞാനും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത് ഇവിടെ വന്നപ്പോഴേക്കും.
0: അതാണ് പിന്നെ സാറിന് സുഖമാണ്? സാറ് എവിടെ താമസിക്കുന്നേ?
1: ഞാൻ ഇവിടെ വെള്ളനാടിയാണ്, നാലുമുക്ക്.
0: പിന്നെ വേറെ എന്തോ സാർ വിശേഷം?
1: വിശേഷം സുഖമായിട്ട് പോകുന്നു.
0: രണ്ട് വരി പാട്ട് പാടിത്തരാം. ഞാൻ ഇന്നലെ അവിടെ വന്നൊരു സാറിന് ഒരു ചെറിയ പാട്ടൊക്കെ പാടിക്കൊടുത്തു.
1: രണ്ടുപേരി പാട്ട് ഇങ്ങോട്ട് പോകും, എന്നിട്ട് ഞാൻ
0: പ്രണയ സരോവര തീരം

പുഷ്പമായി വിടർന്നു എന്റെ വികാര മണ്ഡലത്തിൽ പടർന്നു.

0: ഹലോ സാർ.
1: ആ കൊള്ളാം, നന്നായിട്ട് പാടി.
0: സാറിന് വേണ്ടി അത് പ്രത്യേകിച്ച്.
1: ആ വളരെ സന്തോഷം. അപ്പോ നമുക്ക് നമുക്കിന്ന് സാഗരം സാക്ഷി എന്നുള്ള സിനിമയില് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സംഗീത സംവിധായകൻ ശരത് സാർ, ശരത് സാർ എന്നൊക്കെ പറയുമ്പോൾ 17-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആദ്യമായിട്ടൊരു ചിത്രത്തിന് വേണ്ടിയിട്ട് ഗാനം കമ്പോസ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണം കേട്ടോ, 17-ാമത്തെ വയസ്സിലാണ്. അപ്പൊ
0: അദ്ദേഹം,
1: അപ്പൊ ശരത് സാറും നമ്മുടെ കൈതപ്ര സാറും കൂടെ ചേർന്നപ്പോ ഉണ്ടായ ഒരു മനോഹരമായ ഒരു ഗാനമാണ്. അതിന്റെ നാലുപേര് ഞാൻ പഠിത്തരാം.
0: ശരി സാർ.

0: ഇതാണ് ഗാനം ശരസാറിന്റെ മ്യൂസിക്.
1: നമുക്ക് ചില ഗാനമൊക്കെ കേൾക്കുമ്പോ നമ്മുടെ മനസ്സങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് എന്തോ പറയാൻ തന്നെ എനിക്ക് വാക്കുകൾ കിട്ടില്ല. പറയും ചില പാട്ടുകൾ കേൾക്കുമ്പോ നമുക്ക് അങ്ങനെ അങ്ങ് അലിഞ്ഞിരുന്നു പോകും നമ്മള്.
0: ഭയങ്കര
1: അതാണ്
2: ചേച്ചി വീട്ടിൽ കല്യാണം വിളിക്കാൻ വന്നവരൊക്കെ പോയ
1: മനസ്സിലാവും.
2: അത് ഫോണിന്റെ ഇടയിൽ അവര് കളഞ്ഞിട്ട് പോയാ കല്യാണം വിളിച്ചിട്ട് പോയാ
1: കണ്ടല്ലേ.
2: ഓ
1: അയ്യോ അതൊക്കെ അങ്ങനെയാണ് സാറേ. പിന്നെ എനിക്ക് വന്ന കോള് ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ അവരെ നോക്കാൻ പറ്റും. അവരവിടെ നിക്കട്ടെ പുറത്തൊന്നും.
2: നമ്മള് പാട്ടും പോക്കോയിലാണ്
1: പ്രധാനം. നമുക്ക് ഇത് കട്ട് ചെയ്യാൻ പറ്റുമോ?
2: അതെ പിന്നെ കല്യാണത്തിന് പോവാല്ലോ, കല്യാണത്തിന് പോവാല്ലോ. ശരി, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: പിന്നെ ഋതു സംക്രമ പക്ഷി പാടി എന്നുള്ള പാട്ടാണ് സാറേ. പിന്നെ
2: ഋതു സംക്രമ പക്ഷി പാടി എന്നതല്ലേ? ഏത് സിനിമയെന്ന് വല്ല ഓർമ്മയുണ്ടോ?
1: അത് സിനിമയൊന്നും ഓർമ്മയില്ല സാറേ.
2: നോക്കാം നമുക്ക്.
1: പിന്നെ രണ്ടുപേർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഒരു സായാഹ്ന
0: നമസ്കാരം. നമസ്കാരം.
2: ഋതുഭേദം എന്ന ചിത്രത്തിൽ നിന്നാണ് എന്ന് നന്ദകുമാർ നമ്മളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. നന്ദകുമാറിന് സ്നേഹം, നന്ദി.
1: നമസ്കാരം.
2: കെ ജെ യേശുദാസ് ആലപിച്ച പാട്ടാണ്. നല്ല നല്ല ഒരു പാട്ടാണ്. എനിക്കിപ്പോഴാണ് ഓർമ്മ വരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് തകഴി ശങ്കരനാരായണൻ എന്ന് പറയുന്ന ഒരാളാണ് ആ പാട്ട് എഴുതിയത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പണ്ടെങ്ങാണ്ടോ ഇഷ്ട ഗാനത്തിൽ എഴുതിയപ്പോൾ ഒരു ഓർമ്മ വന്നതാണ്. എന്തായാലും നമുക്ക് ആ പാട്ടിലോട്ട് പോവോ? അപ്പൊ സാറിന് ഒന്നുകൂടെ സ്നേഹം അറിയിച്ചോളൂ.
1: നമസ്കാരം. ഒന്നുകൂടെ ശരി സാർ. ഓക്കെ ബൈ.

0: പകലിൻ്റെ അധ്വാനവും കോലാഹലങ്ങളും ഒടുങ്ങി രാത്രിയുടെ ശാന്തതയിലേക്ക് ലോകം ചായാൻ തുടങ്ങുന്ന പോക്കുവയിൽ ഈ നേരത്ത് നമ്മൾ ഒത്തുകൂടുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. പോക്കുവയിൽ എന്നത് വെറുമൊരു വെളിച്ചക്കേടല്ല, അതൊരു വിടപറയലാണ്, ഒപ്പം നാളെയുടെ പ്രകാശത്തിലേക്കുള്ള ഒരു പ്രത്യാശയുമാണ്. രാവിലെ ഉന്മേഷത്തോടെ ഉണർന്ന് പിന്നെ ഓരോരോ കാര്യങ്ങളിൽ സജീവമായി സായാഹ്നം എത്തുമ്പോൾ ചിലർക്കെങ്കിലും എന്തോ ഒരു വിഷമം പോലെ. പക്ഷെ വേണ്ട, ആ വിഷമത്തിന് അർത്ഥമില്ല. രാത്രി ഒടുങ്ങി പിന്നെയും പകൽ പൂത്തു തുടങ്ങും, ഉന്മേഷത്തിൻ്റെ സൂര്യൻ ഉദിക്കും. ഈ പ്രത്യേക പോക്കുവയിൽ നേരത്ത് ഇന്ന് നമ്മളോടൊപ്പം സംവദിക്കാനും പാട്ടുകളോടൊപ്പം ചേരാനും എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട സ്നേഹിതൻ സുരേഷ് കുമാർ സാറാണ്. തമ്പുരു വോയിസിൻ്റെ പ്രിയപ്പെട്ട ഗായകനാണ് അദ്ദേഹം. ശ്രോതാക്കൾക്ക് അദ്ദേഹത്തെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഒരു ശ്രോതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ,
1: ശാന്തയാണ്. സുരേഷ് കുമാർ സാറിനും മധുരൻ സാറിനും പ്രത്യേക ഒരു നമസ്കാരം.
0: നമസ്കാരം. തിരിച്ചു പറയുന്നതിന് മുമ്പ് റേഡിയോയുടെ ശബ്ദം ലേശം കുറച്ചു വെക്കണം. ഇല്ല, കുറച്ചുകൂടെ കുറയ്ക്കാനാണ്, അല്ലെങ്കിൽ റേഡിയോ അടുത്ത് നിന്ന് മാറി നിൽക്കണം.
1: മാറി മാറി.
0: ശരി, നീ സുരേഷ് കുമാർ സാറിന് നമസ്കാരം പറഞ്ഞ് മാറി മാറി.
1: രണ്ടുപേർക്കും നമസ്കാരം.
2: നമസ്കാരം. നമസ്കാരം.
1: പിന്നെ ഇന്നലെ ഞാൻ അവിടെ വന്നിരുന്ന് അവിടുത്തെ പ്രത്യേക വിശേഷങ്ങൾ അറിയിച്ച് നമ്മളവിടെ വന്നിരുന്ന് എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് ആ കാര്യങ്ങളെല്ലാം കേട്ട് സന്തോഷമായിട്ട് മടങ്ങി. ഇതുപോലെ തന്നെ അടുക്കളയും തന്നെ ഇതുപോലെ തന്നെ മുന്നോട്ട്.
0: അയ്യോ, കോള് കട്ടായി പോയല്ലോ. എന്നാലും കേൾക്കുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇങ്ങോട്ട് പറയുന്ന കോൾ എന്തുകൊണ്ടോ കട്ടായിപ്പോയി. അതൊക്കെ വളരെ സ്വാഭാവികമാണ്. നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പല കോളും കട്ടായി പോവും, പിന്നെ വീണ്ടും വിളിക്കും. വിളിക്കാൻ ശ്രമിക്കുക, കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. എന്തായാലും സുരേഷ് കുമാർ സാറിൻ്റെ പാട്ടുമൊക്കെ കേൾക്കാനാണ് ഇന്നലെ അടുക്കളയുടെ വിശേഷങ്ങൾ

0: അടുക്കളയ്ക്ക് 500 എന്ന പരിപാടിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലാണ് കോള് കട്ടായി പോയത്. നമുക്ക് ചേച്ചിക്ക് ഒരു നല്ല പാട്ട് കേൾപ്പിച്ചാലോ സാർ?
1: ഒരു
0: പാട്ടൊക്കെ പാടണം, പാടി കേൾപ്പിച്ചിട്ട്, കാരണം കോള് കട്ടായതിന്റെ വിഷമത്തിലാണ്.
1: കോള് കട്ടായി പോയി, അത് സ്വാഭാവികമാണ്, ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ വരാറുണ്ട്. അത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു 4 വരി ഒരു പഴയ ഗാനം പാടിത്തരാം.

0: சந்தியமயங்கும் நேரம்.
1: വളരെ സന്തോഷം കേട്ടിട്ടുണ്ടാവും സാർ പാടിയ പാട്ട് എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് നമുക്ക് ഒരു പാട്ട് ചേച്ചിക്ക് വേണ്ടിയിട്ട് നമുക്ക് കേൾപ്പിക്കാം. കോൾ കട്ടായാൽ നല്ല വിഷമമുണ്ടാവും എന്നറിയാം, കാരണം ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞ് സ്നേഹത്തോടുകൂടി വന്നതാണ്. തിരിച്ച് കോളിലേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, വന്നിട്ടില്ല. ശരി, എന്തായാലും സ്റ്റുഡിയോയിൽ നിന്ന് അറിയിക്കുന്നത് ചേച്ചി അതിലേക്ക് വന്നിട്ടില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ മറ്റൊരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ.
3: ഹലോ.
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം, നമസ്കാരം, പറഞ്ഞോളൂ.
2: മനസ്സിലായി. അപ്പൊ മോള് ഞങ്ങളെ കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്യും, പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട്, എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്.
3: അവള് വിശേഷങ്ങൾ വന്ന് പറയാറുണ്ട് വീട്ടിൽ.
2: ഞങ്ങള് ഭയങ്കര കൂട്ടുകാരാണ് മോള്.
1: സംഗതിയൊക്കെ ശരി തന്നെ, പക്ഷെ ഇതുവരെ ആളാരാണെന്ന് പറഞ്ഞില്ല.
2: ഞാന് ബിനുസാറിന്റെ അമ്മ.
1: ആരുടെ? ആ, ബിനുസാറിന്റെ അമ്മ. ആ ശരി, അപ്പൊ സുരേഷ് സാറിനോട് സംസാരിക്കണം.
2: ഞാന് അൽബിനയുടെ വീടിനടുത്താണ് താമസിക്കുന്നത്, കുടുംബം.
3: അതെ അതെ, എനിക്ക് മനസ്സിലായി.
2: ഞാനാണ് നാല് മുക്കി താമസിക്കുന്നത്.
3: അതെ അതെ അതെ.
2: പിന്നെ
1: ഓ കേൾക്കാം.
2: ആ നമസ്കാരം.
1: നമസ്കാരം.
2: ഓ, ഞാൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്.
1: എന്താണ്, ഏത് പാട്ടാണ്?
2: അത് അനുവദിക്കൂ ദേവി അനുവദിക്കൂ ചൈത്ര ദേവതയെ ആരാധിക്കുവാൻ ഉദ്യാന പാഠകൻ. ആ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
1: ആ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ബിനുസാറിന് അമ്മയ്ക്ക് വേണ്ടിയിട്ട് സുരേഷ് സാറിനെ കൊണ്ട് ഞാനൊരു പാട്ട് അങ്ങോട്ട് പാടി സമർപ്പിക്കട്ടെ.
2: ഓ, പാട്ട് ഞങ്ങൾ പാട്ട് കേട്ടിട്ടുണ്ട്. മോള് ഞങ്ങളുടെ അടുത്ത് വരും. ഞങ്ങൾ പാട്ടൊക്കെ അറിയാം.
1: റേഡിയോയിലൂടെ സുരേഷ് സാറിന്റെ ഒരു പാട്ട് അങ്ങോട്ട് കേൾപ്പിക്കാം.
3: ശരി ശരി. അപ്പോ ശ്രീമാനൻ തമ്പി സാർ എഴുതി, എം കെ അർജുനൻ മാഷ് സംഗീതം കൊടുത്ത്, പത്മവ്യൂഹം എന്നുള്ള ഒരു ചിത്രത്തിലെ ഒരു പഴയ ഗാനം ഞാൻ അങ്ങോട്ട് പാടിത്തരാം.

0: പാട്ട് കേട്ടോ?
1: ഹലോ, കേട്ടു. നല്ല പാട്ട്. ഇവിടെ ഇവിടെ എന്റെ ഹസ്ബൻഡ് ഇവിടെ എപ്പോഴും ഈ പാട്ട് പാടുമായിരുന്നു മരിക്കുന്നതവരെ.
0: ഓഹോ, അയ്യോ അയ്യോ.
2: അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി പാട്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു.
0: അതെ അതെ
1: അതെ. പിന്നെ സാറും സാറിന്റെ കൊച്ചുമോളും എന്റെ കൊച്ചുമോളുമായിട്ട് പണ്ട് ലൈബ്രറിയിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു പണ്ട്. എന്താ ഇല്ല, നമ്മളെ മജു സാറിന്റെ മോള്.
0: അത് ശരി.
2: എന്നിട്ട് ആര് ജയിച്ച്? എന്റെ മോള് തോറ്റ്.
1: നമ്മളെ കൃഷ്ണക്കുണ്ട് സാറാണ് അവിടെ കൊണ്ടുവന്നത്
2: ക്രിസ്മസ്
1: മത്സരത്തിന്. അവര് ഇവക്ക് സെക്കൻഡും സാറിന്റെ മോക്ക് ഫസ്റ്റും.
2: ഞാൻ വിചാരിച്ച അവള് തോറ്റ.
1: അത് അന്ന് പറഞ്ഞപ്പോ വിളിച്ചപ്പോ പറയാൻ വിട്ടു
2: വിട്ടുപോയി അല്ലേ. കൊച്ചുമോള് കൊച്ചുമോളോട് എന്റെ അന്വേഷണവും സ്നേഹവും ഒക്കെ അറിയിച്ചു. നമുക്ക് പാട്ടിലോട്ട് പോവാമോ? സുരേഷ് കുമാർ സാറിനോട് ഒരിക്കൽ കൂടെ സ്നേഹം അറിയിച്ചു.
1: സുരേഷ് സാറിന് പ്രത്യേകം നമസ്കാരം. നമസ്കാരം.
0: നമസ്കാരം. നമസ്കാരം.
1: ഓക്കേ.

0: പോക്കുവയിൽ മരച്ചില്ലകളിൽ തട്ടി പൊന്നുപോലെ ചെതറി വീഴുന്ന നേരം ഒരൽപ്പം നിശബ്ദത കൊണ്ട് അല്ലെങ്കിൽ പാട്ടിൻ്റെ ആസ്വാദ്യത കൊണ്ട് ഈ സായാഹ്നത്തെ നമുക്ക് വരവേൽക്കാം. ചുവന്നു തുടർത്ത സന്ധ്യ വാനിലൊരു മേഘശകലം പോലെ അലയുമ്പോൾ പോക്കുവയിൽ എന്നോട് മെല്ലെ മന്ത്രിക്കുന്നു, മാഞ്ഞു പോകുന്നതൊന്നും അപ്രത്യക്ഷമാകുന്നതല്ല, അത് വേറൊരു പ്രഭാതത്തിനായുള്ള കാത്തിരിപ്പാണ്. തീർച്ചയായും പുതിയ പ്രഭാതങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ജീവസ്വറ്റ ഉന്മേഷത്തോടുകൂടി ആ പ്രഭാതങ്ങളെ സ്വീകരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ സ്വീകരിക്കുന്നതിന് തുല്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, പ്രഭാതങ്ങൾ സജീവമാണ്, ജീവിതവും സജീവമാണ്. അല്പമാത്രമായ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ നമുക്ക് ചെയ്യുക എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനം. അലസമായിരുന്നിട്ട് എന്ത് കാര്യം? ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ആസ്വദിക്കുവാൻ. പാട്ടും സംഗീതവും ഒക്കെ നമ്മളോടൊപ്പമുണ്ട്. ഇന്ന് പ്രത്യേക പോക്കുവീലിൽ നമ്മളോടൊപ്പം സ്നേഹിതനായി എത്തുന്നത് എക്സ് പോലീസും എക്സ് ആർമിയുമായ ഒപ്പം തമ്പുരു ഒയസിൻ്റെ പ്രിയ ഗായകനായ സുരേഷ് കുമാർ സാറാണ്. സാറിൻ്റെ പാട്ടുകൾ നമ്മൾ കേട്ടു, ശ്രോതാക്കൾ സംസാരിച്ചു, ശ്രോതാക്കൾ പാട്ടുകൾ ചോദിച്ചു, അതും കേട്ടു. എത്ര സാർത്ഥകമായ ഒരു സായാഹ്നമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയത്. ഈ പോക്കുവയിൽ എത്രത്തോളം ഹൃദ്യമായിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചില്ലേ, സംഗീതത്തെക്കാൾ മഹത്തായ കല മറ്റൊന്നില്ല തന്നെ, അതിൽ യാതൊരു സംശയവുമില്ല. സംഗീതം കൊണ്ട് നമ്മളെ ഉണർത്താം, സംഗീതം കൊണ്ട് നമ്മളെ ഉറക്കുകയും ചെയ്യാം. വെള്ളനാട് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന തമ്പുരു വോയിസ്, അതിൻ്റെ ഗായകനാണ് സുരേഷ് കുമാർ സാർ. സാർ, എന്താണ് തമ്പുരു വോയിസിൻ്റെ വിശേഷങ്ങൾ?
1: തമ്പുരു വോയിസിൻ്റെ വിശേഷം എന്ന് പറയുമ്പോൾ, എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് കമ്പനിമുക്കിൽ താമസം ബിജു എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്, പേര് വിനോദ് എന്നാണ്. അപ്പോൾ അദ്ദേഹം ഞാനുമായിട്ട് ഒരുമിച്ച് പോലീസിൽ സർവീസ് ചെയ്യേണ്ട ഒരു സമയം വന്നു. അപ്പോഴാണ് ഞാൻ തികച്ചു അറിയുന്നത് അദ്ദേഹം വളരെ മനോഹരനായ ഒരു ഗായകനാണ്, മനോഹരമായി പാട്ടുകൾ പാടുകയും പാട്ടുകളെക്കുറിച്ച് ഒരുപാട് അറിവുകളും ഉള്ള ഒരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ തമ്പുരു വോയിസ്. അദ്ദേഹം വളരെക്കാലമായി ഒരുപാട് വിഷമിച്ച് ബുദ്ധിമുട്ടിയൊക്കെ രൂപപ്പെടുത്തിയെടുത്ത ഒരു മ്യൂസിക്
0: ട്രൂപ്പാണിത്.
1: അപ്പോൾ അദ്ദേഹം എന്നെ കാണുകയും നമ്മൾ സംസാരിക്കുകയും അങ്ങനെയാണ് ഞാനും ഈ ട്രൂപ്പിൻ്റെ ഭാഗമാകുന്നത്. ഒപ്പം തന്നെ കുറച്ച് വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ ഓരോ അഭിപ്രായങ്ങൾ എന്നോട് സംസാരിക്കുന്നു, പുതിയ പാട്ടുകളെക്കുറിച്ച് സംസാരിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്കത് പ്രോഗ്രാം സെറ്റ് ചെയ്യണം, എങ്ങനെ അത് ചെയ്യണം എന്നൊക്കെ എല്ലാ അഭിപ്രായങ്ങളും എന്നോട് ചോദിച്ച് നമ്മൾ ഒത്തൊരുമയോടെ ഒരു തീരുമാനമെടുത്താണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഒത്തിരി പ്രോഗ്രാമുകൾ ഞങ്ങൾ ഈ എല്ലായിടമൊക്കെ ചെയ്ത് കഴിഞ്ഞു, ട്രിവാൻഡ്രത്തും ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ക്രെഡിറ്റ് എല്ലാം പോവേണ്ടത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത് വിനോദിനാണ്.
0: തമ്പുരു വോയിസിൻ്റെ എന്താണ് യാത്ര വളരെ മനോഹരമായിട്ട് ഒരുപാട് വേദികൾ കീഴടക്കാൻ സാധിക്കട്ടെ നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ പ്രത്യേക പോക്കുവെയിലിൻ്റെ സമയം ഇവിടെ ഏതാണ്ട് അവസാനിക്കുകയാണ്. ഇനി ഒരു കോൾ കൂടെ നമുക്ക് സ്വീകരിക്കാനുള്ള സമയം തീരെയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് സുരേഷ് കുമാർ സാറിൻ്റെ മനോഹരമായ ഒരു പാട്ട് നമ്മളെ കേൾപ്പിച്ചിട്ട് ഇന്നത്തെ ഈ പോക്കുവെയിലിൽ നിന്ന് നമുക്ക് വിട പറയാമെന്ന് വിചാരിക്കുന്നു.
1: താങ്ക് യു സാർ. അപ്പോൾ നമുക്ക് ഈ മനോഹരമായിട്ടുള്ള ഭൂമിയിൽ നമുക്ക് ഈശ്വരൻ ഒരു ജന്മം തന്നു. നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ലത് ചിന്തിക്കാനും നമ്മൾ ആർക്കും ഒരു ഉപകാരം ചെയ്തില്ലെങ്കിൽ കൂടി ആരും ഉപദ്രവിക്കാതെയും നല്ല മനസ്സോടുകൂടി എല്ലാവരും നന്നായിട്ട് മുന്നോട്ട് പോവുക. നമുക്ക് എന്ത് വിധിച്ചിട്ടുണ്ടോ അത് ഈശ്വരൻ നമുക്ക് കൊണ്ടുതരും. അല്ലാണ്ട് ആരെയും നോക്കി നമ്മൾ വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ അസൂയപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല. നല്ല നല്ല പാട്ടുകൾ കേൾക്കുക, മനസ്സിനെ ശാന്തമായി വയ്ക്കുക. ക്രോധം ഒന്നിനും ഒരു പരിഹാരമല്ല. അപ്പോൾ നമുക്ക് ഈ മനോഹരമായിട്ടുള്ള ഭൂമിയിൽ ഒരു ജന്മം തന്ന ഈശ്വരനോടും നമ്മുടെ അച്ഛനും അമ്മയോടുള്ള സ്നേഹം മനസ്സിലൊതുക്കിക്കൊണ്ട് രണ്ടുപേരും ഞാൻ പാടാം.

ഹൃദ്യം സാർത്ഥകം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട ഗായകനും സ്നേഹിതനും തമ്പുരു വോയിസിൻ്റെ പ്രിയപ്പെട്ട ഗായകൻ സുരേഷ് കുമാർ സാറാണ്, ഒപ്പം മധുജൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നേരത്തെ ശാന്തശേഷിയുടെ കോൾ കട്ടായി പോയി. അവർക്ക് ഒരുപാട് വിഷമമുണ്ടാവും, കാരണം പോക്കുവയിലിൽ വിശേഷങ്ങൾ പങ്കുവെക്കുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. ചേച്ചി ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല, ചേച്ചിക്ക് വേണ്ടിയിട്ട് വളരെ മനോഹരമായ ഒരു പാട്ട് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ നിന്ന് വിട പറയുന്നു. അടുത്ത ബുധനാഴ്ച പുതിയൊരു സ്നേഹിതനും അതിഥിയുമായി വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഉത്സവപ്പറമ്പുകളെ ഉന്മാദലഹരിയിലാക്കിയ കഥകളുടെ വസന്ത നിലാവുകൾ, പാട്ടും കഥയും ഊടും പാവും നെയ്ത കാഥിക ലോകങ്ങൾ, ഗൃഹാതുരതയോടെ കേട്ടിരിക്കാൻ കഥാപ്രസംഗം ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഉലുവ ഒരു ശീലമാക്കാം. ഭക്ഷണത്തിന് രുചി നൽകാൻ മാത്രമല്ല, വിവിധ രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിനും ഉലുവ സഹായകമാണ്. അല്പം കയ്പുണ്ടെങ്കിലും ഉലുവയിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളുടെയും ധാതുക്കളുടെയും സാന്നിധ്യം അതിന്റെ പോഷകമൂല്യം ഉയർത്തി നിർത്തുന്നു. ഫൈബർ, ഇരുമ്പ്, മഗ്നീഷ്യം, മാംഗനീസ് തുടങ്ങി വിവിധയിനം ധാതുക്കളാൽ സമ്പന്നമാണ് ഉലുവ. ഉലുവയിലും ഉലുവയുടെ ഇലയിലും ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മികച്ച ഫൈബറിന്റെ സാന്നിധ്യം ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഉലുവയിൽ ആന്റി ഓക്സിഡന്റുകൾ, വിറ്റാമിൻ എ, സി തുടങ്ങിയവയും ധാരാളം അടങ്ങിയിരിക്കുന്നു. അതിനാൽ ഉലുവ കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ ഗുണം ചെയ്യും. ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിനുകളും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ചർമ്മത്തിന്റെയും തലമുടിയുടെയും ആരോഗ്യത്തിന് ഇത് പ്രധാന പങ്കുവഹിക്കുന്നു. അസിഡിറ്റി പ്രശ്നങ്ങളുള്ളവർ ഭക്ഷണത്തിന് മുൻപ് ഉലുവ കഴിക്കുന്നത് നെഞ്ചരിച്ചിലുണ്ടാകുന്നത് തടയുന്നു. ദഹന പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് വെറും വയറ്റിൽ ഉലുവ വെള്ളം കുടിക്കുന്നത് ഏറെ പ്രയോജനം ചെയ്യുന്നതായി കണ്ടുവരുന്നുണ്ട്. വെറും വയറ്റിൽ ഉലുവ വെള്ളം കുടിച്ചാലുള്ള ഗുണങ്ങൾ പലതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും നിയന്ത്രണത്തിലാക്കാനും ഉലുവയ്ക്ക് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് നിത്യേനയുള്ള ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ഉലുവ. ഉലുവ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തു വച്ചിരുന്നതിനു ശേഷം ആ വെള്ളം കുടിക്കുന്നത് ടൈപ്പ് 2 പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഗുണകരമാണ്. പതിവായി ഉലുവ വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ അകറ്റുന്നതിന് സഹായകമാണ്. പ്രത്യേകിച്ച് ഇത് രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രോട്ടീൻ, ഫൈബർ, വിറ്റമിൻ സി, നിയാസിൻ, പൊട്ടാസ്യം, ഇരുമ്പ് തുടങ്ങിയ പോഷകങ്ങളും ധാതുക്കളും അടങ്ങിയിരിക്കുന്നതിനാൽ അസിഡിറ്റി പ്രശ്നങ്ങൾ ഉള്ളവർ അതൊഴിവാക്കാൻ എല്ലാ ദിവസവും രാവിലെ 1 ടീസ്പൂൺ കുതിർത്ത ഉലുവ കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യുന്നത് ഗുണം ചെയ്യും. കൗമാരപ്രായത്തിലെ പെൺകുട്ടികളും സ്ത്രീകളും നേരിടുന്ന ആർത്തവകാലത്തെ വയറുവേദന ഒരു പരിധിവരെ കുറയ്ക്കാൻ ഉലുവ വെള്ളത്തിന് സാധിക്കും. തലമുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ 2 പോഷകങ്ങളാണ് ഇരുമ്പും പ്രോട്ടീനും. ഇവ രണ്ടും ഉലുവയിൽ അടങ്ങിയിരിക്കുന്നു. ഉലുവ വെള്ളത്തിലെ ആന്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങൾ സന്ധിവാതം, ആസ്മ തുടങ്ങിയ അവസ്ഥകൾ ലഘൂകരിക്കാൻ സഹായിക്കുന്നു. ഉലുവയിൽ കലോറി താരതമ്യേന കുറവും ഫൈബർ വലിയ അളവിലുമുള്ളതിനാൽ ഉലുവ കഴിക്കുന്നത് വിശപ്പ് നിയന്ത്രിക്കാനും അതുവഴി ശരീരഭാരം നിയന്ത്രണത്തിലാക്കാനും സഹായിക്കുന്നു. കാൽസ്യവും മഗ്നീഷ്യവും അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളുടെ ആരോഗ്യത്തിനും ഇത് ഫലപ്രദമാണ്. അടുക്കളയിൽ പാചക സമയത്ത് ഒരു രുചിക്കൂട്ടായി മാത്രം ചേർക്കുന്ന ഉലുവയുടെ മറ്റ് പോഷക ഗുണങ്ങൾ ഇതുവരെ കേട്ടല്ലോ. ആഹാരത്തിന്റെ രുചി കൂട്ടുക എന്നതിലുപരി മേന്മയും പോഷകമൂല്യവും വർദ്ധിപ്പിക്കുക എന്നതുകൂടി നിറവേറ്റുന്ന ഒരു സുപ്രധാന ഘടകമാണ് നമ്മുടെ ഉലുവ.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ. ലഹരി, പ്രത്യേകിച്ച് മദ്യം, നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് കുറെയൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാൽ മദ്യപാനം മൂലമുണ്ടാകുന്ന ഏറ്റവും അപൂർവവും എന്നാൽ ഒപ്പം വിനാശകരവുമായൊരു രോഗാവസ്ഥയായ മാർക്കിയ ഫാവ ബിഗ്നാമി രോഗത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളവർ വിരളമാണ്. തലച്ചോറിന്റെ പ്രധാന ഭാഗങ്ങൾക്കിടയിലുള്ള ആശയവിനിമയ ബന്ധം, അതായത് മസ്തിഷ്കത്തിലെ പാലം എന്ന് പറയാവുന്ന കോർപ്പസ് കലോസം തന്നെ നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഇത്. ഇത് രോഗിയെ കോമയിലേക്കോ കടുത്ത മറവി രോഗത്തിലേക്കോ അല്ലെങ്കിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ചലനങ്ങളിലേക്കോ നയിച്ചേക്കാം. ഈ രോഗത്തിന് ഈ പേര് വന്നത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇറ്റലിയിലാണ്. ചുവന്ന വീഞ്ഞ് അമിതമായി ഉപയോഗിച്ചിരുന്ന ചില ആളുകളിൽ ഈ രോഗം ആദ്യമായി കണ്ടെത്തി. ലോകത്ത് വളരെ അപൂർവമായി മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ അവസ്ഥ കടുത്ത മദ്യപാനത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ പ്രത്യാഘാതമാണ്. എന്താണ് ഈ കോർപ്പസ് കലോസം? എന്തുകൊണ്ടാണ് മദ്യം ഈ പാലത്തെ മാത്രം ലക്ഷ്യമിടുന്നത്? ഈ രോഗം ബാധിച്ച ഒരാളുടെ ജീവിതം എന്തായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കണം. മാർക്കിയ ഫാവ ബിഗ്നാമി രോഗം പ്രധാനമായും ബാധിക്കുന്നത് കോർപ്പസ് കലോസം എന്ന മസ്തിഷ്ക ഭാഗത്തെയാണ്. നമ്മുടെ തലച്ചോറിന് രണ്ട് അർദ്ധഗോളങ്ങളുണ്ട്, റൈറ്റ് ഫെമിസ്ഫിയറും ലെഫ്റ്റ് ഫെമിസ്ഫിയറും. ഈ രണ്ട് അർദ്ധഗോളങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലക്ഷക്കണക്കിന് നാഡി തന്തുക്കൾ ചേർന്ന ഒരു വലിയ ആശയവിനിമയ പാലമാണ് കോർപ്പസ് കലോസം. ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള വിവര കൈമാറ്റം നിയന്ത്രിക്കുന്നത് ഈ പാലമാണ്. ഉദാഹരണത്തിന്, വലത് കൈകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിന്റെ ഇടതുഭാഗമാണ്. ഈ വിവരങ്ങൾ ശരീരത്തെ മൊത്തത്തിൽ ഏകോപിപ്പിക്കാനായി മറ്റു ഭാഗങ്ങളിലേക്ക് കൈമാറുന്നത് കോർപ്പസ് കലോസം വഴിയാണ്. മാർക്കിയ ഫാവ ബിഗ്നാമി രോഗത്തിൽ ഈ കോർപ്പസ് കലോസം എന്ന പാലത്തിലെ നാഡീകോശങ്ങൾക്ക് നാശം സംഭവിക്കുകയോ, അതായത് ഡീജനറേഷൻ സംഭവിക്കുകയോ, അല്ലെങ്കിൽ കോശങ്ങൾ മരിച്ചു പോവുകയോ, അതായത് നെക്രോസിസ് സംഭവിക്കുകയോ ചെയ്യുന്നു. ലഹരി മൂലമുള്ള പോഷകക്കുറവ് ഈ ഭാഗത്ത് രക്തയോട്ടം കുറയ്ക്കുകയും കോശങ്ങൾ നശിക്കുകയും ചെയ്യും. ഒരു സുപ്രധാന ആശയവിനിമയ കേബിൾ മുറിഞ്ഞു പോകുന്നത് പോലെയാണ് ഇത്. മസ്തിഷ്കത്തിന്റെ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധമില്ലാതാകുമ്പോൾ തലച്ചോറ് ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറുന്നു. കോർപ്പസ് കലോസം നശിക്കുമ്പോൾ രോഗിയിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ വളരെ ഭീകരവും വിചിത്രവുമാണ്. ഇത് പ്രധാനമായും ഡിസ്കണക്ഷൻ സിൻഡ്രോം എന്നറിയപ്പെടുന്നു. അന്യകൈ സിൻഡ്രോം അഥവാ ഏലിയൻ ഹാൻഡ് സിൻഡ്രോമാണ് ഏറ്റവും വിചിത്രമായ ലക്ഷണം. രോഗിയുടെ ഒരു കൈ സ്വയം നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കും. ഉദാഹരണത്തിന്, രോഗി ഒരു കൈകൊണ്ട് ഷർട്ടിന്റെ ബട്ടൺ ഇടാൻ ശ്രമിക്കുമ്പോൾ മറ്റേ കൈ അത് അഴിച്ചു മാറ്റാൻ ശ്രമിക്കുകയോ രോഗി അറിയാതെ സ്വന്തം മുഖത്ത് അടിക്കുകയോ ചെയ്യും. രണ്ട് മസ്തിഷ്ക ഭാഗങ്ങൾ പരസ്പരം സഹകരിക്കാതെ തനിയെ പ്രവർത്തിക്കുന്നത് കാരണമാണ് ഇത്. കടുത്ത ചിന്താശേഷി നഷ്ടപ്പെടൽ അഥവാ സിവിയർ കോഗ്നിറ്റീവ് ഡിക്ലൈനാണ് അടുത്തത്. കടുത്ത മറവി, സംസാരശേഷി നഷ്ടപ്പെടുക, അതായത് ദശാസ്ത്രീയ, യുക്തിബോധം നഷ്ടമാവുക, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതിരിക്കുക എന്നിവ സംഭവിക്കും. ഇതൊരു തരം ഡിമൻഷ്യയ്ക്ക് തുല്യമാണ്. മറ്റൊരു ലക്ഷണം ശാരീരിക തളർച്ചയും കോമയുമാണ്. രോഗത്തിന്റെ തീവ്രത കൂടുമ്പോൾ ശരീരത്തിന് ഒരു വശത്ത് തളർച്ച സംഭവിക്കാം, അതായത് ഹെമി പാരസിസ്. പലപ്പോഴും രോഗം പെട്ടെന്ന് മൂർച്ഛിക്കുകയും രോഗി കോമയിലേക്ക് വഴുതി വീഴുകയും ചെയ്യാം. രോഗം രണ്ട് രൂപത്തിലുണ്ട്, അക്യൂട്ട് അതായത് പെട്ടെന്നുണ്ടാകുന്നത്, ക്രോണിക് അതായത് സാവധാനം വികസിച്ചു വരുന്നത്. ഏത് രൂപമായാലും ഇത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ശാശ്വതമായി തകർക്കുന്നു. ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഒരു മദ്യപാനിക്ക് സാധാരണയായി സംഭവിക്കുന്ന ആശയക്കുഴപ്പമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചേക്കാം. എന്നാൽ ഇത് മരണത്തിലേക്ക് നയിക്കാവുന്നൊരു ഗുരുതരമായ ന്യൂറോളജിക്കൽ എമർജൻസിയാണ്. മാർക്കിയ ഫാവ ബിഗ്നാമി രോഗത്തിന്റെ പ്രധാന കാരണം വൈറ്റമിൻ കുറവും കടുത്ത മദ്യപാനവുമാണ്. മറ്റു പല മസ്തിഷ്ക രോഗങ്ങളെയും പോലെ ഇവിടെയും മില്ലൻ പോഷകാഹാരക്കുറവും അതിലുണ്ടാകുന്ന തയാമിൻ അഥവാ വൈറ്റമിൻ B1 കുറവുമാണ്. വിട്ടുമാറാത്ത മദ്യപാനം മൂലം ശരീരത്തിന് പോഷകങ്ങൾ ലഭിക്കാതിരിക്കുക മാത്രമല്ല, കിട്ടുന്നവ ആഗിരണം ചെയ്യാനുള്ള ശേഷിയും നഷ്ടപ്പെടുന്നു. ഈ പോഷകക്കുറവ് മസ്തിഷ്കത്തിലെ വെള്ളക്കോശങ്ങൾക്ക്, അതായത് വൈറ്റ് മാറ്ററിന് നാശമുണ്ടാക്കുന്നു. അതിലൂടെ കോർപ്പസ് കലോസം നശിക്കുന്നു. രോഗിയുടെ മദ്യപാന ചരിത്രവും മുൻപ് പറഞ്ഞ വിചിത്രമായ ലക്ഷണങ്ങളും ശ്രദ്ധിക്കുകയും MRI സ്കാൻ എടുക്കുകയും ചെയ്യുന്നതിലൂടെയാണ് രോഗം തിരിച്ചറിയുന്നത്. MRI സ്കാനിൽ കോർപ്പസ് കലോസത്തിൽ സംഭവിച്ച നാശം വ്യക്തമായി കാണാൻ സാധിക്കും. രോഗം കൂടുതൽ വഷളാകുന്നത് തടയാനും അതിജീവന സാധ്യത വർദ്ധിപ്പിക്കാനും മദ്യപാനം ഉടൻ നിർത്തുക എന്നതാണ് പ്രധാനം. കടുത്ത അളവിൽ വൈറ്റമിൻ B1 അഥവാ തയാമിൻ ഇൻട്രാവീനസ് ആയി ഉടൻ നൽകുക. വെർണിക്കീസ് എൻസെഫലോപ്പതിയുടെ ചികിത്സ പോലെ പോഷകങ്ങളുടെ അളവ് പുനഃസ്ഥാപിക്കാൻ ഇത് സഹായിക്കും. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി എന്നിവ നൽകി ശേഷിക്കുന്ന ശേഷികൾ വീണ്ടെടുക്കാൻ ശ്രമിക്കാം. ദുഃഖകരമെന്ന് പറയട്ടെ, മാർക്കിയ ഫാവ ബിഗ്നാമി രോഗം ബാധിച്ചവരിൽ മരണനിരക്ക് വളരെ കൂടുതലാണ്. കൃത്യമായി പറഞ്ഞാൽ 20% മുതൽ 50% വരെ. അതിജീവിച്ചാൽ പോലും പലപ്പോഴും കടുത്ത ന്യൂറോളജിക്കൽ വൈകല്യങ്ങളോടെ, അതായത് വിട്ടുമാറാത്ത ഡിമെൻഷ്യ, സംസാരക്കുറവ് എന്നിവയോടെ ജീവിക്കേണ്ടി വരും. ഇതൊരു അപൂർവ രോഗമാണെങ്കിലും കടുത്ത ലഹരി ഉപയോഗിക്കുന്ന ആർക്കും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു സാധ്യത ഇതിന്റെ പിന്നിലുണ്ട് എന്ന് മറന്നു പോകരുത്. നമ്മുടെ ചിന്തകളെയും ചലനങ്ങളെയും സ്വയത്തെയും നിയന്ത്രിക്കുന്ന കോർപ്പസ് കലോസം എന്ന പാലം തകരുമ്പോൾ ജീവിതം തന്നെ ഒരു പരാജയപ്പെട്ട ആശയവിനിമയമായി മാറുന്നു. അതുകൊണ്ട് തന്നെ കടുത്ത മദ്യപാനമുള്ള ഒരാളിൽ പെട്ടെന്നുണ്ടാകുന്ന ആശയക്കുഴപ്പമോ വിചിത്രമായ ചലനങ്ങളോ നിസ്സാരമായി കാണരുത്. തയാമിൻ നൽകാനുള്ള ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. മാർക്കിയ ഫാവ ബിഗ്നാമി രോഗം പോലുള്ള അപൂർവവും വിനാശകരവുമായ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരേ ഒരു വഴി അതിന്റെ മൂലകാരണമായ ലഹരി ഉപയോഗം പൂർണ്ണമായി നിർത്തുക എന്നതാണ്. മദ്യപാനം ഒരു ശാരീരിക രോഗം മാത്രമല്ല, അത് മസ്തിഷ്ക കോശങ്ങളെ ശാശ്വതമായി കൊന്നുകളയുന്നൊരവസ്ഥയാണ്. ഈ തിരിച്ചറിവോടെ ജീവിതത്തിലേക്ക് തിരികെ നടക്കാനുള്ള ധീരമായ തീരുമാനമെടുക്കുക.
1: ലഹരിക്കെതിരെ അവതരണം ഗായത്രി ദേവി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: കാത്തിരുന്നു കേൾക്കാം കരുണാസായി റേഡിയോ.
1: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയർക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടല്ല ഐസ്ക്രീം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: അതിഥി ദേവോ ഭവ എന്നാണ് ഭാരതീയ സങ്കല്പം. വരുന്ന അതിഥിയെ ദേവനായി കരുതി ഉപചരിക്കുന്ന സംസ്കാരമാണ് നമ്മുടേത്. സ്നേഹത്തിന്റെ പ്രകടനവും പൂർണതയുമാണ് അതിഥി പൂജ. അതിഥി എന്ന് പറയുമ്പോൾ അതിൽ ദേവതകൾ, പിതൃക്കൾ, ബന്ധുക്കൾ എന്നിവരും പെടും. അവരെയെല്ലാം യഥാവിധി സൽക്കരിക്കണം, സന്തോഷിപ്പിക്കണം, സംതൃപ്തരാക്കണം. ഗാർഹിക ജീവിതത്തിന്റെ ധന്യതയ്ക്ക് മാറ്റുകൂട്ടുന്ന സുപ്രധാനമായ ഒരു ധർമ്മം അത്രയത്. ഗൃഹസ്ഥാശ്രമത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ വന്നു ഭവിക്കുന്നു, ഐശ്വര്യം ധാരാളം വന്നു കുമിയുന്നു. അതെല്ലാം സ്വയം അനുഭവിക്കാൻ മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്കും പകുക്കുവാനുള്ളതാണ്. പങ്കുവച്ച് അനുഭവിക്കുന്നതിലൂടെ നേടുന്നതാണ് പൂർണത. അല്ലാത്തിടത്തത് ചാരിതാർത്ഥത്തിന്റെ അപൂർണത തന്നെ. ആരൊക്കെയായിട്ടാണ് എല്ലാ സൗഭാഗ്യങ്ങളും പങ്കുവയ്ക്കേണ്ടത്? നേരത്തെ സൂചിപ്പിച്ച പിതൃക്കൾ, ദേവതകൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, വിരുന്നുകാർ എന്നിവരൊക്കെ തന്നെയാണ് അതിനർഹരാവുന്നത്. ആരായാലും നമ്മെ തേടി വരുന്ന അതിഥി ദൈവതുല്യനാണ്. അങ്ങനെയുള്ള ഒരു അതിഥി നമുക്കൊത്ത് വീടിന് പുറത്തിരിക്കുമ്പോൾ, നമ്മെ തന്നെ കാത്തിരിക്കുമ്പോൾ നമുക്ക് അകത്തിരുന്ന് ഭക്ഷണം കഴിക്കാനാവുമോ? അങ്ങനെ ചെയ്യുന്നത് ധർമ്മമാണോ? ഒരിക്കലുമില്ല. അതിഥിയെ ഒഴിവാക്കിക്കൊണ്ട് അകത്തിരുന്ന് നാം കഴിക്കുന്നത് അമൃത് തന്നെയാവട്ടെ. ആ അമൃതും വിഷത്തിന് തുല്യം. നാൾതോറും നിറഞ്ഞ മനസ്സോടെ, വിടർന്ന മുഖത്തോടെ, തെളിഞ്ഞ ചിരിയോടെ അതിഥിയെ സ്വാഗതം ചെയ്ത് പൂജിക്കുന്ന ഗൃഹത്തിൽ ഒരു നാളും ഒന്നിനും കുറവ് വരികയില്ല. അവിടെ പാഴ് വസ്തുക്കൾ പോലും പാഴാവുകയുമില്ല. ആവിധമുള്ള ഒരു ഗൃഹസ്ഥന്റെ വസതി എന്നും എപ്പോഴും സ്വയം പൂർണ്ണമായിരിക്കും. അവന്റെ സമ്പത്തും ക്ഷേമവും സന്തോഷവും സമാധാനവുമെല്ലാം അതിഥി പൂജ കൊണ്ട് കുറയുന്നില്ല, മറിച്ച് നാൾക്കുനാൾ അതെല്ലാം വർദ്ധിക്കുകയുള്ളൂ.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 29. ടൈം ട്രാവലർ ജൂലൈ 29 സഞ്ചരിക്കുന്നു. 1883 ജൂലൈ 29, ബെനിറ്റോ മുസോളിനി ഇറ്റലിക്ക് ഭീഷണിയായി ജന്മം കൊണ്ടിരിക്കുന്നു. 1958 ജൂലൈ 29, അമേരിക്കൻ ഐക്യനാടുകളുടെ ശൂന്യാകാശ ഗവേഷണത്തിനും വ്യോമയാന സാങ്കേതിക ശാസ്ത്ര വികസനത്തിനും നേതൃത്വം നൽകുന്ന നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അഥവാ നാസ രൂപീകൃതമായിരിക്കുന്നു.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശാന്തിരാഗങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗങ്ങൾ ആരംഭിക്കുന്നു. നിലാവിന്റെ നീല കമ്പളം വിരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മാനം, മൗനത്തിന്റെ ചില്ലകളിലേക്ക് പറന്നുപോകുന്ന കരിയില കുരുവികൾ, മന്ത്രനിർച്ചരി പോലെ കരമനയാറിന്റെ ഒഴുക്ക്, മഞ്ഞവെയിലിൽ സ്വർണം വിളഞ്ഞുകിടക്കുന്ന പാടങ്ങൾ, ചക്രവാളങ്ങൾക്കപ്പുറം എന്റെ സ്വപ്ന കേദാരങ്ങൾ, നിഴലുകൾ ചൂഴ്ന്ന് കീഴ്പോട്ട് മുഖം പൊത്തി നിൽക്കുന്ന അരയാലിന്റെ വേരുകൾ, സന്ധ്യാവേദികളിലൂടെ താഴേക്ക് ഊർന്നിറങ്ങുന്നു ഗ്രാമം, അതിന്റെ എല്ലാ ചാരുതകളോടെയും നിറഞ്ഞു നിൽക്കുന്ന സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗങ്ങളിൽ ഇന്നാദ്യം മുഹമ്മദ് റാഫിയുടെ അദ്വിതീയമായ ഒരു ഗാനധാരാ

ചിലന്തി സ്വർണ നൂലുകൾ നെയ്യുന്ന സായാഹ്നങ്ങളുടെ തീരഭൂമികൾ. യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ചില്ലകളിൽ മഞ്ഞുതുള്ളികൾ പ്രതിബിംബിച്ചു നിൽക്കുന്നു. സൂര്യാംശു മാഞ്ഞുപോയിട്ട് വേണം ചന്ദ്രികാംബരത്തിന് പട്ടുവിതാനിക്കാൻ. പ്രശാന്തമായ സായാഹ്നത്തിന്റെ സംഗീതധാരകൾ, സമൃദ്ധമായ മേഘമാലകളിൽ ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ചാലിച്ച് സൗര തേജസ് വിട പറയാനൊരുങ്ങുന്നു. ചക്രവാളം ചുവന്നു തുടുത്തു കഴിഞ്ഞു. മരങ്ങൾക്കും മലകൾക്കുമെല്ലാം കറുപ്പു നിറം. സന്ധ്യ കറുക്കുന്നു. കുന്നിൻപുറങ്ങളിൽ നിന്ന് കിളികളെല്ലാം പോയി കഴിഞ്ഞു. സാന്ധ്യരാഗം തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി പണ്ഡിറ്റ് ഭീംസെൻ ജോഷിയുടെ കിരണാഖരാന കേൾക്കാം.

എന്റെ ആകാശങ്ങളിൽ നക്ഷത്രങ്ങൾ പൊട്ടുപോലെ പൊടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു പാത്രവട്ടം പോലെ ചന്ദ്രബിംബം കൂവക്കുടിയിൽ വീണു കിടക്കുന്നു. കറുത്ത ചിറകുള്ള പക്ഷികൾ ഇനിയും കൂടണഞ്ഞിട്ടില്ല. ദൂരെ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ആഞ്ഞിലിമരത്തിന്റെ ചില്ലകൾ നിറയെ കാക്കകൾ കൂട്ടം കൂട്ടമായി ചേക്കേറിയിരിക്കുന്നു. അതിനപ്പുറം ആകാശം തുടുത്തു ചുവന്ന് കറുത്തിരിക്കുന്നു. കാലത്തിന്റെ നിഗൂഢമായ ഏതോ പഴയ കാലം പോലെ ചക്രവാളം, ചിത്രാങ്കിതമായ ഒരു പരവതാനി പോലെ പടിഞ്ഞാറ്. പ്രണയമോ ഭക്തിയോ അതോ ഏകാന്തതയുടെ അപാര സുന്ദരമായ അനുഭവ സമ്പന്നതയോ അറിഞ്ഞുകൂടും. ചില സൗന്ദര്യങ്ങളെ വർണ്ണിക്കുവതെങ്ങനെ? വാക്കുകൾക്കാവുമോ വർണ്ണിച്ചിടുവാൻ ഈ സമ്മോഹന സാന്ധ്യസാഗരങ്ങളെ? സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ഗിരിജാദേവി പാടുന്ന ബനാറസ് ഖരാനാ.

ഇരുൾ വീണു തുടങ്ങിയ വഴി ചെന്നു ചേരുന്നത് വായനശാലയിലേക്കാണ്. വാക്കുകൾ പൂത്തു നിൽക്കുന്നു. ചെല്ലുമ്പോൾ തിരക്ക് തീരെയില്ല. റഫറൻസ് പുസ്തകങ്ങളുടെ അരികിൽ നാരായണൻ സാർ ഇരിക്കുന്നു. ഏതോ പുതിയ നൃത്ത നാടകത്തിന്റെ രചനയ്ക്കു വേണ്ടിയുള്ള വായനയാണ്. അരണ്ട വെളിച്ചമേയുള്ളൂ വായനശാലയിൽ. പഴയ ബൾബാണ്. മിന്നാമിനുങ്ങുകൾക്ക് ഇതേക്കാൾ വെളിച്ചമുണ്ടെന്ന് സാറ് പറയും. പുസ്തകങ്ങളുടെ പഴയ മണവും അരണ്ട വെളിച്ചവും ഇരുൾ വീണു തുടങ്ങിയ വഴിത്താരകളും സമ്മോഹനമാക്കിയ ബാല്യകാലം. ശരിക്കും സാന്ധ്യചാരുത അനുഭവിച്ചറിഞ്ഞ പഴയകാലം. സാന്ധ്യരാഗങ്ങളിൽ ഇനി ഉസ്താദ് റഷീദ് ഖാൻ പാടും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: യോജന. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. പി എം സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ധി. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകളോടെ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. പരീക്ഷാ ക്രമക്കേടുകളിൽ 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും കുറ്റവാളികളുടെ സ്വത്ത് കണ്ടുകെട്ടലും ഉൾപ്പെടെ കടുത്ത ശിക്ഷകൾ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും അതിവേഗ കോടതികളും സ്ഥാപിക്കാനും ബില്ലിൽ നിർദ്ദേശമുണ്ട്. പരീക്ഷാ ക്രമക്കേടുകളിൽ അതിവേഗ

0: ിക്കാൻ അറിയിക്കില്ലെന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ ബഹുമാനിക്കണമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു.
1: I was reassured by what the future of this country did on our streets. This was not anger, this was not violence, this was not hatred, this was an expression of the future generation of this country, and I feel that all political parties must respect this expression, including my friends in the BJP. There is nothing wrong with what has happened, and every Indian should be proud.
0: ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കുന്നതിന് ഭേദഗതി ബിൽ പര്യാപ്തമല്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി വിമർശിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ രണ്ട് തവണ നിർത്തിവച്ച ലോക്സഭാ ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ ഇന്ന് പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം ദേശീയഗീതമായ വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കോടിയോ ശിക്ഷ ലഭിക്കും. ഇന്ത്യയുടെ ദേശീയ ബോധത്തോടും സാംസ്കാരിക പൈതൃകത്തോടുമുള്ള പ്രതിബദ്ധതയാണ് നിയമനിർമ്മാണം പ്രതിഫലിപ്പിക്കുന്നതെന്ന് ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു. നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ വീണ്ടും ചേരും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ കാലാവധി നീട്ടാൻ ലോക്സഭയുടെ അനുമതി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയുടെ ആദ്യ ദിവസം വരെയാണ് കാലാവധി നീട്ടിയത്. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുൻഗണനാ പദ്ധതികളുടെ നിർവഹണത്തിനും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനുമായി സെക്രട്ടറിമാരുടെ എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കും. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൌജന്യ ഓണക്കിറ്റുകൾ 10 മുതൽ 20 വരെ വിതരണം ചെയ്യുന്നതിന് പുറമെ വിപണിയിൽ അരിയുടെയും ഗോതമ്പിന്റെയും സ്റ്റോക്കും ഉറപ്പാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ വൻകിട നിക്ഷേപ പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ഉന്നതതല സംഘം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. വരും മാസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടത്തി മുൻഗണന നൽകേണ്ട പ്രധാന പദ്ധതികളുടെയും നിക്ഷേപങ്ങളുടെയും അന്തിമ പട്ടിക തയ്യാറാക്കും. കൊച്ചി മെട്രോ 2ാം ഘട്ടം, ഖര മാലിന്യ സംസ്കരണ പദ്ധതി, പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള റെസിലിയന്റ് കേരള പ്രോഗ്രാം, അണക്കെട്ടുകളുടെ പുനരധിവാസ പദ്ധതി എന്നിവയിൽ ബാങ്ക് നിലവിൽ കേരളവുമായി സഹകരിക്കുന്നുണ്ട്. റേഷൻ വിതരണത്തിനായുള്ള ഇപോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഓണക്കാലത്ത് റേഷൻ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഈ മാസം 20 നെറ്റ്വർക്ക് തകരാറിനെ തുടർന്ന് സംസ്ഥാനത്തുടനീളം റേഷൻ വിതരണം തടസ്സപ്പെടുകയും കടകൾ അടച്ചിടേണ്ടി വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മന്ത്രി ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി റോയ്സനായി തെരച്ചിൽ തുടരുന്നു. നേവിയുടെ ഹെലികോപ്റ്റർ അല്പസമയം മുൻപ് നിരീക്ഷണ പറക്കൽ നടത്തി. തെരച്ചിലിനായി കോസ്റ്റ്ഗാർഡിന്റെ സേവനവും ജില്ലാ ഭരണകൂടം തേടിയിട്ടുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തിരിക്കായുള്ള നെൽക്കതിർ സമർപ്പണം നടന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ തിരുവനന്തപുരം മേയർ വി രാജേഷും കൌൺസിലർമാരും ചേർന്നാണ് നെൽക്കതിർ സമർപ്പിച്ചത്. രാവിലെ കൊയ്തെടുത്ത നെൽക്കതിർ പുത്തിരിക്കണ്ടം മൈതാനത്ത് നിന്നും തലച്ചുമുടായി ഏന്തിയാണ് മേയറും സംഘവും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര നടയിലെത്തിയത്. ക്ഷേത്രഭാരവാഹികൾ നെൽക്കതിർ ഏറ്റുവാങ്ങി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ നാഷണൽ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ഫ്രെയിംവർക്ക് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആദ്യഘട്ട ദക്ഷിണ മേഖലാ ശില്പശാലയ്ക്ക് തുടക്കമായി. രാജ്യത്തെ സ്വയം സഹായ സംഘങ്ങളിലെയും അയൽക്കൂട്ട അംഗങ്ങളുടെയും സാമ്പത്തിക സാമൂഹിക ക്ഷേമം ലക്ഷ്യമിട്ടുള്ള കർമ്മ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനാണ് 2 ദിവസത്തെ ശില്പശാല സംഘടിപ്പിച്ചത്. കേരളത്തിലെ സാഹസിക ടൂറിസം മേഖലയെ അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന് നാളെ തുടക്കം. ചാലിപ്പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലുമായി 2 ഓഗസ്റ്റ് വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കയാക്ക്, സ്ലാലോം, ബോട്ടർക്രോസ്, ഡൗൺ റിവർ എന്നീ മത്സര വിഭാഗങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. ഇത്തവണത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ദേശീയ കയാക്കർമാരുടെ റാങ്കിംഗ് മത്സരം. നാളെ വൈകിട്ട് വിവിധ രാജ്യങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികൾ ദേശീയ അന്തർദേശീയ കയാക്കിംഗ് താരങ്ങൾ അണിനിരക്കുന്ന

0: യാത്ര നടക്കും. മന്ത്രി ടി സിദ്ദീഖ് ഫ്ളാഗ് ഓഫ് ചെയ്യും. 31-ന് രാവിലെ നടക്കുന്ന അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം സി കെ കാസിംഗ് എംഎൽഎ നിർവഹിക്കും.
1: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കണ്ണൂർ, കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9-ാം സ്ഥാനത്ത് തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ദേശീയഗീതമായ വന്ദേമാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകളോടെ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

സാന്ദ്യരാഗങ്ങൾ. ഇന്ദ്രനീലത്തിന്റെ പൂക്കൾ വീണുകിടക്കുന്ന കുളമെന്ന് തോന്നിക്കും വിധം കമുകറച്ചിറ കമനീയമായിരിക്കുന്ന സന്ധ്യകൾ. നെയ്യാമ്പലുകൾ നൂറല്ല, ആയിരമല്ല, എണ്ണിത്തീർക്കാനാവാത്ത വിധം അനന്തമായി ജലാശയങ്ങൾക്കു മുകളിൽ നിരനിരയായി പൂത്തു നിൽക്കുന്ന കാഴ്ച. പ്രണയിനികളുടെ ഹൃദയമാണ് കമുകറച്ചിറയെന്ന് അവൾ പറയും. പാറക്കെട്ടുകളിൽ നിന്നൂർന്ന കന്മദം. ചിറയ്ക്കപ്പുറം ചെറിയ കുന്നാണ്. കുന്നിൻ പുറത്താണ് ചാമുണ്ടിക്കാവ്. കാവിനു ചുറ്റും തെളിയുന്ന ചിരാതുകൾ. കടമ്പിന്റെ കൊമ്പിലിരുന്ന് ചിറയിലേക്ക് നോക്കിയാൽ കാവിലെ ചിരാതുകൾ ചിറയിൽ കത്തി നിൽക്കുന്നത് പോലെ തോന്നും. ആരോ നേർച്ചയായി ചെയ്ത ആരതി എന്ന് തോന്നിപ്പിക്കും വിധമുള്ള കാഴ്ചയുടെ അതീവ സമൃദ്ധമായ കമനീയത. ഇത്രയും സുഖദസുന്ദരമായൊരു സായാഹ്നം ലോകത്തെ എവിടെയാണ് കാണാനാവുക? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കുമാരഗന്ധർവ പാടുന്നത് കേൾക്കാം.

ഇന്ത്യ വരങ്ങൾ പുളകോദ്ഗമമായ സൗന്ദര്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഓരോ സന്ധ്യാനേരവും. ഗൃഹാതുരത എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇടനെഞ്ചിലെന്നും വിങ്ങലോട് മാത്രം ഓർക്കാൻ കഴിയുന്ന സായാഹ്നങ്ങൾ. നഗരത്തിലേക്കുള്ള വണ്ടി കയറിയതോടെ എനിക്ക് നഷ്ടപ്പെട്ടുപോയ എന്റെ ഗ്രാമത്തിന്റെ സൗരഭ്യം. സന്ധ്യ ഒരു സിന്ദൂരപ്പൊട്ടായി എന്റെ ഗ്രാമത്തിന്റെ തിരുനെറ്റിയിൽ ചുവപ്പ് ചേർത്തുവച്ചു. ചിമിഴുകളിലൂടെ ഞാൻ കണ്ട ചന്ദ്രോത്സവങ്ങൾ, നക്ഷത്രലഹരികൾ, സമൃദ്ധവും സമ്പന്നവുമായ ആ കാഴ്ചവട്ടങ്ങളിൽ ഞാൻ അലിഞ്ഞില്ലാതായ ഇന്നലകൾ, അതായിരുന്നു എന്റെ ഇതിഹാസം, അതായിരുന്നു എനിക്ക് ചരിത്രം. എന്റെ ഐതിഹ്യങ്ങളും എന്റേതായ പുരാവൃത്തങ്ങളും അതുതന്നെയായിരുന്നു. എനിക്കെന്നെ നഷ്ടപ്പെട്ടതും അവിടെ തന്നെയായിരുന്നല്ലോ. പ്രണയത്തിന്റെ പച്ച കുത്തിയ ഒരു ഡയറിക്കുറിപ്പ് പോലെ എന്റെ സന്ധ്യാവെട്ടങ്ങൾ, ഹൃദയത്തോട് ചേർത്തുവച്ച മൺവിളക്കുകൾ. മനസ്സിന്റെ ഇടനാഴികളിൽ ചിലതടഞ്ഞും ചിലത് തെളിഞ്ഞും ഇപ്പോഴുമുണ്ട്. സാന്ധ്യരാഗങ്ങളിൽ ഇനി ബീഗം അക്തർ പാടുന്നു.

ആകാശം കാണാൻ വയ്യാതായിരിക്കുന്നു. ഒടുവിലത്തെ ചൂട്ടുമണച്ച് കതിരോൻ കാലത്തിന്റെ കൂടാരത്തിനുള്ളിൽ തെല്ലിളവേൽക്കുവാനായി പോയിരിക്കുന്നു. നക്ഷത്രങ്ങൾ നിരന്നു തുടങ്ങിയിട്ടില്ല. നിഴല് ചൂഴും വഴിത്താരകളിൽ മിന്നാമിന്നുകളും പൊടിച്ചു തുടങ്ങിയിട്ടില്ല. ഇലക്ട്രിക് തൂണുകൾക്ക് താഴെ ഈയാമ്പാറ്റകൾ ഇളകിത്തുടങ്ങിയിരിക്കുന്നു. നിലാവെട്ടം കാണാൻ കൊതിച്ച് ചകോരങ്ങൾ നെയ്യാമ്പലുകൾക്ക് താഴെ പതിഞ്ഞു നിൽക്കുന്നു. സന്ധ്യ അതിന്റെ ചേതോഹരമായ വരവറിയിച്ചു കഴിഞ്ഞു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം സവായ് ഗന്ധർവയുടെ ആലാപനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പകലിന്റെ പ്രതാപം ഒടുങ്ങി പോക്കുവയിലേക്ക് മായുമ്പോഴും കഴിഞ്ഞുപോയ നല്ല നിമിഷങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ സായാഹ്നവും. സായാഹ്നം സമൃദ്ധമാണ്. നമ്മളെപ്പോഴും പറയും ഓരോ പ്രഭാതവും ഉന്മേഷദായകമാണ്. പക്ഷേ ഓർത്തു നോക്കിക്കേ, ഓരോ പോക്കുവയിൽ നേരവും എത്രമേൽ സമൃദ്ധമാണ്. ഒരു ചായയും സല്ലാപവും ഇത്തിരി പാട്ടുകളും കുറച്ച് സൗഹൃദവും ചേർന്നാൽ ഓരോ വൈകുന്നേരവും എത്രമാത്രം ഹൃദ്യമായി തീരും. ഇപ്പോ ഓരോരോ ജോലികൾ ചെയ്ത് ഒരല്പ ഇടവേളയ്ക്ക് വേണ്ടിയിട്ടിരിക്കുമ്പോൾ ചില വിളികൾ, ചില പാട്ടുകൾ, ചില സൗഹൃദ സംഭാഷണങ്ങൾ ഒക്കെ മനുഷ്യനെ വല്ലാതെ സന്തോഷിപ്പിക്കും, ഹൃദ്യമാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കൽ കൂടി പ്രിയ ശ്രോതാക്കൾക്ക് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെയും പോലെ ഇന്നും ആരാണ് പ്രത്യേക അതിഥി, സ്നേഹിതൻ അല്ലെങ്കിൽ സ്നേഹിത എന്ന് ചോദിച്ചുകൊണ്ട് പലരും മെസ്സേജ് അയക്കുകയുണ്ടായി, വിളിക്കുക പോലും ഉണ്ടായി. അതൊക്കെ അതിൻ്റെതായ ഒരു സസ്പെൻസാണ് എന്നറിയാം. വിളിക്കുന്നവർക്കും മെസ്സേജ് അയക്കുന്നവർക്കും ഒക്കെ അറിയാം. എങ്കിലും അതൊരു സ്നേഹ സൗഹൃദമല്ലേ? അതുകൊണ്ട് വിളിക്കാം, ചോദിക്കാം. പക്ഷേ ആ സസ്പെൻസ് 3 മണിക്ക് മാത്രമേ നമ്മൾ പുറത്തു വിടുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് പ്രത്യേക പോക്കുവെയിലിൽ നമ്മളോടൊപ്പമുള്ളത്, സാധാരണ നമ്മൾ ഒരു സിനിമയിലൊക്കെ നമ്മൾ കേട്ട് പരിചയമുണ്ട്, കാക്കിക്കുള്ളിലും കലാകാരനുണ്ട് എന്നാണ്. ഇത് 2 കാക്കികൾ അണിഞ്ഞ, അതിൽ നിന്ന് വിരമിച്ച് നമ്മളോടൊപ്പം ചേരുന്ന ഒരു സുഹൃത്താണ് അല്ലെങ്കിൽ ഒരു സ്നേഹിതനാണ് നമ്മളോടൊപ്പം ഉള്ളത്. എക്സ് ആർമിയും എക്സ് പോലീസും ആയ സുരേഷ് കുമാർ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം ഒരു ഗായകനാണ്. തമ്പുരു ഓയിസ്, വെള്ളനാടിലെ തമ്പുരു ഓയിസിൽ പ്രവർത്തിക്കുന്ന, നന്നായിട്ട് പാട്ടിനെ സ്നേഹിക്കുന്ന, നന്നായിട്ട് പാട്ട് പാടുന്ന അനുഗ്രഹീതനായ ഒരു കലാകാരനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എന്നത് പ്രത്യേക പോക്കുവെയിലിനെ പ്രത്യേകമാക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയ ശ്രോതാക്കളെ, സുരേഷ് കുമാർ സാറിനെ വിളിക്കാം, പാട്ടുകളൊക്കെ ചോദിക്കാം, പാട്ടുകൾ അദ്ദേഹത്തെ കൊണ്ട് നമുക്ക് പാടിപ്പിക്കാം, കേൾക്കാം, ആസ്വദിക്കാം. വർത്തമാനവും സല്ലാപവും ചായയും പാട്ടും ഒക്കെയായി ഈ പോക്കുവയിൽ നേരം വളരെ ഹൃദ്യമാകട്ടെ, സമ്പൽ സമൃദ്ധമാകട്ടെ, സമ്പുഷ്ടമാകട്ടെ. ഒരു ശ്രോതാവ് ഇപ്പോ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
2: കണ്ണാമ്പള്ളി രവിയാണ്.
1: വളരെ സന്തോഷം
2: സാറേ. സുരേഷ് കുമാർ സാറിനും സാറിനും എന്റെ ഹൃദ്യമായ ഒരു നമസ്കാരം.
1: നമസ്കാരം.
2: സുരേഷ് സാറിനെ പറ്റി എനിക്ക് 2 വാക്ക് പ്രത്യേകം പറയാനുണ്ട്.
1: പറഞ്ഞോളൂ.
2: എന്റെ അടുത്തൊരു സുഹൃത്തും നല്ലൊരു പാട്ടുകാരനും ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഒരു, ഞാൻ കാലൊടിഞ്ഞു കിടന്ന സമയത്ത് എനിക്ക്, ഞാൻ പുള്ളിയരടുത്തൊരു 50,000 രൂപ ചോദിച്ചു. അത് എനിക്ക് ഒരു അവസരം കിട്ടിയാണ് ഇപ്പൊ പറയാനായിട്ട്. പുള്ളി ഒന്നും പറഞ്ഞില്ല, ഒരു അവധി പറഞ്ഞു. ഈ അവധിക്ക് മുന്നോടിയായിട്ട് പുള്ളിയുടെ അളിയനുമായിട്ട് എന്റെ കയ്യിൽ 50,000 രൂപ ഊരിയിട്ട് നോട്ട് എന്റെ കയ്യിൽ കൊണ്ടുതന്നു.
1: എനിക്കും ചോദിക്കാൻ അവസരമായി.
2: തന്നിട്ട് എന്റെ അടുത്ത് ഒറ്റ വാക്ക് പറഞ്ഞു, രവി നമ്മള് 3 പേരും അല്ലാതെ വേറൊരു കുഞ്ഞുങ്ങൾ അറിയരുത്, പലിശ തരണ്ട എന്ന് പറഞ്ഞു. ഞാൻ തരാമെന്നും പറഞ്ഞു. ഈ അവധിക്ക് മുന്നോടിയായിട്ട് 15 ദിവസത്തിന് മുമ്പ് ഈ പുള്ളിയെ അന്വേഷിച്ചു പോയി. ഞാൻ അവിടത്തൊന്നും കണ്ടില്ല. പിന്നെ ഞാൻ വിളിച്ചവൻ പറഞ്ഞ് കടയിൽ വരാമെന്ന് പറഞ്ഞു. 15 ദിവസത്തിന് മുന്നോടിയായിട്ട് പുള്ളിക്ക് പൈസയും കൊടുത്തു. അങ്ങനെ ഒരു നല്ല ഒരു മനസ്സിന്റെ ഉടമയാണ്.
1: പലിശ ബാക്കിയുണ്ട്. എന്തായാലും ആ സ്നേഹം, ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അതിന്റെ ആത്മസംതൃപ്തി പൂർണ്ണമാവുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തോട് സംസാരിക്കാം.
2: സാറേ സുഖം, സുഖമാണല്ലോ.
3: ആ രവി, സുഖമാണ്, സുഖമാണ്.
2: പിന്നെ എനിക്ക് തുടക്കത്തില് നമുക്ക് സംസാരിക്കാം, എന്നിട്ട് നല്ലൊരു പാട്ട് പാടി കേൾപ്പിച്ചേരണം.
1: അല്ലാതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ?
2: ആ വിടില്ല. കാരണം നമ്മളെ ഈ ഒരു കഴിഞ്ഞ ഓണത്തിനാണെന്ന് തോന്നുന്നു, നമ്മളെ ഇവിടെ സ്റ്റേജിൽ പാടി കലക്കി പൊളിച്ചു പോയ ആളാണ് സാറേ. പിന്നെ എന്തുകൊണ്ട് വിശേഷം?
3: വിശേഷം സുഖമായിട്ട് പോകുന്നു രവി. നിങ്ങളെ പ്രാർത്ഥനയും വെള്ളനാട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് സുഖമായിട്ട് പോകുന്നു.
2: സത്യമാണ്, എനിക്ക് നല്ലതുപോലെ അറിയാം, നല്ലതുപോലെ അറിയാം.
1: ഇന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? സുരേഷ് സാറായിരിക്കുന്ന നമ്മുടെ സ്നേഹിതൻ എന്ന് എന്തെങ്കിലും?
2: ഇല്ല.
1: അതുകൊണ്ടാണ് ഓരോരുത്തർ ചോദിക്കുന്നത് ഞാൻ എവിടുന്ന് തപ്പിക്കൊണ്ടുവരുന്നു.
2: അപ്പൊ ഞാൻ വിളിച്ചത് തെറ്റില്ല, കറക്റ്റ് ആയിരുന്നു, നമ്മളെ സുഹൃത്തായിരുന്നു.
1: അതെ,
2: അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും വിളിക്കണമെന്ന് പറഞ്ഞ പാട്ട് ഒരു പാട്ട് എഴുതി വെച്ചിട്ട് ഇരുന്നതാണ്. അപ്പോഴേ എനിക്ക് സമയം കിട്ടിയില്ല, വിളിച്ചില്ല. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് വിളിച്ചു, കോള് കിട്ടി. അത് എന്റെ സുഹൃത്തായതിൽ അതിയായ സന്തോഷമാണ്.
3: വളരെ സന്തോഷം, വളരെ സന്തോഷം, വളരെ സന്തോഷം.
2: അതെ, എനിക്ക് ഇന്നിനി കൂടുതലൊന്നും പറയാനില്ല. എനിക്കൊരു പാട്ട് രമണനില്ലേ, അല്ല അതിനു മുന്നോടിയായിട്ട് എനിക്ക് സാറിന്റെ ഒരു പാട്ട് കേട്ടേ പറ്റൂ.
3: ശരി ശരി. അപ്പോ ഇന്ന് നമുക്ക് നമ്മുടെ വെള്ളനാടിന്റെ അഭിമാനം ഒരുപാട് ഉയർത്തിയ നമ്മുടെ വെള്ളനാട് നാരായണൻ സാറിന്റെ ഒരു പാട്ടോടുകൂടി തന്നെ നമുക്ക് തുടങ്ങാം. പൗരുഷം എന്നുള്ള സിനിമയാണ്, 1983 റിലീസായതാണ്. അതിൽ ദാസേട്ടനും നമ്മുടെ ജാനകിയമ്മയും കൂടെ പാടിയ പാട്ടാണ്. അതിന്റെ നാല് വരി പാടാം.

0: മതപര സ്വപ്നങ്ങൾ.
1: അടിപൊളി അടിപൊളി
0: പാട്ട് കൊള്ളാലോ,
1: അടിപൊളി.
0: എങ്ങനെ നമ്മളെ വിളനാട് നാരായണൻ സാറെ എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ അതിന്റെ?
1: അതെ അതെ,
0: അതിന്റെ സംഗീത ഏറ്റവും സാറാണ് കൊടുത്തത്. അദ്ദേഹം വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ്. ഇവരെ കോമ്പിനേഷൻ ഒരുപാട് ഗാനങ്ങളിൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കേൾക്കാൻ പറ്റും.
2: എല്ലാവരും എപ്പോഴും മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ, ഒരു സംശയമില്ല, അത് ഗംഭീരമാണ്.
1: ഈ പാട്ട് ഉറയക്കോട്ടെന്ന് വിളിക്കും, പക്ഷെ അവര് വിളിച്ചാൽ എന്നും ഈ പാട്ട് കേൾക്കും.
2: അതെ അതെ. അപ്പം ഈ നാരായണസാറിന്റെ ഈ പാട്ട് എന്ന് പറഞ്ഞ വല്ലാത്തൊരു ഭാവതലമുള്ള ഒരു പാട്ടാണ്.
1: അതെ,
2: രാത്രിയൊക്കെ ഇരുന്ന് കേട്ടാൽ ഹൃദയത്തിൽ തൊടുന്നതുപോലെ തോന്നുന്ന അതിഗംഭീരമായ ഒരു പാട്ടാണ് ഇനിയും ഇതൽ ചൂടി. അത് സുരേഷ് സാർ പാടിയത് ഇങ്ങനെ ലയിച്ചിരിക്കാൻ പറ്റിയെന്നുള്ളതാണ് അല്ലേ?
1: നല്ല നല്ല പാട്ടായിരുന്നു. പിന്നെ എനിക്കിന്ന് രമണനില്ല കാനനച്ചോലയിലാടുമേക്കാന്നുള്ളൊരു പാട്ട്.
0: ആ ശരി ശരി രവി, ആ പാട്ട് രവിക്ക് വേണ്ടിയൂടെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ
1: ശരി ശരി. ഓക്കെ,
2: അപ്പൊ വിളിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക് പോകാം.
1: സാറേ നമസ്കാരം, ഒരിക്കൽ കൂടെ
0: നമസ്കാരം, വീണ്ടും നമസ്കാരം
1: രണ്ടുപേർക്കും.
2: ശരി ശരി ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മുടെ പ്രിയ അതിഥിയായി, പ്രിയ സ്നേഹിതനായി നമ്മളോടൊപ്പമുള്ളത് തമ്പുരു ഓയിസിന്റെ പ്രിയ ഗായകൻ സുരേഷ് കുമാർ സാറാണ്. അദ്ദേഹം ആർമിയിൽ നിന്നും പോലീസിൽ നിന്നും വിരമിച്ച് കലാരംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തെ പോലെ ഒരു മികച്ച ഗായകൻ ഇന്ന് ഈ പോക്കുവയിൽ നേരത്തിരിക്കുമ്പോൾ പോക്കുവയിൽ ധന്യമാകുന്നു. കരുണാസായി റേഡിയോയുടെ സ്റ്റുഡിയോയും ധന്യമാകുന്നു. ശ്രോതാക്കളെ, സൗഹൃദപൂർവ്വം അദ്ദേഹത്തോട് സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം, പാട്ടുകൾ പാടാം, കേൾക്കാം, സല്ലപിക്കാം. ഇപ്പോ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
1: നമസ്കാരം.
0: നല്ല നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള സുരേഷ് സാറാണ് സംസാരിക്കാൻ. നമസ്കാരം പറഞ്ഞ സാറിനോട് നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
2: എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: കുറുഞ്ചിലകുളത്താണ്.
2: എന്ത് ചെയ്യുന്നു? പാട്ടൊക്കെ ഒരുപാട് കേൾക്കാറുണ്ടോ? പാട്ടൊക്കെ ഒരുപാട് കേൾക്കാറുണ്ടോ? സന്തോഷം, വളരെ സന്തോഷം. പിന്നെ പറയൂ, വിശേഷങ്ങൾ പറയൂ.
1: വിശേഷങ്ങൾ അങ്ങനെ പോണു. മകളുണ്ട്.
2: അതെ,
1: നമ്മള് സന്തോഷമായിട്ട് ജീവിച്ചു പോണം.
2: ശരി ശരി, അങ്ങനെ എന്നെ ജീവിച്ചു പോട്ടെ. ഏത് പാട്ടാണ് വേണ്ടത്? ധനുമാസക്കാറ്റ്. രാമൻകുട്ടി സാർ എഴുതിയ പാട്ടാണ് ധനുമാസക്കാറ്റ്. വായോ വായോ, അതല്ലേ? ശരി ശരി. പാട്ട് പാടുവോ? പാടുവെങ്കിൽ രണ്ടുപേരും പാടിത്തരാവോ? ശരി, അപ്പോ പാട്ട് ഉടനെ തന്നെ വെച്ചുതരാം. ഓക്കെ.
0: സുരേഷ് സാറിന്റെ പാട്ട് കേൾക്കണ്ടേ? സുരേഷ് സാറിന്റെ പാട്ട് കേൾക്കണ്ടേ? നേരത്തെ കേട്ടില്ലേ? അപ്പൊ ചോദിക്കണം, ചോദിച്ചാലേ പാടൂ. അതെ അതെ.
2: അപ്പോ നാല് വരി ഞാൻ പാടിത്തരാം. ഓക്കെ. നിഴലാട്ടം എന്ന ചിത്രത്തിലുള്ള ഗാനമാണ്. ഇതിന്റെ ഈ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമ്മുടെ കൊടുംക്രൂരനായ വില്ലൻ ജോസ് പ്രകാശ് സാർ അദ്ദേഹം പാടി അഭിനയിച്ച ഒരു ഗാനമാണ്. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ

0: സ്വർഗത്തിന്റെ പുത്രേ, നവരാത്രിയെ ചേർത്ത് പിടിച്ച് വയലാർ രാമവർമ്മ സാർ എഴുതി, ദേവരാജൻ മാഷിന്റെ സംഗീതമാണ്.
1: ഈ പടം കണ്ടിട്ടുണ്ട്?
0: കണ്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പാട്ട് കൊള്ളോ?
1: നല്ല പാട്ട്.
0: ആ ശരി ശരി.
1: പിന്നെ രണ്ട് സാർമാരുണ്ട്.
0: നമസ്കാരം. നമസ്കാരം. ശരി,
2: അപ്പോ മറ്റേ പാട്ടിലോട്ട് പോവുമോ? ചോദിച്ച പാട്ട് ധനുമാസക്കാറ്റ് എന്ന പാട്ടിലോട്ട് പോവോ? നേരത്തെ സുരേഷ് സാർ പറഞ്ഞതുപോലെ ചുനക്കര രാമൻകുട്ടി എഴുതി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്യാം സംവിധാനം ചെയ്ത്, കെ ജെ യേശുദാസ് മുത്തോട് മുത്ത് എന്ന ചലച്ചിത്രത്തിന് വേണ്ടി പാടിയ പാട്ടാണെന്നാണ് ഒരു ഓർമ്മ. കണ്ടിട്ടുണ്ട്. അതെ, അതിഗംഭീരമായ നല്ല പാട്ടാണ്. അപ്പൊ നമുക്ക് ആ പാട്ടിലോട്ട് പോവാം. സാറിനോട് ഒന്നുകൂടെ നമസ്കാരം പറഞ്ഞാൽ നമുക്ക് പാട്ടിലോട്ട് പോവാം.
0: നമസ്കാരം. നമസ്കാരം. നമസ്കാരം. ഉടനെ തന്നെ
1: നമസ്കാരം.
0: നമസ്കാരം.
2: അപ്പൊ പാട്ട് കേൾക്കാം.
1: ശരി.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. യുവജനക്ഷേമത്തിനുള്ള പ്രതിബദ്ധതയുടെ തുടർച്ചയാണ് പൊതുപരീക്ഷാ ഭേദഗതി ബില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ലഹരി ഉപയോഗത്തിനെതിരായുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഞായറാഴ്ച തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കൽക്കരിപ്പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേരളത്തിൽ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാരുടെ സ്വത്ത് വകകൾ കണ്ടെത്താനും വ്യവസ്ഥയുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബില്ലിൽ പറയുന്നു. യുവജനക്ഷേമത്തിനുള്ള പ്രതിബദ്ധതയുടെ തുടർച്ചയാണ് ബില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ പറഞ്ഞു.
1: സൂയിസൈഡ് Rate of suicide related to paper leakage also has reduced over the last few years.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആശങ്കകളാണെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ മാനിക്കണമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു.
2: I'd like to say that I was reassured by what the future of this country did on our streets. This was not anger, this was not violence, this was not hatred, this was an expression of the youth of this country, of the future generation of this country, and I feel that all political parties must respect this expression.
0: ബിൽ ശബ്ദവോട്ടോടെ പാസാക്കിയ ശേഷം ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി പാർട്ടിയുടെ സമിതിയുടെ കാലാവധി നീട്ടി ലോക്സഭ. ശീതകാല സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയുടെ ആദ്യ ദിവസം വരെയാണ് കാലാവധി നീട്ടിയത്. പി പി ചൌധരിയാണ് സമിതി ചെയർമാൻ. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയോ ശിക്ഷ ലഭിക്കും. രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലഹരി ഉപയോഗത്തിനെതിരെ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, കായിക മത്സരങ്ങൾ, വാക്കത്തോണുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൽക്കരിപ്പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ച സമൻസും കോടതി റദ്ദാക്കി. കേസ് അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള സിബിഐയുടെ റിപ്പോർട്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിക്കുകയായിരുന്നു. കേസ് അവസാനിപ്പിച്ചതായി പരമോന്നത കോടതി അറിയിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര കടുവ ദിനാഘോഷത്തോടനുബന്ധിച്ച് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ കടുവകളുടെയും കടുവ സങ്കേതങ്ങളുടെയും എണ്ണത്തിൽ ശ്രദ്ധേയ വർധനയുണ്ടായതായി അദ്ദേഹം പറഞ്ഞു. അസമിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ദുരിതാശ്വാസം, പുനരധിവാസം എന്നിവയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. കേരളത്തിലെ വൻകിട നിക്ഷേപ പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ഉന്നതതല സംഘം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി ബി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കൊച്ചി മെട്രോ രണ്ടാംഘട്ടം, ഖരമാലിന്യ സംസ്കരണ പദ്ധതി, പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള റിസിലിയൻ കേരള പ്രോഗ്രാം, അണക്കെട്ടുകളുടെ പുനരധിവാസ പദ്ധതി എന്നിവയിൽ ബാങ്ക് നിലവിൽ കേരളവുമായി സഹകരിക്കുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് മച്ചിലിപട്ടണം വിജയകരമായി നീറ്റിലിറക്കി. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നടന്ന ചടങ്ങിൽ നാവികസേന വൈസ് അഡ്മിറലിന്റെ പത്നി ഗുൽരൂഖ് ആനന്ദ് കപ്പലിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. 78 മീറ്റർ നീളവും ഏകദേശം 900 ടൺ ഭാരവുമുള്ള കപ്പലിൽ മണിക്കൂറിൽ 25 നോട്ടിക്കൽ മൈൽ വരെ വേഗത്തിൽ സഞ്ചരിക്കാനാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിൽ ഓറഞ്ച് ജാഗ്രത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നതിലെ സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മുൻഗണനാ പദ്ധതികളുടെ നിർവഹണത്തിനും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനുമായി സെക്രട്ടറിമാരുടെ എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ അറിയിച്ചു. വിവിധ ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതിയെ തുരത്താൻ യുവജനതയെ സജ്ജരാക്കിക്കൊണ്ട് വിജിലൻസ് വകുപ്പും വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്ന് നടപ്പിലാക്കുന്ന പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. അഴിമതി സംബന്ധമായ വിവരങ്ങൾ 1064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. തിരുവനന്തപുരം വലിയമല IISTയുടെ 14th ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നാളെ മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. മേഖലയിലെ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ആവശ്യപ്പെട്ടു.
4: Middle East, which is West Asia, is a region of immense importance to India. India's trade and energy supply chains are strongly linked to this region. With bilateral annual trade of around $180 billion, accumulative foreign direct investment of over $31 billion, and remittances of more than $52 billion from GCC alone, around 10 million Indians live and work in the Gulf region. Their safety and well-being are a key priority for us.
0: Commonwealth Games,

0: പൊതുപരീക്ഷ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. യുവജനക്ഷേമത്തിനുള്ള പ്രതിബദ്ധതയുടെ തുടർച്ചയാണ് പൊതുപരീക്ഷാ ഭേദഗതി ബില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഞായറാഴ്ച തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കൽക്കരിപ്പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേരളത്തിൽ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്താം. എത്ര മനോഹരമായിട്ടാണ് ഗാനങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അതിനേക്കാൾ ഹൃദ്യമായി മറ്റെന്താണുള്ളത്? സംഗീതത്തിന് മനസ്സിനെ തലോടി ഉണർത്താൻ സാധിക്കുന്നതേക്കാൾ, അതുപോലെ തന്നെ സംഗീതത്തിന് മനസ്സിനെ തലോടി ഉറക്കാൻ സാധിക്കുന്നതിനേക്കാൾ മറ്റേത് കലയ്ക്കാണ് സാധിക്കുക എന്ന് നമ്മൾ ചോദിച്ചു പോകും. അത്രമാത്രം ഹൃദ്യമായിട്ടാണ് ഇങ്ങനെ ഓരോരോ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവെയിലിൽ നമ്മളിന്ന് തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് അനുഗ്രഹീത ഗായകൻ കലാകാരനായ സുരേഷ് കുമാർ സാറാണ്. തമ്പുരു വോയിസിന്റെ പ്രധാന ഗായകൻ, എക്സ് ആർമിയാണ്, എക്സ് പോലീസാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. വളരെയേറെ കലയെ സ്നേഹിക്കുന്ന ഒരു കലാകാരൻ സ്റ്റുഡിയോയിലിരിക്കുമ്പോൾ ഈ സ്റ്റുഡിയോ സാർത്ഥകമാകുന്നു, പോക്കുവെയിലും അർത്ഥപൂർണമാകുന്നു. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
3: ഹലോ
4: ഹലോ, നമസ്കാരം.
3: ആ, രണ്ട് സാറന്മാർക്കും നമസ്കാരം.
4: വളരെ നമസ്കാരം.
3: ഞാൻ കഴിക്കോട് പുതുക്കൂരിയിൽ നിന്ന് ഞാനാണ് സംസാരിക്കുന്നത്. ഞാൻ കൂടെ കൂടെയൊക്കെ സാറിനെ വിളിക്കാറുണ്ട്, പിന്നെ സാറിന്റെ പരിപാടികളും കേൾക്കാനുണ്ട്.
4: വളരെ സന്തോഷം.
3: സാറിന്റെ ഈ സുഗമി രാത്രി എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട് രാത്രി, അതെല്ലാ ദിവസവും ഞാൻ കേൾക്കും. അത് ഏത് കേട്ടില്ലെങ്കിലും അത് ഞാൻ കേൾക്കും.
4: കേട്ടിട്ടേ ഉറങ്ങാവൂ.
3: അതെ, അത് ഞാൻ സാറിനെ ഒരു സാറിന്റെ ഒരു കാര്യം ചോദിക്കാനാണ് ഇപ്പൊ മെയിൻ ആയിട്ട് വിളിച്ചത്.
4: അയ്യോ,
3: മധുര സാറിന്റെ അടുത്താണ് ചോദിക്കുന്നത്. ഈ മൂലഭദ്ര എന്നൊരു ഭാഷ ഉണ്ടെന്ന് സാർ ഇന്നലെ
4: പറഞ്ഞു.
3: പറഞ്ഞു ആ ഭാഷയും സാറ് പറഞ്ഞു.
4: അതെ,
3: അത് സാധാരണ പിന്നെ ഈ പോകുന്ന പല പരിപാടിയിലൊക്കെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഈ രാത്രി 10 മണിക്ക് ചേരാകുമ്പോ ആളുകളെ കിടന്ന് ഉറങ്ങണ സമയത്ത് അതൊക്കെ ഞങ്ങളെ പോലെയുള്ളവരൊക്കെ കേൾക്കുള്ളൂ, എല്ലാവരും കേൾക്കൂല.
4: അപ്പൊ അത് വേറെ സമയം കൂടെ നമ്മൾ കേൾപ്പിക്കണം.
3: വേണ്ട, അങ്ങനെയല്ല. ഇനിയിപ്പോ എന്തരാ മൂലഭദ്ര ഭാഷ ഒന്ന് ഞങ്ങളെ ഒന്ന് മറ്റുള്ള സ്വാതാക്കളെയൊക്കെ ഒന്ന് കേൾപ്പിച്ചിട്ട് അതിന്റെ അർത്ഥം കൂടെ ഒന്ന് പറഞ്ഞു തന്നാ കൊള്ളാം.
4: ഒറ്റ ശ്വാസത്തിൽ പറയാം, മൂലഭദ്രി ഭാഷ എന്ന് പറയുന്നത് മലയാളത്തിൽ നിലനിന്നിരുന്ന ഒരു കോഡ് ഭാഷയാണ്, രഹസ്യ ഭാഷയാണ് മൂലഭദ്രി ഭാഷ. പണ്ട് രാജാക്കന്മാരുടെ ഇടയിലായിരുന്നു അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞിരിക്കുന്നത് സി വി രാമൻപിള്ളയുടെ ചരിത്രാഖ്യായികളായ ധർമ്മരാജ, മാർത്താണ്ഡവർമ്മ എന്നീ നോവലുകളിലാണ്. അത് ശരിക്കും പറഞ്ഞാൽ മലയാളമാണ്, പക്ഷെ മലയാളത്തിന്റെ ഒരു കോഡ് ഭാഷയാണ്. അതിനൊരു അക്ഷരമാല ചരിതമൊക്കെ തന്നെ ഉണ്ട്, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ കാര്യമായ ഒരു പരിധി വരെ ഇതിലേക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് പഠിച്ചു നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. അഗോ ഖഗോ ഞണൽ ചൈവ തപോ മനോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്റെ ശ്ലോകം ആരംഭിക്കുന്നത്. അതൊക്കെ നമുക്ക് ഈ പോക്കുവയിൽ പാടാണ്. ഇപ്പൊ ജയൻ എന്നല്ലേ പറഞ്ഞേ, മൂലഭദ്രയിൽ പറയുമ്പോൾ സജലെന്നാവും. ആ, അതാണ് എന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ടബിവിനോ എന്ന് ചോദിച്ചാൽ ചതിക്കുമോ എന്നാണ്. അതെ, ചതിക്കുമോ എന്നാണ്. ലൂളി അഞ്ഞം എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കണം എന്നാണ്. അപ്പൊ അത് വേറൊരു ദിവസം അതിന്റെ പാഠം നമുക്ക് നടത്താം, ഓരോ അക്ഷരം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ. ഇന്നിപ്പോ നമ്മുടെ പാട്ടും വർത്തമാനവും സല്ലാപവുമാണ്. എന്തായാലും അത് വളരെ നന്നായി കേൾക്കുന്നുണ്ടെന്നും ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അങ്ങനെ ഒരു ഭാഷയൊക്കെ ഇപ്പൊ ഇന്നലെ കേട്ടിട്ട് ഇന്നൊക്കെ ചോദിക്കാൻ തോന്നിയതിൽ വലിയ സന്തോഷം. അത്രയും ഹൃദ്യമായി അത് കേൾക്കുന്നത് കൊണ്ടാണല്ലോ ഇന്ന് നമ്മളോടൊപ്പം പ്രിയ സ്നേഹിതനായിട്ടുള്ളത് ഗായകനായ തമ്പുരു ഒയസിന്റെ പ്രിയ ഗായകനായ സുരേഷ് കുമാർ സാറാണ്. സാറിനോട് സംസാരിക്കാം.
3: നമസ്കാരം സാർ.

0: ആ ജി സാർ, നമസ്കാരം നമസ്കാരം.
1: ഞാനെന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു ലോട്ടറി കച്ചവടക്കാരനാണ്.
0: അയ്യോ, ചെറിയ ലോട്ടറി അങ്ങനെയല്ല, ഒരു തൊഴിലും ചെറുതല്ല, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള മാന്യതകളുണ്ട്, എല്ലാത്തിനും അതിൻ്റെ മഹത്വങ്ങളുണ്ട്. ഒന്നും
1: പറഞ്ഞു ഈ പരിപാടികളെന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ അഭിപ്രായം അനുസരിച്ചാണ് പറയണമെന്നുണ്ടെങ്കിൽ, ഈ കന്നാസായിയില് നമുക്ക് കേൾക്കുന്നതിൽ പോലെ ഒരു ചാനലിൽ വരെ ഞാൻ കേട്ടില്ല. എനിക്ക് ഞാൻ ഒരുപാട് ചാനലിലൊക്കെ കൊച്ചു പ്രായത്തിലേക്ക് നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്, എങ്കിലും കന്നാസായി കിട്ടുന്ന കാര്യങ്ങളൊന്നും ഒരു ചാനലിൽ ഇന്നുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
0: അതെ, അതേ അഭിപ്രായക്കാരനാണ് ഞാനും. താങ്കളുടെ അതേ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. ശരിക്കും പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്.
1: ഈ കരുണാസായി കിട്ടുന്ന ഓരോ കാര്യങ്ങളും ഓരോന്നും മനസ്സിൽ മനുഷ്യനെ മനസ്സിലാക്കി മുമ്പോട്ട് പോകത്തക്ക കാര്യങ്ങളാണ് പറയുന്നത്.
0: അത് മധുജ സാറിന്റെ പ്രഭാഷണങ്ങളും ബാക്കിയുള്ള ഇതൊക്കെ കണ്ടിട്ടില്ലേ, അദ്ദേഹത്തിന്റെ സ്പീച്ച് കേൾക്കാൻ വേണ്ടി തന്നെ ഒരു വളരെ ഫാൻസൊക്കെ ഉള്ള ഒരു ആളാണ് വിള്ളനാടിനെ സംബന്ധിച്ചിടത്ത്. വിള്ളനല്ല, ട്രിവാൻഡ്രത്തും അതുപോലെ തന്നെ. ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവത്താവും.
1: സാറേ, കരുണാസായിയെ പറ്റി കറക്റ്റായിട്ട് പറയണമെങ്കിൽ കമ്പക്കെട്ട് പോലെയാണ്.
0: അതെ അതെ അതെ,
1: കാലത്ത് ആദ്യം തുടങ്ങുന്നത് പൂച്ചി അതും ഒക്കെ ആയിരിക്കും ആദ്യം തുടങ്ങുന്നത്. ലാസ്റ്റിലെ ഒരു മാലപ്പഴക്കം പൊട്ടതുകൊണ്ട് അതാണ് ശുഭമായി രാത്രി സകല എണ്ണത്തിലെ അഴിച്ചിട്ട്. അത് ഓരോ ദിവസം ഓരോ സബ്ജക്റ്റാണ്. അത് ഒരു മാസം അല്ലെങ്കിൽ ഞാനാണെങ്കിൽ സിഗരറ്റ് കേൾക്കുന്ന കുഴപ്പമില്ല, കുറഞ്ഞത് ഒരു മാസം ഇങ്ങനെ കേട്ടാൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും
0: മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ.
1: അല്ലാതെ ഒരു ദിവസം രണ്ടു ദിവസം കേട്ടിട്ട് പിന്നെ മാറ്റി വെച്ചൊന്നും കാര്യം പറ്റും. സാറിന്റെ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ, ഈ കരുണാസായിയെ പറ്റി മനസ്സിലാക്കണം, ഈ കമ്പക്കെട്ട മനസ്സിലാക്കണമെങ്കിൽ ഒരു മാസമെങ്കിലും കറക്റ്റായിട്ട് കേൾക്കണം. അതെ, ഇത് സോമരാത്രി മുതൽ 9 മണിയായിട്ട് പിന്നെ അങ്ങോട്ട് പാട്ടിന്റെ അയ്യര് കളിയാണ്. ഒരു നിവൃത്തിയില്ലാത്ത പാട്ടാണ്. എല്ലാ പാട്ടുകളും കേൾക്കണ പാട്ടുകൾ തന്നെ നമ്മൾ എല്ലാവരും പറയണം കേൾക്കണം. എങ്കിലും
0: അതെ,
1: ആ രാത്രിയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ സോമരാത്രിയൊക്കെ പിന്നെ ഓരോരുത്തരും പറയണത്
0: പിന്നെ തീർച്ചയായിട്ടും നല്ല നല്ല സംഗീതം ശുദ്ധമായിട്ട്. അതെ, സംഗീതം കേട്ട് കഴിഞ്ഞാൽ നല്ല ഉറക്കം വരും, ശരീരത്തിൽ രക്തമാട്ടം ഉണ്ടാവും, നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. രാത്രി കിടക്കാൻ നേരത്തെ
1: എനിക്ക് ഇന്നുവരെ ഇത് കേട്ട് ഉറക്കം വന്നിട്ടില്ല. ഇത് കേട്ടിട്ടില്ല. ഇത്രയും അറിവുപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവർ ഒരു മനുഷ്യൻ പറയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ചിന്തിക്കാൻ പോകും. അക്കണെങ്കിലും നമ്മളൊന്നും ഒന്നുമല്ല.
0: തീർച്ചയായിട്ടും
1: പറഞ്ഞത് കാരണം ചില ആളുകൾ വിചാരിക്കും അത് സാറിനെ പറ്റി അങ്ങ് പൊക്കി പറയണം. അല്ല, ഇതൊക്കെ ഓരോന്ന് അനുഭവത്തിൽ കൂടെ നമ്മൾ പറയുന്നതാണ്. അല്ലാതെ നമ്മൾ ആരെങ്കിലും ചുമ്മാ പൊക്കിയൊന്നും പറയില്ല.
0: അത് വായനകളിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു സമ്പത്താണ്.
1: അത് സാറാണ്, അത് മെയിനായിട്ട് പറയണം. വായനയിൽ കൂടെ ഒരുപാട് അറിവുകളുണ്ടാകുന്ന പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യന് വേണ്ടിയാണ് പറയണമെന്ന് ചിന്തിച്ചാൽ നമുക്ക് കൊള്ളാം.
0: അതെ അതെ,
2: ഇനിയും എനിക്കിത് താങ്ങുവാനാവില്ല. അതിങ്ങനെ പറയാം, ഇനിയും താങ്ങുവാനാവില്ല പ്രഭു. അതുകൊണ്ട് നമുക്ക് പാട്ടിനെ കുറിച്ച് സംസാരിക്കാം. സുരേഷ് സാറാണ് ഇന്ന് നമ്മുടെ പ്രധാന ഗായകൻ. സാറിന്റെ പാട്ട് കേൾക്കണ്ടേ?
1: ആ സാറിന്റെ പാട്ടും പേരുകൾ പറഞ്ഞ് പാട്ട് പറയാറില്ലല്ലോ. കാരണം അത് ഒരു അരമണിക്കൂറല്ലേ
2: കാണുള്ളൂ.
1: അപ്പൊ സാറിന്റെ ഒരു പാട്ട്
2: കേൾക്കാം നമുക്ക് ആദ്യം.
0: അപ്പൊ ഇന്ന് ജയ സാർ, ഇന്ന് നമുക്ക് ശ്രീ എം ജി രാധാകൃഷ്ണൻ സാർ, നമുക്ക് മലയാളത്തിന് ഒരുപാട് നല്ല ഗാനങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് എം ജി രാധാകൃഷ്ണൻ സാർ. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. 1940 ജൂലൈ 29 അദ്ദേഹം ജനിച്ചത്. ഇന്ന് അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് ഇന്ന് 16 വർഷത്തോളമാകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പോസിങ്ങിലുള്ള ഒരു ഗാനം കേൾക്കാം. സത്യനന്ദിക്കാടാണ് ഈ ഗാനം എഴുതിയത്. ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിലെ ഒരു 4 പേര് ഞാൻ പാടാം. ഓക്കെ.

0: പാട്ട് കേട്ടോ?
1: ആ പാട്ട് കേട്ടു, അടിപൊളി.
0: വളരെ സന്തോഷം. ഇനി ജയ സാറിന് ഏത് പാട്ടാ വേണ്ടത്?
1: ഞാൻ തന്റെ കൽപ്പാന്ത കാലത്തോളം കാതലേ നിന്മിൻ കരകാരകാരവുമായി നിൽക്കുന്നിട്ട് പാട്ടാണ് പറഞ്ഞത്.
0: കൽപ്പാന്ത കാലത്തോളം കാതരേ നിൻ മുന്നിൽ ഞാൻ. ആ പാട്ടല്ലേ?
1: ആ അതെ തന്നെ, അതെ.
0: ശ്രീമൂലം നഗരം വിജയൻ സാർ എഴുതിയ ഗാനമാണത്. വിദ്യാരമാഷിന്റെ മ്യൂസിക്കാണെന്ന് തോന്നുന്നു.
2: എന്റെ ഗ്രാമം എന്ന ചിത്രത്തിന് വേണ്ടി
0: നമ്മുടെ സോമേട്ടൻ അഭിനയിച്ച ഒരു ചിത്രമാണ്,
2: കെ ജയേശുദാസ് ആലപിച്ചത്.
0: അപ്പോ ആ ഗാനം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ് എൻ സാറിന് വേണ്ടി സമർപ്പിക്കുന്നു.
2: വേറെ ആർക്കെങ്കിലും വേണ്ടി താങ്കൾ പാട്ടിനെ സമർപ്പിക്കുന്നുണ്ടോ?
1: എനിക്ക് വേറെ ഒരു അഭിപ്രായവും കൂടെ പറയാനുണ്ട്.
2: എന്താണ്?
1: ഈ കൊല്ലത്തുള്ള ഒരു പാട്ട് രണ്ടു ദിവസം വിളിച്ച അവിടെ വണ്ടി പേരുണ്ട്, അവിടെ അവർ മീനുണ്ട്, പിന്നെ ഏതൊക്കെ ഉണ്ടെന്നൊക്കെ ഒരു പാട്ടുകൾ പറയണം. പിന്നെ തിരുവനന്തപുരത്ത് ഒന്നരൊക്കെ ഉണ്ടെന്ന് പറയാൻ, തിരുവനന്തപുരത്ത് ഒരേ ഒരാളിനെ മാത്രം മനസ്സിലാക്കിയാൽ മതി പപ്പനാഥന. ഈ കൊല്ലത്തിലൊക്കെ ആളുകൾ പറയുന്നേക്കാളും ഓഫീസിലെ പ്രഭുവാണ് പപ്പനാഥൻ. പിന്നെ ഞാൻ കൂടുതൽ പറയണില്ല, കൂടുതൽ പറഞ്ഞ ഈ കൊല്ലത്ത് സ്വഭാവ് ഈ എപ്പോഴും എപ്പോഴും ഞങ്ങൾ കൊല്ലം തണ്ടി പേരുണ്ട്, അതൊക്കെ ഭയങ്കരമാണ്, ഭയങ്കരമാണ്. പിന്നെ മീൻ പേരുണ്ട്,
2: പറഞ്ഞ് കളിക്കാന്ന്. അപ്പൊ എന്താണ് തമ്പാനൂരിന്നുണ്ട് നമുക്ക് പറഞ്ഞ് കളിക്കാം.
1: അന്താരാഷ്ട്ര എയർപോർട്ട് ഉള്ളതാണ് തിരുവനന്തപുരത്ത്.
2: എല്ലായിടത്തും എല്ലാം ഉണ്ട്, മനുഷ്യരാണ് ഏറ്റവും പ്രധാനം.
1: പിന്നെ അവര് പറയുന്നത് പറഞ്ഞാൽ കൊല്ലത്താണ് ഭയങ്കര തണ്ടി പേരുടെയൊക്കെ ഉള്ളത്, മീൻ പേരുടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു.
2: അവരുടെ നാട് അവരവർക്ക് പ്രിയമല്ലേ?
1: തിരുവനന്തപുരം ഉണ്ട്, എന്നാലും അത് ഒരു പ്രാവശ്യം പറഞ്ഞ് രണ്ട് പ്രാവശ്യം പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ അടുത്ത പ്രാവശ്യം പറയുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഇനി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോഴത്തേക്ക് പിന്നെ എല്ലാം നമ്മൾ തിരുവനന്തപുരം ഇങ്ങനെ കംപ്ലീറ്റ് പറഞ്ഞു കാട്ടിക്കോ.
2: ശരി, കുഴപ്പമില്ല.
1: സെക്രട്ടറി ഉണ്ടെന്ന് കേട്ടാണ് കൊല്ലത്ത് സാറ്.
2: അപ്പൊ പാട്ടിലേക്ക് പോവാം.

0: ഓട്ടപ്പാച്ചിലുകൾ നിറഞ്ഞ ജീവിതത്തിൽ ഒരൽപനേരം ഒരു നൽപ്പലകയിലിരുന്ന് സായാഹ്നവയിൽ കായുന്നത് മനസ്സിന് നൽകുന്ന കുളിർമ ചെറുതല്ല. വെളിച്ചം കുറയുമ്പോഴാണ് നമ്മൾ നക്ഷത്രങ്ങളെ കാണാൻ തുടങ്ങുന്നത് അല്ലേ? അതുപോലെ ജീവിതത്തിലെ തിരക്കുകൾ ഒടുങ്ങുമ്പോഴാണ് സൗഹൃദങ്ങളുടെയും സാഹിത്യത്തിന്റെയും യഥാർത്ഥ ഭംഗി നമ്മൾ തിരിച്ചറിയുന്നത്. ഓടാം സുഹൃത്തുക്കളെ, പക്ഷെ നെട്ടോട്ടമോടിയിട്ട് കാര്യമെന്താണ്? അതൊരു വലിയ തത്വശാസ്ത്രമാണ്. തത്വശാസ്ത്രം പറയേണ്ട നേരമല്ല പോക്കുവെയിൽ എന്നെനിക്ക് വളരെ നന്നായിട്ടറിയാം. പോക്കുവെയിൽ സൗഹൃദത്തിൻ്റെതാണ്, പാട്ടുകളുടേതാണ്, പാട്ട് കേൾക്കാനും പാട്ട് ചോദിക്കാനുമുള്ളതാണ് ഈ പോക്കുവെയിൽ നേരം എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ പോക്കുവെയിലിൽ, പ്രത്യേക പോക്കുവെയിലിൽ ശ്രോതാക്കൾക്ക് വിളിക്കാം പ്രിയ സ്നേഹിതൻ സുരേഷ് കുമാർ തമ്പുരു വോയിസിന്റെ പ്രിയപ്പെട്ട ഗായകനാണ്, എക്സ് ആർമിയാണ്, എക്സ് പോലീസാണ്. മനോഹരമായി പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു. നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ റേഡിയോയുടെ ശബ്ദം താഴ്ത്തി വെച്ച് വളരെ മനോഹരമായി ശശികലാന്തത്തോടുകൂടി സംസാരിക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. റേഡിയോയുടെ ശബ്ദം കുറച്ചോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രിയ ഗായകനായ സുരേഷ് കുമാർ സാറാണ്. അദ്ദേഹത്തോട് നല്ല നമസ്കാരം പറഞ്ഞ് സംസാരിക്കൂ.
2: നമസ്കാരം. നമസ്കാരം.
1: ഞാൻ ഈ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിയാണ്. കൈതൽ പുസ്തകം വായിക്കും. ഏറ്റവും പത്ത് പുസ്തകങ്ങൾ വായിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം, വളരെ നല്ല കാര്യം. എഫ് എം റേഡിയോ കേൾക്കാറുണ്ടോ?
1: ഓ, എല്ലാം കേൾക്കാറുണ്ട്. റേഡിയോയിലെല്ലാം 10-15 വാർത്തകൾ വായിച്ചിട്ടുണ്ട്. സ്ഥിര ശ്രോതാവാണ്.
2: ഓ, വളരെ സന്തോഷം.
1: സാറിന്റെ പരിപാടിയെ കുറച്ച് ദിവസം വിളിച്ചിട്ടുണ്ട്.
0: ഞാൻ വായിച്ചോണ്ടിരിക്കുന്ന പുസ്തകം ഏതാ?
1: ഇപ്പം വായിച്ചോണ്ടിരിക്കുന്നത്
0: ശിവകുമാറിന്റെ
1: ആകാശകൻ പുസ്തകം വായിച്ചോണ്ടിരിക്കുന്നത്. വായിച്ചു തുടങ്ങിയതേ ഉള്ളൂ. വായിച്ചില്ല, വായിച്ചു തീർത്തു.
0: ഇപ്പൊ വായന ഒരു ഭയങ്കര രസമായിട്ട് വരുന്നില്ലേ?
1: സാറിന്
0: ഈ പരിപാടി കൂടെ
1: നല്ല വായനയായിട്ട് സാറിന്റെ പരിപാടി കൂടെ നല്ല വായനയായിട്ട് മാറി.
0: ഞാൻ ഒരുപാട് വായനക്കാരെ സൃഷ്ടിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ പ്രിയപ്പെട്ട വായനക്കാരിയായി ആദ്യം വന്ന ലളിതയ്ക്ക് കുറച്ച് അസുഖങ്ങളായിട്ട് ഹോസ്പിറ്റലിലാണ്. അതെ, അത് ഹോസ്പിറ്റൽ. നമ്മളവിടെ പോയി അന്വേഷിച്ചിട്ടും അവിടെ നിന്ന് കാണാൻ പറ്റില്ല, ആശുപത്രിയിലാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എന്തായാലും സുഖം പ്രാപിച്ച് പെട്ടെന്ന് ലളിത വീട്ടിലെത്തുമ്പോ ഞങ്ങളൊക്കെ പോയി കാണും, വിശേഷങ്ങൾ പറയും. അതെ അതെ അതെ. കരുണാസായി റേഡിയോ കേട്ടിട്ട് വായന തുടങ്ങുകയും അതിൽ പുരസ്കാരങ്ങൾ വാങ്ങുകയും ചെയ്യാന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമാണ്. അത് കേട്ടിട്ട് ശശികല വാശിയോടുകൂടി അടുത്ത വായന തുടങ്ങി.
1: എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിവുകൾ മനസ്സിലായി. പുസ്തകം വായിച്ചായിരിക്കാൻ പറ്റില്ല.
0: ഇനി വായന ഒരു ലഹരിയാവും.
1: വായന വീട്ടിലെ കാര്യങ്ങളൊന്നും വായിക്കും.
0: അതെ. അപ്പൊ സാറിനോട് പാട്ടിനെ കുറിച്ച് സാർ പാടുകയൊക്കെ ചെയ്യും?
2: വീട്ടില് കേക്കുന്നുണ്ട്, കേക്കുന്നുണ്ട്. വീട്ടില് വൈഫുണ്ട്, രണ്ട് മക്കളുണ്ട്, അമ്മയുണ്ട്. മക്കള് മൂത്തയാള് അലയൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, ഇളയാള് പാട്ടുകാരിയാണ്. ചിലപ്പം ഗൗരി എന്നാണ് പേര്.
0: റിയാലിറ്റി ഷോയിലൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഗൗരി
2: അമൃതാസു?
1: പാട്ടുകാരിയാണ്.
2: അതിന്റെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം എറണാകുളത്ത് പോയിരുന്നു, രാവിലെ പോയതേ ഉള്ളൂ. ആ, പിന്നെന്താ, പാടിത്തരാലോ. അപ്പോ നമുക്കിന്ന് നമ്മുടെ ഭാവഗായകൻ ജയേട്ടൻ നമുക്ക് ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച് കാലയവനേക്കുള്ളിൽ മറിഞ്ഞ ഒരു കലാകാരനാണ്. അദ്ദേഹം ശ്രീകുമാരൻ തമ്പി സാർ എഴുതി ദേവരാജൻ മാഷിന്റെ സംഗീതത്തിൽ പ്രേതങ്ങളുടെ താഴ്വര എന്നൊരു ചിത്രത്തിൽ നല്ല മനോഹരമായിട്ടുള്ള ഗാനം ആലപിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ നാല് പരിപാടി തരാം.

0: ഇഷ്ടപ്പെട്ട പാട്ട്?
1: ഓ കൊള്ളാം, നല്ല പാട്ടായിരുന്നു.
0: നല്ല പാട്ട്,
1: വേറെ വാലിയ പാട്ടല്ല, നല്ല പാട്ട്.
0: പിന്നെ പിന്നെ നല്ലൊരു
1: നല്ല പാട്ട്.
0: അതെ അതെ. പിന്നെ
1: ഞാൻ രണ്ടുപേരി കഷ്ടമായ പുസ്തകവും രണ്ടും കൂടെ കഷ്ടത്തിന്റെ വിടിച്ചിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാര ഗണമുദ്രയും വരമായ പൊളിക്കുടയും ശാശമാലയും ഏന്തി നാമകീർത്തനവും ചെയ്ത് ചുറ്റു കഷ്ടിഞ്ചലുറച്ചു ചെഞ്ചന്നി ചെല്ലും. പറയുള്ളൂ,
0: ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. പുള്ളിക്കാരങ്ങനെയാണ്,
1: എപ്പോഴും
0: ആ എപ്പോഴും അനുഗ്രഹം തരുമെന്ന് പറയാൻ പറ്റത്തില്ല. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അതാണ്
1: സാറിന്
0: നന്ദി, നമസ്കാരം. ഏത് പാട്ട് പറഞ്ഞില്ല, ഏത് പാട്ടാ
1: വേണ്ടത്?
2: ആരോ വിരൽ മീട്ടി അല്ലേ?
0: ആരോ വിരൽ
1: മീട്ടി,
0: ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺപീലിയിൽ, അതല്ലേ? ആ ശരി ശരി.
2: ഏത് സിനിമയിലെന്ന് അറിയോ ഇത്? വലിയ പഴക്കമുള്ള സിനിമയൊന്നും അല്ല, മഞ്ജു വാര്യർക്ക് അഭിനയിച്ച സിനിമയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, കെ ജെ യേശുദാസും ചിത്രയൊക്കെ പാടി, വിദ്യാസാഗറാണ് സംഗീതം ചെയ്തത്. പ്രണയവർണ്ണങ്ങൾ എന്ന മനോഹരമായ സിനിമയിലെ അതിഗംഭീരമായ, എന്താ വരിയല്ലേ, ഗിരീഷ് പുത്തഞ്ചേരി ഇങ്ങനെ സാഹിത്യം കൊണ്ട് നിറച്ചിരിക്കുന്ന പാട്ടാണ്. അതാണ് ചോദിച്ചിരിക്കുന്നത്. ആ പാട്ടാണ് കേൾപ്പിക്കട്ടെ. അപ്പൊ സാറിനോട് ഒരിക്കൽ കൂടെ സ്നേഹം അറിയിച്ചോളൂ.
0: ഓ വളരെ
1: സാറിന്റെ
0: നന്ദി, നമസ്കാരം.
1: സാറിന്റെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല ഒരു ഗായകൻ തന്നെ സാർ.
0: ആ വളരെ സന്തോഷം, വളരെ സന്തോഷം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും തിരികെ എത്താം. ഇങ്ങനെ ഹൃദയപൂർവ്വം പാട്ടുകൾ കേട്ട് വർത്തമാനങ്ങൾ പറഞ്ഞ് ഒരു കപ്പ് ചായയുമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം സന്തോഷം എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അല്ലേ? സൗഹൃദത്തിൻ്റെ ഏറ്റവും നല്ല സമയമായി പണ്ട് പണ്ടേ ആളുകൾ കണ്ടിരുന്നത് ഈ പോക്കുവയിൽ നേരം തന്നെയാണ്. വീടുകളിൽ പണ്ടിങ്ങനെ ആളുകൾ ഒന്നോ രണ്ടോ പേർ മാത്രം ജോലിക്ക് പോകുന്നു, ബാക്കി കുട്ടികളും എല്ലാവരും വീട്ടിലുള്ളപ്പോൾ അല്ലെങ്കിൽ ഒരു ഞായറാഴ്ചയൊക്കെ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് ചേരുന്ന സമയവും ഈ പോക്കുവയിൽ നേരം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് പോക്കുവയിൽ നേരത്തിൻ്റെ ഒരു സുഖം വളരെ ഹൃദ്യമാണ്. ഈ സമയം ഒരു ചായയുടെ നേരമാണ് എന്നുള്ളതിൽ സംശയമില്ല. പലരുടെയും കയ്യിൽ ഒരു ചായക്കപ്പ് ഉണ്ടാകുമെന്നുള്ളതിലും ഒരു സംശയമില്ല. ചായയും സല്ലാപവും പാട്ടും കൂട്ടും ഒക്കെയായി ഈ പോക്കുവയിൽ നേരം അല്ലെങ്കിൽ ഈ സായാഹ്നം ഇങ്ങനെ സമ്പൽ സമൃദ്ധമാവട്ടെ, അതിനുവേണ്ടി ശ്രോതാക്കൾ വിളിക്കണം. ഇന്ന് നമ്മളോടൊപ്പം പോക്കുവയിൽ നേരത്തിൽ തിരികെ എത്തുമ്പോൾ ഉള്ളത് പ്രിയ ഗായകനായ സ്നേഹിതനായ സുരേഷ് കുമാർ സാറാണ്. എക്സ് ആർമിയാണ്, എക്സ് പോലീസാണ്, തമ്പുരു ഓയിസിന്റെ പ്രിയപ്പെട്ട ഗായകനാണ് അദ്ദേഹം. ഒരു ശ്രോതാവ് ഇപ്പോ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേട്ടാലോ. ഹലോ.
1: ഹലോ.
0: ഹലോ
1: സാർ, വിജയകുമാരിയാണ്, വെമ്പന്നൂരിൽ.
0: കുറെ നാളായി പ്രത്യേക പോക്കുവയിൽ വിളിച്ചിട്ട് എന്നാണ് എന്റെ ഒരു ഓർമ്മ, ശരിയല്ലേ?
1: അല്ല സാർ, കഴിഞ്ഞ ആഴ്ചയും വിളിച്ചു.
0: പ്രത്യേക പോക്കുവയിൽ
1: കുറച്ചൊക്കെ
0: സംസാരിച്ചു. ഓർമ്മയുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സുരേഷ് കുമാർ സാറാണ്, ഗായകനാണ്. നല്ല നമസ്കാരം പറഞ്ഞ് അദ്ദേഹത്തോട് സംസാരിക്കാം.
1: ഹലോ സുരേഷ് സാർ, നമസ്കാരം.
2: നമസ്കാരം. നമസ്കാരം.
1: പിന്നെ ഇന്നലെ അവിടെ വന്നിരുന്നു, എല്ലാവരെയും കണ്ടു, മനസ്സ് നിറഞ്ഞു. എന്നിട്ട് ഇന്ന് വിളിക്കണ്ടെന്ന് വിചാരിച്ചിരുന്നിട്ടും വിചാരിച്ചു വിളിച്ചു നോക്കാം. അപ്പൊ എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടി സാറിനോട് സംസാരിക്കാൻ പറ്റണം. എങ്ങനെയാണ് സാറേ വിളിച്ചത്? വിളിച്ചപ്പോ ജസ്റ്റ് മിസ് കിട്ടി.
2: പിന്നെ തീർച്ചയായിട്ടും വിളിക്കണം. വളരെ സന്തോഷമല്ലേ?
1: അതുകൊണ്ടാണ് പിന്നെ വിളിച്ചത് സാറേ. ഇന്നലെ കർണസായിൽ വന്നിരുന്നു. പിന്നെ എന്താ സാർ, സുഖമാണോ?
2: ആ സുഖമാണ്, സുഖമാണ്. അവിടെ സുഖം തന്നെയല്ലോ?
1: ആ സുഖമാണ്, സുഖമാണ് സാർ. പിന്നെ ഇന്നലെ മസ്ജിദ് സാറിനെ ഒക്കെ കണ്ടു, അങ്ങനെ വലിയ സന്തോഷമായി വന്നെല്ലാവരെയും ഒക്കെ കണ്ടപ്പോ.
0: സുരേഷ് കുമാർ സാർ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തിനായിരിക്കും ഇന്നലെ നിങ്ങളൊക്കെ ഇവിടെ വന്നത് എന്നിങ്ങനെ ആലോചിക്കുകയാണ്.
1: കാരണം
0: ഇന്ന് അതിഥിയായിട്ടല്ലേ ഇരിക്കുന്നത്, അപ്പൊ ആ വിശേഷം അറിയുമല്ലോ. അപ്പൊ വിശേഷം പറഞ്ഞു കൊടുക്ക്, ഞാൻ പറയണോ?
1: എപ്പിസോഡിന്റെ 500
2: വളരെ സന്തോഷം.
1: അങ്ങനെ ഞങ്ങളെയൊക്കെ ക്ഷണിച്ചിരുന്നു, വന്നു, എല്ലാരെയും കണ്ടു.
2: എങ്ങനെയുള്ള പ്രോഗ്രാം?
1: അതാണ് സാർ, എത്ര വിളിക്കണ്ടെന്ന് വിചാരിച്ചു. നമ്മള് ഈ എന്താ അസുഖത്തിന് നമ്മൾ മരുന്ന് കഴിക്കുന്ന ഓരോ സമയത്ത്, അപ്പൊ ആ സമയത്ത് ആ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്താ, അതുപോലെയാണ് ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോ കരണസായി എന്റെ ജീവിതത്തിന്റെ എന്തോ ഒരു ഭയങ്കര ഒരു ഭാഗമായി കഴിഞ്ഞു.
2: ഇവിടത്തെ നമ്മളെ വെള്ളനാടിന്റെ മൊത്തം ഹൃദയസ്പന്ദനമായി മാറി കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം.
1: അതാണ് സാർ, എന്തോ ഒരാഴ്ച ചിലപ്പോ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വിചാരിക്കുക, അയ്യോ ഒന്ന് കിട്ടിയില്ലല്ലേ. പക്ഷെ ഇതിനിടയ്ക്ക് പരാതി പറയുന്ന ആൾക്കാരും ഉണ്ട്, എന്തോ നമ്മളെ അവര് കിട്ടുന്നവര് തന്നെയാണ് സ്ഥിരം വിളിക്കുന്നത്, മറ്റുള്ളവർക്ക് വിളിക്കണ്ടേ. അത് കേൾക്കുമ്പോ നമുക്ക് മനസ്സിന് വിഷമം തോന്നും, പക്ഷേ എന്തോ കിട്ടുന്നത് ഒരു ലക്കി അല്ലേ സാർ? അങ്ങനെ
2: തീർച്ചയായിട്ടും
1: അല്ലേ?
2: ഞാനും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്.
1: അതാണ്, പിന്നെ സാറിന് സുഖമാണ്? സാറ് എവിടെ താമസിക്കുന്നേ?
2: ഞാൻ ഇവിടെ വെള്ളനാടിയിരുന്നു, നാലുമുക്ക്.
1: പിന്നെ വേറെ എന്തോ സാർ വിശേഷം?
2: വിശേഷം സുഖമായിട്ട് പോകുന്നു.
1: രണ്ടു പേര് പാട്ട് പാടിത്തരാം. ഞാൻ ഇന്നലെ അവിടെ വന്നൊരു സാറിന് ഒരു ചെറിയ പാട്ടൊക്കെ പാടിക്കൊടുത്തു.
2: രണ്ടുപേര് പാട്ട് ഇങ്ങോട്ട് പോകും, എന്നിട്ട് ഞാൻ
1: പ്രണയ സരോവര തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം പ്രകാശവലയ മണിഞ്ഞൊരു സുന്ദരി സാദ പുഷ്പമായി വിടർന്നു എന്റെ വികാര മണ്ഡലത്തിൽ പടർന്നു. അവളൊരു മോഹിനിയായിരുന്നു അഴകിന്റെ ദേവതയായിരുന്നു. ജനങ്ങളിൽ

0: ഹലോ സാർ. ആ
1: കൊള്ളാം, നന്നായിട്ട് പാടി.
0: സാറിന് വേണ്ടിയാണ് പ്രത്യേകിച്ച്.
1: വളരെ സന്തോഷം. അപ്പോ നമുക്ക് നമുക്കിന്ന് സാഗരം സാക്ഷി എന്നുള്ള സിനിമയില് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സംഗീത സംവിധായകൻ ശരത് സാർ, ശരത് സാർ എന്നൊക്കെ പറയുമ്പോൾ 17-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആദ്യമായിട്ടൊരു ചിത്രത്തിന് വേണ്ടിയിട്ട് ഗാനം കമ്പോസ് ചെയ്യുന്ന, ആലോചിച്ച് നോക്കണം കേട്ടോ. 17-ാമത്തെ വയസ്സിലാണ്. അപ്പൊ
0: അദ്ദേഹം,
1: അപ്പൊ ശരത് സാറും നമ്മുടെ കൈതപ്ര സാറും കൂടെ ചേർന്നപ്പോ ഉണ്ടായ ഒരു മനോഹരമായ ഒരു ഗാനമാണ്, അതിന്റെ നാലുപേര് ഞാൻ പഠിത്തരാം. മഴവിൽ കോടിയാലേ പാവാടയേ കിടാം,

0: അപ്പൊ ഇതാണ് ഗാനം ശരസാറിനെ
1: അപേക്ഷിക്കുന്നത്. നമുക്ക് ചില ഗാനമൊക്കെ കേൾക്കുമ്പോ നമ്മുടെ മനസ്സങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് എന്തോ പറയാൻ തന്നെ എനിക്ക് വാക്കുകൾ കിട്ടില്ല സാറേ. ചില പാട്ടുകൾ കേൾക്കുമ്പോ നമുക്ക് അങ്ങനെ അങ്ങ് അലിഞ്ഞിരുന്നു പോകും നമ്മള്.
0: അതെ അതെ അതെ
1: അതെ
0: വിഷമം
1: ഭയങ്കര അതാണ്.
2: ചേച്ചി വീട്ടില് കല്യാണം വിളിക്കാൻ വന്നവരൊക്കെ പോയ
1: മനസ്സിലായി
2: ഫോണിന്റെ ഇടയിൽ അവര് കളഞ്ഞിട്ട് പോയ കല്യാണം വിളിച്ചിട്ട് പോയ
1: കണ്ടല്ലേ.
2: ഓ
1: അയ്യോ അതൊക്കെ അങ്ങനെ തന്നെ സാറേ. പിന്നെ എനിക്ക് പറഞ്ഞ ഫോണ് ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ അവരെ നോക്കാൻ പറ്റി അവരവിടെ നിക്കട്ടെ പുറത്തുള്ളു.
2: നമ്മള് പാട്ടും പോക്കോയിലുമാണ് പ്രധാനം.
1: നമുക്ക് ഇത് കട്ട് ചെയ്യാൻ പറ്റുമോ?
2: അതെ
1: പിന്നെ
2: കല്യാണത്തിന് പോവാല്ലോ, കല്യാണത്തിന് പോവാല്ലോ. ശരി, ഏത് പാട്ടാ വേണ്ടേ?
1: പിന്നെ ഋതു സംക്രമ പക്ഷിപാടി എന്നുള്ള പാട്ടാണ് സാറേ. പിന്നെ
2: ഋതു സംക്രമ പക്ഷിപാടി എന്നതല്ലേ? ഏത് സിനിമയെന്ന് വല്ല ഓർമ്മയുണ്ടോ?
1: അത് സിനിമയൊന്നും ഓർമ്മയില്ല സാറേ.
2: നോക്കാം നമുക്ക്.
1: പിന്നെ രണ്ടുപേർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഒരു സായാഹ്ന
0: നമസ്കാരം.
2: ഋതുഭേദം എന്ന ചിത്രത്തിൽ നിന്നാണ് എന്ന് നന്ദകുമാർ നമ്മളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. നന്ദകുമാറിന് സ്നേഹം, നന്ദി.
1: നമസ്കാരം.
2: കെ ജെ യേശുദാസ് ആലപിച്ച പാട്ടാണ്. നല്ല ഒരു പാട്ടാണ്. എനിക്കിപ്പോഴാണ് ഓർമ്മ വരുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് തകഴി ശങ്കരനാരായണൻ എന്ന് പറയുന്ന ഒരാളാണ് ആ പാട്ട് എഴുതിയത് എന്നാണ് എന്റെ ഒരു ഓർമ്മ. പണ്ടെങ്ങാണ്ടോ ഇഷ്ട ഗാനത്തിൽ എഴുതിയപ്പോ ഒരു ഓർമ്മ വന്നതാണ്. എന്തായാലും നമുക്ക് ആ പാട്ടിലോട്ട് പോവോ? അപ്പൊ സാറിന് ഒന്നുകൂടെ സ്നേഹം അറിയിച്ചോളൂ.
1: നമസ്കാരം.
0: നമസ്കാരം.
1: ഒന്നുകൂടെ ശരി സാറേ. ഓക്കെ ബൈ.

0: പകലിന്റെ അധ്വാനവും കോലാഹലങ്ങളും ഒടുങ്ങി രാത്രിയുടെ ശാന്തതയിലേക്ക് ലോകം ചായാൻ തുടങ്ങുന്ന പോക്കുവയിൽ ഈ നേരത്ത് നമ്മൾ ഒത്തുകൂടുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. പോക്കുവയിൽ എന്നത് വെറുമൊരു വെളിച്ചക്കേടല്ല, അതൊരു വിടപറയലാണ്, ഒപ്പം നാളെയുടെ പ്രകാശത്തിലേക്കുള്ള ഒരു പ്രത്യാശയുമാണ്. രാവിലെ ഉന്മേഷത്തോടെ ഉണർന്ന് പിന്നെ ഓരോരോ കാര്യങ്ങളിൽ സജീവമായി സായാഹ്നം എത്തുമ്പോൾ ചിലർക്കെങ്കിലും എന്തോ ഒരു വിഷമം പോലെ. പക്ഷെ വേണ്ട, ആ വിഷമത്തിന് അർത്ഥമില്ല. രാത്രി ഒടുങ്ങി പിന്നെയും പകൽ പൂത്തു തുടങ്ങും, ഉന്മേഷത്തിന്റെ സൂര്യൻ ഉദിക്കും. ഈ പ്രത്യേക പോക്കുവയിൽ നേരത്ത് ഇന്ന് നമ്മളോടൊപ്പം സംവദിക്കാനും പാട്ടുകളോടൊപ്പം ചേരാനും എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട സ്നേഹിതൻ സുരേഷ് കുമാർ സാറാണ്. തമ്പുരു വോയിസിന്റെ പ്രിയപ്പെട്ട ഗായകനാണ് അദ്ദേഹം. ഒരു ശ്രോതാവ് ഇപ്പോ നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ,
1: സുരേഷ് കുമാർ സാറിനും മധുരൻ സാറിനും പ്രത്യേക ഒരു നമസ്കാരം.
0: നമസ്കാരം. പറയുന്നതിന് മുമ്പ് റേഡിയോയുടെ ശബ്ദം ലേശം കുറച്ചു വെക്കണം.

0: ഇല്ല, കുറച്ചുകൂടെ കുറയ്ക്കാനാണ്. അല്ലെങ്കിൽ റേഡിയോ അടുത്ത് നിന്ന് മാറി നിൽക്കണം. ശരി, സുരേഷ് കുമാർ സാറിന് നമസ്കാരം പറഞ്ഞ് മാറി മാറി.
1: രണ്ടുപേർക്കും നമസ്കാരം.
2: നമസ്കാരം, നമസ്കാരം.
1: പിന്നെ ഇന്നലെ ഞാൻ അവിടെ വന്നിരുന്ന് അവിടുത്തെ പ്രത്യേക വിശേഷങ്ങൾ അറിയിച്ച് നമ്മളവിടെ വന്നിരുന്ന് എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് ആ കാര്യങ്ങളെല്ലാം കേട്ട് സന്തോഷമായിട്ട് മടങ്ങി. ഇതുപോലെ തന്നെ അടുക്കളയും തന്നെ ഇതുപോലെ തന്നെ മുന്നോട്ട്.
0: അയ്യോ, കോള് കട്ടായി പോയല്ലോ. എന്നാലും കേൾക്കുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇങ്ങോട്ട് പറയുന്ന കോൾ എന്തുകൊണ്ടോ കട്ടായിപ്പോയി. അതൊക്കെ വളരെ സ്വാഭാവികമാണ്. നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പല കോളും കട്ടായി പോവും, പിന്നെ വീണ്ടും വിളിക്കും. വിളിക്കാൻ ശ്രമിക്കുക, കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. എന്തായാലും സുരേഷ് കുമാർ സാറിന്റെ പാട്ടും ഒക്കെ കേൾക്കാനാണ് ഇന്നലെ അടുക്കളയുടെ വിശേഷങ്ങൾ, അടുക്കളയ്ക്ക് 500 എന്ന പരിപാടിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലാണ് കോള് കട്ടായി പോയത്. നമുക്ക് ചേച്ചിക്ക് ഒരു നല്ല പാട്ട് കേൾപ്പിച്ചാലോ സാർ?
2: അപ്പൊ
0: ഒരു പാട്ടൊക്കെ പാടണം, പാടി കേൾപ്പിച്ചിട്ട്. കാരണം കോള് കട്ടായന്റെ വിഷമത്തിലാണ്.
2: കോള് കട്ടായി പോയി, അത് സ്വാഭാവികമാണ്. ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ വരാറുണ്ട്. അത് വിഷമിക്കേണ്ട ആവശ്യമല്ല. അപ്പൊ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു 4 വരി ഒരു പഴയ ഗാനം പാടിത്തരാം.
3: സന്ധ്യമയങ്ങും നേരം.

0: വളരെ സന്തോഷം കേട്ടിട്ടുണ്ടാവും സാർ പാടിയ പാട്ട് എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് നമുക്ക് ഒരു പാട്ട് ചേച്ചിക്ക് വേണ്ടിയിട്ട് നമുക്ക് കേൾപ്പിക്കാം. കോള് കട്ടായാൽ നല്ല വിഷമമുണ്ടാവും എന്നറിയാം, കാരണം ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞ് സ്നേഹത്തോടുകൂടി വന്നതാണ്. തിരിച്ച് കോളിലേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, വന്നിട്ടില്ല. ശരി, എന്തായാലും സ്റ്റുഡിയോയിൽ നിന്ന് അറിയിക്കുന്നത് ചേച്ചി അതിലേക്ക് വന്നിട്ടില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ മറ്റൊരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
1: ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം നമസ്കാരം, പറഞ്ഞോളൂ. ശരി ശരി,
1: നമ്മുടെ അൽമിനയുടെ വീട്ടിന്റെ മോള് വരും.
2: ഓ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി.
1: സാറിനെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ വീട്ടിനകത്തേക്കും സാറ് വന്ന് മോളെ
2: വിളിച്ചോണ്ടോ. എനിക്ക് മനസ്സിലായി.
1: അപ്പൊ മോള് ഞങ്ങളുടെ കൂടെ സംസാരിക്കുകയും പാട്ടൊക്കെ പാടി വന്നിട്ടുണ്ട്, എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്.
2: ആ, അവള് വിശേഷങ്ങൾ വന്ന് പറയാറുണ്ട് വീട്ടിൽ എന്ന് പറഞ്ഞു.
1: ഞങ്ങള്
0: ഭയങ്കര മോള് സംഗതിയൊക്കെ. പക്ഷെ ഇതുവരെ ആളാരാണെന്ന് പറഞ്ഞില്ല.
1: ഞാന്
0: ബിനുസാറിന്റെ അമ്മ. ശരി, അപ്പൊ സുരേഷ് സാറിനോട് സംസാരിക്കാം.
1: ഞാൻ അൽബിന്റെ
2: വീടിനടുത്താണ്
1: താമസിക്കുന്നത്.
2: അതെ അതെ, എനിക്ക്
1: മനസ്സിലായി.
2: അതെ അതെ
1: അതെ.
0: ഓ കേൾക്കാം.
1: ആ നമസ്കാരം ഉണ്ടല്ലോ.
0: നമസ്കാരം.
1: ഓ, ഞാൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്.
0: എന്താണ്, ഏത് പാട്ടാണ്?
1: അത് അനുവദിക്കൂ ദേവി അനുവദിക്കൂ ചൈത്ര ദേവതയെ ആരാധിക്കുവാൻ ഉദ്യാന പാട്ട്. ആ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
0: ആ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ബിനു സാറിന് അമ്മയ്ക്ക് വേണ്ടിയിട്ട് സുരേഷ് സാറിനെ കൊണ്ട് ഞാനൊരു പാട്ട് അങ്ങോട്ട് പാടി സമർപ്പിക്കട്ടെ.
1: ഓ, പാട്ട് ഞങ്ങൾ പാട്ട് കേട്ടിട്ടുണ്ട്. മോള് ഞങ്ങളുടെ അടുത്ത് വരും. ഞങ്ങൾ പാട്ടൊക്കെ അറിയാം.
0: റേഡിയോയിലൂടെ സുരേഷ് സാറിന്റെ ഒരു പാട്ട് അങ്ങോട്ട് കേൾപ്പിക്കാം.
2: ശരി ശരി, അപ്പോ ശ്രീമാനൻ തമ്പി സാർ എഴുതി, എം കെ അർജുനൻ മാഷ് സംഗീതം കൊടുത്ത്, പത്മവ്യൂഹം എന്നുള്ള ഒരു ചിത്രത്തിലെ ഒരു പഴയ ഗാനം ഞാൻ അങ്ങോട്ട് പാടിത്തരാം.

0: പാട്ട് കേട്ടോ?
1: ഹലോ, കേട്ടോ? നല്ല ഇവിടെ ഇവിടെ എന്റെ ഹസ്ബൻഡ് ഇവിടെ ഇപ്പം ഈ പാട്ട് പാടുമായിരുന്നു മരിക്കുന്നതവര്.
0: ഓഹോ, അയ്യോ അയ്യോ.
2: അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി പാട്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു.
0: അതെ അതെ അതെ.
1: പിന്നെ സാറിന്റെ കൊച്ചുമോളും എന്റെ കൊച്ചുമോളുമായിട്ട് പണ്ട് ലൈബ്രറിയിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു പണ്ട്. എന്താ എല്ലേ നമ്മളെ മജു സാറിന്റെ മോള്?
0: അത് ശരി.
2: എന്നിട്ട് ആര് ജയിച്ച്? എന്റെ മോള് തോറ്റ്.
1: നമ്മളെ കൃഷ്ണക്കുണ്ട് സാറാണ് അവിടെ കൊണ്ടുവന്നത്
2: ക്രിസ്മസ്
1: മത്സരത്തിന്. അവള് ഇവക്ക് സെക്കൻഡും സാറിന്റെ മോൾക്ക് ഫസ്റ്റും.
2: ഞാൻ വിചാരിച്ച അവള് തോറ്റുന്ന.
1: അത് അന്ന് പറഞ്ഞപ്പോ വിളിച്ചതും പറയാൻ വിട്ടു
2: വിട്ടുപോയി അല്ലേ. കൊച്ചുമോള് കൊച്ചുമോളോട് എന്റെ അന്വേഷണവും സ്നേഹവും ഒക്കെ അറിയിച്ചു. നമുക്ക് പാട്ടിലോട്ട് പോവാമോ? സുരേഷ് കുമാർ സാറിനോട് ഒരിക്കൽ കൂടെ സ്നേഹം അറിയിച്ചു.
1: സുരേഷ് സാറിന് പ്രത്യേക നമസ്കാരം. നമസ്കാരം.
0: നമസ്കാരം.

0: പോക്കുവയിൽ മരച്ചില്ലകളിൽ തട്ടി പൊന്നുപോലെ ചെതറി വീഴുന്ന നേരം ഒരൽപ്പം നിശബ്ദത കൊണ്ട് അല്ലെങ്കിൽ പാട്ടിന്റെ ആസ്വാദ്യത കൊണ്ട് ഈ സായാഹ്നത്തെ നമുക്ക് വരവേൽക്കാം. ചുവന്നു തുടർത്ത സന്ധ്യ വാനിലൊരു മേഘശകലം പോലെ അലയുമ്പോൾ പോക്കുവയിൽ എന്നോട് മെല്ലെ മന്ത്രിക്കുന്നു, മാഞ്ഞു പോകുന്നതൊന്നും അപ്രത്യക്ഷമാകുന്നതല്ല, അത് വേറൊരു പ്രഭാതത്തിനായുള്ള കാത്തിരിപ്പാണ്. തീർച്ചയായും പുതിയ പ്രഭാതങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ജീവസുറ്റ ഉന്മേഷത്തോടുകൂടി ആ പ്രഭാതങ്ങളെ സ്വീകരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ സ്വീകരിക്കുന്നതിന് തുല്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, പ്രഭാതങ്ങൾ സജീവമാണ്, ജീവിതവും സജീവമാണ്. അല്പമാത്രമായ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ നമുക്ക് ചെയ്യുക എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനം. അലസമായിരുന്നിട്ട് എന്ത് കാര്യം? ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ആസ്വദിക്കുവാൻ. പാട്ടും സംഗീതവും ഒക്കെ നമ്മളോടൊപ്പമുണ്ട്. ഇന്ന് പ്രത്യേക പോക്കുവീലിൽ നമ്മളോടൊപ്പം സ്നേഹിതനായി എത്തുന്നത് എക്സ് പോലീസും എക്സ് ആർമിയുമായ ഒപ്പം തമ്പുരു ഒയസിന്റെ പ്രിയ ഗായകനായ സുരേഷ് കുമാർ സാറാണ്. സാറിന്റെ പാട്ടുകൾ നമ്മൾ കേട്ടു, ശ്രോതാക്കൾ സംസാരിച്ചു, ശ്രോതാക്കൾ പാട്ടുകൾ ചോദിച്ചു, അതും കേട്ടു. എത്ര സാർത്ഥകമായ ഒരു സായാഹ്നമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയത്. ഈ പോക്കുവയിൽ എത്രത്തോളം ഹൃദ്യമായിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചില്ലേ, സംഗീതത്തെക്കാൾ മഹത്തായ കല മറ്റൊന്നില്ല തന്നെ, അതിൽ യാതൊരു സംശയവുമില്ല. സംഗീതം കൊണ്ട് നമ്മളെ ഉണർത്താം, സംഗീതം കൊണ്ട് നമ്മളെ ഉറക്കുകയും ചെയ്യാം. വേളനാട് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന തമ്പുരു വോയിസ്, അതിന്റെ ഗായകനാണ് സുരേഷ് കുമാർ സാർ. സാർ, എന്താണ് തമ്പുരു വോയിസിന്റെ വിശേഷങ്ങൾ?
1: തമ്പുരു വോയിസിന്റെ വിശേഷം എന്ന് പറയുമ്പോൾ, എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് കമ്പനിമുക്കിൽ താമസം, ബിജു എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്, പേര് വിനോദ് എന്നാണ്. അപ്പോൾ അദ്ദേഹം ഞാനുമായിട്ട് ഒരുമിച്ച് പോലീസിൽ സർവീസ് ചെയ്യേണ്ട ഒരു സമയം വന്നു. അപ്പോഴാണ് ഞാൻ തികച്ചു അറിയുന്നത് അദ്ദേഹം വളരെ മനോഹരനായ ഒരു ഗായകനാണ്. മനോഹരമായി പാട്ടുകൾ പാടുകയും പാട്ടുകളെക്കുറിച്ച് ഒരുപാട് അറിവുകളുമുള്ള ഒരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ തമ്പുരു വോയിസ്. അദ്ദേഹം വളരെ കാലമായി ഒരുപാട് വിഷമിച്ച് ബുദ്ധിമുട്ടിയൊക്കെ രൂപപ്പെടുത്തിയെടുത്ത ഒരു മ്യൂസിക്
0: ട്രൂപ്പാണിത്.
1: അപ്പോൾ അദ്ദേഹം എന്നെ കാണുകയും നമ്മൾ സംസാരിക്കുകയും അങ്ങനെയാണ് ഞാൻ ഈ ട്രൂപ്പിൻ്റെ ഭാഗമാകുന്നത്. ഒപ്പം തന്നെ കുറച്ച് വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ ഓരോ അഭിപ്രായങ്ങൾ എന്നോട് സംസാരിക്കുന്നു, പുതിയ പാട്ടുകളെക്കുറിച്ച് സംസാരിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്കത് പ്രോഗ്രാം സെറ്റ് ചെയ്യണം, എങ്ങനെ അത് ചെയ്യണം എന്നൊക്കെ എല്ലാ അഭിപ്രായങ്ങളും എന്നോട് ചോദിച്ച് നമ്മൾ ഒത്തൊരുമയോടെ ഒരു തീരുമാനമെടുത്താണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഒത്തിരി പ്രോഗ്രാങ്ങൾ ഞങ്ങൾ ഈ എല്ലായിടമൊക്കെ ചെയ്തു കഴിഞ്ഞു. ട്രിവാൻഡ്രത്തും ഒരുപാട് പ്രോഗ്രാങ്ങൾ ചെയ്തു കഴിഞ്ഞു. അപ്പം ഈ ക്രെഡിറ്റ് എല്ലാം പോകേണ്ടത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത് വിനോദിനാണ്.
0: തമ്പുരു വോയിസിന്റെ എന്താണ് യാത്ര വളരെ മനോഹരമായിട്ട് ഒരുപാട് വേദികൾ കീഴടക്കാൻ സാധിക്കട്ടെ നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ പ്രത്യേക പോക്കുവെയിലിന്റെ സമയം ഇവിടെ ഏതാണ്ട് അവസാനിക്കുകയാണ്, ഇനി ഒരു കോൾ കൂടെ നമുക്ക് സ്വീകരിക്കാനുള്ള സമയം തീരെയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് സുരേഷ് കുമാർ സാറിന്റെ മനോഹരമായ ഒരു പാട്ട് നമ്മളെ കേൾപ്പിച്ചിട്ട് ഇന്നത്തെ ഈ പോക്കുവെയിൽ നിന്ന് നമുക്ക് വിട പറയാമെന്ന് വിചാരിക്കുന്നു.
1: താങ്ക് യു സാർ. അപ്പോ നമുക്ക് ഈ മനോഹരമായിട്ടുള്ള ഭൂമിയിൽ നമുക്ക് ഈശ്വരൻ ഒരു ജന്മം തന്നു. നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ലത് ചിന്തിക്കാനും നമ്മൾ ആർക്കും ഒരു ഉപകാരം ചെയ്തില്ലെങ്കിൽ കൂടി ആരും ഉപദ്രവിക്കാതെയും നല്ല മനസ്സോടുകൂടി എല്ലാവരും നന്നായിട്ട് മുന്നോട്ട് പോകുക. നമുക്ക് എന്ത് വിധിച്ചിട്ടുണ്ടോ അത് ഈശ്വരൻ നമുക്ക് കൊണ്ട് തരും. അല്ലാണ്ട് ആരെയും നോക്കി നമ്മൾ വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ അസൂയപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല. നല്ല നല്ല പാട്ടുകൾ കേൾക്കുക, മനസ്സിനെ ശാന്തമായി വയ്ക്കുക. ക്രോധം ഒന്നിനും ഒരു പരിഹാരമല്ല. അപ്പോൾ നമുക്ക് ഈ മനോഹരമായിട്ടുള്ള ഭൂമിയിൽ ഒരു ജന്മം തന്ന ഈശ്വരനോടും നമ്മുടെ അച്ഛനും അമ്മയോടുള്ള സ്നേഹം മനസ്സിലൊതുക്കിക്കൊണ്ട് രണ്ടുപേരും ഞാൻ പാടാം.

ശ്രോതാക്കളെ, നേരത്തെ ശാന്തചേച്ചിയുടെ കോൾ കട്ടായിപ്പോയി. അവർക്ക് ഒരുപാട് വിഷമമുണ്ടാവും, കാരണം പോക്കുവെയിലിൽ വിശേഷങ്ങൾ പങ്കുവെക്കുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. ചേച്ചി ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല, ചേച്ചിക്ക് വേണ്ടിയിട്ട് വളരെ മനോഹരമായ ഒരു പാട്ട് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രത്യേക പോക്കുവെയിലിൽ നിന്ന് വിട പറയുന്നു. അടുത്ത ബുധനാഴ്ച പുതിയൊരു സ്നേഹിതനും അതിഥിയുമായി വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള പാട്ടുകളും അത്രമേൽ ഇഷ്ടമുള്ള കാര്യങ്ങളും.
1: ആയിരത്തി തൊള്ളായിരത്തി 1951 ജീവിത നൗക എന്ന ചലച്ചിത്രം പുറത്തിറങ്ങിയത്. കെ വേമ്പുവാണ് സംവിധാനം ചെയ്തത്. വൻ വിജയം നേടിയ ചലച്ചിത്രമായിരുന്നു ജീവിത നൗക. വളവും തിരിവും നിറഞ്ഞ ദീർഘമായ കഥ. തിരുവനന്തപുരം നഗരത്തിൽ 284 ദിവസം തുടർച്ചയായി പ്രദർശിപ്പിച്ച ചലച്ചിത്രം. മലയാള ചലച്ചിത്രത്തിൽ ആദ്യമായി ഒരു താരോദയമുണ്ടായത് ജീവിത നൗകയിലാണ്. തിക്കുറിശി എന്ന സൂപ്പർ താരത്തിൻ്റെ ഉദയം. ജ്യേഷ്ഠത്തിയായ ജാനുവിൻ്റെ ദുഷ്കൃത്യങ്ങളെല്ലാം ക്ഷമിച്ച് സോമനും ലക്ഷ്മിയും, ഒടുവിൽ യാചകയായി തീർന്ന ജാനുവിന് അഭയം കൊടുക്കുന്നതാണ് ശരിക്കും ഇതിവൃത്തം. നന്മയും തിന്മയും തമ്മിലുള്ള അന്തസംഘർഷങ്ങൾ, നന്മയുടെ വിജയം, തിന്മയുടെ അവസാനം, അങ്ങനെയൊരു രസക്കൂട്ടായിരുന്നു ജീവിത നൗകയിലുണ്ടായിരുന്നത്. എന്നാലും അത് ജീവിതമായിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത്. ജീവിതകഥ പറഞ്ഞ ജീവിത നൗക ഇഷ്ടം, അത്രമേലിഷ്ടം.

നീലക്കുയിൽ, പി ഭാസ്കരൻ്റെയും രാമോ കാര്യാട്ടിൻ്റെയും പ്രഥമ സംരംഭം. മലയാള ചലച്ചിത്രത്തിൻ്റെ പരിവർത്തന പാതകളിൽ ആദ്യമെത്തിയ ചിത്രം. നീലി എന്ന നിഷ്കളങ്കയായ യുവതിയുടെ കഥ. സത്യത്തിൽ നീലക്കുയിൽ എന്ന ചലച്ചിത്രം ജാതി വേർതിരിവുകൾക്കെതിരെയുള്ള ശക്തമായ ഒരു മാധ്യമ പ്രതിഷേധമായിരുന്നു. നീലക്കുയിലിന് മുമ്പ് ഇത്രയേറെ കേരളീയത പുലർത്തിയ മറ്റൊരു ചലച്ചിത്രം ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. 1954 സാമൂഹിക അന്തരീക്ഷത്തിൽ തൻ്റെ ഇടം കാട്ടിയ ചലച്ചിത്രമായിരുന്നു നീലക്കുയിൽ. ഉറൂബിൻ്റെ കഥ അഭ്രപാളികളിൽ കാവ്യാത്മകമായാണ് പകർത്തപ്പെട്ടത്. രാഷ്ട്രപതിയുടെ ആദ്യത്തെ വെള്ളി മെഡൽ നീലക്കുയിലിനെ തേടിയെത്തി. നീലക്കുയിൽ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഭാർഗവീ നിലയം, മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ ചിത്രം. അനുവാചകരെ ജിജ്ഞാസയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് എന്നാൽ അങ്ങേയറ്റം സൗന്ദര്യാത്മകമായി ചിത്രീകരിച്ച ചലച്ചിത്രം. അസാധാരണമായ സൗന്ദര്യാവിഷ്കരണത്തിന് പ്രേതത്തെ നിമിത്തമാക്കാമെന്ന ചിന്ത. നീലവെളിച്ചം എന്ന ചെറുകഥ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥ, വിൻസെൻറ്റിൻ്റെ സംവിധാനം. അതുവരെ ഛായാഗ്രാഹകനായിരുന്നിട്ട് സംവിധാന രംഗത്തേക്ക് കടന്നതുകൊണ്ടാവണം ഭാർഗവീ നിലയം അത്രയേറെ കാവ്യമനോഹരമായി സൗന്ദര്യാത്മകമായത്. ചലച്ചിത്രത്തിൻ്റെ പകുതി എത്തുമ്പോഴേക്കും ഭാർഗവിക്കുട്ടിയെ പ്രേക്ഷകനും ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. ഭയമില്ലാതാകുന്നു. ഒരു ഹൊറർ സിനിമയിൽ നിന്ന് കാൽപ്പനികമായ ഒരു ചലച്ചിത്ര കാവ്യമായി അത് മാറുന്നു. പ്രണയകാവ്യമായി പ്രേക്ഷകൻ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ദക്ഷിണേന്ത്യയിൽ നിന്ന് ആദ്യമായി രാഷ്ട്രപതിയുടെ സ്വർണമെഡൽ നേടിയ ചിത്രം ചെമ്മീൻ. ഇത്രമേൽ വിജയം ആഘോഷിക്കപ്പെട്ട ഒരു ചിത്രം അന്ന് വേറെ ഉണ്ടായിട്ടില്ല. അസാധാരണമായ സംഘടനാ പാടവത്തോടെ രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ചിത്രം. തകഴിയുടെ രചന. ഒരു കഥാപാത്രത്തെയും ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധമുള്ള അടയാളപ്പെടുത്തൽ. പഴനിയും കൊച്ചുമുതലാളിയും ചെമ്പൻകുഞ്ഞും കറുത്തമ്മയും തിരശീലയിലായിരുന്നില്ല. മലയാളിയുടെ ആസ്വാദക മനസ്സിൻ്റെ അന്തരംഗങ്ങളിലെ അഭ്രവാളികളിലായിരുന്നു. സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അസാധാരണമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രം ചെമ്മീൻ. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

1967 ഇരുട്ടിൻ്റെ ആത്മാവ് പിറക്കുന്നത്. പി ഭാസ്കരൻ്റെ സംവിധാനം, എം ടിയുടെ കഥയും തിരക്കഥയും. ബുദ്ധിക്കുറവുണ്ടെങ്കിലും സ്വപ്നങ്ങളുണ്ടായിരുന്ന വേലായുധൻ. ആരും അത് മനസ്സിലാക്കുന്നില്ല. എല്ലാവർക്കും അയാൾ ഭ്രാന്തൻ വേലായുധനാണ്. വേലായുധൻ്റെ സ്വപ്നങ്ങളിലെ നായിക അമ്മക്കുട്ടിയാണ്. അവൾക്കും അവന് ഇഷ്ടമാണ്. ഇല്ലായ്മയും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നെങ്കിലും തറവാട്ടിലെ ജീവിതം സ്നേഹനിർഭരമായിരുന്നു. എന്നാൽ അമ്മക്കുട്ടിയുടെ വിവാഹ വാർത്ത അറിയാനിട വരുന്ന വേലായുധൻ ചങ്ങല പൊട്ടിച്ച് അവളെ കാണാൻ വിവാഹവേദിയിൽ എത്തിച്ചേരുന്നു. അവളും അവനെ ഭ്രാന്തനെന്ന് വിളിക്കുന്നു. വേലായുധൻ്റെ ജീവിതാശകൾ തകരുന്നു. സാന്ത്വനം കൊണ്ടും പരിചരണം കൊണ്ടും പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളെ വേലായുധനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനാർക്കും വയ്യ. ക്രൂരമായി കല്ലെറിയാനാണ് എല്ലാവർക്കും ഇഷ്ടം. ദീനമായ മുഖത്തോടെ വേലായുധനും സ്വയം കീഴടങ്ങുകയാണ്. വേലായുധൻ ഭ്രാന്തനാണെന്ന് സ്വയം സമ്മതിക്കുകയാണ്. ഒരു ചെറുകഥയുടെ സുഗതത്വം മുഴുവനുമുള്ള ചലച്ചിത്രം ഇരുട്ടിൻ്റെ ആത്മാവ്. ഇഷ്ടം, അത്രമേലിഷ്ടം.

മലയാള ചലച്ചിത്രം അതിൻ്റെ തുടക്കത്തിൽ സാഹിത്യം കൊണ്ട് സമ്പന്നമായിരുന്നു. സാഹിത്യകൃതികൾ പലപ്പോഴും ചലച്ചിത്രമായി മാറി. അതിന് ഏറ്റവും മുൻകൈയെടുത്ത സംവിധായകൻ കെ എസ് സേതുമാധവനായിരുന്നു. ഓടയിൽ നിന്നും യക്ഷിയും വാഴവേമായവും കടൽപ്പാലവും അടിമകളും കടലാസിൽ നിന്ന് അഭ്രപാളികളിലേക്ക് ചാലിച്ചു ചേർത്തത് സേതുമാധവനായിരുന്നു. ഏറ്റവും വെല്ലുവിളിയോടെ സമീപിക്കേണ്ടിയിരുന്ന ഒന്ന് അരനാഴിക നേരം. അങ്ങേയറ്റം വെല്ലുവിളിയോടെ തന്നെ ഏറ്റെടുക്കുകയും കഥാപാത്രങ്ങളെ പ്രേക്ഷക ഹൃദയങ്ങളിൽ കുടിയിരുത്തുകയും ചെയ്തു സംവിധായകനായ സേതുമാധവൻ. പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരത്തിലെ കുഞ്ഞനാച്ചൻ എന്ന കഥാപാത്രം സാധാരണ ഒരു നടൻ്റെ മുഖത്തിൽ ആ കഥാപാത്രം വഴങ്ങില്ലെന്ന് തോന്നിയതുകൊണ്ടാവും കെ എസ് സേതുമാധവൻ അത് കൊട്ടാരക്കര ശ്രീധരൻ നായരെ തന്നെ ഏൽപ്പിച്ചത്. 90-കാരനായ കുഞ്ഞേനാച്ചൻ, ആരുടെയും ചുൽപ്പടിക്ക് നിൽക്കാൻ കൂട്ടാക്കാത്ത കുഞ്ഞേനാച്ചൻ, ഇഷ്ടം, അത്രമേലിഷ്ടം.

മലയാള ചലച്ചിത്രത്തിൽ ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ച ചിത്രമാണ് ഓളവും തീരവും. പൂർണ്ണമായും വാതിൽപ്പുറ ചിത്രീകരണം നിർവഹിച്ച മലയാള ചലച്ചിത്രമെന്ന ബഹുമതി യഥാർത്ഥമായ വാതിൽപ്പുറങ്ങളിലേക്ക് ക്യാമറ കൊണ്ടുപോയതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ, പി എൻ മേനോൻ എന്ന മാധ്യമ ബോധമുള്ള സംവിധായകൻ, പ്രതിഭകളുടെ സംഗമമായിരുന്നു ഓളവും തീരവും. എം ജിയുടെ തിരക്കഥ, പി എ ബക്കറിൻ്റെ നിർമ്മാണം, കല്ലായിപ്പുഴയുടെ തീരത്ത് തളിരിട്ട ആർദ്രമധുരമായ ഒരു പ്രണയത്തിൻ്റെ കഥ ഓളവും തീരവും. മലയാള സിനിമാ പ്രേക്ഷകന് ഏറെയൊന്നും പരിചിതമല്ലാത്ത ഒരു പ്രദേശത്തിൻ്റെയും ജനവിഭാഗത്തിൻ്റെയും കഥ. എന്നാൽ ഒട്ടും അപരിചിതത്വമില്ലാതെയാണ് ചലച്ചിത്രം പ്രേക്ഷകൻ സ്വീകരിച്ചത്. തട്ടും തടവുമില്ലാതെ ഒഴുകുന്ന നിർച്ചരി പോലെ സുതാര്യമായൊരു ചലച്ചിത്ര കാവ്യമായിരുന്നു ഓളവും തീരവും. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

എഴുപതുകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നക്സലിസത്തിൻ്റെ ഉദയവും അതുപോലെ അസ്തമയവും കണ്ട കാലഘട്ടമാണ്. കോളിളക്കം സൃഷ്ടിച്ച ഒരു നക്സലൈറ്റ് ഓപ്പറേഷൻ്റെ ഓർമ്മയുണർത്തുന്ന ചിത്രവുമായാണ് പി എ ബക്കർ രംഗത്ത് വരുന്നത്. കബനി നദിച്ചു വന്നപ്പോൾ ഒട്ടുമേ സംഭവബഹുലമല്ലാത്ത ജീവിത മുഹൂർത്തങ്ങളിലൂടെയാണ് കഥ വികസിക്കുന്നത്. നഗരത്തിൽ തൻ്റെ കാമുകിയുടെ അടുത്ത് ഒളിച്ചു താമസിക്കാനെത്തുകയാണ് ഗോപി. കോളേജിൽ വെച്ച് താൻ ആരാധിച്ചിരുന്ന ഗോപിയിൽ വന്ന മാറ്റങ്ങൾ അവളെ ആശങ്കാകുലയാക്കുന്നു. പതിയെ പതിയെ അവൻ്റെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് അവൾ മനസ്സിലാക്കുന്നു. ഒരു നാൾ അവൻ അവളെ വിട്ടുപോകുന്നു. പിന്നെ അവൾ അറിയുന്നത് അവൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. കാമുകിയുടെ പ്രതികരണവും അവൻ്റെ പ്രത്യയശാസ്ത്ര വിശ്വാസങ്ങൾ അവളുടെ മനസ്സിലേക്ക് കടക്കുന്നതുമാണ് മുഖ്യമായ സംഗതി. അവൻ്റെ വിശ്വാസങ്ങളിലേക്ക് അവൾ സ്വയം അർപ്പിക്കപ്പെടുന്നു. പ്രേക്ഷകനും സാക്ഷാത്കരിക്കപ്പെടാതെ പോയെങ്കിലും പ്രത്യയശാസ്ത്രം എത്രമേൽ മനുഷ്യത്വമാർന്നതായിരുന്നെന്ന തിരിച്ചറിവ്, ഇഷ്ടം അത്രമേൽ ഇഷ്ടം.

നാടോടി കഥകളുടെ അയത്നലളിതമായ ആഖ്യാന ശൈലിയാണ് പത്മരാജന്റെ കഥപറച്ചിലിന്റെ സവിശേഷത. നാട്ടിൻപുറത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കഥകൾ രസകരമായ ഒരു ദർശനാനുഭവം പകർന്നു തരുന്ന ചലച്ചിത്രമാണ് പത്മരാജന്റെ പെരുവഴിയമ്പലം. ഒരു ശാശ്വത യാഥാർത്ഥ്യത്തിൻ്റെ സ്ഫുടീകരണം. പെരുവഴിയമ്പലത്തെ വേറൊരു തരത്തിൽ ലളിതമായി വ്യാഖ്യാനിക്കാനാവുന്നത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിലാണ്. ഭയത്തിൻ്റെ മുൾമുനയിൽ തങ്ങളെ നിർത്തുന്നവരോടുള്ള സമൂഹത്തിൻ്റെ വിധേയത്വം. ഒരു ചൊല്ലിനെ സിനിമയാക്കുകയായിരുന്നു പെരുവഴിയമ്പലത്തിലൂടെ പത്മരാജൻ ചെയ്തത്. കഥാഘടനയിലും പരിചരണ ശൈലിയിലും അന്ന് നിലവിലുണ്ടായിരുന്ന രണ്ടു തരം ചലച്ചിത്ര സമ്പ്രദായങ്ങളോടും മുഖ്യധാരയോടും കലാസിനിമയോടും കലാപത്തിലേർപ്പെട്ട ചിത്രമെന്ന നിലയിലും പെരുവഴിയമ്പലത്തോട് ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഗതം ഈ നേരം.
2: സുഖതം ഈ നേരം വായിച്ചതിലും പഠിച്ചതിലും പരിചയപ്പെട്ടതിലും വെച്ച് ഒരു നല്ല മനുഷ്യന്റെ പേര് ഏതാണെന്ന് രഞ്ജിനി എന്നോട് ചോദിച്ചു. ഒരു നല്ല സുഹൃത്തായതുകൊണ്ടാവണം രഞ്ജിനി അങ്ങനെ ചോദിച്ചത്. എനിക്കാണെങ്കിൽ അതിന് ഒരാലോചനയുടെ ആവശ്യകതയില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, കേരളത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും നല്ല മനുഷ്യൻ വർഗീസ് ആയിരുന്നു. എ വർഗീസ്. മാനന്തവാടിക്ക് സമീപം വെള്ളമുണ്ടയിൽ വർക്കിയുടെയും റോസയുടെയും മകൻ വർഗീസ്. അതേക്കാൾ വലിയ മനുഷ്യ സ്നേഹിയെ എനിക്കറിയില്ല തന്നെ. ഇത്രയും നല്ലൊരു പീപ്പിൾ പേഴ്സൺ കേരളത്തിൽ വേറെ ഉണ്ടായിരുന്നു എന്നെനിക്ക് സംശയമാണ്. വെള്ളത്തൂവൽ സ്റ്റീഫന്റെ പുസ്തകങ്ങളും സെബാസ്റ്റ്യൻ ജോസഫിന്റെ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. എവിടെയും വർഗീസ് ഒരു രീതിയിലും വെറുക്കപ്പെടുന്നില്ല. ഒരു മനുഷ്യസ്നേഹിയും കമ്മ്യൂണിസ്റ്റും തമ്മിൽ ഒരു അന്തരവുമില്ലെന്ന് ജീവിതത്തിലൂടെ വർഗീസ് നമുക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് അയാൾ 100% വിപ്ലവകാരിയായിരുന്നത്. ഇരുത്തം വന്ന കമ്മ്യൂണിസ്റ്റായിരുന്നു വർഗീസ്. വർഗീസിനെക്കുറിച്ച് ഒരു സിനിമയെടുക്കുന്നു എന്ന് വിചാരിക്കൂ. നിശ്ചയമായും അതിൽ പ്രണയത്തിൻ്റെ രാസനിലാവ് കലർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. വിപ്ലവ പ്രസ്ഥാനത്തിന് പ്രണയം പറ്റില്ല എന്ന ചിന്താഗതി തന്നെ വർഗീസിനുണ്ടായിരുന്നു. ചിന്തയിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും വൃത്തിയും വെടിപ്പും കാത്തുസൂക്ഷിക്കാൻ അയാൾക്ക് കഴിഞ്ഞു. പ്രത്യേകിച്ചും പുസ്തകങ്ങളുടെ കാര്യത്തിൽ. പുൽപ്പള്ളി, തൃശ്ശിലേരി, ആനപ്പാറ പ്രദേശങ്ങളിലെ ആദിവാസി ജനതയുടെ ആത്മമിത്രമായിരുന്നു വർഗീസ്. തനി പീപ്പിൾസ് പേഴ്സൺ, ഗ്രിഗോറിയസ്, അപ്രോച്ചബിൾ. ആദിവാസി ജനങ്ങൾക്ക് എന്ത് കാര്യത്തിനും ആശ്രയിക്കാൻ പറ്റുമായിരുന്ന ഒരാൾ എ വർഗീസ്. അയാളുടെ വശ്യമായ പുഞ്ചിരിയിൽ നാട്ടിലെ സമത്വത്തിന്റെ നിലാവ് പരന്നുകിടന്നു. തീഷ്ണമായിരുന്നു വർഗീസിന്റെ കണ്ണുകൾ. ആ കണ്ണുകളിലെ തീ കണ്ടിട്ടായിരുന്നു മുണ്ടൂർ രാവുണ്ണി കനൽ എന്ന പേരിൽ പ്രസിദ്ധീകരണം ആരംഭിച്ചത് എന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. നന്നായി പ്രസംഗിക്കാൻ അറിയുന്ന ആളായിരുന്നു വർഗീസ്. അതും ആളുകൾക്ക് നല്ല ഇഷ്ടം തോന്നുന്ന വിധത്തിൽ. ബാലുശ്ശേരി അപ്പുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വർഗീസ് ജീവിച്ചിരുന്നുവെങ്കിൽ ചെഗുവേരയെ പോലെയുള്ള ഒരു വിപ്ലവകാരിയാകുമായിരുന്നു. അത്രയേറെ മനുഷ്യസ്നേഹിയായിരുന്നു അയാൾ. ഏവരുടെയും സ്നേഹ ബഹുമാനങ്ങൾ ആർജിക്കാൻ കഴിഞ്ഞിരുന്ന ആൾ. പീപ്പിൾ പേഴ്സൺ, സുഹൃത്ത്, സ്നേഹിതൻ.

സൗഹൃദത്തിന്റെ ചില്ലകളിൽ എനിക്ക് നല്ല ചുവപ്പുള്ള പൂക്കളും വെളുത്ത് പനിനീരിറ്റുന്ന പൂക്കളുമുണ്ട്. വർഗീസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു ഞാനും ഉണ്ടായിരുന്നതെങ്കിൽ പോയി കണ്ട് ഞാനയാളെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്താക്കുമായിരുന്നു. ഞാനും ആ ചുവപ്പിൽ അലിഞ്ഞു ചേരുമായിരുന്നു. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ചേയെപ്പോലെ ഒരാളെ എങ്ങനെയാണ് കൊല്ലാൻ തോന്നുന്നത് എന്ന്. എന്തിൻ്റെ പേരിലായാലും ഗാന്ധിയുടെ വൃദ്ധഹൃദയത്തിലേക്ക് തോക്കു ചൂണ്ടാൻ എങ്ങനെയാണ് ഒരാൾക്ക് കഴിയുന്നത് എന്ന്. നന്മയുടെ നേരെ വീശുന്ന വാൾമുനകൾ ചരിത്രത്തിൻ്റെ വീഥികളിൽ എവിടെയും ഉണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിക്കാനല്ലാതെ എന്തു ചെയ്യാൻ. മനുഷ്യത്വത്തിൻ്റെ ചെമ്പനീർപ്പൂക്കൾ ഹൃദയത്തിൽ വിടർന്നു നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ഒരു യഥാർത്ഥ വിപ്ലവകാരിയാകാൻ കഴിയൂ. ഒരു വിപ്ലവകാരിക്ക് മാത്രമേ ഒരു നല്ല പീപ്പിൾ പേഴ്സണാകാനും കഴിയൂ. ഒരു പീപ്പിൾ പേഴ്സനെ ഒരു നല്ല മനുഷ്യസ്നേഹിയാകാൻ കഴിയൂ. ഒരു നല്ല മനുഷ്യസ്നേഹിക്കേ ഈ ഭൂമിയിൽ നിസ്വാർത്ഥനായി ജീവിക്കാനും കഴിയൂ. നിസ്വാർത്ഥത എന്ന വാക്ക് പലപ്പോഴും തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന ഒന്നാണ്. നിസ്വാർത്ഥൻ എന്നാൽ സ്വന്തം കാര്യം നോക്കാത്ത ആൾ എന്നാണ് പലരും കരുതി വച്ചിരിക്കുന്നത്. സ്വന്തം കാര്യം മാത്രം നോക്കാത്ത ആൾ എന്നാണ് ശരിക്കും ആ വാക്കിന്റെ അർത്ഥം. സ്വന്തം കാര്യം നന്നായി നോക്കുകയും ഒപ്പം നല്ല രീതിയിൽ സാമൂഹികമായിരിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വത്തെയാണ് നിസ്വാർത്ഥൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം മനുഷ്യജീവിതം എന്നത്. സ്വന്തം കാര്യങ്ങൾ നോക്കാത്ത ഒരാൾക്ക് സാമൂഹികമായ കാര്യങ്ങളിൽ എങ്ങനെ ഇടപഴകാനാകും? അതുകൊണ്ട് വളരെ നന്നായി സ്വന്തം കാര്യങ്ങൾ നോക്കണം, സ്വയം മാറണം, ഒപ്പം സാമൂഹികമായ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ശ്രമിക്കണം. മനുഷ്യസ്നേഹികളുടെ ജീവിത രീതികൾ അങ്ങനെയായിരിക്കും. ഗാന്ധിജി സ്വന്തം ജീവിതത്തിന് ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. അടുക്കും ചിട്ടയോടെ ജീവിച്ചു, വ്രതങ്ങൾ ശീലിച്ചു, ഭക്ഷണകാര്യങ്ങളിൽ പോലും തൻ്റേതായ നിഷ്ഠകൾ വെച്ചു. സ്വന്തം കാര്യം അത്രയും അടുക്കും ചിട്ടയോടെ ചെയ്യാനായതുകൊണ്ടാണ് കാഴ്ചപ്പാടുകളെയും അങ്ങനെ അടുക്കിയെടുക്കാൻ ആ മനുഷ്യന് കഴിഞ്ഞത് എന്ന് മറന്നുപോകരുത്.

എല്ലാത്തിലും ഒരു സൗന്ദര്യം കാണാൻ കഴിയണം. ഒന്നിലും വൈരൂപ്യം ദർശിക്കരുത്. ഏറ്റവും വൈരൂപ്യമുള്ളത് ഈ ലോകത്തില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ജാതി, മതം എന്നിവയാണ് ഞാൻ നോക്കിയിട്ട് ഈ ലോകത്തിലെ ഏറ്റവും വിരൂപമായ സംഗതികൾ. അതിനെ നെഞ്ചോട് ചേർത്തിട്ട് മനുഷ്യരെ വിരൂപരായി കാണുന്നവരെക്കുറിച്ച് എന്തു പറയാനാണ്? ഒന്നും പറയാനില്ല തന്നെ. ഈ പ്രപഞ്ചത്തിലെ ഏതൊന്നിലും സൗന്ദര്യം ദർശിക്കാനാവുക എന്നത് പീപ്പിൾ പേഴ്സന്റെ ലക്ഷണമാണ്. സൗന്ദര്യ ദർശനം ഒരു മനുഷ്യനെ സൗമ്യമാക്കും. എല്ലാത്തിലും സൗന്ദര്യം ദർശിക്കുന്ന ഒരാൾ സ്വയം സൗന്ദര്യപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല.

കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം എന്നിവയെ പണ്ടുമുതലേ മനുഷ്യർ ശത്രുക്കളായാണ് കണ്ടിരുന്നത്. ഷഡ്വൈരികൾ എന്നാണ് എഴുത്തച്ഛൻ ഇവയെ വിശേഷിപ്പിക്കുന്നത്. പ്രമാത്മകമായ കാമം അപകടം തന്നെയാണ്. മറ്റൊരാളിന്റെ ജീവിതത്തെ കെടുത്തിക്കൊണ്ടുള്ള മത്സരവും അപകടമാണ്. എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടും എന്ന രീതിയിൽ വലിയ മാളുകൾ തുടങ്ങുന്നവരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ അവരെ നന്മ മരങ്ങളായി വാഴ്ത്തും. വികസിത രാജ്യങ്ങളിൽ അതൊക്കെ ചിലപ്പോൾ നല്ലതായിരിക്കും. പക്ഷെ നമ്മുടെ പോലെ വികസ്വര രാജ്യങ്ങളിൽ അതെത്രത്തോളം ആവശ്യമാണ് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാം ഒരു കുടക്കീഴിൽ വരുന്നതോടെ ചുറ്റുപാടുമുള്ള ചെറിയ കടകളെല്ലാം പൂട്ടിപ്പോവില്ലേ? തൊഴിൽ നഷ്ടപ്പെടില്ലേ? ഒരിടത്ത് ബഹുനില മന്ദിരങ്ങൾ ഉയരുമ്പോൾ മറുഭാഗത്ത് കുടിലുകളുടെ എണ്ണം കൂടും. സ്ലംഡോഗ് മില്ലിനിയർ എന്ന പദം പ്രസക്തമാകും. രാജ്യത്തിന്റെ അന്തസ് ഉയർത്തിക്കിട്ടാൻ ഭിത്തികൾ പണിയേണ്ടതായി വരും. ടെറസിൻ വീടും കാറും ഫ്രിഡ്ജും പണമുള്ളവർക്ക് ലഭിച്ചാൽ നാട്ടിൽ വികസനമായെന്ന് ധരിച്ചു പോകരുത് എന്നേ ഈ പറയുന്നതിന് അർത്ഥമുള്ളൂ. നാട്ടിൽ ഒരു പലവ്യഞ്ജനക്കട പൂട്ടുമ്പോൾ നിങ്ങൾ കടക്കാരനോട് ചോദിക്കുകയാണ്, എന്തേ കട മതിയാക്കിയത് എന്ന്. അയാൾ പറയുന്നു, കച്ചവടം കുറവായതുകൊണ്ടാണെന്ന്. എങ്കിൽ അതേ നാട്ടിൽ മറ്റൊരു കടയിൽ കച്ചവടം കൂടണമല്ലോ? അങ്ങനെ ഉണ്ടാവുന്നുമില്ല. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുമില്ല. ടെക്സ്റ്റൈൽസുകളുടെ കാര്യത്തിലും പച്ചക്കറി കടകളുടെ കാര്യത്തിലുമൊക്കെ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. മാളുകൾ അധികമാകാനുള്ള സമയമായില്ല നമ്മുടെ നാട്ടിൽ എന്നോർക്കുന്നത് നന്ന്. ചായക്കട നടത്തിയിരുന്ന ആളെ അവിടെ നിന്നൊഴിപ്പിച്ചിട്ട് അവിടെ വലിയ ഹോട്ടൽ പണിതിട്ട് ചായക്കടക്കാരന് അവിടെ ജോലി വാഗ്ദാനം ചെയ്യുന്നത് നന്മയുടെ സൂത്രവാക്യമാണെന്ന് കരുതരുത്. അത് ആർത്തിയുടെ ഒരു കെണിയാണ്.

മനുഷ്യനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നതിനേക്കാൾ വലിയ കർത്തവ്യം വേറെയില്ല. അങ്ങനെ മനുഷ്യരെ ജീവിതത്തിന്റെ പാതകളിലേക്ക് നടത്തുന്നതിന് പ്രസ്ഥാനങ്ങളൊന്നും തന്നെ വേണമെന്നില്ല. മനുഷ്യത്വമുള്ള മനുഷ്യന് അത് സാധ്യമാണ്. മനുഷ്യരെ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യമാണുള്ളത് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് മതങ്ങൾ ആവിർഭവിച്ചത്. അധികാരവും അതിന്റെ ശ്രേണികളുമായി തടിച്ചു കൊഴുത്തതല്ലാതെ മതങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായില്ല. എസ്റ്റാബ്ലിഷ്മെന്റിന്റെ വലിയ വലിയ പൊൻവലകൾ അവർ നെയ്തെടുത്തു. എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പൊൻവല, ഈ പ്രയോഗം എം.എൻ. വിജയൻമാഷിന്റേതാണ്. അതിൽ വീണുപോയാൽ പിന്നെ ചെങ്കൂലും കിരീടവുമെല്ലാം മോഹിക്കും. നാലാൾ അറിഞ്ഞേ തീരൂ എന്നത് വാശിയാകും. പണത്തോട് ആർത്തി കാണിക്കും. മനുഷ്യത്വം ദൂരെ നിൽക്കും. മതങ്ങൾക്കും ചില രാഷ്ട്രീയ സംഘടനകൾക്കുമൊക്കെ സംഭവിച്ചത് ഇതുതന്നെയാണ്. അവർ പൊൻവലകൾക്കകത്തുപെട്ടു. അവർ സ്വയം വളർന്നു. അങ്ങനെ വരുമ്പോൾ എന്തു സംഭവിക്കും എന്നറിയുമോ? യഥാർത്ഥ മനുഷ്യസ്നേഹികളോട് അവർക്ക് പുച്ഛം തോന്നും. ഇന്നും മതമേധാവികളോടോ ചില രാഷ്ട്രീയ നേതാക്കളോടോ വർഗീസിനെക്കുറിച്ചോ കൃഷ്ണപിള്ളയെക്കുറിച്ചോ പറഞ്ഞു നോക്കൂ, അവർ പുച്ഛിക്കും. കാരണം മനുഷ്യസ്നേഹത്തിൽ നിന്നകന്ന് യാന്ത്രികതയുടെ മറ്റേതോ ലോകത്ത് വിരാജിക്കുകയാണ് അവർ.

അടുത്തുനിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായതിൽ എന്താശ്ചര്യം എന്ന് കവിവാക്യം. കൺമുമ്പിലിരിക്കുന്ന ഫയലുകൾ കാണാത്ത, ഞങ്ങളിവിടെ ചുമ്മാ ഇരിക്കുകയല്ല എന്ന് കസ്റ്റമറോട് പറയുന്ന, ബില്ല് കെട്ടണം സർ എന്നിട്ട് ജീവൻ നോക്കാം എന്ന് പറയുന്ന മനുഷ്യർക്ക് പലതും അദൃശ്യമാകുന്നതിൽ ആശ്ചര്യമില്ല തന്നെ. സത്യത്തിൽ സേവനം എന്തെന്നുള്ളത് പലർക്കും അറിയില്ല. ജോലി ചെയ്യുന്നത് ആർക്കു വേണ്ടി എന്നൊരു ചോദ്യമുണ്ട്. ഇതിന് കൃത്യമായ ഒരു ഉത്തരം പലപ്പോഴും പലർക്കും അറിഞ്ഞുകൂടാ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജോലി സേവനമാണ്, പൊതുജന സേവനം. അത് തിരിച്ചറിയാതെ ശമ്പളത്തിനു വേണ്ടി ജോലി ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. തന്റെ മുന്നിലെത്തുന്ന ഫയലുകളിൽ മനുഷ്യരുടെ ജീവിതമാണുള്ളതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. എന്നാൽ ഒരു മനുഷ്യന് ഇതെല്ലാം തിരിച്ചറിയാനാകും, മനസ്സിലാക്കാനാകും, പൊതുജന സേവനാർത്ഥം പ്രവർത്തിക്കാനാകും. അതുകൊണ്ട് മനുഷ്യനാകണം, ശരിക്കും മനുഷ്യനാകണം.

പീപ്പിൾ പേഴ്സൺ ആയിരിക്കുക എന്നത് ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. മനുഷ്യ സ്നേഹിക്ക് മാത്രമേ പീപ്പിൾ പേഴ്സണാകാൻ കഴിയുകയുള്ളൂ. വർഗീസ് മനുഷ്യ സ്നേഹിയായിരുന്നു, പി കൃഷ്ണപിള്ള മനുഷ്യ സ്നേഹിയായിരുന്നു, ചെഗുവേര മനുഷ്യ സ്നേഹിയായിരുന്നു. അവരൊന്നും അധികാരത്തിന്റെ അപ്പക്കഷണങ്ങൾക്ക് വേണ്ടി കൊതിച്ചില്ല. അവരൊന്നും സെലിബ്രിറ്റിയാകാൻ ആഗ്രഹിച്ചില്ല. എങ്ങനെയും നാലാൾ അറിയുക എന്ന നിർബന്ധ ബുദ്ധിയും അവർ കാണിച്ചില്ല. മനുഷ്യരോടൊപ്പം നിന്നു, മനുഷ്യരുടെ വിമോചനത്തിനു വേണ്ടി പോരാടി, പ്രഭുത്വത്തിനെതിരെയും അടിമത്തത്തിനെതിരെയും പോരാടി. മനുഷ്യരെല്ലാവരും തുല്യരാകണമെന്ന് അവർ ആഗ്രഹിച്ചു. ചൂഷണം അനുവദിക്കാൻ പാടില്ലെന്ന് ശഠിച്ചു. ഒരു മനുഷ്യ സ്നേഹിക്കല്ലാതെ ഇത്രയും നിർവ്യാജമായി മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയില്ല തന്നെ. അതുകൊണ്ടാണ് അവരെ മറ്റുള്ളവർ അലങ്കാരങ്ങളൊന്നും കൂടാതെ സഖാവ് എന്ന് തീർത്തു വിളിച്ചത്.

ഒരു മനുഷ്യന് തന്റെ ഒപ്പമുള്ളവർക്കിടയിൽ എങ്ങനെ വസന്തമാകാൻ സാധിക്കും? വസന്തചാരുതയാർന്ന അയാളുടെ ജീവിതത്തിന്റെ സുഗന്ധവാഹിയായ അനുഭവങ്ങളുടെ കാറ്റിൽ ഒരു ഗ്രാമം തന്നെ സമ്മോഹനമാവും. സുതാര്യ സുന്ദരമായ ജീവിതം, അത്രമേൽ അതങ്ങനെ ആകണമെങ്കിൽ ആ ആൾ അത്ര തന്നെ നിസ്വാർത്ഥനായിരിക്കണം, വളരെയേറെ ജനുവിനായിരിക്കണം, യാഥാർത്ഥ്യബോധത്തോടെ ജീവിക്കുന്ന ആളായിരിക്കണം. അങ്ങനെയുള്ള ആൾ അങ്ങേയറ്റം ജെന്റിലായിരിക്കും എന്നതിൽ സംശയമില്ല. ജെന്റിൽമാൻ, അതിനേക്കാൾ വേറെ എന്തു പറഞ്ഞാണ് വിശേഷിപ്പിക്കാനാവുക?

സുഖതം ഈ നേരത്ത് സുഗന്ധവാഹിയായ ആളുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് തന്നെ എത്ര വലിയ കാര്യമാണ് അല്ലെ? വസന്തം ചമയ്ക്കുന്നവർ, പുഷ്പസുരഭലമായ ജീവിതം നയിക്കുന്നവർ, എനിക്കുറപ്പുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ ജീവിതം ഒരു ഗാനമാണ്, ഒരു ഓടക്കുഴൽ നാദമാണ്. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്, ഉള്ളതുകൊണ്ടാണ് സത്യത്തിൽ ഈ ലോകത്തിന് വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നത്. ആയിരങ്ങൾ സ്വാർത്ഥരായിരിക്കുമ്പോൾ ഒരാൾ നിസ്വാർത്ഥനായിരുന്നാൽ തന്നെ സമൂഹം അതിൻ്റെ താളത്തിലൂടെ അങ്ങനെയങ്ങ് സഞ്ചരിച്ചുകൊള്ളും.

ജീവിതത്തെ എങ്ങനെ എവിടെ അടയാളപ്പെടുത്തണം എന്നത് ഏറ്റവും പ്രധാനമാണ്. സ്വാർത്ഥമായും അടയാളപ്പെടുത്താം, നിസ്വാർത്ഥമായും അടയാളപ്പെടുത്താം. എപ്പോഴും പറയുന്ന പോലെ അത് അവരവർ തീരുമാനിക്കേണ്ടതാണ്. അവരവരാണ് അവരവരുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യേണ്ടത്. അവരവരാണ് അവരവരുടെ ജീവിതത്തെ ഡിഫൈൻ ചെയ്യേണ്ടത്. അത് വ്യക്തിപരമാകാം, കുടുംബത്തിനു വേണ്ടി മാത്രമാകാം, സമൂഹത്തിനു വേണ്ടിയുമാകാം. അതൊക്കെ അവരവരുടെ മാത്രം ചോയ്സാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുഖദം ഈ നേരത്തിൽ നിന്ന് സ്നേഹപൂർവം വിട പറഞ്ഞുകൊള്ളട്ടെ.